0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Kim Kapando, Kim Kapando.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഒരു വെള്ളിയാഴ്ച മോർണിംഗ് നമ്മുടെ മുന്നിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. ലെറ്റ്സ് വെൽക്കം ദിസ് വീക്കെൻഡ് മോർണിംഗ് ഓൺ ഹോം 92.2 FM സ്റ്റേഷൻ. യു ആർ വിത്ത് ജയ ഓൺ വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. അങ്ങനെ ആദ്യത്തെ ഷോ ഇവിടെ ആരംഭിക്കുന്നു. ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോ അവരുടെ സംസാര രീതിയും അവരുടെ പെരുമാറ്റവും ഒക്കെ കാണുമ്പോ സമയം തന്നെ നിഷ്പ്രഭമായി പോയേക്കാം. സമയം നമ്മൾ തിരിച്ചറിയുന്നില്ല, സമയം തികയുന്നില്ല, സംസാരിച്ച് മതിയായില്ല എന്ന് പറയാറില്ലേ. ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു, ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെ ഹൃദയമിടിപ്പുകൾ നീ മനസ്സിലാക്കുന്നു. അവിടെ പ്രണയം വന്നേക്കാം, സ്നേഹം വന്നേക്കാം, പലതരം അഫെക്ഷൻസ് വന്നേക്കാം, അങ്ങനെ വരുന്നു. എന്നാൽ ചിലരോട് സംസാരിക്കുമ്പോൾ നമ്മൾ സമയത്തോടൊപ്പം തന്നെ അവരെയും മറന്നുപോയേക്കാം. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളും നമ്മുടെ ചുറ്റുമുണ്ടായേക്കാം. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ദെർ ആർ പീപ്പിൾ ഇൻ ലൈഫ് ഹൂം യു ഫോർഗെറ്റ് വിത്ത് ടൈം, ബട്ട് ദെർ ആർ ഫ്യൂ പീപ്പിൾ വിത്ത് ഹൂം യു ഫോർഗെറ്റ് ടൈം. അത്തരം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുക, ചേർത്ത് വെക്കുക, വിട്ടുകളയരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ദൂരം എന്ന് പറയുന്നത്, ഒരുപാട് നമ്മൾ ഫ്ലൈ ചെയ്ത് മണിക്കൂറുകൾ, മൈൽസ് അവേ എന്നൊക്കെ പറയുന്നത്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ല, മറിച്ച് ഒരേ ഭാഷയിൽ സംസാരിച്ചിട്ടും ഒരേ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത രണ്ടുപേർ ഒരു മുറിയിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദൂരം. അത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇന്ന് എല്ലാ ദൂരങ്ങളും ചെറുതായി വരട്ടെ, എല്ലാ സ്നേഹങ്ങളും ഒരിടത്തേക്ക് സമ്മേളിക്കട്ടെ. ഹൃദയത്തിന്റെ ഭാഷ പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ സൗഭാഗ്യം മറ്റൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ടുഡേ ഹിയർ വി സ്റ്റാർട്ട് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ലോകത്തിലെ രണ്ട് അധ്യാപകരെ കുറിച്ച് പറയാം. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ലോ, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള രണ്ട് അധ്യാപകർ. ആ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ കൂടെ വേണം, അവരെപ്പോഴും നമ്മളെ പാഠം പഠിപ്പിക്കും. എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത്? ജീവിതവും സമയവുമാണ് ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ. അതായത് സമയം എങ്ങനെ നന്നായി ഉപയോഗിക്കണമെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെ? എന്നാൽ ജീവിതത്തിന്റെ മൂല്യം എന്തെന്നത് സമയം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ടീച്ചേഴ്സാണ്, ഇവർ രണ്ടും നമ്മെ പഠിപ്പിക്കുന്നവരാണ്. ജീവിതവും സമയമാണ് ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ എന്ന് പറയാതെ വയ്യ. പലപ്പോഴും നമുക്ക് പണം ആവശ്യം വരുന്നു, അല്ലെ? അല്ലെങ്കിൽ പണം തികയാതെ വരുന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്. എന്താണ്? യൂസ് യുവർ ടൈം ടു ലേൺ വാല്യുബിൾ സ്കിൽസ്. ആ സമയം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ വളർത്തിയെടുക്കുക. ഇനി അറിവ് വേണ്ടി വരുന്ന ഒരു ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് യുവർ ടൈം ആൻഡ് മണി ഫോർ ലേണിംഗ്. കൂടുതൽ പഠിക്കാനായിട്ട് സമയവും പണവും ചിലവാക്കേണ്ടി വരും. ഇനി സമയമില്ല സമയമില്ല എന്ന് പറഞ്ഞ് നെട്ടോട്ടം ഓടുന്നവരോട് എന്താണ് പറയേണ്ടത്? യൂസ് യുവർ നോളജ് ആൻഡ് മണി ടു ക്രിയേറ്റ് ഫ്രീഡം. അപ്പോൾ അറിയാം സമയത്തിന്റെ വില. എത്ര മനോഹരമായിട്ട് നമുക്ക് സമയം കൈകാര്യം ചെയ്യാം. ഇറ്റ്സ് ജസ്റ്റ് എ പ്ലാനിങ്, ഒരു ഡിസിപ്ലിൻ. 24 മണിക്കൂർ എന്ന് പറയുന്നത് ലോകത്തെ എല്ലാവർക്കും ഒരുപോലെ തുല്യമായി വീതിച്ചു കൊടുത്തിരിക്കുന്ന ഒരു വാസ്തവമാണ്. ഇറ്റ്സ് എ പച്ച പരമാർത്ഥം. എനിക്കും 24 മണിക്കൂർ, നിങ്ങൾക്കും 24 മണിക്കൂർ. എങ്ങനെ അത് ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ സമയത്ത്, നമ്മുടെ കയ്യിൽ സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പോയി. ബട്ട് ഏതായത് നമ്മൾ പറയും, ലൈഫ് ബിക്കംസ് ഈസിയർ വെൻ യു സ്റ്റോപ്പ് സീയിങ് these separate resources and start seeing them as currencies. ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ കയ്യിൽ സമയമുണ്ടോ അത് വഴുതി പോയോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. So always remember, money without free time has no value and free time without money makes no sense.
2: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നിന്റെ സ്വഭാവം ശരിയല്ല, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ പോക്ക് പോയാൽ ശരിയാവില്ല, ഇതെപ്പോഴെങ്കിലും ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പറയേണ്ടി വന്നിട്ടുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നമ്മളൊന്ന് കോൺഫ്രണ്ട് ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾക്ക് അരിശം വരിക എന്നുള്ളതാണ് ആദ്യം. അത് നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എന്നതായിരിക്കും ആദ്യത്തെ മറുപടി. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിലെങ്കിലും തോന്നും, ഓ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്നെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ദാറ്റ് ഈസ് കോൾഡ് ഈഗോ. അങ്ങനെ വരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്ത് സംസാരിക്കാം? ഇത് ആരാ സംസാരിക്കുന്നത്? ലെറ്റ്സ് ലിസൺ ടു ലെന.
2: നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്ന് ഒരാൾ നമ്മളോട് പറയുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക. ബിക്കോസ് അവരവരുടെ നമ്മളും തമ്മിലുള്ള ഒരു ഇഷ്ടത്തിന്റെ ഒരു റിസ്ക് എടുത്തുകൊണ്ടാണ് അവരത് പറയുന്നത്. അവരത് പറയുമ്പോൾ അത് നമുക്ക് ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരത് പറയുന്നത്. നമ്മൾ ആ സമയത്ത് നമ്മുടെ ഈഗോയിനോട് പറയുക, ഇപ്പോഴേ നേരത്തെ ട്രെയിൻ ചെയ്ത് വെക്കുക, ഈഗോയെ ആരെങ്കിലും നമ്മളോട് നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഈഗോ ഡൗൺ ആക്കി ഓഫാക്കി ഇത് കേൾക്കുക. അംഗീകരിക്കേണ്ട അവർ പറയുന്നത്, പക്ഷെ കേൾക്കുക, അക്സെപ്റ്റ് ചെയ്യുക, ടേക്ക് ദാറ്റ് സെന്റൻസ്. പിന്നീട് നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കാം അതിനെ പറ്റി. അപ്പൊ തന്നെ ഒരാൾ നിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ എന്ന് പറഞ്ഞ വഴിക്ക് നമ്മള് എനിക്ക് ആ പ്രശ്നമേ ഇല്ല എന്ന് പറയാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതാണ് ഈഗോ. ഈഗോ ഈസ് ഇഗ്നറൻസ്. നമുക്ക് നമ്മളെ കുറിച്ച് എല്ലാം അറിഞ്ഞുകൂടാ. നമുക്ക് നമ്മുടെ മുഖത്ത് ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ടോ എന്ന് വേറൊരാൾ പറഞ്ഞു തന്നാലേ അറിയുള്ളൂ. അപ്പൊ വേറൊരു വ്യക്തി നമുക്കൊരു മിററെ പോലെ ബിഹേവ് ചെയ്യാണ്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളതാണ്. അപ്പൊ മാരേജ് ഷുഡ് ബി ദാറ്റ് അൾട്ടിമേറ്റ് മിറർ.
1: ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയുന്നത് പണ്ടേ പഠിച്ചതാണെങ്കിലും ആക്ച്വലി ഈ ഒരു സമയത്തും അത് വളരെ വളരെ റെലവെന്റ് ആണ്. സോ ചൂസ് യുവർ ഫ്രണ്ട്സ് വെരി കെയർഫുള്ളി. നമ്മുടെ മനസ്സെന്നത് ഒരു ജാലകം പോലെയാണ്. ആ ജാലകത്തിൽ കൂടിയാണ് നാം ചുറ്റുമുള്ള ലോകത്തെ വീക്ഷിക്കുന്നത്, ആൾക്കാരെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ആ ജാലകത്തെ ആ ഈഗോ വരാതെ, ആ ഒരു അഹംഭാവം വരാതെ, ആ അറഗൻസ് വരാതെ, ആ ഇഗ്നോറൻസ് വരാതെ അത് സ്വയം വൃത്തിയാക്കി തിളക്കമുള്ളതാക്കി വെച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതും തിളക്കമുള്ള ബന്ധങ്ങളായിരിക്കും. With that note, it's me, Jaya, signing off from today's Wake Up Call with Jaya, brought to you by Green Farm Superfoods.
0: Wake up, call with Jaya. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
3: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.
4: Gen Z എല്ലാം നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
5: മഴയിലും വെയിലും കൂടാ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഇന്ത്യയിലേക്ക് യാത്രയ്ക്ക് എയർ സുവിധ വേണം. ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ED ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയെ ഇന്നലെ 11 മണിക്കൂറോളമാണ് ED ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. CPM കൌൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. BJP കൌൺസിലറുടെ പരാതിയിൽ CPM കൌൺസിലർ SD ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. സംഘർഷത്തിൽ 6 LDF കൌൺസിലർമാർക്കും മേയറടക്കം BJPയുടെ 4 കൌൺസിലർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തിൽ പരസ്പരം പഴിച്ചാരി BJPയും LDFും രംഗത്ത്. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ R. സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധം നടത്തിയത്. ഇതിനിടെയാണ് ചേരിതിരിഞ്ഞ് BJPയും CPMും തമ്മിൽ സംഘർഷമുണ്ടായത്. മേയറുടെ ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധം. LDF കൌൺസിലർമാർ സ്ത്രീകളെ ആക്രമിച്ചെന്ന് BJP ആരോപിച്ചിരുന്നു. മുല്ലപ്പെരിയാർ വിദഗ്ദ്ധ സമിതിയിൽ പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം. ഉടൻ തന്നെ പുതിയ പേര് നിർദ്ദേശിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. TR ശിവരാജനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കേരളം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ കേന്ദ്ര നിർദ്ദേശം. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറിക്കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. കാണിക്കെണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ചു കടത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും പോലീസ് അറിയിച്ചു. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്രായുടെ അനുയായി ടിനു യാദവും പിടിയിലായവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ടിനു യാദവിന്റെ കയ്യിൽ നിന്ന് ഭണ്ഡാര താക്കോലുകൾ കണ്ടെത്തിയെന്ന റിപ്പോർട്ട്. എന്നാൽ ഇതുവരെ ചമ്പത്രായ്ക്കെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ഉയരുകയാണ്. ലാറ്റിനമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലുണ്ടായ ഭൂകമ്പത്തിൽ 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമായി. 1500-ലധികം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. തുറമുഖ നഗരമായ ലാഗേറിലാണ് കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ 250-ലേറെ കെട്ടിടങ്ങൾ തകർന്നു. 100 വർഷത്തിനിടയിൽ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതിയാകും. US തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റൈനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് അമേരിക്ക ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുതെന്ന് യോഗം നിലപാടെടുത്തു. അസ്ഥിരതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്നും GCC രാജ്യങ്ങൾ. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാനുമായ ഡോ അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും യോഗത്തിലെ സഹ അധ്യക്ഷന്മാരായി. ഹോർമസിൽ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഉത്തരവാദിത്തം കപ്പലുടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പ്. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായത്. ഇറാൻ US ധാരണയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങിവന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ ലീറോ സാനയിലൂടെ ജർമ്മനി ലീഡെടുത്തു. വൈകാതെ നിൽസൺ അങ്കുലയിലൂടെ ഇക്വഡോർ സമനില പിടിച്ചു. 77-ാം മിനിറ്റിൽ ഗൊൺസാലോ പ്ലാറ്റ ഇക്വഡോറിനായി വിജയ ഗോൾ നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച് ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഫിഫ ലോകകപ്പ് 2026 നോക്കൌട്ടിൽ ബ്രസീലിന് എതിരാളികൾ ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശ പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് രണ്ടാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. ലോകകപ്പ് നോക്കൌട്ടിൽ കടക്കുന്ന ഏക ഏഷ്യൻ ടീമാണ് ജപ്പാൻ. മൂന്നാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. വിശദ വാർത്ത 8 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
1: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്റ്റ് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check. Time check.
0: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ് സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 59%.
7: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.in.

0: മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. June 26 വെള്ളിയാഴ്ചയിലാണ് നിൽക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. അങ്ങനെ മറ്റൊരു വീക്കെൻഡിലേക്ക് കൂടെ നമ്മൾ എത്തിയേക്കാണ്. നല്ല കിടിലൻ ട്രാഫിക് ആണ് കേട്ടോ റോഡിലെല്ലാം. വണ്ടിയൊക്കെ സൂക്ഷിച്ച് ഒക്കെ ഒരുപാട് പേർക്ക് ഫൈനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും സൂക്ഷിച്ചൊക്കെ പോവാ. വെരി ഗുഡ് മോർണിംഗ് മിനു പത്മ.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. വീക്കെൻഡ് ഒരു മന്ത് എൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ മാറുകയാണ്. ആദ്യത്തെ ഒരു 10 ദിവസം പോവാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി പക്ഷെ അവസാനമായപ്പോ തന്നെ ടകടകടകടെന്ന് പോയി. ചൂടൊക്കെ കൂടുകയാണ്. ജൂലൈ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്.
0: സമ്മറിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവാണ് അല്ലേ.
1: സൂര്യൻ അതിന്റെ എല്ലാ പ്രതാപവും പുറത്തെടുക്കാൻ പോകുന്ന ഒരു സമയമാണ് വരുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ UAE സ്കൂളുകൾ പൂട്ടാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുട്ടികളും കുടുംബമൊക്കെ ആയിട്ട് വെക്കേഷൻ ആനന്ദകരമാക്കിയിട്ട് നാട്ടിലെ മൺസൂൺ ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ്. അപ്പൊ ഇതിനകം എല്ലാവരും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും നേരത്തെ തന്നെ. കാരണം സ്കൂൾ പൂട്ടുന്ന നേരത്തെ അറിയാമായിരുന്നു. ടിക്കറ്റ് റേറ്റ് വല്ലാണ്ട് ബാധിക്കണ്ടെന്ന് വിചാരിച്ച് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് മുതൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. UAE ഉൾപ്പെടെ ഉള്ള ഗൾഫ് രാജ്യമായിട്ട് ഏത് വിദേശ രാജ്യമായിട്ടേ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് പുതിയ നിയമമുണ്ട്. വിമാനത്തിൽ കയറുന്നതിന് മുമ്പ് എയർ സുവിധ, നമ്മൾ കോവിഡ് കാലത്ത് ഏറ്റവും കേട്ട അത് വീണ്ടും വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് ഡിക്ലറേഷൻ, ആ ഒരു ആരോഗ്യ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉഗാണ്ടയിലും കോങ്കോയിലൊക്കെ എബോള വൈറസ് നമുക്കറിയാം വളരെ ശക്തമായിട്ട് വന്നൊരു പശ്ചാത്തലത്തിലാണ് UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്നതിന് മുമ്പ് 24 മണിക്കൂർ മുമ്പെങ്കിലും എയർ സുവിധയുടെ പോർട്ടലിൽ നിങ്ങൾ കയറിയിട്ട് അത് പരിഷ്കരിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയ സുരക്ഷാ ഫീച്ചറുകളോടെ എയർ സുവിധ 2 അതാണ് അത് പരിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ കയറിയിട്ട് നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണം. ഇന്ത്യയിലേക്ക് തിരിക്കുന്നത് 24 മണിക്കൂർ മുമ്പാണ് പറയുന്നത്. വിമാനത്തിൽ കയറുന്നതിന് മുൻപോ ബോർഡിങ്ങിന് വെബ് ചെക്ക് ചെയ്യുന്നതിന് മുൻപോ ഇത് പൂർത്തിയാക്കാൻ കർശനമായിട്ട് നിർദ്ദേശിക്കുന്നു. എയർ സുവിധ .civil.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി ഫോം ആക്സസ് ചെയ്യാം. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ ഇടുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ പിന്നെ വെബ്സൈറ്റും അഡ്രസ്സും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. യാത്രക്കാരുടെ കഴിഞ്ഞ 21 ദിവസത്തെ യാത്രാ ചരിത്രമാണ് നമ്മളതിൽ കൊടുക്കേണ്ടത്. ഏതെങ്കിലും വിദേശ രാജ്യത്തേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടോ, ആ സമയത്ത് തിരിച്ചു വന്നിട്ട് അസുഖമുണ്ടായോ, എബോള രോഗലക്ഷണങ്ങൾ ഉണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത്. വിമാനത്താവളത്തിൽ ഈ പേപ്പർലെസ് ആക്കാനും കൂടി പിന്നെ അവിടെ ചെന്നിട്ട് ഇത് പൂരിപ്പിക്കാൻ തുടങ്ങൂലേ. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ എമിഗ്രേഷൻ നീണ്ടു നീണ്ടു പോയി നമ്മൾ കഷ്ടപ്പെടും. അതിന് മുമ്പ് അത് ആ ഫോമിൽ പൂരിപ്പിച്ചിട്ട് ഇവിടുന്ന് തന്നെ അതിന്റെ ഒരു ഡിജിറ്റൽ കോപ്പി നമ്മുടെ ഫോണിൽ കരുതിയാൽ മാത്രം
0: മതിയാവും. 24 മണിക്കൂർ മുന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്തിട്ട് പോവാം. നമുക്ക് പിന്നെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ പണ്ട് കോവിഡ് കാലത്ത് ഇതുപോലെ ഒരു എയർ സുവിധ ഫോം ഒക്കെ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരു പുള്ളി ഫില്ല് ചെയ്ത് മറ്റേ ഓർക്കില്ലേ.
1: ഇപ്പൊ കേൾക്കുമ്പോ നമുക്ക് രസമായിട്ട്, പക്ഷെ അന്ന് അത് എന്താ പറയാ ഒരു എന്താ ഏറ്റവും വലിയൊരു മഹാമാരി കോവിഡ്. അതിൽ മനുഷ്യൻ പോയ റൂട്ട് മാപ്പ് തപ്പി പോവാന്ന് പറഞ്ഞിട്ട്
0: ഒരു പുള്ളിനെ മറ്റേ ഓടിക്കാൻ വേണ്ടിട്ട് ആളുകളെല്ലാം ഓടിക്കുന്നത് എനിക്ക് കറക്റ്റ് ചെയ്തതെന്ന് അറിയാം. മറ്റേ CD മ്യൂസിക് സലീം കുമാറിനെ പിടിക്കാനായിട്ട് ഓടത്തില്ല, അതേ സീനാണ് ഇപ്പൊ നമുക്ക് ഇതൊക്കെ ഭയങ്കര തമാശയായിട്ട് തോന്നും. പക്ഷെ അന്ന് ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു
1: ശരിക്കും. എന്തായാലും എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കാന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം നമ്മൾ ഈ എയർപോർട്ടിൽ നമ്മൾ നാടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടെന്നാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ വീടെത്തുക എന്നുള്ളത്. അതിന് നമ്മൾ ഈ വിമാനത്താവളിൽ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു. ഇന്ത്യൻ പാസ്പോർട്ടുകളുടെ ഒരു വലിയ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പാസ്പോർട്ടിന് നമ്മൾ എടുക്കാൻ വേണ്ടി ഭയങ്കര പൈസ കൂട്ടി എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഇന്നത്തെ എല്ലാ പത്രങ്ങളും പ്രധാന വാർത്തയായിട്ട് അത് തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ കേന്ദ്ര സർക്കാർ കുത്തനെ കൂട്ടി. പുതുക്കിയ നിരക്ക് July 1 മുതൽ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള നിരക്കുകളിലും വലിയ വർധനവ് വരുത്തി. 18 മുതൽ 36 പേജുള്ള പാസ്പോർട്ട് ലഭിക്കാൻ, അതായത് 18 വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് 36 പേജുള്ള പാസ്പോർട്ടാണ് വേണ്ടെങ്കിൽ സാധാരണ വിഭാഗത്തിൽ 1500 എന്നുള്ളത് 1000 കൂട്ടി 2500 രൂപയൊക്കെ 100 ഒക്കെയല്ല ഒറ്റയടിക്ക് 1000 രൂപയാണ് കൂട്ടിയത്. അതുപോലെ തൽക്കാല വിഭാഗത്തിൽ 3500 ഉണ്ടായിരുന്നത് അത് 5000 രൂപയാക്കിയിട്ട്
0: കഴിഞ്ഞ ആഴ്ച എന്റെ സിസ്റ്റർ റിന്യൂ ചെയ്തു.
1: 1500 രൂപയായിരുന്നു എന്റെ കാര്യം ഒന്നല്ല, എന്റെ റിന്യൂവൽ
0: 2500 രൂപ അല്ല നാട്ടില് ചെയ്യുന്ന റേറ്റിനെ കാട്ടിൽ ഇച്ചിരി കൂടുതലെന്ന് തോന്നുന്നു. പക്ഷെ 1000 രൂപയൊക്കെ കൂട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രീസ് ആയി.
1: അതുപോലെ 60 പേജില്ലേ, ആ 60 പേജ് വേജിൽ കൂടും. അത് വീണ്ടും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 3500, തൽക്കാല വിഭാഗത്തിൽ 60 വേജ് വേണമെങ്കിൽ 6000 രൂപ കൊടുക്കണം. അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള പുതിയ അപേക്ഷകർക്ക് സാധാരണ വിഭാഗത്തിൽ 1750, തൽക്കാലാണെങ്കിൽ 4250 രൂപ. നഷ്ടപ്പെടുകയോ കേടുപാടുകയോ ചെയ്ത പാസ്പോർട്ടിന് പകരം 36 പേജുള്ള പുതിയത് ലഭിക്കാൻ 18 മുകളിൽ 5000, തൽക്കാല വിഭാഗത്തിൽ 7500. ഇന്ത്യക്കുള്ളിൽ അടിയന്തര സർട്ടിഫിക്കറ്റുകൾ സൗജന്യമായി നൽകുന്നത് തുടരുമെങ്കിലും വിദേശത്തുള്ള അപേക്ഷകരിൽ നിന്ന് $15 ഈടാക്കും. തിരിച്ചറിയൽ സർട്ടിഫിക്കറ്റിന് ഇന്ത്യയിൽ 1000 രൂപ, വിദേശത്ത് $50. അങ്ങനെ നമ്മുടെ ഈ പാസ്പോർട്ടിന്റെ നിരക്ക് കുത്തനെ കൂട്ടി എന്ന് പറയുമ്പോഴും പാസ്പോർട്ട് സംബന്ധിച്ച മറ്റൊരു വാർത്ത ഇന്നലെ ഞാനും
0: സംസാരിച്ചിരുന്നു. നിങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ഇത് ഒഫീഷ്യൽ ഡോക്യുമെന്റ് അല്ല, ഇത് ട്രാവൽ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഡോക്യുമെന്റ്. പിന്നെ ഈ ഒരു പേപ്പറിന് എന്തിനാണ് ഇത്രയും പൈസ കൂട്ടുന്നത്? എല്ലാവരുടെ എല്ലാ പൗരന്മാരും
1: ശ്രീനിവാസൻ പറഞ്ഞ പോലെ ചില മാസത്തിൽ ഭയങ്കരമാണ്, കോടികൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിനിടെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിന് വില കൂട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുള്ള ഇന്ത്യക്കാരായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണെന്ന്. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ ഒരു പാസ്പോർട്ട് വെച്ചിട്ട് നടക്കുന്നു എന്നതിന്റെ അർത്ഥം നിങ്ങൾ ഇന്ത്യക്കാരനാണെന്നല്ല, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ മതിയായ രേഖയല്ല ഇന്ത്യൻ പാസ്പോർട്ട്. നയന ചൊല്ലിയിട്ട് പ്രതിപക്ഷവും പക്ഷേ ഇല്ല,
0: ആധാരമുണ്ടോ
1: ഇല്ല, പാസ്പോർട്ട് ഉണ്ടോ ഇല്ല, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ
0: ഇല്ല.
1: നമ്മുടെ ആ സ്വാമിനി അവർ പറയുന്നില്ലേ, നിനക്ക് ബുദ്ധിയുണ്ടോ, നിനക്ക് സൗന്ദര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതൊന്നും ഇല്ല നമുക്ക് നമ്മുടെ അസ്തിത്വം ഇല്ലെങ്കിൽ പൗരത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ആധാർ കാർഡ് പൗരത്വം അല്ല, വോട്ടർ ഐ ഡി അല്ല, ഇപ്പോഴത്തെ പാസ്പോർട്ടും പൗരത്വ രേഖയല്ല. കാരണം അവർ പറയാൻ കാരണം നമ്മളോട് പറയാറുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലോ പാസ്പോർട്ടിന്റെ ഇത് കഴിഞ്ഞാലോ അത് തിരിച്ചേൽപ്പിക്കണമെന്ന്. നമ്മുടേതല്ലാത്തൊരു സാധനം, കേന്ദ്ര സർക്കാർ തരുന്ന ഒരു ഔദ്യോഗിക ഡോക്യുമെന്റ് മാത്രമാണ് ഈ പാസ്പോർട്ട് എന്നാണ് പറയുന്നത്. വിദേശത്ത് നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് സ്ഥിരീകരിക്കാനുള്ള ഒരു ഡോക്യുമെന്റ്, യാത്ര ചെയ്യാനുള്ള ഒരു യാത്രാ രേഖ, അത് മാത്രമേ ഉള്ളൂ. പാസ്പോർട്ട് കിട്ടിയോടനെ ഞാൻ ഇന്ത്യക്കാരനായ ജന്മം കൊണ്ട്, അപ്പൊ ആരാണ് ഇന്ത്യക്കാർ, അല്ലെങ്കിൽ ആർക്കാണ് പൗരത്വം കിട്ടുക? ജന്മം കൊണ്ട് ഇന്ത്യനായവർ, പരമ്പരാഗതമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ളവർ, രജിസ്ട്രേഷൻ നാച്ചുറലൈസേഷൻ വഴി നമ്മുടെ ഇന്ത്യക്കാരായവർ. പൗരത്വ തെളിവ് എന്നൊരു ഒറ്റ രേഖയോ ഒരു ഡോക്യുമെന്റോ നമ്മുടെ ഇന്ത്യയിലില്ല. നമ്മൾ മറ്റു നാടുകളിലൊക്കെ പൗരത്വം ഇതാണ്, നമ്മുടെ ഇന്ത്യയിൽ അതൊരു ഡോക്യുമെന്റ്സിന്റെ കൺസോർഷ്യം എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതായത് ഒറ്റ ഡോക്യുമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. 1955 പക്ഷേ ഒരു പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമാനുസൃത സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ പൗരത്വ രേഖ, ഇതൊക്കെ അടങ്ങിയ ഒരു സംവിധാനത്തെയാണ് നമ്മുടെ നാട്ടിലെ സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അതായത് ജനനം കൊണ്ട് ഇന്ത്യക്കാരായിട്ടുള്ള ഭൂരിഭാഗം പേർക്കും ജനന സർട്ടിഫിക്കറ്റാണ് പൗരത്വം തെളിയിക്കുന്ന അടിസ്ഥാന രേഖ. ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ, നമ്മൾ ഇന്ത്യൻ പൗരനാണ്. പക്ഷെ അവിടെയും ചില ക്ലോസുകളുണ്ട്, പൗരത്വ നിയമങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. ജനന സർട്ടിഫിക്കറ്റിന്റെ സാധുത ജനിച്ച വർഷത്തെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ 1950 ജനുവരി 26 1987 ജൂലൈ 1 ജനിച്ചവരാണെങ്കിൽ അവർക്ക് ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതിയാകും ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട്. മാതാപിതാക്കളുടെ പൗരത്വം പരിഗണിക്കാതെ ഇന്ത്യൻ മണ്ണിൽ ജനിച്ചു എന്നത് മാത്രമായിരുന്നു അക്കാലത്ത് പൗരത്വത്തിനുള്ള അടിസ്ഥാനം. ഇനി 1987 ജൂലൈ 1 2004 ഡിസംബർ 3 ജനിച്ചവർക്ക് ജനന സർട്ടിഫിക്കറ്റിനൊപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കൂടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ കൂടി വേണം. അതാണ് പിന്നെ വന്ന മാറ്റം. ഇനി വീണ്ടും മാറ്റമുണ്ട്. 2004 ഡിസംബർ 3 ശേഷം ജനിച്ചവർക്ക് മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കേണ്ടതുണ്ട്. ഈ SIR സമയത്ത് നമുക്കറിയാം, തീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കരണം വന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചിരുന്നു ആധാർ കാർഡ് പൗരത്വ രേഖയായിട്ട് കണക്കാക്കിക്കൂടിയെന്ന്, സുപ്രീംകോടതിയോട് ചോദിച്ചിരുന്നു. പക്ഷെ സുപ്രീംകോടതി തള്ളി. ആധാറോ വോട്ടർ ഐ ഡിയോ മറ്റൊന്നും ഒരു പൗരത്വ രേഖയായിട്ട് കാണിക്കാൻ പറ്റില്ല എന്ന് സുപ്രീംകോടതി പറഞ്ഞു. അപ്പോൾ ആധാറിന് അത്രമൊരു നിയമസാധുത ഇല്ല എന്ന് സുപ്രീംകോടതി. എന്തൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൊണ്ട് ആധാർ എടുപ്പിച്ച്? അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. പൗരത്വ നിയമവുമായിട്ട് 1955 ബന്ധപ്പെട്ട കുറേ കണക്കുകളുണ്ട്, കുറേ വർഷങ്ങളുണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ജനിച്ച ആളാണോ, നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ഇതിൻ്റെ ഇടയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അമ്മ ആരെങ്കിലും ഒരാൾ ഇന്ത്യക്കാരനാണോ, മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനല്ല എന്ന് ഉറപ്പാണോ? ഓക്കെ. ഇനി 2004 രണ്ടുപേരും എന്താണ്, ഇന്ത്യക്കാരനായിരിക്കണം, മറ്റേയാളുടെ എല്ലാ ഹിസ്റ്ററിയും വേണം പാരൻസിലൊരാളുടെ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പൗരത്വ നിയമം. അപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഒരു പൗരൻ ഇന്ത്യൻ പൗരൻ ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാൻ ഒരു പ്രത്യേകം ഒറ്റ ഡോക്യുമെന്റ് ഇല്ല. ഇറ്റ്സ് എ കൺസോർഷ്യം ഓഫ് ഡോക്യുമെന്റ്സ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാസ്പോർട്ട് ഇതേ പാസ്പോർട്ട് ഉണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഞാനോ അക്ഷയോ ഒന്നും അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്.
0: ഇത് ഒരിക്കലും നമുക്ക് ഓൾറെഡി നമ്മുടെ ആധാർ ഉണ്ട്. ഈ ആധാർ ഒരു പക്ഷേ അത് അപ്ഡേറ്റഡ് ആയിട്ട് അതിന്റെ പുതിയ രീതിയിലേക്ക് കൊണ്ടുപോയാൽ മതി. ഇതിപ്പോ ഇത്രയും ലക്ഷം അല്ല കോടി ജനങ്ങൾ ഇത് ആദ്യം മുതലേ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇനിയും എത്ര ഡോക്യുമെന്റ്സ് വേണം? ഇത് കഴിഞ്ഞിട്ട് ഇനിയും നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഒന്നിലേക്ക് ഒന്നും അറ്റാച്ച് ചെയ്യാൻ പറ്റാത്തത് വലിയൊരു വിഷയം തന്നെയാണ്.
1: ഇവിടെയാണ് നമുക്ക് പൗരത്വ നിയമ ഭേദഗതി, NRC, CAA ഇതൊക്കെ കുറെ വിഷയങ്ങളും, നമ്മുടെ നാട്ടിൽ നടന്ന കുറെ പ്രക്ഷോഭങ്ങളുണ്ട് പൗരത്വവുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മുടെ ഈ SIR നടപ്പാക്കുമ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയ കുറെ മനുഷ്യരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ആശങ്ക, അവർ നാളെ ഇന്ത്യൻ പൗരന്മാരല്ലാതായിരിക്കുമോ? ഇന്ത്യയിൽ ജനിച്ച്, ഇന്ത്യയിൽ വളർന്ന്, ഇന്ത്യക്കാരായിട്ട് അഭിമാനത്തോടെ ഇരുന്ന, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യരോട് പറയുകയാണ് പാസ്പോർട്ട് ഒരു രേഖയല്ല എന്ന്. എങ്കിൽ മറ്റൊന്ന് എന്തൊക്കെയാണ് രേഖകൾ എന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇതൊക്കെ ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഒരു രേഖയിലേക്ക് അത് കൊണ്ടുവരുന്നത് കുറച്ചുകൂടെ നല്ല കാര്യം.
0: തീർച്ചയായിട്ടും ഇത് പലർക്കും പല രീതിയിലും അഫക്ട് ചെയ്യാൻ പോകുന്ന ഒരു വലിയൊരു വിഷയമാണ്. ഇപ്പൊ നാളെ പറയും ഇനി ഇതും പറ്റില്ല വേറൊരു രീതിയിലേക്കാണ് വരുന്നത്.
1: നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു വലിയൊരു രാജ്യത്ത് ഒറ്റ ഡോക്യുമെന്റിലേക്ക് പോയിട്ട് എല്ലാവരും സഹായിക്കുന്ന രീതിയിൽ, ശരിയാണ്, അനധികൃത കുടിയേറ്റക്കാര് രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും, ആ രീതിയിൽ രാജ്യ സുരക്ഷയെ കരുതി രാജ്യത്തിന് എന്ത് തീരുമാനം എടുക്കുക, അതിപ്പോ ഏത് രാജ്യം എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ നിലവിൽ നമ്മുടെ രാജ്യത്തുള്ളവർ, രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ പോകരുത് പൗരത്വ രേഖ.
0: ഇവിടെ നമുക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഈ പാസ്പോർട്ട് സിറ്റിസൺ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഈ ഇപ്പൊ യൂറോപ്യന്റെ കൺട്രീസിലൊക്കെ റെഫ്യൂജീസ് വിസ കിട്ടും ഈസി ആയിട്ടെന്നുള്ളതാണ് പറയുന്നത്. പുള്ളി അദ്ദേഹം ഒരു 3 വർഷം അവിടെയാണ് ജർമ്മനിയിലായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. മറ്റൊരാൾ പറഞ്ഞിട്ടുണ്ട് ഈ പാസ്പോർട്ട് അല്ലെങ്കിൽ അത് രേഖയല്ല എന്ന് പറഞ്ഞിട്ട് ഇനി നമുക്ക് എന്ത് കാര്യം എന്നുള്ള ഒരു കാര്യം കൂടെ.
1: അതൊരു ഡോക്യുമെന്റ് മാത്രം, നമ്മൾ ഇതുവരെ ഇത്രയും ദിവസം അഭിമാനത്തോടെ കൊണ്ടുനടന്ന നമ്മുടെ ആ ഡോക്യുമെന്റ്, അതിന്റെ മേലുള്ള അശോക സ്തംഭവും നമ്മുടെ ഇന്ത്യ എന്ന് എഴുതിയതും പാസ്പോർട്ട് എന്ന് എഴുതിയ ആ നീല കളറിൽ കാണുമ്പോൾ നമ്മുടെ എന്തൊരു അഭിമാനത്തോടെ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ. പക്ഷേ ഇപ്പൊ കേന്ദ്രം പറയുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതൊരു പാസ്പോർട്ട് സേവാ ദിനവുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. എന്തോ ഒരു ചോദ്യം വന്നപ്പോൾ അതിന് ക്ലാരിഫിക്കേഷൻ കൊടുത്ത് ഇതൊരു സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല, ഇറ്റ്സ് എ ട്രാവൽ ഡോക്യുമെന്റ്. അങ്ങനെ മാത്രമേ
0: എടുത്തുള്ളൂ.
1: അല്ല, ഈ പാസ്പോർട്ട് എടുക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരനാണെന്നൊക്കെ നോക്കി നോക്കി നോക്കിയതല്ല ഈ പാസ്പോർട്ട് എടുത്തത്. നിങ്ങൾ അതാ പറയുന്നത്, നമ്മൾ ജനിച്ചതും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഡോക്യുമെന്റ്, നമ്മുടെ പോലീസ് ഹിസ്റ്ററി ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്കൊരു ഡോക്യുമെന്റ് തരുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഇന്ത്യക്കാരനല്ലേ? ആ ഡോക്യുമെന്റ് അങ്ങനെ ആയിട്ട് എടുത്തൂടെ എന്നൊരു ചോദ്യമാണ് ഇപ്പൊ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. എനിക്കൊന്ന് വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ അടക്കം കയറുന്ന വലിയൊരു നിയമ പ്രശ്നമായിട്ട് ഇത് മാറാൻ
0: സാധ്യത. എന്താണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു ഒരു സിംഗിൾ ഐഡന്റിഫിക്കേഷൻ, ഒരു നമുക്കൊരു കാർഡ് വേണം, മസ്റ്റ് ആണ്. ഇത് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ ആധാർ ഒരു ഒരു 2 വർഷം കുടുംബ റിന്യൂവല് പോയിട്ടോ അതിനുവേണ്ടി അപ്ഡേറ്റ് ചെയ്തിട്ടോ ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്താണെങ്കിലും ലെറ്റ്സ് സീ, നമ്മൾ എത്ര പറഞ്ഞിട്ട് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ഒരു കാര്യമില്ല, അത് ചെയ്യേണ്ടവർ തന്നെ ചെയ്തേ നടക്കുള്ളൂ.
1: യെസ്, എന്തായാലും ലോകകപ്പിലെ മത്സരങ്ങൾ എന്താ നിങ്ങൾ പറയാത്ത? ബ്രസീലിന്റെ ഒക്കെ കളി കഴിഞ്ഞപ്പോൾ, പോർച്ചുഗലിന്റെ കളി കഴിഞ്ഞപ്പോൾ, അർജന്റീന പോയപ്പോൾ നിങ്ങൾക്ക് ഇനി ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചിട്ട് വരുന്നവരോട് സ്വീഡനെതിരെ സമനില, ഗ്രൂപ്പിൽ 2-ാമത്, ജപ്പാൻ നോക്കൌട്ടിൽ, എതിരാളികൾ ബ്രസീൽ, അതിനിടെ ജർമ്മനിയെ ഞെട്ടിക്കുന്ന ഇക്വഡോറിനെ കണ്ടിട്ട് ഞാനും ഞെട്ടിപ്പോയി. എന്താണിത്?
0: 2-ാം മിനിറ്റിലാണ് അവർ ലീഡ്
1: പിറകിൽ നിന്ന് പിന്നെ തിരിച്ചു വന്നിട്ട് ഗോൾ അടിച്ചിട്ട് ഇക്വഡോർ, അത് ഭയങ്കര. പക്ഷേ ജർമ്മനി നോക്കൌട്ടിലേക്ക് കയറി അവരുടെ പോയിന്റ് അടിസ്ഥാനത്തിൽ. പക്ഷേ എല്ലാ ടീമുകൾക്കും ഒരു ഒരു ഷോക്ക് കൊടുത്തുകൊണ്ടാണ് കുഞ്ഞൻ ടീമുകളൊക്കെ വരുന്നത്. ഇക്വഡോർ കുഞ്ഞൻ ടീം എന്നല്ല, പക്ഷേ ജർമ്മനി പോലെ മുൻ ലോക ചാമ്പ്യന്മാരെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടുള്ള, മാനുവൽ നെയറൊക്കെ കാഴ്ചക്കാരനായിട്ട് നോക്കി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ അവർക്ക് ഒരു നല്ല ക്വാളിറ്റി ഒരു ഇതൊക്കെ നഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രകടനമാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. ക്യൂറസോവ പുറത്തു പോയിട്ടുണ്ട്, ഖത്തർ ലോകകപ്പിൽ നിന്ന് പുറത്തായി, അങ്ങനെ കുറെ രാജ്യങ്ങൾ പുറത്തായി. ഇനി കുറെ കൂടി മത്സരം കടുക്കുകയാണ്. ഗ്രൂപ്പ് ഓഫ് 32 നോക്കൌട്ട് തുടങ്ങാൻ വേണ്ടി പോവാ.
0: തീർച്ചയായിട്ടും ഇപ്പം USA ടർക്കിയുടെ മാച്ച് 2-2 നിൽക്കുന്നു.
1: നല്ല മത്സരമായിട്ട്
0: ഓസ്ട്രേലിയയുടെ മത്സരവും ലൈവായിട്ട് പോകൊണ്ടിരിക്കുന്നു. ഒരു ആരും തന്നെ ഗോൾ അടിച്ചിട്ടില്ല.
1: 2 മത്സരമാണ് ഇപ്പൊ പുരോഗമിക്കുന്നത്. എന്തായാലും നോക്കൌട്ടിൽ എത്തിയതോടെ റൗണ്ട് ഓഫ് 32 ജപ്പാൻ എതിരാളിയായിട്ട് വരുന്നത് ബ്രസീലാണ്. വെള്ളിയാഴ്ച പുലർച്ചെ സ്വീഡനെതിരെ മത്സരം 1-1 ഇന്ന് സമനിലയിലാവുകയും അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നെതർലൻഡ്സ് ട്യൂണീഷ്യയോട് തോൽക്കുകയും ചെയ്തതോടെയാണ് ഗ്രൂപ്പിൽ ജപ്പാൻ 2-ാം സ്ഥാനക്കാരായത്. ഒരു ഏഷ്യൻ കൺട്രി അങ്ങനെ വേൾഡ് കപ്പിന്റെ ഏറ്റവും നല്ലൊരു പൊസിഷനിലേക്ക് വരുമ്പോൾ അവരുടെ എതിരാളി എന്ന് പറയുന്നത് ലാറ്റിൻ അമേരിക്കൻ കരുത്തുമായിട്ട് ബ്രസീൽ വരുമ്പോൾ ജപ്പാൻ ബ്രസീൽ മത്സരം തീപാറുന്ന ഒരു മത്സരമായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഭൂരിഭാഗം സമയവും വിരസമായ മത്സരത്തിന്റെ ആദ്യപകുതി ഗോൾ രഹിതമായിരുന്നു. ഇരു ടീമുകളും കാര്യമായിട്ടുള്ള ഗോൾ അവസരമൊന്നും സൃഷ്ടിച്ചില്ല. 56-ാം മിനിറ്റിൽ ഡേസൻ മെരേദിലൂടെ ജപ്പാൻ മുന്നിലെത്തി റിറ്റ്സു ഡവാൻ സ്വീഡന്റെ പ്രതിരോധം പിളർത്തി നൽകിയ പാസുമായി ദ വലയിലെത്തിക്കുകയായിരുന്നു. അങ്ങനെ ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഇപ്പൊ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് തീപ്പാറും പോരാട്ടങ്ങൾ.
0: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നപ്പോ ഈ റൗണ്ട് 32 ഇനി അവിടെ തൊട്ടൊരു 4 മാച്ചസെങ്കിലും ഒരാൾ ജയിച്ച് പോകേണ്ടിയിരിക്കുന്നു അല്ലെ, സെമി ഫൈനലിലേക്ക് എത്തുവാൻ. അത് വളരെ ഇനിയാണ് ഒരു വാശിയേറെ മത്സരം നമുക്ക് കാണാം. ഇത്രയും ഇത് ഈ നടന്നതൊക്കെ തന്നെ വാശിയായിരുന്നു, അപ്പൊ ഇനി എന്തായിരിക്കും അല്ലേ?
1: നെതർലൻഡ്സ് നോക്കൌട്ടിലെത്തിയ നല്ലൊരു മത്സരമായിട്ട് കാണണം കേട്ടോ. ഒന്നിനെതിരെ 3 ഗോളുകൾക്കായിട്ട് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഡച്ച് പടത്തിയത്. നോക്കൌട്ടിൽ മൊറോക്കോ അവരുടെ ഒരു ശക്തരായിട്ടുള്ള എതിരാളിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോറിനെ നമ്മൾ കണ്ടു, ജർമ്മനി ലീഡ് വീണ്ടും എടുക്കുന്നത് കണ്ടു. അങ്ങനെ രസകരമായിട്ടുള്ള ഫുട്ബോൾ മത്സരങ്ങളിൽ നിന്ന് വീണ്ടും നമ്മൾ രാഷ്ട്രീയ വാർത്തയിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, ആദ്യ പേജിൽ ഇന്ന് പത്രങ്ങളിൽ വീണയെ 10 മണിക്കൂർ ചോദ്യം ചെയ്ത് രണ്ട് പ്രാവശ്യമായിട്ടും ഏതാണ്ട് ഒരു ദിവസത്തിന്റെ പാതി മുഴുവനായിട്ടും അവരെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോഴും ഇടിക്ക് ചില ചോദ്യങ്ങളിലൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല. ആദ്യത്തത് സാധാരണഗതിയിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു. രണ്ടാമത്തെ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യൽ SFIO നൽകിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. എന്തായാലും വീണ ഈ സാമ്പത്തിക ഇടപാടിൽ ഒന്നും ഒരു വ്യക്തമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരു തവണ കൂടി വീണയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ടാവും. ഇതിലെ രാഷ്ട്രീയ ഇടപെടലാണ് ഇനി ED അന്വേഷിക്കുന്നത്. അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് CMRL കമ്പനിയും എക്സാലോജി കമ്പനിയും തമ്മിൽ എന്തെങ്കിലും വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നോ? നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചിട്ടായിരിക്കില്ലേ നടന്നിട്ടുണ്ടാകുക? ഇല്ലാത്ത സേവനത്തിന് എന്തുകൊണ്ട് വീണ അല്ലെങ്കിൽ എക്സാലോജിക്ക് പണം കൈപ്പറ്റി? ഇതിൽ ഒരു വ്യക്തത ED അത്യാവശ്യമായിട്ട് വേണം. അതില്ലെങ്കിൽ ആണ് ഒരു അറസ്റ്റ് നടപടിയിലേക്ക് പോവുക.
0: തീർച്ചയായിട്ടും ഈ പല വാർത്തകളിലും ഒക്കെ തന്നെ വീണയും ഒപ്പം തന്നെ പിണറായി വിജയനെ കൂടെ ഫോട്ടോ വെച്ചിട്ടാണ് ഇപ്പൊ വാർത്തകൾ തന്നെ എല്ലാം വരുന്നത്. എന്താണേലും ഇനിയും ബാക്കിയുള്ള ചോദ്യം ചെയ്യലൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നുള്ള അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലൊക്കെയുള്ള മാർച്ചിൽ ബ്ലേഡ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവം കഴിഞ്ഞ ദിവസം തന്നെ രമേശ് ചെന്നിത്തല അതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ സമരം ചെയ്താണ്, പക്ഷെ ഇത് സമര മുറയല്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. എനിക്കൊന്നും
1: പോലീസ് ചെയ്തു എന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ പോലീസ് ഒരിക്കലും ബ്ലേഡും കൊണ്ടുപോയിട്ട് പോയിട്ട് കുട്ടികളെ SFI സമരം DYFI സമരത്തിലൊന്നും അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ല. അപ്പൊ എന്തായാലും അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നെന്നല്ല, നമ്മുടെ BJP ഒരു വലിയ പ്രതിസന്ധി. തിരുവനന്തപുരത്ത് കാപ്പയിലും ഹൈക്കോടതി വിധിയിലും കുടുങ്ങിയിട്ട് തലസ്ഥാന ഭരണം 101 അംഗങ്ങളുള്ള കോർപ്പറേഷനിൽ 50 പേരാണ് BJP. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ബഹളും ഒക്കെ ആയിട്ട് നോക്ക്, കുറെ പേര് ആശുപത്രിയിൽ, മേയർ VV രാജേഷ് അടക്കം അപ്പുറത്തെ പ്രതികൾ അതെല്ലാം ചെയ്തു. കാപ്പ കേസ് പ്രതി സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യണം, അദ്ദേഹത്തിനും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ CPMഉം അതുപോലെ കോൺഗ്രസും അതിനെതിരായിട്ട് വന്നു. പിന്നെ കയ്യാങ്കളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളെ. പക്ഷെ ചില വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും കേട്ടോ. വലിയ കുഴപ്പമില്ലാതെ നടന്ന് പുറത്തേക്ക് വന്ന ആള് അടുത്ത സമയത്ത് പ്ലാസ്റ്റർ ഇട്ടിട്ട് ആശുപത്രിയിൽ കിടക്കുന്നു. അതെ, അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും ചില
0: സിനിമകളിൽ.
1: അതാവും മനസ്സിലാവാത്തത്. ഇത് ഇവർക്ക് ഈ എല്ലാ ഭാഗത്തും CCTV ക്യാമറയും ചാനലൊക്കെ ഉണ്ടെന്നുള്ള ബോധമില്ല. നല്ല കൂളായിട്ട് നടന്നു വന്ന വ്യക്തി പെട്ടെന്ന് വീണുപോയോ? പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിട്ട് ആശുപത്രി കിടക്കുന്നു, രണ്ടുപേരും കണക്കാണ് ഇക്കാര്യത്തിൽ. എന്നാലും ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത, ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമാണ്. ലോകത്ത് 10 ലക്ഷക്കണക്കിന് ജനങ്ങളെ നേരിട്ടും അല്ലാതെയും ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരിക്കടത്തും. ഇതിനെതിരെ അവബോധം സൃഷ്ടിക്കാനും ലോക ജനതയെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് അണിനിരത്താനും ഐക്യരാഷ്ട്രസഭയാണ് ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് ഇന്റർനാഷണൽ ഡേ അഗേൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക് ആചരിക്കുന്നത്. UN ഓഫീസ് ഓഫ് ഡ്രഗ് ആൻഡ് ക്രൈം ദിനാചരണത്തിന്റെ ഏകോപനം. എന്തും തകർക്കുന്ന മയക്കുമരുന്നുകളെ കുറിച്ചാണ് ഇന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ രാവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ TVകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വിഷമയ മരുന്നുകൾ മുമ്പ് അമിത മദ്യപാനവും കഞ്ചാവും പോലുള്ളവയായിരുന്നു കാര്യമായ ഭീഷണിയെങ്കിൽ ഇന്ന് അതിമാരക മയക്കുമരുന്നുകളാണ് വ്യാപകമാകുന്നത്. വിഷമയമായ രാസവസ്തുക്കളുടെ സങ്കനങ്ങൾ പോലും ലഹരിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ് വരുന്നത്. അതുകൊണ്ട് അടിയന്തരമായിട്ട് ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പദ്ധതികൾക്ക് നമ്മുടെ ജനം വലിയ പിന്തുണ കൊടുക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞത്.
0: തീർച്ചയായിട്ടും ലഹരിക്ക് എല്ലാ വിധേനയുള്ള നമ്മൾ വേരോടെ തന്നെ പിഴുതെറിയാനായിട്ട്, കാരണം ഇത് വലിയൊരു വിഷയത്തിലേക്ക് നമ്മുടെ തലമുറ തന്നെ കഴിഞ്ഞ ദിവസം ബാഗിൽ നമ്മൾ പിടിച്ചെന്ന് പറയുന്ന പോലെ ഇതൊക്കെ ഇത് പണ്ടൊക്കെ ആയിരുന്നു. നമ്മൾ ഈ കള്ള് അല്ലെങ്കിൽ ഈ സിഗരറ്റ് എന്നൊക്കെ പറയുന്ന വലിയ സംഭവം, ഇപ്പൊ അത് അതിനെക്കാട്ടി വലിയ വലിയ സംഭവങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് വേരോടെ പിടിച്ച് എറിയാതെ നടക്കത്തില്ല.
1: പക്ഷേ ഇതിന് കണക്ക് നോക്കണം കേട്ടോ. വർഷത്തിൽ പുറത്തിറങ്ങുന്ന വേൾഡ് ഡ്രഗ്സ് റിപ്പോർട്ടിന്റെ കണക്ക് അനുസരിച്ച് ലോകത്ത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 2011 240 ദശലക്ഷം ആയിരുന്നത്, 2024 316 ദശലക്ഷം. 100 240 316 അത് മാറി എന്ന് പറയുമ്പോൾ കുത്തനെ ഒരു എത്ര ഇരട്ടിയാണെന്ന് പറയുമ്പോൾ 100 ഇരട്ടിയോളം വരികയാണ്. അങ്ങനെ ഒരു പ്രത്യേകതകളുടെ കൂടിയുണ്ട്. അപ്പോൾ
0: ലോകം മുഴുവൻ
1: ആഗോള കണക്കാണ് വന്നിരിക്കുന്നത്. 210 310 എത്തുക എന്ന് പറയുമ്പോൾ അതും ചെറിയൊരു ഗ്യാപ്പിൻ്റെ വ്യത്യാസത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ മയക്കുമരുന്നിലേക്ക് നമ്മുടെ യുവജനത പുതിയ തലമുറ കൂടുതലായിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്.
0: തീർച്ചയായിട്ടും എന്താണേലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെങ്കിലും ഇതൊന്ന് ഓവർകം ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലൊക്കെ വരുന്നത്. മറ്റൊരു വാർത്ത, ഇന്ത്യയിലേക്ക് US നമ്മുടെ ആമസോണിന്റെ വമ്പൻ AI നിക്ഷേപം എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഈ AIയുടെ വരവോട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ ഈ പല കാറ്റഗറിയിൽ ജോലി പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ എല്ലാവരും നോക്കേണ്ട ഒറ്റ കാര്യം, ഇനി AI എങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അത് തന്നെയാണ് നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടത്. അത് അപ്ഡേറ്റ് ആയേ പറ്റൂ എന്നുള്ള ഒരു കാര്യം കൂടെയാണ് കേട്ടോ.
1: വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയിലാണ് പിന്നെയും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ. വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന ഉടൻ തീരുമാനമില്ല, യു ഡി എഫിൽ വിശദ ചർച്ച നടക്കുമെന്നാണ് പറയുന്നത്. വിദേശ മദ്യചട്ട ഭേദഗതി ബക്ക ഡി എം പി ഗോവിന്ദന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ അങ്ങനെയൊക്കെ ഒരു കഥ അവിടെ നടന്നോ എന്നാണ്
0: ദിവസമാണ് അതിനൊക്കെ ചർച്ച ചെയ്യേണ്ടത്.
1: അതെ, ശരിക്കും ലഹരി വിരുദ്ധ ദിവസത്തിൽ വരേണ്ട വാർത്തയാണ്. ബക്കാഡി എം വി ഗോവിന്ദൻ, അദ്ദേഹം അന്ന് എക്സൈസ് മന്ത്രിയായിരുന്നു, മാത്രമല്ല പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് 2021 സെപ്റ്റംബർ 17 മന്ത്രി എം വി ഗോവിന്ദന് ബക്കാഡി അയച്ച കത്തൊക്കെ ഇപ്പൊ പുറത്തേക്ക് വന്നിട്ടുണ്ട്. മദ്യനയം നടപ്പാക്കുന്നത് എല്ലാവരെയും കേട്ടതിനു ശേഷം എന്ന് മന്ത്രി എം ലിജു പറഞ്ഞ വാർത്തയും ആദ്യ പേജിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ അതൃപ്തി വീണ്ടും പരസ്യമാക്കി വി എം സുധീരൻ വരുന്നു. കയ്യോടെ പിടിക്കപ്പെട്ട മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് എം പി രാജേഷ് പറയുന്നു. വള്ളംകളിക്ക് അവധി, മുഖ്യമന്ത്രിയുടെ സ്വകാര്യ മറുപടി പുറത്തു വരുന്ന വാർത്ത. മോട്ടോർ വാഹന തൊഴിലാളികളുടെ ശമ്പളം കൂട്ടി ഡി എ പുതുക്കി, ഇതൊക്കെയാണ് ഉൾപേജിലെ പ്രധാനപ്പെട്ട വാർത്ത. അതെ, അത് കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം കുട്ടനാട് എം എൽ എ അദ്ദേഹം റെജി അദ്ദേഹം സഭയിൽ പറഞ്ഞു, നോക്കൂ പിന്നെ വള്ളംകളി മൂലം വള്ളംകളി വരാൻ പോവാണ്, അന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിക്കണമെന്ന്. അപ്പൊ മുഖ്യമന്ത്രി എണീറ്റിട്ട് പറഞ്ഞു, ഇങ്ങനെ ഓരോരുത്തർ പ്രാദേശിക അവധി ചോദിച്ചാൽ അങ്ങനെ കൊടുക്കുന്ന കീഴ്വഴക്കമില്ല, അതൊരു ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നോക്കാമെങ്കിലും അത് പിന്നെ താങ്കൾ പറഞ്ഞു കേൾക്കെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് ഉടനെ പറയാണ് കൊടുക്കൂല അവധി. നിയമസഭയ്ക്കകത്ത് പറയേണ്ട കാര്യമാണ്, അത് ഭയങ്കര ട്രോളാണ്. അത് വരെ ഇരുന്ന് നന്നായിട്ട് പറഞ്ഞിട്ട് ആ മുഖം മൂടി കൊടുക്കൂല, വാശി പോലെ വന്നു കൊടുക്കൂല.
0: ദേവസ്ഭയ്ക്ക് ക്യാമറ വന്നോടെ ഒരുപാട് കോമഡീസ് കാണാൻ പറ്റും. സത്യം പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ പുറകിൽ ഇരിക്കുന്ന ഇപ്പൊ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആണല്ലോ, ആരാണല്ലോ പുറകിൽ ഇരിക്കുന്നവര് വളരെ അച്ചടക്കത്തോടാണ് ഇരിക്കുന്നത്, മുഴുവൻ ക്യാമറ കാണുന്നത് അവിടെയല്ലേ.
1: ലോക്സഭയിലെ ഹൈവേ ഇടനും ചാപ്പിപ്പറമ്പിലൊക്കെ ഇരിക്കുന്നതാണ് തോന്നുന്നത്. കാരണം ഇവർക്ക് കുറെ കൂടി പുതിയ തലമുറയാണ്, ഇവർക്ക് കുറച്ചുകൂടി അറിയാൻ പറ്റി എവിടെ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മളെ പോകുന്നത്. പക്ഷെ നിയമസഭയിലെത്തി കുറെ പേർക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും പിടികിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് മുഖ്യമന്ത്രി ക്യാമറയെ കുറിച്ച് ഇത്ര അവബോധമുള്ള ഒരു മനുഷ്യനാണ്? മൈക്ക്, ഈ മൈക്ക് ചതിച്ചാശാനെന്ന് പറഞ്ഞത് മൈക്ക് ഈ രണ്ടുപേർക്കും പ്രശ്നമാണ് തോന്നുന്നത്. ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് മൈക്ക് ഓൺ ആവൂല, മൈക്ക് ഓപ്പറേറ്റർ ചീത്ത വിളിക്കും. രണ്ടാമത്തെ മുഖ്യമന്ത്രിക്ക് ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് മൈക്ക് ഓഫായി എന്നുള്ള പ്രതീക്ഷയിൽ സംസാരിച്ചു പോയി. പലർക്കും ഉണ്ടാവുന്നതാണ് ഈ മൈക്കിന്റെ അടുത്ത് നിന്ന് ഇത് ക്യാച്ച് ചെയ്യുന്നൊന്നും അറിയില്ല. എന്തായാലും രസകരമായ സംഭവങ്ങളാണ് നമ്മുടെ നിയമസഭയ്ക്കകത്തൊക്കെ നടക്കുന്നത്.
0: കഴിഞ്ഞ
1: ദിവസം ചർച്ചക്കിടെ ഒരാൾ വിളിച്ചിട്ട് പറയാണ്, നമുക്കിങ്ങനെ ബോറടിക്കുന്നു, ജീവിതം വിരസമായിട്ട് തോന്നുന്നു, ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ സ്വിച്ച് ഓൺ ടു സഭാ ടി വി എന്ന് പറയുന്നത് നല്ല രസമുള്ള കാഴ്ച. ഞാനും ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ, കാരണം അത് രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്, അറിയണം നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്.
0: തീർച്ചയായിട്ടും. എന്താണല്ലോ നമ്മുടെ നാട്ടില് എണ്ണ വില കുറയ്ക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് വരുന്നത്
1: പ്രശ്നമായല്ലോ.
0: അടുത്ത മാസം എനിക്ക് തോന്നുന്നു എണ്ണ വില, ഡീസലിനും പെട്രോളിനും ഒക്കെ വില കുറയാൻ ചാൻസ് ഉണ്ട്.
1: എൽ പി ജി സിലിണ്ടറിന്, വാണിജ്യ സിലിണ്ടറിന് ഇപ്പൊ തന്നെ കുറച്ച്
0: നിയന്ത്രണം നീക്കി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു.
1: നിയന്ത്രണം നീക്കി, എൽ പി ജിയുടെ വില കുറച്ചു, അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഗതാഗത മന്ത്രിക്ക്, നമ്മൾ വിചാരിക്കില്ലേ ഗതാഗത മന്ത്രിക്കൊക്കെ ഡ്രൈവിംഗ് അറിയാന്ന്, നമ്മുടെ ഗതാഗത മന്ത്രിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല, പക്ഷെ 18 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലൈസൻസ് എടുക്കുകയാണ്, പ്ലസ് ടു കഴിയുമ്പോൾ എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം എന്ന തരത്തിലേക്ക് സ്കൂൾ പാഠ്യപദ്ധതിയിലേക്ക് ഡ്രൈവിംഗ് പഠനം കൊണ്ടുവരാൻ ആലോചിക്കുന്നതായിട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ. നല്ല കാര്യമാണ്, പ്ലസ് ടു കഴിയുമ്പോൾ തന്നെ കുട്ടികൾ അത് പഠിച്ചോട്ടെ, അവരുടെ പ്രായത്തിന് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനുള്ള പ്രായം നിയമപരമായിട്ടാവുമ്പോൾ അവർക്ക് റോഡിലേക്ക് വണ്ടി ഓടിക്കാം. അതുവരെ അവർക്ക് ഗതാഗത നിയമങ്ങൾ എങ്ങനെ ഓടിക്കണം, അപകടം ഉണ്ടാവാതെ എങ്ങനെ വാഹനം ഓടിക്കണം, എങ്ങനെ നിരത്തിൽ പിന്നെ ഒരു ലിറ്ററസി എല്ലാ കാര്യത്തിലും വേണ്ടുന്ന പോലെ റോഡ് ലിറ്ററസി അവരെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക്. തനിക്ക് ഡ്രൈവിംഗ് അറിയില്ലെന്നും ലൈസൻസ് ഇല്ലെന്നും റൈഡിംഗ് അറിയുകയുള്ളൂ എന്നും മന്ത്രി പറഞ്ഞത് ഇന്നലെ ഡൽഹിയിലാണ് പറഞ്ഞത് കേട്ടോ. ഹോളോഗ്രാമം ചിപ്പുമുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നടപ്പാക്കുമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗതാഗതം നിയന്ത്രിക്കാൻ, വാഹനം ഓടിക്കാൻ അറിയണം എന്നൊന്നും ഇല്ല കേട്ടോ. കപ്പലിന്റെ മന്ത്രി ആവാൻ, കപ്പൽ ഓടിക്കാൻ അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഏറ്റവും നല്ല രീതിയിൽ ആ വകുപ്പ് കൊണ്ടുപോയി. പക്ഷെ കെ ബി ഗണേഷ് കുമാർ ആ സമയത്ത് നമ്മൾ ഓർക്കുന്നത് ലോറി വേണോ ബസ് വേണോ എല്ലാം ഓടിച്ചിട്ട് പോകുന്ന ഒരു
0: മനുഷ്യൻ. മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ ലോകം മുഴുവനുള്ള പല കോച്ചസ് ഉണ്ടല്ലോ, ക്രിക്കറ്റിന്റെ കോച്ച് അല്ലെങ്കിൽ ഫുട്ബോൾ, അവർക്ക് നല്ല പോലെ കളിക്കണം അറിയണമെന്നില്ല, പക്ഷെ അവർക്ക് അറിയാം ഹൗ ടു ട്രെയിൻ, അത് അല്ലെങ്കിൽ ഹൗ ടു മാനേജ് എന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായി. അങ്ങനെ തന്നെ കരുതിയാ മതി നമ്മൾ ഇതിനെ.
1: ആ രീതിയിൽ മാത്രം കണ്ടിട്ട് പോകുക, എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നും പറ പക്ഷെ അത് അധികം തുറന്നു പറഞ്ഞില്ലേ അല്ലേ. എനിക്കത് അറിയില്ല, നിങ്ങൾ കുട്ടികളെ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് ഒരു നല്ല വാർത്തയായിട്ടേക്കും. മെലാനിയ ന്യൂഡൽഹിയിൽ മത്സരിക്കുമോ, 10 ലക്ഷം വോട്ട് ഉറപ്പ്, പോസ്റ്റർ കണ്ട് ഞെട്ടി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുടെ ആ വാർത്തയാണ്, വിടാതെ പിന്തുടരുകയാണെന്ന് തോന്നുന്നു പാപ്രാസികളെന്ന് ഈ വാർത്ത കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. വാർത്ത ഇങ്ങനെയാണ്, ഇറ്റലിയിലെ പ്രധാനമന്ത്രി ജോർജ മെലോണി ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആലോചിക്കാൻ പറ്റുമോ? എന്തായാലും മത്സരിച്ച മെലോണിക്ക് 10 ലക്ഷം വോട്ട് ഉറപ്പായും കിട്ടുമത്രേ ഉപപ്രധാനമന്ത്രി അന്റോണിയോ ടാജിനി പറഞ്ഞത് എന്ന രീതിയിലാണ് ഈ വാർത്ത പ്രചരിക്കുന്നത്. ജോർജാസ് വിഷൻ എന്ന പേരിൽ പുറത്തിറങ്ങുന്ന പുതിയ പുസ്തകത്തിലാണ് 2023 ഇന്ത്യ സന്ദർശനം പ്രവേശനവുമായി ബന്ധപ്പെട്ട് രസകരമായ തമാശ മെലോണി തന്നെ പങ്കുവച്ചത്. ഇന്ത്യയിൽ വന്നിറങ്ങിയത് മുതൽ തന്റെ മുഖം പതിച്ച വെൽക്കം എന്നെഴുതിയ 100 പോസ്റ്ററുകളാണ് മെലോണിയെ വരവേറ്റത്. തിരികെ പോകുമ്പോൾ അവയെല്ലാം താങ്ക് യു ഫോർ വിസിറ്റിംഗ് എന്നെഴുതിയ പോസ്റ്ററുകളായിട്ട് മാറി. അപ്പൊ ഞാൻ അവിടെ മത്സരിക്കുകയാണെങ്കിൽ 100,000 വോട്ടുകൾക്കൊക്കെ ജയിക്കും. അതിൽ നോ കമന്റ്സ്. എല്ലാരും ജയിക്കുന്ന ഒരു കിണാശേരിയാണ് നമ്മൾ സൂപ്പറിൽ കാണുന്നത്.
0: നമ്മളിപ്പോ നാട്ടിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളില് ഈ എല്ലാവരും ഇപ്പം ജേർണലിസ്റ്റുമാരാണല്ലോ, ഫോൺ ഉള്ളവരും എല്ലാം ജേർണലിസ്റ്റുമാരും. അപ്പൊ ഈ സിനിമാ പ്രൊമോഷന് വരുന്ന സമയത്തൊക്കെ ഭയങ്കര കോമഡിയാണ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്. അപ്പം ഈ പണ്ടൊക്കെ നമ്മള് ടി വി ചാനൽസ് ജേർണൽസ് ഒക്കെ വരും, ഇപ്പൊ ഈ ഫോൺ ഉള്ളവരും വന്ന് നിന്നിട്ട് എന്ത് ജോലി ചോദിക്കുക എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജൻ നൈനോബിയുടെ ചിത്രത്തിന്റെ പ്രൊമോഷൻ നടക്കുക, ഒരു ചോദ്യം ചോദിച്ചു പൃഥ്വിരാജിനെ ചിരിച്ചു. അതായത് താങ്കള് സ്വപ്ന കിളിക്കൂട് അഭിനയിക്കുന്ന സമയത്ത് സ്വപ്നക്കൂടല്ലേ, സ്വപ്ന കിളിക്കൂടല്ലേ, അതുപോലെ അത് കഴിഞ്ഞിട്ടല്ലേ പുള്ളിക്ക് ചിരി പൊട്ടി വന്നിട്ട് പാർവതി അപ്പുറത്തേരുമുണ്ട്. പാർവതിന്റെ ഒരു നോട്ടമുണ്ട്
1: സ്വപ്ന
0: കിളിക്കൂട് അല്ലേ. അപ്പൊ ഇത് ഈ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നതും ഇതല്ല കേട്ടോ.
1: അതുപോലെ തന്നെ നമ്മൾ ഈ ഓൺലൈനിൽ കൊടുക്കുന്ന ക്യാപ്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മലയാളത്തിന്റെ ഒരു 7 പോലും എല്ലാ അക്ഷരങ്ങളും നമ്മളുടെ ഉള്ളിൽ ഒരു ടീച്ചർ അപ്പോൾ എന്താണ് കായും കായും തായും പായും ഒക്കെ മാറിയ രീതിയിൽ എഴുതുന്നു. ഒന്നും ഒരു അക്ഷരാഭ്യാസം ഇല്ലാതെ ഇപ്പൊ അക്ഷയ പറഞ്ഞ പോലെ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ ഫോൺ എടുത്തവനൊക്കെ ജേർണലിസ്റ്റ് എന്ന്
0: പറഞ്ഞൊരു നിയന്ത്രണം നമ്മുടെ നാട്ടിൽ മസ്റ്റ് ആയിട്ട് വേണം. ആർക്കും ഫോൺ എടുക്കുന്നവരെല്ലാരും അങ്ങ് ഇതാവാൻ പറ്റുമോ, അല്ലെങ്കിൽ പത്രപ്രവർത്തകരാകാൻ പറ്റുമോ? കാരണം ഏത് ന്യൂസ് ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു ഇതിലേക്ക്. യു എ ഒക്കെ നോക്ക് വളരെ വ്യക്തമായിട്ട്, നമ്മുടെ ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് ചെയ്യാം, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നേരെ ഐഡിയയിൽ തന്നെ വരും.
1: അത് ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിലാണ് അവരറിയപ്പെടുന്നത്. ജേർണലിസ്റ്റുകൾ അപ്പൊ വേറെ തന്നെ. പിന്നെ മാധ്യമ പ്രവർത്തകർ ജേർണലിസ്റ്റുകളുടെ ഇപ്പോഴും ഒരു പ്രാധാന്യം എന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ അന്തരീക്ഷത്തിൽ നടക്കുമ്പോഴും അവർ അന്തിമമായിട്ട് വന്ന് നോക്കുന്നത് അവർക്ക് ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങള് കൃത്യമായിട്ട് വാർത്ത കൊടുക്കുന്ന ജേർണലിസ്റ്റുകൾ അവർ ഫോളോ ചെയ്യും. പലപ്പോഴും പലരും പറയാറുണ്ട് അവിടുന്ന് ഇത് കിട്ടും, ഇത് നിന്ന് കിട്ടും, ഇത് ശരിയാണോ. ആ ചോദ്യം നമ്മളിലേക്ക്, നമ്മൾ ഉൾപ്പെടെയുള്ള ഒരു മീഡിയ ഹൗസിലേക്ക് എത്തുന്നതിന്റെ പ്രധാന കാരണം എന്താ, ആ ഒരു ട്രസ്റ്റ്. ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, ആ ട്രസ്റ്റ് ബ്രേക്ക് ശരിക്കും അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ കിട്ടുന്ന വാർത്തകൾ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എ സംബന്ധിച്ചിട്ട് എന്തൊക്കെ വാർത്തകൾ, വിസ സംബന്ധിച്ചിട്ടും എൻട്രി സംബന്ധിച്ചിട്ടും ഒരുപാട് ഫേക്ക് ന്യൂസ്. ഇത് ഇത് മില്യൺ കണക്കിന് വ്യൂസും ഷെയറും ഒക്കെ പോവുകയാണ്. പലരും പറയുന്നത് നിങ്ങൾക്കൊക്കെ ജേർണലിസ്റ്റുകളായിട്ട് നിങ്ങളിത് അറിയുന്നില്ല. ഞങ്ങൾ അറിയുന്നുണ്ട്, ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അതിന്റെ അധികാരികൾ കൊടുത്തോളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊടുക്കാറുള്ളൂ. അല്ലാതെ അവിടെ ഇവിടെയും കേട്ട ഊഹാപോഹത്തിന് കൊടുക്കാൻ പാടില്ല, കാരണം അത് കുഴിയിൽ ചാടിക്കും. അപ്പൊ അതാണ് ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർമാരെ മോശം എന്നല്ല പറയുന്നത്, കൃത്യമായിട്ട് നല്ല ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും വ്ളോഗേഴ്സും ഇവിടെ ഉണ്ട്. ഇതല്ലാതെ ഇതിന്റെ ഇടയിൽ നിന്നിട്ട് ഈ ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമായി എനിക്ക് എന്റെ മുഖം കാണിച്ചിട്ട് പിന്നെ കുറച്ചുപേരുണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറച്ച് മനുഷ്യർ, ആരോ എടുത്തു വെച്ചിരിക്കുന്ന ഇത് എടുത്തിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുക മാത്രം ചെയ്യുന്ന കുറെ ആൾ. ഞാൻ ഒരാൾ കഷ്ടപ്പെട്ട് എടുത്തു വെച്ചൊരു സാധനമായിരിക്കില്ലേ, അതിനെ ഇങ്ങനെ ഇരുന്നിട്ട് തലയാട്ടുക മാത്രം ചെയ്യുന്ന വ്യക്തികൾ, അവരും ചെയ്യുന്നത് പാതകൾ. അത് പോട്ടെ, പൈസ ഉണ്ടാക്കാതെ വായിട്ട് പഠിപ്പിക്കുന്ന മറ്റുള്ള ഈ പോലെ സെലിബ്രിറ്റികളൊക്കെ ഇതുപോലുള്ള വീഡിയോത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നവര് മാപ്പില്ല,
0: ഒരു തെറ്റായ വാർത്തകൾ കൊടുക്കാതിരിക്കുക. പിന്നെ ഇതുപോലത്തെ ചോദ്യം നമുക്ക് തമാശയാണ്,
1: സ്വപ്ന കിളി കൂടല്ലേ, അല്ല കിളിയും കൂടും മതി. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു കിളി ഉണ്ടാവും, ആ കിളിക്ക് വേണ്ടിട്ട് ഒരു കൂട് കൂട്ടിയിരിക്കുന്ന ഒരു പാവ മനുഷ്യനാണ്.
0: എന്താണെങ്കിലും നമുക്ക് ഇനിയും എത്തിഹാദ് റെയിൽവേയുടെ തുടക്കത്തിന് വേണ്ടി പോകുന്ന നമുക്ക് അതിന്റെ ബസ് ഷട്ടിൽ സർവീസ്, റെന്റ് കാർ സർവീസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനോടകം അവിടെ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിലുള്ള പുരോഗമനമാണ് എല്ലാം പോകുന്നത്. ഇപ്പൊ ഇനി 2-4
1: ചൊവ്വാഴ്ചയാണ് ആദ്യ റൈഡ് വരുന്നത്. ഞാൻ ആലോചിക്കായിരുന്നു ഈ ഒരു വാഹനമൊക്കെ ഇങ്ങനെ കുതിച്ചു വരുന്ന ആ ചിത്രമൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കെ റെയിൽ അല്ലെങ്കിൽ ഒരു അതിവേഗ റെയിൽപാത അത്യാവശ്യമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ രാഷ്ട്രീയം പറഞ്ഞിട്ടും പ്രകൃതി പറഞ്ഞിട്ടും നമ്മൾ ഇതിനെതിരെ നിൽക്കുന്നതെന്നാണ്. കാരണം ഈ രാജ്യവും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ കേരളവും പ്രകൃതിയെ സ്നേഹിക്കുന്നുണ്ട്, നമ്മുടെ ഇന്ത്യയിലും. നമ്മുടെ നാട്ടിലെത്തുമ്പോൾ മാത്രം പദ്ധതികൾ ഇങ്ങനെ പതിറ്റാണ്ടുകളും അരനൂറ്റാണ്ടുകളൊക്കെ പിന്നിടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. 48 വിറ്റുതീർന്നത് 5,000 ടിക്കറ്റുകൾ. ഇത്തിഹാദ് റെയിൽ ആപ്പ് യു എയിലെ 1 സൗജന്യ ആപ്പായിട്ട് മാറിയിട്ടുണ്ട്. ജൂൺ 30 അബുദാബി ഫുജൈറ ആദ്യ സർവീസിന് മുന്നോടിയായി ഇത്തിഹാദ് റെയിലിന് വൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് വളരെ പെട്ടെന്ന് ഓരോ സെക്കൻഡിനും വിലയുള്ള കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ആവശ്യമാണ്. ആവശ്യമുള്ളവർ ഒരുപാടുണ്ട്, അവർ ഉപയോഗിക്കട്ടെ, അത് നമ്മുടെ കേരളത്തിന് വരണം. ഒരുപാട് പേര് കാർ എടുത്തിട്ട് റോഡിലിറങ്ങിയിട്ട് അപകടങ്ങൾ ഉണ്ടാക്കിയിട്ട് ജീവൻ പൊലിയുന്നതിനേക്കാളും നല്ലത് കുറച്ചധികം പൈസ കൊടുത്തു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് അവർക്ക് കണ്ണൂർ ടു അല്ലെങ്കിൽ കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഒരു 4.5-5 എത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ദിവസത്തിന്റെ ഒരു പകുതിയുടെ പകുതിയെ പോകുന്നുള്ളൂ.
0: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടില് ഇപ്പം ഈ നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞാൽ എല്ലാം സ്ലോ ആണ് വരുന്ന കാര്യങ്ങൾ. ഇപ്പൊ വിയറ്റ്നാമിന്റെ ഒരു ടാക്സി നമ്മുടെ ഹോം FM പേജില് നമ്മള് വീഡിയോ ചെയ്തിട്ടുണ്ട്. വലിയൊരു റെവല്യൂഷൻ ആയിരിക്കും അത് വരാൻ പോകുന്നത്. കാരണം എന്താ വെച്ചാല് 8 രൂപയാണ് കിലോമീറ്ററിന് പറയുന്നത്, ഓട്ടോ ചാർജിനെക്കാട്ടി താഴെ. അത് ഇ വി വണ്ടിയാണ്, വിയറ്റ്നാം കമ്പനിയാണ്. അപ്പൊ അതുപോലെ സി ഇത് പലരെയും അഫക്ട് ചെയ്യുമോ ചോദിച്ചാൽ അഫക്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അത് എല്ലാവർക്കും ബാധകമായിട്ടുള്ള രീതിയിൽ, എല്ലാവർക്കും വരുമാനം കിട്ടത്തക്ക രീതിയിലേക്ക് മാറണം. കാരണം ഇപ്പൊ എത്തിഹാദ് റെയിൽവേ ഉണ്ടല്ലോ, ഇത്രയും സ്പീഡും അപ്പൊ ബാക്കിയുള്ള ബസ്സിനെയും ബാക്കിയുള്ള വണ്ടികളെയും ടാക്സിനെയും ഒക്കെ അഫക്ട് ചെയ്യില്ലേ? അഫക്ട് ചെയ്യുമായിരിക്കും. പക്ഷെ ജനങ്ങൾക്ക് അത്രയും ഈസി ആയിട്ട് അത്രയും വേഗം, ഇപ്പൊ നാട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പൊതുഗതാഗതം ലോക്കലി പോകേണ്ട ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും വീട്ടിലെ അച്ഛനും അമ്മയും ഒക്കെ ഒറ്റയ്ക്കുള്ളവർക്ക് അവർക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റത്തില്ല. അപ്പൊ അത്തരക്കുള്ളവർക്ക് എല്ലാവർക്കും ടാക്സി വിളിക്കാനോ പറ്റണമെന്നില്ല. പക്ഷെ കാറിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവരും എന്തോരം പേരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ വരുന്ന സംവിധാനം ഒരു പക്ഷെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും ഇനിപ്പോ പറഞ്ഞാൽ ഈ വേഗതയുള്ള ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം അത് എല്ലായിടത്തും അത്യാവശ്യമാണ്. അതിന് നല്ല റോഡ് വേണം ആദ്യം.
1: എന്നാലും ഒരു റെയിൽപാത നമുക്ക് ഈ പറഞ്ഞ പോലെ അതിവേഗ റെയിൽപാത നമ്മുടെ കേരളത്തിന് അതിന്റെ സാധ്യതാ പഠനമൊക്കെ ഈ ശ്രീധരനൊക്കെ നടത്തിയിട്ട് കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനൊക്കെ ഭയങ്കര വിഷൻ ഉള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീധരൻ. അപ്പൊ നമ്മുടെ കൊങ്കണിലൂടെ ഒരു ട്രെയിൻ ഉണ്ടാക്കുകയും മലകൾ തുറന്നിട്ട് അതിലൂടെ ട്രെയിൻ ഉണ്ടാക്കുന്നതിന്റെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തൊരു വലിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ ആ ഒരു വിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് സർക്കാരായാലും, കമ്മ്യൂണിസ്റ്റുകളായാലും കോൺഗ്രസ്സുകാരായാലും അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉപയോഗിക്കുക. അദ്ദേഹം ബി ജെ പിയോട് അനുഭവം ഉണ്ടോ ഇല്ലയോ എന്നല്ലതാ, അദ്ദേഹം എഞ്ചിനീയറിംഗിൽ അദ്ദേഹത്തിന്റെ സാങ്കേതിക വൈദഗ്ധ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ അത്രയും പെട്ടെന്ന് കണ്ണൂർ ടു അല്ലെങ്കിൽ കാസർഗോഡ് ടു ട്രിവാൻഡ്രം എത്തുക. അത് പലർക്കും പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? മിക്കവരും കൊച്ചിക്കപ്പുറത്തുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ കോഴിക്കോടിന് ഇപ്പുറത്തേക്കുള്ള, അതിനപ്പുറവും കുറച്ച് ജില്ലകളുണ്ട്, അതിനപ്പുറവും കുറച്ച് മനുഷ്യരുണ്ട്, അവർക്കും ചികിത്സ ആവശ്യമുണ്ട്, അവർക്കും ട്രിവാൻഡ്രത്തേക്ക് ജോലിക്കും കുട്ടികളെ കാണാനും പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. ഇതൊക്കെ ഒന്നും ആർക്കും അറിയില്ല. അതിനപ്പുറത്തെ ജില്ലകളില്ല എന്ന രീതിയിലാണ് പലരുടെയും, അത് രാഷ്ട്രീയക്കാരായാലും സാധാരണ ജനങ്ങളായാലും മാധ്യമങ്ങളായാലും എല്ലാവരും അതാണ് പറയുന്നത്. എത്തി കണ്ണൂർ വരെ എത്തും കേട്ടോ. ചിലപ്പോൾ അതിനപ്പുറത്തൊരു ജില്ലയുണ്ട്, എന്നാൽ അതിനെ കർണാടകത്തിന് കൊടുക്കുക, അത് കൊടുക്കുകയും ഇല്ല. ചിലപ്പോൾ കാസർഗോഡ് കാർ പറയാറുണ്ട്, ഞങ്ങൾ കർണാടകത്തിലേക്ക് പോകുന്നു, കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടാവുന്നു ചിലപ്പോൾ തോന്നാറുണ്ട്.
0: ഈ പലപ്പോഴും നമുക്ക് ഈ ജലഗതാഗതം നമുക്ക് ഇച്ചിരൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം
1: നമ്മുടെ വാട്ടർ മെട്രോ,
0: വാട്ടർ മെട്രോ അല്ല, അതുപോലെ തന്നെ നമുക്ക് ജില്ലകൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് കാണാം, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് നമ്മൾ പോകുന്നത് വലിയ ജങ്കാറുകൾ പോലെയുള്ള പല പല ബോട്ടുകളിലാണ്. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ്.
1: യെസ്, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വാർത്തകൾ. രാവിലത്തെ വാർത്തകളുടെ ലോകം വീക്കെൻഡിലെ നമ്മുടെ വാർത്തകൾ ഇതാണ്. ജേഴ്സിയിൽ പോളണ്ടിനെ നന്ദിയുമായിട്ട് ഹേത്തി, രാഷ്ട്രീയം കളിയിൽ വേണ്ട എന്ന് ഫിഫ ഒരു വാർണിംഗ് കൊടുത്തവ്. വിനീഷ്യസിന്റെ ഇരട്ട ഗോളിൽ ബ്രസീലിന്റെ തകർപ്പൻ ജയത്തിന്റെ വാർത്തകൾ, ഡേയ്സ് നെയ്മർ റിട്ടേൺസ്, ഈ ചിത്രങ്ങളൊക്കെയാണ് ഇന്ന്. റെക്കോർഡിലേക്ക് ഗ്ലൗസ് അണിഞ്ഞ് ഒച്ചാവോ, ആറാമത് ഫിഫ ലോകകപ്പിലും ഗ്ലൗ അണിയുന്ന താരമായിട്ട് മെക്സിക്കൻ ഇതിഹാസ ഗോൾ കീപ്പർ ഒച്ചാവോ മാറി. നമ്മളെപ്പോഴും ഗോളടിക്കുന്നവരെ കുറിച്ചും മറ്റ് സ്ട്രൈക്കേഴ്സിനെ കുറിച്ചും ഡിഫൻഡർമാരെ കുറിച്ചും സംസാരിക്കും, ഗോളിയെ കുറിച്ച് അധികം സംസാരിക്കില്ല. അപ്പോൾ ഒച്ചാവോ അദ്ദേഹം 6 ലോകകപ്പിലും മത്സരിക്കുന്ന ഒരു ഗോളിയായിട്ട് മാറിയിട്ടുണ്ട്. എംബാപ്പെ വേഴ്സസ് ഹാലൻഡ്, ഫ്രാൻസും നോർവേയും മുഖാമുഖം വരുന്നു. നേരിയ സാധ്യത തേടി സെനഗൽ, സ്പെയിനെതിരെ ഉരുഗ്വായ്, ഇതൊക്കെയാണ് ലോകകപ്പിലെ കാര്യം. ഇന്ത്യ ലോകകപ്പിൽ കളിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്ര ആഘോഷം? ഖാനക്കാരൻ ഫിഫയുടെ ചോദ്യത്തിന് ഇന്ത്യക്കാർ ഒന്നടങ്കം മറുപടി കൊടുക്കുകയാണ്, ഞങ്ങൾ കളിക്കുന്നില്ല എന്നേ ഉള്ളൂ, കളിയിൽ ആഘോഷത്തിൽ ഞങ്ങൾക്ക് പകരം വയ്ക്കാൻ ആരുണ്ട് എന്നൊരു ചോദ്യമാണ് ഇന്ത്യ കൊടുത്തത്. ശരിയല്ല.
0: ഇതുപോലുള്ള കഴിഞ്ഞ ദിവസം ഖാനയുടെ ആണോ അത് കോങ്കോയുടെ ആണോ എന്നറിയില്ല, ഈ കളി നടക്കുന്ന സമയത്ത് ഈ അവിടെ ചില പൂജകളും കാര്യങ്ങളും ഒക്കെ ഇവർ വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ബ്ലാക്ക് മാജിക് പോലെയുള്ള, അത് ഒരുവിധം ഞാൻ പറയാം അതങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. സ്റ്റേഡിയത്തിൽ വന്നിട്ട് ഇത്രയും രീതിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ വീഡിയോ വെളിയിലേക്ക് വരുമ്പോഴല്ലോ എന്തി നടക്കുന്നതെന്ന് പോലും നമ്മൾ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ.
1: അങ്ങനെ എനിക്കൊന്ന് ആഫ്രിക്കൻ കൺട്രീസ് ആ ഭാഗത്തൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക് ദുർമന്ത്രവാദം ആ രീതിയിലൊക്കെ അത് കളിക്കളത്തിലേക്ക് എന്തിനാ കൊണ്ടുവരുന്നത്?
0: എന്റെ ദൈവമേ, കഴിഞ്ഞ ദിവസം വന്നിട്ട് എനിക്കൊന്ന് ആരായിരുന്നു അവർക്കെതിരെ കളിച്ച്, ഇംഗ്ലണ്ട് ആയിരുന്നോ അതോ
1: ഖാനായിട്ടുള്ള മത്സരം അല്ലേ, എനിക്ക് ഓർമ്മയില്ല.
0: എന്നിട്ട് അവരടിക്കുന്ന ഗോളുകളൊന്നും പോകുന്നില്ല, അപ്പൊ ഈ വീഡിയോ
1: കാണിക്കുന്നത് വന്നില്ല, സ്റ്റാറിന്റെ ഒരു അറ്റം ഇങ്ങനെ കൂർത്തു പോയി, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. എല്ലാ ഭാഗവും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാർ വന്നു കഴിഞ്ഞാൽ അത്
0: ഫലിക്കുള്ളൂ. ഒരു ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് ആ ഗാലറിയിൽ എന്തൊക്കെ പരിപാടി, ഒരു ഭാഗത്ത് എന്റർടൈൻമെന്റ്, ഒരു ഭാഗത്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് മീഡിയകൾ പുറത്ത് കൊണ്ടുവരുമ്പോഴാണ് പലരും ഇതൊക്കെ അന്നെ അറിയുന്നത്.
1: ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ആഘോഷിക്കുന്നതാണ്, അവിടെ ദുർമന്ത്രവാദത്തിനോ വേറെ ഒന്നിനോ ഒരു സാധ്യതയില്ല. അവിടെ വേണ്ടുന്നത് ആഘോഷിക്കുക, ഇഷ്ടപ്പെട്ട ടീമിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, എതിരാളികൾ ഗോളടിക്കുമ്പോൾ റെസ്പെക്ട് ചെയ്യുക, സന്തോഷത്തോടു കൂടി കളിക്കാൻ
0: സാധാരണ സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയാണ് അലീസ്റ്ററാണ് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. എന്തായാലും എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്. ബാക്കി വരുന്ന വാർത്തകളൊക്കെ വരും മണിക്കൂർ തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു ഗംഭീര സോങ്ങിലേക്ക് തന്നെ പോകുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 92.2 എഫ്എം അക്ഷയ് മിനി പദ്മയുമാണ് നിങ്ങൾ രാവിലെ തൊട്ടേ കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും നല്ല പാട്ടുകളും നല്ല വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഗ്രേറ്റ് ഡേ ആവട്ടെ.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: Traffic update. Traffic update.
10: Brought to you by ABC Cargo and Courier, number one in GCC.
11: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ്. ലോങ് ഈ നമ്മൾ ലോങ് സ്ട്രെച്ച് ട്രാഫിക്കും ഇല്ല, സ്ലോ മൂവിംഗ് ട്രാഫിക്കും ഇല്ല. ഒരു ചെറിയ ഇടങ്ങളിൽ മാത്രമാണ് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്. അത് മൃദിഫ് കഴിയുന്നതോടെ ഈ ഒരു സമയത്തൊക്കെ മാത്രക്കാരിയാണ് പറയുന്നത്, ഫ്രീ ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നു. അൽഖേൽ റോഡിൽ ഇച്ചിരി സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. ഷെയ്ഖ് സായിദ് റോഡ് ഫ്രീ ആയിട്ടാണ്. അലിത്തേറ്റോൾ റോഡ് എല്ലാ ദിവസത്തിൻ്റെ അത്രയും കഞ്ചഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും കഞ്ചഷൻ ഇല്ല. പക്ഷേ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ 3 ആക്സിഡൻറ്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലിത്തേറ്റോൾ റോഡിൽ ഒരു ആക്സിഡൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എമിറേറ്റ്സ് റോഡ് ഇന്ന് നല്ല രീതിയിൽ കമ്പാരിറ്റീവ്ലി ഫ്രീ ആണ്. ഒരു ചെറിയ ഏരിയയിലെ കഞ്ചഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഫ്രീ ഫ്ലോയിങ് ആയിട്ട് പോകുന്നത്. അജ്മാൻ ഉമൽ ക്വീൻ കഴിഞ്ഞ ദിവസത്തെ അജ്മാനിലെ ആ ട്രാഫിക് സിറ്റുവേഷനും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല. നമ്മുടെ മലിഹ റോഡും അതുപോലെ തന്നെ ദെയ്ദ് റോഡും ഒക്കെ തന്നെ കംപ്ലീറ്റ്. വാച്ചൽ സ്ട്രീറ്റും ഒക്കെ തന്നെ ഷാർജയിൽ എന്ന് പറഞ്ഞ പോലെ വീക്കെൻഡ് ആണല്ലോ. അവിടെ ഒക്കെ തന്നെ എല്ലാം നല്ല രീതിയിലുള്ള സ്ലോ, ഐ മീൻ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ പോകുന്നു. മജാസിലൊക്കെ ഭയങ്കര ഇന്ന് ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ കംപ്ലീറ്റ്. അവിടെ എല്ലാവർക്കും ഹോളിഡേ ആണ് ഇന്ന്, ട്രാഫിക്കേ കാണുന്നില്ല ആ ഒരു ഏരിയയിൽ കേട്ടോ. എനിവേസ് എന്തായാലും അടിപൊളി, എല്ലാവർക്കും നല്ല എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റട്ടെ. ആൻഡ് ഷെയ്ഖ് സായിദ് റോഡും ഞാൻ പറഞ്ഞ പോലെ എല്ലാം ഓൾമോസ്റ്റ്, ബാക്കി ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ റോഡും ഫ്രീ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണുന്നത് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
10: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
12: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

タケタドン、タタケタドン、ディン、タケタドン、ディン、タケタドン。

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts. Authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീണയ്ക്ക് എങ്ങനെ കരാർ ലഭിച്ചു? അന്വേഷണം പിണറായി സർക്കാരിലേക്കും നീട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്ത്യയിലേക്ക് യാത്രയ്ക്ക് എയർ സുവിധ വേൺ. ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതിയാകും. സിഎംആറിൽ എക്സാ ലോജിക് ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും സിഎംആറിലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ ഇന്നലെ 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ അസ്വാഭാവികതയില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. CPM കൌൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതിചേർത്ത് കേസ്. BJP കൌൺസിലറുടെ പരാതിയിൽ CPM കൌൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. സംഘർഷത്തിൽ 6 LDF കൌൺസിലർമാർക്കും മേയർ അടക്കം 4 BJP കൌൺസിലർമാർക്കും പരിക്കേറ്റിരുന്നു. സംഘർഷത്തിൽ പരസ്പരം പഴിചാരി BJPയും LDFും രംഗത്ത്. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ R സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധം നടത്തിയത്. ഇതിനിടെയാണ് ചേരിതിരിഞ്ഞ് BJPയും CPMഉം തമ്മിൽ സംഘർഷമുണ്ടായത്. മേയറുടെ ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. LDF കൌൺസിലർമാർ സ്ത്രീകളെ ആക്രമിച്ചെന്ന് BJP ആരോപിക്കുകയും ചെയ്തു. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്രം. ഉടൻ തന്നെ പുതിയ പേര് നിർദ്ദേശിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. TR ശിവരാജനെ സമിതിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ കേരളം പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് പുതിയ കേന്ദ്ര നിർദ്ദേശം. പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടുവെന്ന് മോൻസ് ജോസഫ്. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറി കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. കാണിക്ക് എണ്ണിയവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയെന്ന് CCTV ദൃശ്യങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും പോലീസ്. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായുടെ അനുയായി ടിനു യാദവും പിടിയിലായവരിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ടിനുവിന്റെ കയ്യിൽ നിന്ന് ഭണ്ഡാര താക്കോലുകൾ കണ്ടെടുത്തെന്ന റിപ്പോർട്ട്. എന്നാൽ ഇതുവരെ ചമ്പത് റായ്ക്കെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ഉയരുന്നുണ്ട്. ISRO നേതൃമാറ്റത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി. തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലും ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്ററിലും പുതിയ സ്ഥിരം മേധാവിമാരെ നിയമിച്ചു. ഡോക്ടർ UP രാജീവാണ് VSSC പുതിയ മേധാവി. LPSC NJ ഡയറക്ടർ സ്ഥാനം. പൂനെയിൽ പ്രതിശ്രുതവരനെ കൊലപ്പെടുത്തിയ മകൾ സിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് മാതാപിതാക്കൾ. മകൾക്ക് മറ്റൊരാളുമായി അടുപ്പമുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്ന് മാതാപിതാക്കളുടെ മൊഴി. മകളാണ് കൊലപാതകം ചെയ്തതെങ്കിലും വധശിക്ഷ തന്നെ നൽകണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ അതിർത്തികൾ കടന്ന് മുന്നേറുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിലാണ് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിൽ പ്രതികരണവുമായി കെ മുരളീധരൻ. മന്ത്രി പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യേണ്ട വിഷയമായിരുന്നു ഇത് എന്ന് മന്ത്രി. പരസ്യമായി പ്രതികരിക്കേണ്ട വിഷയമല്ലെന്നും മന്ത്രി. VM സുധീരന്റെ പരസ്യ പ്രതികരണത്തിൽ നിലപാട് പറയേണ്ടത് KPCC എന്നും കെ മുരളീധരന്റെ പ്രതികരണം. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നിഗമനം. 1500 പേർ പരിക്കുകളോടെ ആശുപത്രിയിലുണ്ട്. 10,000 പേരെ കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. തുറമുഖ നഗരമായ ലാഗേറിലാണ് കനത്ത നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തത്. 250 കെട്ടിടങ്ങൾ ഇവിടെ മാത്രം തകർന്നു. 100 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിൽ നടന്നത്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിന് ശേഷം തുറന്നു സമ്മതിച്ച് കാനഡ. 1985 ജൂൺ 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന് 329 പേരാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റൈനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് US ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുതെന്ന് യോഗത്തിന്റെ നിലപാട്. അസ്ഥിരതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്നും GCC ആവശ്യപ്പെട്ടു. പുതിയ ഹോർമസ് റൂട്ട് അനുവദിച്ചതിൽ എതിർപ്പുമായി ഇറാൻ രംഗത്ത്. ഒമാൻ കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. കപ്പലുകൾക്കുള്ള അകമ്പടി നിർത്തിവെച്ച UN ഏജൻസി. പുതിയ ഹോർമസ് റൂട്ട് അനുവദിച്ചതിലാണ് ഇറാൻ ഇപ്പോൾ എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിനിടെ അസ്ഥിരതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്ന് GCC. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും യോഗത്തിൽ സഹ അധ്യക്ഷന്മാരായി. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഉത്തരവാദിത്തം കപ്പൽ ഉടമകൾക്കും കമ്പനികൾക്കും കപ്പൽ കമാൻഡർമാർക്കുമായിരിക്കുമെന്ന് ഇറാന്റെ മുന്നറിയിപ്പ്. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാൻ അമേരിക്ക ധാരണയ്ക്ക് ശേഷം ഇതാദ്യമായാണ് ആക്രമണം. ഒമാൻ തുറന്ന സുരക്ഷിത നാവിക പാതയ്ക്ക് എതിരായാണ് ആക്രമണമുണ്ടായത്. ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടന്നത്. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോട്ടെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി. നോക്കൌട്ടിന് യോഗ്യത നേടി. മത്സരത്തിന്റെ 2 മിനിറ്റിൽ ലീറോയ് സാനയിലൂടെ ജർമ്മനി ലീഡെടുത്തു. വൈകാതെ നിൽസൺ ആംഗുലോയിലൂടെ ഇക്വഡോർ സമനില പിടിച്ചു. 77 മിനിറ്റിൽ ഗൊൺസാലോ പ്ലാറ്റ ഇക്വഡോറിനായി വിജയ ഗോളും നേടി. 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 3-ാം സ്ഥാനക്കാരായി ഇക്വഡോറും. നോക്കൌട്ട് പ്രതീക്ഷകൾ ഇപ്പോൾ സജീവമാക്കിയിരിക്കുകയാണ്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിൽ. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ബ്രസീലിനെതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശ പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. ലോകകപ്പ് നോക്കൌട്ടിൽ കടക്കുന്ന ഏക ഏഷ്യൻ ടീമാണ് ജപ്പാൻ. 3-ാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നിട്ടുണ്ട്. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ടുണീഷ്യയ്ക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ്. നോക്കൌട്ടിൽ 1-3 ഗോളുകൾക്കാണ് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. US ടുണീഷ്യ മത്സരം ഇപ്പോൾ പുരോഗമിക്കുകയാണ് 2-2 എന്ന നിലയിൽ. അടുത്ത വാർത്ത 9 മണിക്ക്.
4: Home FM News
5: was brought to you by Danya Group of Companies since 1982.
6: Time check.
7: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
8: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
10: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 52%.
11: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
12: Mexico, United States, Canada.
13: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
12: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
13: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
12: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
14: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
12: റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ, ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ.
13: ഫിഫ വേൾഡ് കപ്പ് 2026.
12: സ്കോട്ട്ലൻഡ്, ടർക്കി.
13: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
15: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
13: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
16: 2, 1, let's go.
6: brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

0: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. വീക്കെൻഡ് ആയിട്ട് എന്താണ് പരിപാടികൾ? ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഈ സമ്മറിൽ സത്യം പറഞ്ഞാൽ നടക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പിംഗ് ഡീൽസും കാര്യങ്ങളും ഒക്കെ പല മോൾസിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ നാട്ടിലേക്ക് NRI സീസൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെയുള്ള ഷോപ്പിംഗ്സ് വളരെ തകൃതിയായിട്ട് തന്നെയാണ് പല ഏരിയയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും അങ്ങനെ നല്ല വിലക്കുറവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം നൈക്കിയുടെ ഷോറൂമിൽ പോയ സമയത്ത് ഏകദേശം ഓൺലൈൻ പ്രൈസ് 300-400 dirhams ഒക്കെയുള്ള പ്രൊഡക്ട്സ് 100 dirhams കൊടുക്കുന്നത്, 99 dirhams. ഞാൻ ഒരു ഡഫിൾ ബാഗ് നോക്കിയിരുന്നു. ആ ഒരു ബാഗ് ഞാൻ ഓൺലൈൻ പ്രൈസ് ആ സെയിം പ്രൊഡക്റ്റ് ഏകദേശം 350-400 കിടക്കുന്നത്, അവിടെ 99 ഇട്ടിട്ടുള്ളൂ. അതുപോലെ തന്നെ പല പ്രൊഡക്ട്സും, ഈവൻ ഷൂസും ഒക്കെ തന്നെ നല്ല രീതിയിൽ, ഷൂസിന് അങ്ങനെ 99 ചിലപ്പോൾ കിട്ടണമെന്നില്ല, നല്ലൊരു 200-250 ഒക്കെ നൈക്കിയുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു നല്ല ഷോപ്പിംഗ് ഡീൽസ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്താണേലും ഇങ്ങനെ സെർച്ച് ചെയ്യുക, പല ഏരിയകളിലൊക്കെ നിങ്ങൾ യൂഷ്വലി പോകുന്ന മോൾസിലേക്ക് നിങ്ങൾ ഒന്ന് മാറ്റി പിടിച്ച് നോക്ക്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പല ഇടങ്ങളിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓൾറൈറ്റ്. അപ്പം ഞാനൊരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കായിരുന്നു. ഈ കമ്പനിയുടെ ആർട്ടിക്കിൾ ഇങ്ങനെ ഒരു CEO കൊടുത്തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പലപ്പോഴും എന്താ പറയണേ, ഈ പല കമ്പനീസും എംപ്ലോയീസിനെ ഇങ്ങനെ പിഴിഞ്ഞ് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കുറേ പേര് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ് പറയുന്നത് നിക്കി വിൽസൺ എന്ന് പറയുന്ന ആ ഒരു CEO ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. കമ്പനീസ് ദാറ്റ് ഓൾറെഡി അസസ് എംപ്ലോയി ബേസ്ഡ് ഓൺ ഔട്ട്പുട്ട് റാദർ ദാൻ ടൈം സ്പെൻഡ് ഓൺ എ ഡെസ്ക് എന്ന് പറഞ്ഞേക്കുന്ന ഒരു ലൈൻ ബാക്കിയുണ്ട്. ഓക്കെ, ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും നമുക്ക് ജോലി ഇല്ലെങ്കിലും ഡെസ്കിൽ വന്നിരിക്കണമെന്ന് പറയുന്ന ചില കമ്പനീസ് ഉണ്ട്, ചില മാനേജേഴ്സ് ഉണ്ട്. ഇത് ഒരു പഴയ രീതിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഇത് എന്താണ് ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ദുബായിൽ ഇപ്പം ഈ സമ്മർ ടൈം സ്കെഡ്യൂളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ ഗവൺമെൻറ് എംപ്ലോയീസിന്. അപ്പം അതിനെ സംബന്ധിച്ചാണ് ഈ പല പ്രൈവറ്റ് സെക്ടേഴ്സും ഇത് ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഈ സമ്മറിൽ ഷോർട്ട് വീക്ക് ആയിരിക്കും ഇവർക്ക് വർക്കിംഗ് എന്നുള്ളൊരു കാര്യം പറയുമ്പോഴും, ഇവർ പണിയെടുക്കുന്നില്ല എന്നല്ല, അവർ പണിയെടുക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ടൈം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരു വീക്കിൽ 4 or 4.5 days ഇതാണ് പോകുന്നത്. ഇപ്പം June 29 തൊട്ട് September 10 വരെയാണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുന്ന ഒരു സമ്മർ ടൈം സ്കെഡ്യൂള് വരുന്നത്. ഇപ്പം ഇതിനകത്തെന്ന് പറയുന്നത് ഇപ്പം 2 options ആണുള്ളത്. ഫസ്റ്റ് മോഡലെന്ന് പറയുന്നത് 7 hours പണിയെടുക്കാം തിങ്കളാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ 4.5 hours വെള്ളിയാഴ്ച, തിങ്കൾ തൊട്ട് വേണം വരെ 7 hours, ബാക്കി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 4.5 hours. ഇനി സെക്കൻഡ് മോഡലാണെങ്കിൽ 8 hours പണിയെടുക്കാം തിങ്കൾ തൊട്ട് വ്യാഴം വരെ, വെള്ളിയാഴ്ച ഓഫ് ആയിരിക്കും. അപ്പോൾ ഇത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സ്ട്രക്ചറാണ് പറയണേ. അപ്പോൾ ഇതിനകത്ത് ഒട്ടും തന്നെ അവരുടെ ടൈം കുറയുന്നില്ല. പക്ഷേ ഇവർ പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവരുടെ വെൽബീയിങ്ങിനോ അല്ലെങ്കിൽ ഇവരുടെ വെൽനസ് ആക്ടിവിറ്റീസിനോ ഒക്കെ തന്നെ ഇവർക്ക് പോകാം. അതിനൊക്കെയുള്ള ഒരു വലിയൊരു കാര്യം തന്നെയാണ് അത്. ഒരിക്കലും വർക്കിൻ്റെ ഔട്ട്പുട്ടിനെ കുറയ്ക്കുന്നില്ല, വർക്കിൻ്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഈ സമയം ഇത്തരത്തിലുള്ളൊന്ന് മാറ്റി ഒരു ഓഫ് കൊടുത്തോ എങ്ങനെ വരുമ്പോൾ പല ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട. യൂഷ്വലി എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യൻ, ഞാൻ ഒരിക്കലും മലയാളി കമ്പനി എന്ന് മാത്രം പറയില്ല, ഇന്ത്യൻ കമ്പനീസാണ് ഇത് ഏറ്റവും കൂടുതൽ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോയെന്ന് പോലും അറിയില്ല. കാരണം നമ്മൾ ഈ പലപ്പോഴും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു 4GB റാം ഉള്ള ഒരു ഫോണിനെ നമ്മളൊരു എന്താ പറയുന്നത് 16GB റാമോ അല്ലെങ്കിൽ 8GB റാമോ ഉള്ള ഒരു ഫോൺ എടുക്കുന്ന ഒരു സ്പെക്കിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ വരത്തില്ല. കാരണം അതിന് അതിനുള്ള കേപ്പബിലിറ്റിയേ ഉള്ളൂ. എന്നാൽ ആ ഒരു സംഭവം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മുടെ കഴിവിനെ അല്ല, നമ്മുടെ ആ ഒരു മെൻ്റൽ പവറിനെ ഒക്കെ നമുക്ക് ഒരു ഇൻക്രീസ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ആയിരിക്കും. അത് പല കമ്പനികളും മനസ്സിലാക്കേണ്ട, സ്പെഷ്യലി ഈ സമ്മറിൽ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പല കമ്പനികൾക്കും ട്രൈ ഔട്ട് ചെയ്യാനുണ്ട്. ഒരുപാട് കമ്പനികളാണ് ഈ പറയുന്ന ഈ എന്താ പറയുന്നത് ഫ്ലെക്സിബിൾ അവേഴ്സിലേക്ക് മാറ്റി കൊടുത്തിട്ടുള്ളത്. 2 options ആർക്കും എങ്ങനെ വേണേലും ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അതിനകത്ത് പറയുന്നത്. വിച്ച് മീൻസ് അതിനകത്ത് 2 things കേട്ടോ. ഇപ്പം ഈ തിങ്കളോട്ട് വ്യാഴം വരെ നമുക്കൊരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സർവീസ് കിട്ടുന്ന സമയം കൂടുതലാണ്. ഇനി വെള്ളിയാഴ്ച എന്ന് പറയുന്ന ദിവസം ചിലപ്പോൾ ഹാഫ് ഡേ, ഇത് നമുക്ക് നോൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കസ്റ്റം ബിസിനസ് കുറച്ചുകൂടെ കൂടുതലായിട്ട് നടക്കാനുള്ളൊരു സാധ്യതയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഒരുപാട് കമ്പനീസിലെ CEOs ഇതിനെ പിന്തുണച്ചിട്ടുമാണ് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും ദുബായിൽ അങ്ങനെ ഒരു, ഞാൻ ആ ആർട്ടിക്കിൾ താഴെക്കുമ്പോൾ എന്തോരം CEOമാരാണ് പല പ്രൈവറ്റ് കമ്പനികളുടെ ഇത് പറയുന്നത്. എന്താണെങ്കിലും ഞാൻ എപ്പോഴും അങ്ങനെ യോജിക്കുന്നവരാണ്. എപ്പോഴും കണ്ടിന്യൂസ് ഡെസ്കിലിരുന്ന് തന്നെ പണിയെടുത്താൽ മാത്രമേ അതല്ല, നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേണോ, നിങ്ങൾ എംപ്ലോയീസിനെ ഫ്രീ ആയിട്ട് വിടണം. അവരുടെ ഒരു അവർ എന്താ പറയുന്നത് ശാന്തമായിട്ടുള്ളൊരു മനസ്സിലിരുന്നാൽ മനസ്സുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ പണിയെടുത്ത് അതിൻ്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ പറ്റുന്നത്.
1: അതായത് ഏത് കലാപരമായിട്ടുള്ള നമ്മുടെ ഞങ്ങളുടെ ഈ മേഖല അങ്ങനെയാണ് ഞങ്ങൾ ചിലപ്പോൾ ഈ ചായ കുടിക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു ഐഡിയ വരുന്നത്. അത് പലർക്കും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പം അതുപോലെയുള്ള ഒരു ഫ്രീഡം, ഒരു വർക്കിലൊരു ഫ്രീഡം, ഫ്രീഡത്തെക്കാട്ടിലുപരി ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. എന്നാൽ നല്ല ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ UAE ഗവൺമെൻറ് ഇപ്പോൾ പറയുന്ന പോലെ ഫ്ലെക്സിബിൾ 4 days വർക്ക് വീക്ക് ഇൻ സമ്മർ എന്ന് പറയുന്ന ഫ്ലെക്സിബിൾ ടൈം എന്ന് പറയുന്നത് പോലെ ഒരു ഫ്ലെക്സിബിലിറ്റി എല്ലാത്തിനും നല്ലതാണ്. പക്ഷേ അതിൽ നല്ല ഔട്ട്കം കിട്ടാനും നമുക്ക് സാധിക്കുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ എന്താണേലും പല കമ്പനീസും ഉണ്ട്. നിങ്ങളുടെ കമ്പനീസ് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടോ. ആരെങ്കിലുമൊക്കെ നല്ല തീരുമാനങ്ങൾ ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ എടുത്തു. പക്ഷേ പല കമ്പനീസും പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് നല്ല വാക്കുകൾ പറയാറുണ്ട്. നല്ലതാണ്, അത് നല്ലൊരു ഹാബിറ്റും ആണ്. 0585829220 നമ്മുടെ നമ്പർ പറയട്ടോ.
2: യു ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ്
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: യെസ്, അങ്ങനെ എന്താ സംഭവത്തിലേക്ക് പോകാനുള്ള ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനി പത്മ ഇന്നത്തെ സംഭവം?
1: ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് കാനഡയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. കനിഷ്ക വിമാന ദുരന്തം നമ്മൾ ഒരുപാട് കാലം കേട്ടുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. ആ വിമാന ദുരന്തത്തിന് പിന്നില് ഖലിസ്ഥാനികളാണെന്ന് 40 വർഷത്തിന് ശേഷം സ്ഥിരീകരിച്ചിട്ട് അല്ലെങ്കിൽ സമ്മതിച്ചിട്ട് കാനഡ രംഗത്ത് വന്ന വാർത്തയാണ് ഇപ്പോൾ വലിയ ട്രെൻഡിങ് വാർത്തയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനികളായിരുന്നു എന്ന് സമ്മതിക്കുകയാണ് രാജ്യം കാനഡ. ദുരന്തം നടന്ന 40 വർഷത്തിന് ശേഷമാണ് കാനഡ ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നത്. 1985 ജൂൺ 23 എയർ ഇന്ത്യ കനിഷ്ക വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്നത്. 329 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. അപ്പൊ കാനഡ കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഖലിസ്ഥാനികളാണ് ഈ ആക്രമണത്തിൽ പിന്നിൽ എന്നതായിരുന്നു ഇന്ത്യയുടെ നിലപാട്. 10 ആണ്ടുകൾക്ക് ശേഷമാണ് കാനഡ ഇക്കാര്യം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചത്. ഇതുവരെ അവർ സമ്മതിച്ചിരുന്നില്ല, പറഞ്ഞിരുന്നില്ല. കാനഡയുടെ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസ് ഇതാദ്യമായിട്ട് 40 വർഷത്തിന് ശേഷം പറയുന്നു ഖലിസ്ഥാനികളാണ് അങ്ങനെ 329 പേരുടെ ജീവനെടുത്ത കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിലെന്ന് പറയുന്നു. CSI ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. അതായത് ഭീകരവാദത്തിന്റെ ഇരയായി കൊല്ലപ്പെട്ടവരുടെ ഓർമ്മ ദിനത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയായിരുന്നു ഈ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത്. 40 വർഷത്തിന് ശേഷം 1985 കൃത്യം ജൂൺ 23 ഈ സംഭവം വരുന്നു. എയർ ഇന്ത്യയുടെ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകരുന്നു. എയർ ഇന്ത്യയുടെ എംപറർ കനിഷ്ക എന്നറിയപ്പെടുന്ന ബോയിങ് 747 വിമാനം അതാണ് ബോംബ് വെച്ച് തകർത്തത്. ഖലിസ്ഥാനികൾ അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം. കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഈ ഖലിസ്ഥാനികൾ. ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തത് ഇന്ത്യയുടെ ഏറെ കാലത്തെ നിലപാടിനെ ശരിവയ്ക്കുന്നതാണെന്നും കനേഡിയൻ രഹസ്യാന്വേഷണ ഏജൻസി ഇന്ത്യ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇത് ആരാണ് ചെയ്തതെന്നും ഇതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്നും ഇന്ത്യ വളരെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വംശജരായിട്ടുള്ള കനേഡിയൻ പൗരന്മാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വിനോദസഞ്ചാരത്തിനായിട്ട് വരുന്നവരും ആ ഒരു ഫ്ലൈറ്റിലുണ്ടായിരുന്നു. ടൊറന്റോയിൽ നിന്ന് മുംബൈയിലേക്ക് വരികയായിരുന്ന വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിൽ വെച്ചിട്ടാണ് തകർന്നു വീണത്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ 45 മിനിറ്റുകൾ ബാക്കിയുള്ളപ്പോഴാണ് വിമാനത്തിന്റെ ലഗേജ് കമ്പാർട്ട്മെന്റിൽ ഒളിപ്പിച്ചു വെച്ച ബോംബ് പൊട്ടിത്തെറിച്ചത്. ഈ സ്ഫോടനത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ യാത്രക്കാരും കൊല്ലപ്പെട്ടെങ്കിലും സമുദ്രത്തിൽ നിന്ന് 131 മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഖലിസ്ഥാൻ സംഘടനയായിട്ട് ബബ്ബർ ഖൽസി ആയിരുന്നു ഇതിന് പിന്നിലെന്ന് പിന്നെ അന്വേഷണത്തിൽ നിന്നൊക്കെ വ്യക്തമായെങ്കിലും കാനഡ ഇത് അവരാണ് ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ കൊടുക്കാൻ ഒരുപാട് കാലം വൈകി എന്നതാണ്. ഇപ്പൊ ഒരു നയതന്ത്ര ബന്ധത്തിലൊക്കെ അത് വിള്ളൽ വരെ ഉണ്ടാക്കിയിരുന്നു.
0: കാനഡയിൽ ഖലിസ്ഥാനിസിന് മൂവ്മെന്റിനൊക്കെ ഒരുപാട് പിന്തുണ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭരണ
1: ഉണ്ടായിരുന്നു. ആ കാലത്തൊക്കെ അത് അടച്ചുവെച്ചു എന്നാണ് പറഞ്ഞത്. എനിക്ക് അക്ഷയ കാനഡയിൽ അറേഞ്ച് ചെയ്യാം.
0: ഏറ്റവും കൂടുതൽ ഇവരുടെ ഈ സിഖ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ലോകത്തിലുള്ള ഒരു ഏരിയ തന്നെയാണ് കാനഡ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭരണ പിന്തുടർച്ചയ്ക്ക് തന്നെ ഇവരുടെ ഒരു വലിയൊരു സപ്പോർട്ട് തന്നെ വേണ്ടി പല റാലിയും കാര്യങ്ങളും ഒക്കെ കണ്ടതാണല്ലോ.
1: ശരിക്കും ഈ ട്രൂഡോയ്ക്ക് ഈ കൊലപാതകത്തിൽ, അതായത് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ ഓർമ്മയിൽ, ആ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന് മുൻ പ്രധാനമന്ത്രി, അതായത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ 2023 ആരോപിച്ചിരുന്നു. അങ്ങനെ കാനഡ ഇന്ത്യ തമ്മിലുള്ള ബന്ധം കുറച്ച് വഷളാവുകയൊക്കെ ചെയ്തിരുന്നു 2 വർഷം മുമ്പ്. അപ്പൊ അതിന്റെയൊക്കെ ഒടുവിലാണ് ഇപ്പൊ വരുന്ന വാർത്ത. ഖലിസ്ഥാനികൾ തന്നെയാണ് ബോംബ് വെച്ചത്. അങ്ങനെയാണ് 329 പേര് മരിച്ചത്. അതിൽ ഇന്ത്യക്കാർ ഉൾപ്പെടുന്ന ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇത്ര വർഷം എടുത്തു സമ്മതിക്കാൻ എന്നാണ് പറയുന്നത്. എന്തായാലും ഇത് പറയുമ്പോൾ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഖലിസ്ഥാനും ബാക്കിയുള്ള പ്രശ്നങ്ങൾ അവരൊക്കെ ഒഴുകിപ്പോകുന്നത്. ഈ സമയത്ത് നമ്മൾ ഓർത്തെടുക്കുന്ന ഒരു പേരാണ് സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായിട്ടുള്ള അഴകപ്പൻ. അദ്ദേഹം ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പിന്നെ ചിത്രീകരിച്ചൊരു മനുഷ്യൻ, തത്സമയം ചിത്രീകരിച്ചൊരു മനുഷ്യനായിരുന്നു. സിനിമയിൽ നമുക്ക് ഛായാഗ്രാഹകനും ഏറ്റവും നല്ല വിഷ്വൽസ് തരുന്ന ഒരു മനുഷ്യനായിട്ടും സംവിധായകനൊക്കെ ആയിട്ടാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം ദൂരദർശന്റെ ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്ന സമയത്ത് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ദൂരദർശനിൽ ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അദ്ദേഹം പറയുന്നത് സാഹസികമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. സൈനിക നടപടി നടക്കുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വെല്ലുവിളിയും അപകടങ്ങളും നിറഞ്ഞ സാഹചര്യങ്ങളുടെ വാർത്തയും ദൃശ്യവും ഒക്കെ എടുക്കുന്ന ആ നേരത്തെ നമ്മൾ ജേർണലിസ്റ്റുകളും ഇൻഫ്ലുവൻസറും ബ്ലോഗേഴ്സും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം ഇല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ആ പഠനവും ആ ഒരു ജേർണലിസ്റ്റിക് ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഈ സൈനിക നടപടികൾക്കിടയിലൂടെ ആ വിഷ്വൽ പകർത്തിയതിന്റെ ഓർമ്മ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. തോക്കിന് പകരം ക്യാമറ ആയുധമാക്കിയാണ് താൻ സുവർണ ക്ഷേത്രത്തിലേക്ക് കടന്നതെന്നും അതുപോലെ ഭീകരവാദികളുടെ ഭാഗത്തു നിന്ന് കനത്ത വെല്ലുവിളികൾ ഉണ്ടായിരുന്ന ആ മുഹൂർത്തത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സംവിധായകനും ഫോട്ടോഗ്രാഫറും സിനിമാറ്റോഗ്രാഫറും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യൻ ഇതുപോലുള്ള എന്താ പറയുക ഇന്ത്യ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായിട്ട് അറിയപ്പെടുന്ന ഒരു സംഭവത്തിൽ അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതും കൂടി ഇന്നത്തെ ദിവസത്തിൽ ചേർത്ത് വായിക്കണം. അപ്പോൾ കനിഷ്ക വിമാന ദുരന്തം 40 വർഷം കഴിഞ്ഞിട്ട് സമ്മതിക്കുന്നു കാനഡ അത് ചെയ്തത് ആരായിരുന്നു എന്ന്. ആ വർഷങ്ങൾക്ക് മുമ്പ് അതിനൊക്കെ ഇടയാക്കി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി അഴകപ്പൻ എന്ന് പറയുന്ന നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറും സംവിധായകനും ഇന്ന് ആ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകുകയല്ലേ. കാരണം ആ ഒരു കാഴ്ചകൾ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. തോക്കിന് പകരം ക്യാമറയുമായിട്ടാണ് അവിടേക്ക് പോകുന്നത്. വലിയൊരു സംഘർഷ ഭൂമിയിൽ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള
0: കാര്യമാണ്. ഉറപ്പായിട്ടും തിരിച്ചു
1: വരവ് ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓരോ വാറും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളും എന്താണ് നടന്നതെന്നൊക്കെ പിന്നീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ ഇന്നത്തെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കനിഷ്ക വിമാന ദുരന്താണ് അത് ചെയ്തത് ഖലിസ്ഥാനികളാണെന്ന് 40 വർഷത്തിന് ശേഷം സമ്മതിച്ചിരിക്കുകയാണ് കനേഡിയൻ സർക്കാർ.
0: തീർച്ചയായിട്ടും ഇത് സമ്മതിക്കല്ലേ, ഇനി വേറെ കാര്യമില്ല, ഒരു സംഭവമില്ല. കാരണം ഇനിയിപ്പോ ഇതൊരു വാർത്തയായി അല്ലെങ്കിൽ പറഞ്ഞു എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും എന്താ സംഭവത്തില് വർഷങ്ങൾക്ക് ശേഷം വന്നേക്കുന്ന ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത്.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் டு யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് ഇന്ന് പൊതുവേ ശാന്തമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്കിവിടെ അറിയാൻ കഴിയുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ ട്രാഫിക് ഉണ്ട്, സ്ലോ മൂവിംഗ് ആണ്, പക്ഷെ വലിയ രൂക്ഷമായിട്ടുള്ള പ്രശ്നം ഇല്ലാന്നാണ് തോന്നുന്നത്. ട്രാഫിക്കിന്റെ ഒരു സ്ലോ മൂവിങ്ങിന്റെ സ്ട്രെച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ, അല്ലെ ടോൾ റോഡിലും ആ ഒരു ട്രാഫിക്കിന്റെ കാഠിന്യം കൂടിയിട്ടുണ്ട്. പക്ഷേ വലിയ രീതിയിലുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ എങ്ങും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൽക്കീൽ റോഡ്, അതുപോലെ തന്നെ ഷെയ്ഖ് സാ റോഡ്, എമിറേറ്റ്സ് റോഡ് ഒക്കെ തന്നെ നല്ല ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ തന്നെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണേലും ഷാർജയിൽ ഇന്ന് വലിയ രീതിയിലുള്ള തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. എന്താണേലും അജ്മാനിലും ഉമൽക്കുവയിലും ടുവേഴ്സ് റാസൽ ഖൈമ ഒക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
2: ഓൾറൈറ്റ്, അപ്പോൾ Z5 ആനുവൽ സബ്സ്ക്രിപ്ഷൻ എല്ലാവരും ഓർത്തിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. കാരണം എല്ലാ ദിവസവും ഞാൻ സമയം മാറ്റിയാണ് പലപ്പോഴും ഞാൻ നിങ്ങളെ ഇങ്ങനെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയല്ലേ. എന്താണേലും ഇതാ, ഇതാണ് നിങ്ങളുടെ സമയം. 275.9 276 ദിർഹംസ് അപ്രോക്സിമേറ്റ്ലി വരുന്ന ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം റൈറ്റ് ആയിട്ട് ആൻസർ ഗസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓൾറൈറ്റ്, അപ്പോൾ ഞാൻ ഇന്ന് ഇച്ചിരി ടഫായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം Z5 തന്നെ ഉള്ള ഈ ഒരു സിനിമ, ഓൾറൈറ്റ്, സിനിമയല്ല കണ്ടുപിടിക്കേണ്ടത്, സിനിമ പേരല്ല കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ, ഞാൻ ഈ ചോദിക്കുന്ന ഒരു ഒരു സോങ് ആണ്, ആ സിനിമയിലെ ഒരു സോങ് ആണ് ഞാൻ ഇപ്പോൾ കേൾപ്പിക്കാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് കേൾക്കുക, അതിനുശേഷം ഞാൻ ചോദ്യം പറയത്തുള്ളൂ. ഓൾറൈറ്റ്, കേൾപ്പിക്കട്ടെ, റെഡിയല്ലേ?

ബ്യൂട്ടിഫുൾ സോങ്. ഈ ഒരു സോങ് ഏത് സിനിമയിലേന്നല്ല, ഈ സോങ് പാടിയേക്കുന്ന ആരാണെന്നാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്, ആ വോയിസ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മലയാള സിനിമയിലെ തന്നെ ഏറ്റവും നല്ല ഒരു മ്യൂസീഷ്യൻ എന്ന് വേണമെങ്കിൽ തന്നെ ഇദ്ദേഹത്തെ തന്നെ പറയാം. ഈ ഒരു ബിജിഎം എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്കൊരു സോങ് കൂടെയാണ്. സോ ആരാണ് പാടിയേക്കുന്നതാണ് എൻ്റെ ചോദ്യം. വളരെ സിമ്പിളാണ്. അപ്പോൾ അയക്കേണ്ട ഫോമാറ്റ് G5 Space, ഈ വ്യക്തിയുടെ പേര് സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. വേഗം അയച്ചോളൂ. ആ ഒരു വർഷത്തേക്കുള്ള ആ ഒരു സബ്സ്ക്രിപ്ഷൻ എനിക്കറിയാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഒരുപാട് പേര് കഴിഞ്ഞ ദിവസം മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഒരാൾക്ക് എനിക്ക് കൊടുക്കാൻ നിർവാഹമുള്ളൂ. ഒരുപക്ഷെ നിങ്ങളാവാം, പെട്ടെന്ന് തന്നെ അയച്ചോളൂ.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS പ്രകൃതിയുടെ സ്പർശം.

0: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: പാസ്പോർട്ട് പൗരത്വ രേഖയിലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്രമന്ത്രിസഭയുടെ പുനഃസംഘടന അടുത്തയാഴ്ച നടന്നേക്കുമെന്ന് സൂചന. ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ തലസ്ഥാനത്ത് സജീവമായി കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ കണ്ടിരുന്നു. ഈ കൂടിക്കാഴ്ച മന്ത്രിസഭാ പുനഃസംഘടനയുടെ മുന്നോടിയായിട്ടാണെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ മന്ത്രിസഭയിൽ നിന്ന് മാറ്റിയേക്കുമെന്ന സൂചനയുണ്ട്. വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും പാർട്ടിയുടെ രാഷ്ട്രീയ സമവാക്യങ്ങളും മുൻനിർത്തി വൻ അഴിച്ചുപണിക്കാണ് ബിജെപി ഒരുങ്ങുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ല. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസ്സായാലും വിൽപ്പന സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയ വിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പുയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ മുഖ്യമന്ത്രിക്ക് വിമർശനവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പ് നിലപാടാണ് ഈ വിഷയത്തിൽ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ സ്വീകരിച്ച നിലപാട് അധികാരത്തിലെത്തിയപ്പോൾ മാറ്റിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് എം വി ഗോവിന്ദൻ ആരോപിച്ചു. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫിന്റെ നിലപാടെന്ന് എം വി ഗോവിന്ദൻ. കശുമാങ്ങ ഉൾപ്പെടെ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം നിർമ്മിച്ചാൽ അത് കർഷകർക്ക് അനുകൂലമാകും. താൻ മന്ത്രിയായിരുന്നപ്പോൾ മദ്യനികുതി കുറയ്ക്കണമെന്ന നിലപാടെടുത്തിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സംഘർഷം. എഫ്ഐആറിൽ പിഴവ്. പ്രതിപട്ടികയിലെ സിപിഎം കൌൺസിലർമാരുടെ പേരാണ് മാറിപ്പോയത്. ഒന്നാം പ്രതിയായ എസ് പി ദീപക്കിന് പകരം ദീപക് ദേവ് എന്നാണ് എഫ്ഐആറിൽ എഴുതിയിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലറുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേര് പ്രതി ചേർത്ത് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. സംഘർഷത്തിൽ 6 എൽ ഡി എഫ് കൌൺസിലർമാർക്കും മേയറടക്കം 4 ബിജെപി കൌൺസിലർമാർക്കും പരിക്കേറ്റിട്ടുണ്ട്. സംഘർഷത്തിൽ പരസ്പരം പഴിചാരി ബിജെപിയും എൽ ഡി എഫും. കപ്പക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. ഇതിനിടെയാണ് ചേരിതിരിഞ്ഞ് ബിജെപിയും സിപിഎമ്മും തമ്മിൽ സംഘർഷമുണ്ടായത്. മേയറുടെ ഓഫീസിനു മുന്നിലായിരുന്നു പ്രതിഷേധം. സിഎംആറിൽ എക്സാലോജിക്ക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സിഎംആറിലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക്ക് ഉടമ വീണയെ ഇന്നലെ 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികതയുണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കോ കമ്പനിക്കോ കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ ടി. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതിയാകും. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന നിലപാടിൽ ഉറച്ച് കേന്ദ്ര സർക്കാർ. കോടതി വിധികൾ ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ ഇതൊരു യാത്രാരേഖ മാത്രമാണെന്നും പൌരത്വം തെളിയിക്കാനുള്ള രേഖയല്ലെന്നും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ വിദഗ്ധ സമിതിയിൽ പുതിയ പ്രതിനിധിയെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ട കേന്ദ്രം. ഉടൻ തന്നെ പുതിയ പേര് നിർദ്ദേശിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. വെനസ്വേലയെ ദുരന്തഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ കണ്ടെത്തി. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 200+ പേർ കുടുങ്ങിക്കിടക്കുന്നു. 1500+ പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനാണെന്ന് 40 ശേഷം തുറന്ന് സമ്മതിച്ച് കാനഡ. 1985 ജൂൺ 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന് 329 പേരാണ് കൊല്ലപ്പെട്ടത്. യുഎസുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റൈനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് യുഎസ് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയയും ബഹ്റൈൻ വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാനും യോഗത്തിന് സഹ അധ്യക്ഷന്മാരായി. ഹോർമസിൽ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പറയുന്നു. കഴിഞ്ഞ ദിവസം കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത്. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. ഒരു ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോട്ടെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി. നോക്കൌട്ടിന് യോഗ്യത നേടി. മത്സരത്തിന്റെ 2 ലിറോയ് സനയിലൂടെ ജർമ്മനി ലീഡെടുത്തു. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകൾ ക്യൂറോസോവയെ 2-0 തോൽപ്പിച്ച് ഐവറി കോസ്റ്റ് ചരിത്രത്തിലാദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറോസോവ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിനെതിരാളി ജപ്പാൻ ഗ്രൂപ്പ് എച്ചിലെ ആവേശ പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2 സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. അടുത്ത വാർത്ത 10 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 49%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, education partner SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.

വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. മറ്റൊരു വെള്ളിയാഴ്ച നിങ്ങൾ ഈ ഒരു സമയത്ത് തന്നെ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ നല്ല അടിപൊളി ട്രാഫിക്കിലൂടെയാണ് എല്ലാവരും പോയിരുന്നത്. അതായത് ഈ ഒരു സമയത്ത് ട്രാഫിക് കുറച്ച് കുറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും വെള്ളിയാഴ്ചയുടെ ആശ്വാസം റോഡുകളിൽ എല്ലായിടത്തും നന്നായി നിങ്ങൾ വണ്ടി ഓടിച്ച് പോകാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതും അറിയുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകളാണ് ഇവിടെ Z5 ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ പലർക്കും തെറ്റിയതുണ്ട് പല ആൻസേഴ്സും. കേട്ടോ, ഞാൻ ചോദ്യം ചോദിച്ചിരുന്ന ഏത് ഗായകനാണ് അത് പാടിയതല്ല, ആരാണത് പാടിയതെന്ന് ചോദിച്ച സമയത്ത് നമ്മുടെ എന്താ പറയണേ ജോബ് കുര്യൻ തുടങ്ങിയിട്ടുള്ള ആൻസേഴ്സ് കുറേ പേര് വന്നിട്ടുണ്ട്. ജോബ് കുര്യൻ അല്ല, ഹരിശങ്കർ അല്ല, ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ. ഈ പേരുകളൊന്നും അല്ല കേട്ടോ. അപ്പോൾ എന്താണേലും വേറൊരു വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് റൈറ്റ് ആൻസേഴ്സ് വന്നിട്ടുണ്ട്. കൺഗ്രാജുലേഷൻസ് ആ എല്ലാം അയച്ചവർക്ക്. ആരാണ് വിജയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഈ നമ്മൾ പലപ്പോഴും പറയുമല്ലോ, നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വിചാരമാണ് നമ്മൾ മാത്രമാണ് ഒരു കമ്പനിയിൽ ഏറ്റവും വലുത്, നമ്മൾ പോയിട്ടുണ്ട് കമ്പനി കുത്തരയിടിഞ്ഞ് താഴെ പോകുക എന്നുള്ളൊരു കാര്യം. പക്ഷേ ചില കമ്പനികൾ ചിലുണ്ടല്ലോ, നമ്മൾ ഒരു നല്ലൊരു എംപ്ലോയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു മാസ്റ്റർ മൈൻഡായിട്ടുള്ള ഒരു എംപ്ലോയി പോയിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് കാര്യമായിട്ടുള്ള സാധനം സംഭവിക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പം ഗൂഗിൾ സംഭവിച്ചിരിക്കുന്നത്. ഗൂഗിളിന് 22 ലക്ഷം കോടിയോളമാണ് ഇപ്പോൾ ആക്ച്വലി നഷ്ടം വന്നിരിക്കുന്നത്. ഈ രണ്ടുപേര് പോയത് മാത്രമല്ല, അവിടെ ഒരു അവരെ കൊണ്ടുവന്നത് ഉൾപ്പെടെ അവർക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പല കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എമൗണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഗൂഗിളിൽ നമ്മുടെ ജെമിനിയുടെ പുറകിൽ പ്രവർത്തിച്ചേക്കുന്ന രണ്ട് പേരാണ് ഗൂഗിളിൽ നിന്ന്, ഗൂഗിളിലെ പാരന്റ് കമ്പനിയായ ആൽഫബെറ്റിൽ നിന്ന് ഇപ്പോൾ നാം പോയിരിക്കുന്നത്. നോം ഷസീർ എന്ന് പറയുന്ന ഒരാളും ജോൺ ജംബർ എന്ന് പറയുന്ന ഈ രണ്ട് പേരുമാണ് ആക്ച്വലി ഗൂഗിളിനോട് ഇപ്പോൾ വിട പറഞ്ഞത്. ഈ വിട പറഞ്ഞതിനെ തുടർന്ന് അവർ ആക്ച്വലി പറഞ്ഞത് വെച്ചാൽ, ഇവരെ കൊണ്ടുവരാൻ തന്നെ ഗൂഗിൾ ഒരു $2.7 ബില്യൺ ആണ് കമ്പനി മുടക്കിയതെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനും അവർ പറയുന്ന ഡിമാൻഡ്സും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അത്ര ഒരു എമൗണ്ട് മുടക്കിയത്. ആൻഡ് അറ്റ്ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം AI ഗൂഗിളിൻ്റെ AI സാങ്കേതികവിദ്യയിലൊക്കെ തന്നെ വളരെ മികവായിരുന്നു ഇവർ രണ്ടുപേരും കാഴ്ചവെച്ചത്. പക്ഷേ ഇപ്പോൾ അവർ എന്തോ കാരണം കറക്റ്റ് എന്താന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പോയതിനെ തുടർന്ന് $22 ലക്ഷം എത്രയല്ലേ 22 ലക്ഷം അതെ കോടിയോളമാണ് ഈ ഇവർക്കിപ്പോൾ നഷ്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ഇവരുടെ കോമ്പറ്റീറ്റർ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമെന്നൊക്കെയുള്ള ഒരു കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഗൂഗിളിൻ്റെ ഓഹരി തന്നെ 7% വരെ ഇടിഞ്ഞു എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ വിച്ച് മീൻസ് ഒരു എംപ്ലോയി നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിയുടെ അസറ്റായി മാറണം. അത് 100% ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഒരു കമ്പനി റെപ്രസെൻറ്റ് ഇപ്പോൾ നിങ്ങൾ സെയിൽസിൽ നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകും, നിങ്ങളെ കാണുമ്പോൾ ആക്ച്വലി ആ കമ്പനിയെ റിസംബിൾ ചെയ്യണം. അതിന് നിങ്ങൾക്ക് നല്ല സാലറി കമ്പനി തരണം, നിങ്ങൾക്ക് നല്ല വസ്ത്രം തരണം, നിങ്ങൾക്ക് നല്ല വണ്ടി തരണം, അതൊക്കെ കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ആ കമ്പനിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കണം, ഒരു അംബാസഡർ ആയിരിക്കണം. ഞാൻ റെപ്രസെൻറ്റേഷൻ എന്നല്ല, ഒരു അംബാസഡർ ആയിരിക്കണം എന്നാണ് ഇപ്പോഴും പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നിന്നാൽ മാത്രമേ നിങ്ങൾ ഒരു പക്ഷേ അവിടെ പോകുന്ന സമയത്ത് ആ കമ്പനിക്ക് തിരിച്ചറിയുള്ളൂ. നിങ്ങളെ തിരിച്ചറിയുന്ന കമ്പനി അങ്ങനെ ഒരിക്കലും നിങ്ങളെ വിടാൻ സമ്മതിക്കത്തില്ല, അത് വേറെ കാര്യം. പക്ഷേ നിങ്ങൾ പോകുമ്പോൾ ആ ഒരു വോയിഡ് സ്പേസ് അവിടെ ഉണ്ടല്ലോ. അതാണ് ഈ പറയുന്നത് ഇപ്പോൾ ഈ ഗൂഗിളിലൊക്കെ സംഭവിച്ചേക്കുന്ന ഒരു കാര്യം. കാരണം അതിൻ്റെ അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ചെയ്യും, അവർ പോയാലും പ്രശ്നമില്ല, പക്ഷേ ഞങ്ങൾക്ക് ഈ മിടുക്കരായിട്ടുള്ള വേറെ പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അവരെ വെച്ച് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, പക്ഷേ സാരമായിട്ട് കാര്യം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഓരോ കമ്പനികളിലും നടക്കുന്ന കാണുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ നമ്മൾ എത്രത്തോളം നമുക്ക് ബ്രില്ലിയൻ്റ് ആണ്, നമ്മൾ എത്രത്തോളം കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്തു എന്ന് ഒരു പക്ഷേ അറിയുന്നത് നമ്മൾ പോയതിന് ശേഷമായിരിക്കും അല്ലേ. ഒന്ന് ചിന്തിച്ച് വയ്ക്കുക. അങ്ങനെ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരോ നിങ്ങൾ പോയ സമയത്തോ നിങ്ങളുടെ നേരത്തെ കമ്പനിക്ക് അങ്ങനെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ. ഒന്ന് തിങ്കി നോക്കാം.

0: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവൻ, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്,
1: റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
0: Akbar Travels UAE presents Predict and Win 2026. Akbar Travels app download ചെയ്ത് മത്സര ഫലങ്ങൾ പ്രവചിക്കൂ. ശരിയായ പ്രവചനങ്ങൾക്ക് പോയിന്റുകൾ നേടി ലീഡർ ബോർഡിൽ എത്തിക്കൂ. 30,000 ദിർഹംസ് വരെ സമ്മാനങ്ങൾ, ട്രാവൽ വൗച്ചറുകൾ, ഡെയിലി വിന്നർ റിവാർഡുകൾ.
2: പ്രെഡിക്ട് ആൻഡ് വിൻ 2026. അക്ബർ ട്രാവൽസ് UAE ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
5: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
6: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ് കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
5: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
1: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ഡെയറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578 41.
2: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர் எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ട് അലീത്തെ ടോൾ റോഡിലും കുറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ്, അൽഖൈൽ റോഡ്, എമിറേറ്റ്സ് റോഡ് ട്രാഫിക് ഇല്ല. ദെയ്ദ് റോഡ്, അതുപോലെ തന്നെ മലിഹ സ്ട്രീറ്റ് ഒക്കെ തന്നെ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അലീത്തെ ടോൾ റോഡിൽ ഒരു ആക്സിഡൻറ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഒരു സമയത്തെ ഒരു ട്രാഫിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടോ? ഇല്ല, ഞാൻ നോക്കുന്ന സമയത്ത് എങ്ങും തന്നെ കാണുന്നില്ല. കംപ്ലീറ്റ്ലി ഒരു ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്.
1: ട്രാഫിക് അപ്ഡേറ്റ്
3: brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC Cargo-യുടെ back to home express services ലൂടെ. Call or WhatsApp 800-916 or visit abccargo.ae. TNCs apply.
1: You are listening to Sand Dunes with Akshay and Vidya.
2: ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഞാൻ UKG-യിലോ ഒന്നാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത്, എഴുപന്നത്തരങ്ങൻ എന്ന് പറയുന്ന സിനിമ. അതിനുശേഷം ടി വിയിൽ ഒരുപാട് കണ്ട് മനസ്സിലേക്ക് അത് വന്നൊരു സിനിമയാണ് മമ്മൂക്കയുടെ ഗ്ലാമറുള്ളൊരു സിനിമയാണ്. പ്രത്യേകിച്ച് ഈ ഒരു പാട്ട്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് നോക്കി ഞങ്ങളുടെ ചങ്ങനാശ്ശേരി, അതുപോലെ തന്നെ കുട്ടനാട്, ആ ഒരു ഏരിയകളിലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റുന്നതാണ്. എന്തായാലും എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഫ്രം ദ മൂവി എഴുപന്നത്തരങ്ങൻ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും. അതാ
4: പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കണ്ടാ.
6: എടാ മോനെ, പോയടാ, പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടാ,
9: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
6: അമ്പാനെ, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക.
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, നമ്മുടെ സിനിമാ ലോകം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ പണ്ട് നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു താരം, നമുക്ക് ഇഷ്ടപ്പെട്ട താരം, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു താരം, അവരുടെ സിനിമകൾ മാത്രം വിജയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് ഇപ്പം തലമുറകൾ മാറിയ സമയത്ത് നമുക്ക് പരിചിതമല്ലാത്ത ഫേസിൽ വരുന്ന ആളുകളുടെ സിനിമ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു. അതിന് മെയിൻ കാരണമെന്ന് പറയുന്നത് അവൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അതിൻ്റെ എന്താണ് സിനിമ, എന്താണ് അതിൻ്റെ കോണ്ടന്റ്, അത് തന്നെയാണ്. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ. ഞാൻ ഈ സത്യം പറഞ്ഞ നമ്മൾ മലയാള സിനിമയിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്രയോ നാളായിട്ട് കണ്ടുവരുന്ന ഇപ്പം തണ്ണീർമത്ത ദിനങ്ങളിൽ തൊട്ട് തുടങ്ങിക്കഴിഞ്ഞ് നമുക്ക് പ്രേമലു എന്തിനാ ബാലൻ വരെ ആയിക്കോട്ടെ അത്രയും വരെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഹിറ്റുകളാണ്. അതായത് താരങ്ങളെ മാറി നിൽക്കുക എന്ന് പറയുന്ന ഒരു പ്രവണത തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സത്യം പറഞ്ഞാൽ ഞാനൊരു ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് വായിച്ചു. ഇത് ഇംഗ്ലീഷ് സിനിമയാണ് അവർ ചെയ്യുന്നത്. അപ്പം ഒറ്റ ലൊക്കേഷൻ, ഒരു വീട് മാത്രമാണ് ലൊക്കേഷൻ വരുന്നത്. ആ ഒരു സിനിമ എടുക്കാൻ അവർ ചിലവാക്കിയത് 6.5 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് വന്നത്. ഓക്കെ ആയിക്കോട്ടെ, ഞാൻ അത് 6.5 കോടി വേണ്ടി വരുമോ ഒരു സിനിമ എടുക്കാനെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആൻഡ് ഇത് യൂട്യൂബ് വ്ളോഗേഴ്സാണ് ഈ ഒരു സിനിമ എടുക്കുന്നതും ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ ഡയറക്ടറിനൊന്നും മുൻ പരിചയമൊന്നും പറയുന്ന സംഭവമില്ല. അപ്പോൾ 6.5 കോടി മുടക്കി ഇവർ ഒറ്റ ലൊക്കേഷനിൽ ഒരു വീട്ടിൽ മാത്രം ഏകദേശം 25 ദിവസം, കറക്റ്റ് 25 ദിവസം, എൻ്റെ ഓർമ്മ ശരിയാക്കി 25 ദിവസം ഇവർ ഷൂട്ട് ചെയ്തു. വാരിയത് 3000 കോടിയാണ്. 6.5 കോടി സ്പെൻഡ് ചെയ്ത്, ഞാൻ 65 എന്നാണ് പറഞ്ഞത്, 6.5 എന്നാണ്, 6.5 കോടിയാണ് കേട്ടോ, 6.5 കോടി സ്പെൻഡ് ചെയ്ത് 3000 കോടിയാണ് ഇത് വാരി എന്നുള്ളൊരു കണക്കാണ് ഇപ്പം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല വേറൊരു സംഭവം കൂടെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരു 100 കോടി രൂപയിൽ മുടമുടക്ക് ചെലവടിച്ചിട്ട് 3200 കോടി സ്വന്തമാക്കിയ 20 വയസ്സുകാരൻ്റെ ഒരു സ്റ്റോറിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആ ആളുടെ രാജ്യം ഏതായിരുന്നു, ഇത് രാജ്യക്കാരനാന്ന് ഓർമ്മയില്ല കേട്ടോ. എനിവേസ്, ഇത് ത്രില്ലർ സിനിമകളാണ് ഇവർ രണ്ടുപേരും ചെയ്തത്. ആൻഡ് ഈ രണ്ടുപേരുടെയും ഏറ്റവും മികവെന്ന് പറയുന്ന അവരുടെ കോണ്ടന്റ് തന്നെയാണ്. ഇത് തന്നെയാണ് ലോകത്തെല്ലായിടത്തും, ഇവൻ മലയാള സിനിമയിലായിക്കോട്ടെ തമിഴ് സിനിമയിലായിക്കോട്ടെ എല്ലായിടത്തും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമുക്ക് ഓർമ്മയുണ്ടോ ലൗ ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നിട്ടുണ്ട്. 5 കോടിയായിരുന്നു നിർമ്മിച്ചത്, 105 കോടിയായിരുന്നു അത് വാരിയത്. അത് ഷോർട്ട് ഫിലിം ആയിരുന്നു തമിഴിൽ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താണേലും ഇത് ട്രെൻഡ് ഭയങ്കരമായിട്ട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 4-5 താരങ്ങളെ വെച്ച് എടുക്കുന്ന സിനിമകൾ തന്നെ ഒന്നും തന്നെ 100 കോടി ക്ലബിൽ പോലും വരുന്നില്ല. എന്നതാണ്ട് ചെറിയ എമൗണ്ടിൽ പുതുമുഖ താരങ്ങളെ വെച്ച് നല്ല സിനിമകൾ ഇറക്കുക, അത് കോണ്ടന്റാണ് അതിൻ്റെ ആധാരം എന്ന് പറയുന്നത്. പണ്ട് പറയുന്ന പോലെ നമുക്ക് ഈ മാസ് പടങ്ങളൊന്നും, ശരി മാസ് പടങ്ങളൊക്കെ വേണം, എപ്പോഴാണ് നമുക്ക് വർഷത്തിൽ ഒരിക്കലും വല്ലതും ആണ് ഇതൊക്കെ കാണാനായിട്ട് ആഗ്രഹമുള്ളത്. എന്നാൽ അന്ന് എല്ലാ വട്ടവും മാസ് തന്നെ ഇറങ്ങിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ നമുക്ക് സംശയമാണ്. പക്ഷേ അക്കാലത്തും ഈ കോണ്ടന്റ്, പണ്ടും സി കഴിഞ്ഞ ദിവസമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മലയാള സിനിമ മത്സരിക്കുന്നത് സ്റ്റീവ് സ്പീൽബർഗിൻ്റെ എന്തുവാ സിനിമകളോടും അദ്ദേഹത്തിൻ്റെ കോണ്ടന്റോടും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി നിലവാരത്തോടെയാണ് നമ്മുടെ ഓരോ സിനിമകളും ഇവിടെ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സിനിമ ഏറ്റവും മികവ്, ഒരു ഒന്നിനൊന്നിന് മികവ് വരുത്തുന്ന കാര്യവും, അല്ലെങ്കിൽ ഹിന്ദി സിനിമകളിൽ നിന്ന് മലയാള സിനിമ, സൗത്ത് ഇന്ത്യൻ സിനിമകൾ ഇത്രയും മേലേക്ക് വരാനുള്ള കാര്യവും അത് തന്നെയാണ്. പക്ഷേ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് താരങ്ങൾ വേണ്ടി വരുമോ ഒരു സിനിമ വിജയിക്കാൻ, ഒരു സിനിമ ഓടാൻ? തീർച്ചയായും വേണ്ട. ഇന്ന് അത്യാവശ്യം അഭിനയിക്കാൻ അറിയുന്ന, അഭിനയത്തിനോട് പാഷനുള്ള ഒരാളും നല്ല ഒന്നാന്തര സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ, സ്ക്രിപ്റ്റാണ് ഇന്നത്തെ നായകൻ എന്ന് തന്നെയാണ് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
7: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഇഡി അന്വേഷണം പിണറായി സർക്കാരിലേക്കും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീതിയും കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ല. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസ്സായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ പറയുന്നു. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാടെടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു. 2018 ഓഗസ്റ്റ് 13 നികുതി സെക്രട്ടറി ആശ തോമസിന് അയച്ച കത്താണ് പുറത്തുവന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്തിട്ട് മാത്രമേ ഇക്കാര്യം നടപ്പാക്കാനാകൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യം എങ്കിലും കൊടുത്തില്ലെങ്കിലും വല്ലതും കലക്കി കുടിച്ച് മദ്യ ദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെബ്കോ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കരുതെന്നും ജോസഫ് പാംപ്ലാനി. യുഎഇ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. സിഎംആർഎൽ എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽഡിഎഫ് സർക്കാരും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ ഇന്നലെ 11 മണിക്കൂറാണ് ഇഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്ന് ഇഡി വിലയിരുത്തുന്നു. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണ പുരോഗതി. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണാട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലറുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേർ പ്രതികൾ. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. സംഘർഷത്തിൽ 6 LDF കൌൺസിലർമാർക്കും മേയർ അടക്കം 4 BJP കൌൺസിലർമാർക്കും പരിക്കേറ്റിരുന്നു. അയോധ്യ രാമക്ഷേത്ര സംഭാവന തിരിമറിക്കേസിൽ നിർണായക കണ്ടെത്തലുമായി പോലീസ്. കാണിക്ക എന്നിവർ സ്ഥിരമായി പണം മോഷ്ടിച്ച് കടത്തിയെന്നും സിസിടിവി ദൃശ്യങ്ങളിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ടെന്നും SIT. പണം കൈകാര്യം ചെയ്യാൻ SBI നിയോഗിച്ച സ്വകാര്യ ഏജൻസിയിലെ ജീവനക്കാരുടെ പങ്കും അന്വേഷിച്ചു വരികയാണ്. അതിനിടെ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത്തറായുടെ അനുയായിയും പിടിയിലായവരിൽ ചമ്പത്തറായ്ക്കെതിരെ കേസെടുക്കാത്തതിൽ വിമർശനം ഉയരുന്നു. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 200+ മരണം. തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 100+ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് നിഗമനം. 1500+ പേർ പരിക്കുകളുടെ ആശുപത്രിയിലുണ്ട്. നിരവധി പേരെ കാണാനില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. 100 വർഷത്തിനിടയിൽ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിനുശേഷം തുറന്ന് സമ്മതിച്ച് കാനഡ. 1985 June 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന് 329 പേരാണ് കൊല്ലപ്പെട്ടത്. US തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ. ബഹ്റിനിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് US ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഇറാനെ ആണവായുധം സ്വന്തമാക്കാൻ അനുവദിക്കരുതെന്ന് യോഗം നിലപാടെടുത്തു. അസ്ഥിരതയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ഇറാൻ അവസാനിപ്പിക്കണമെന്നും GCC. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റിൻ വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനിയും യോഗത്തിലെ സഹ അധ്യക്ഷന്മാരായി. ഹോർമസിൽ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്താണ് കാർഗോ കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത്. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവി 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിൽ. ലോകകപ്പിൽ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ടൂർണമെന്റിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന് എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. ലോകകപ്പിന്റെ നോക്കൌട്ടിൽ കടക്കുന്ന ഏക ഏഷ്യൻ ടീമാണ് ജപ്പാൻ. 3-ാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ടുണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ്. നോക്കൌട്ടിൽ 1-3 3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 47%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaimah, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaimah and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

back home, 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ആൻഡ് ഇറ്റ്സ് ദ വീക്കെൻഡ്. ഈ വീക്കെൻഡ് എന്ന് പറയുന്നത് കിട്ടുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, റിലാക്സ് ആയി. അത് ഒരു വല്ലാത്തൊരു സുഖം തന്നെയാണ്. കാരണം നമുക്ക് പൊതുവേ, ഞാൻ നേരത്തെ ആദ്യമൊക്കെ എഞ്ചിനീയറിംഗ് ജോലി ചെയ്യുന്ന സമയത്തെ ഈ വീക്കെൻഡ് അന്ന് എനിക്ക് ശനിയാഴ്ചയാണ് വൈകുന്നേരം, ശനിയാഴ്ച വർക്കിംഗ് ഉണ്ട്. അപ്പം ചില ദിവസം നമുക്ക് വെള്ളിയാഴ്ച കിട്ടും, വീക്കെൻഡ് കിട്ടും. അപ്പം എന്താണേലും വോട്ട് പറ ശനി ഓർ ഫ്രൈഡേ, ഇനി ഷാർജക്കാർക്ക് തേഴ്സ്ഡേ. അപ്പം എന്താണേലും ഈ അതിൻ്റെ വൈകുന്നേരം ഒരു 3 മണി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു റിലീഫ് ഉണ്ടല്ലോ. ഊഹാ, നമുക്ക് സത്യം പറഞ്ഞാൽ പണിയെടുത്താൽ മാത്രമേ അവധിയുടെ ഒരു രുചി അറിയത്തുള്ളൂ എന്ന് പറയുന്നത് 100% ശരിയാണ്. എന്നാൽ നമ്മുടെ ചുമ്മാ വീട്ടിൽ നിന്ന് നോക്കി നമുക്ക് ബോറടിക്കും, പക്ഷെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 2-3 ദിവസം ഒരു അവധി കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എന്താണേലും വീക്കെൻഡ് ആഘോഷിക്കുക, എല്ലാവർക്കും ഒരു അടിപൊളി ദിവസമാവട്ടെ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അനീഷ് കുമാർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, നിങ്ങൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് പോയി കാണേട്ടോ. വലിയ മെച്ചമുള്ള പേജൊന്നുമല്ല, അതായത് 1167 പേര് മാത്രമേ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നുള്ളൂ. കാര്യം വലിയ കാര്യമുള്ള കാര്യമൊന്നും, ആർക്കും അത്ര വലിയ ഇതൊന്നും ഉള്ള കാര്യമില്ല. കാരണം പുള്ളി ഒരു ഒരു പുള്ളിയുടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഒരു മിഡിൽ ക്ലാസ് അത്ലറ്റ് ആണെന്നുള്ളൊരു കാര്യം, പിന്നെ ഒരു ബാക്ക്വേർഡ് റണ്ണറാണ്. പിന്നെ വലിയ കാര്യമൊന്നും ചെയ്യുന്നില്ല പുള്ളി. ഇപ്പോൾ ഒരു പാലക്കാട്ടു നിന്ന് കാശ്മീർ വരെ പുറകോട്ടോടി ലഹരിക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനായിട്ട് അദ്ദേഹം ഓടുകയാണ്. അത്ര ചെയ്യുന്നുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല, സ്ലോ മോഷൻ ഒന്നും നടക്കാറില്ല. നമ്മൾ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇന്നാളും പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിലെ നമ്മുടെ ആം റെസ്ലിങ്ങിന് പോയി വന്ന ഒരു ടീമുണ്ട്, അവരെ ഒന്നും അവരുടെ ഒരു പോസ്റ്ററോ അവരുടെ ഒരു റീലുണ്ടാക്കാനോ ഒരു ചാനൽസും ഇല്ല, ഒരു സോഷ്യൽ മീഡിയ ഇല്ല, ഒന്നുമില്ല. ഈ ഒരു വ്യക്തിയെ നോക്കി എന്നാ എന്തൊരു ടാലൻറ്റഡ് ആണ് ഈ ഒരു വ്യക്തി. ഞാൻ ഈ അനീഷ് കുമാറിൻ്റെ നോക്കുമായിരുന്നേ, 5 വർഷമായിട്ട് ഇദ്ദേഹം ഈ ഒരു ബാക്ക്വേർഡ് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ തന്നെ ഇന്ത്യൻ എന്ന് വളരെ അഭിമാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഐ എം എ മിഡിൽ ക്ലാസ് അത്ലറ്റ് ബാക്ക്വേർഡ് റണ്ണർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ബയോ ആയിട്ട് കൊടുത്തേക്കുന്നത്. ആൻഡ് നോ ഡ്രഗ്സ് ഇന്ത്യ റെവല്യൂഷൻ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ റെവല്യൂഷൻ, അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇതൊക്കെ നമുക്ക് നമ്മൾക്ക് എതിരല്ലേ അല്ലേ, ഇതൊക്കെ ഈ പല സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു കിട്ടേണ്ട ഒരു അക്സെപ്റ്റൻസ് ആണോ കിട്ടിയത്. ഇദ്ദേഹം വല്ലതും വെളിരാജ്യത്ത് വല്ലതും ആയിരുന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എനിക്ക് ഏത് ലെവലിൽ ഇദ്ദേഹത്തിന് ആ ഒരു രാജ്യം തന്നെ സ്കോളർഷിപ്പും കൊടുത്ത് പഠിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ട ഫിസിക്കലും സ്പോർട്സിൻ്റെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ കൊണ്ടുപോയനെ. അപ്പം എന്താണേലും ഇദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്, നിങ്ങൾ പറ്റുന്നവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ ഒന്ന് കയറുക, ഒന്ന് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അനീഷ് കുമാർ ഒഫീഷ്യൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ്. പാലക്കാട് നിന്ന് ജമ്മു കാശ്മീർ വരെ ബാക്ക്വേർഡ് റൺ ചെയ്തിട്ടാണ് ഇദ്ദേഹം ഇപ്പോൾ പോകാൻ പോകുന്നത്. നോ ഡ്രഗ്സ് ഇന്ത്യ റെവല്യൂഷൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റേഴ്സും കാര്യം കൊടുത്തേക്കുന്നത്. റൺ ഫോർ എ ബെറ്റർ നേഷൻ എന്നും അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും 3200 കിലോമീറ്റേഴ്സ്, 120 ദിവസം മലയും അതുപോലെ തന്നെ നിരപ്പും എല്ലാം താണ്ടി ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നോക്കുന്നത്. 25/6/2026, അതായത് ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും ഈ 120 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം 4 മാസത്തെ ഒരു ജേണിയിൽ ഇപ്പം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ എനിവേ ഒരു നല്ലൊരു ക്ലൈമറ്റിൽ ആകുമ്പോഴത്തേക്ക് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നതാണ്. പക്ഷേ ഇതുപോലെയുള്ള ഒരു ഇനിഷ്യേറ്റീവിനെയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള അറിയപ്പെടാതെ പോകുന്ന ഒരുപാട് പേരാണ്. എന്തിന് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ തന്നെ എത്രയോ നല്ല പാട്ടുകാർ അവരൊന്നും ഇതൊന്നും ആരും അറിയുന്നില്ല, അവരുടെ പാട്ടിനെ അറിയുന്നില്ല, കലയെ അറിയുന്നില്ല. ഈ കല എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ദൈവം ഒരാൾക്കൊരു കല കൊടുത്തിട്ടുണ്ട്, അതുണ്ട്, അത് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ഒരുപക്ഷെ പടം വരയ്ക്കാനാവാം, പാട്ട് പാടാനാവാം, ഡാൻസ് കളിക്കാനാവാം, നല്ലതായിട്ട് കഥ പറയാനാവാം, നല്ലതായിട്ട് സംസാരിക്കാനാവാം, നല്ല ലിസണറാവാം, ഒരു പക്ഷേ കേട്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാം. ഇതൊക്കെ ഒരു കലയാണ്. ഇത് എല്ലാവർക്കും ദൈവം സംതിങ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക, അത് നമ്മൾ യൂസ് ചെയ്യുക, അത് നമ്മളെന്താണെന്ന് അറിയാം, ഭയങ്കരമായിട്ട് നമ്മളെ നറിഷ് ചെയ്യും. നമുക്ക് ഭയങ്കരമായിട്ടൊരു റിലീഫാണ്. നമ്മുടെ കലാപരമായിട്ടുള്ളൊരു സാധനം നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷം. അത് എത്ര കോടി കൊടുത്തു കഴിഞ്ഞാലും കോടിയുള്ളവർക്കും കിട്ടത്തില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളും നമ്മുടെ കൂടെയുള്ളവരെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് അനീഷ് കുമാർ ഒഫീഷ്യൽ എന്ന് പറഞ്ഞ ഈ ഇൻസ്റ്റാഗ്രാം പേജ്, പറ്റുന്നവരൊക്കെ ആണെങ്കിൽ പോയി, പറ്റുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോ ഇവിടെ ചെയ്യുക.

0: You're listening to Home 92.2 FM. Home is a feeling.
1: എത്തിഹാദ് റെയിലിന്റെ നമ്മളിപ്പം ഫസ്റ്റ് ഡേയിൽ ഇത്രയധികം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കാറുള്ളവർക്ക് മാത്രമാണ് ഈ എത്തിഹാദ് റെയിലിൽ പോകാൻ പറ്റുന്നത്. ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മൾ അബുദാബിയിൽ പോയി, അവിടുന്ന് ട്രെയിൻ കയറി ഫുജേറെ പോയി തിരിച്ച് വന്നു, അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഇതിൻ്റെയൊക്കെ കാറൊക്കെ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അങ്ങനെയല്ല, സത്യം പറഞ്ഞാൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാറുള്ളവർക്ക് വേണ്ടിയിട്ടാണോ? അല്ല, അത് കാറില്ലാത്തവർക്കും അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ റിലേ ചെയ്ത് പോകുന്നവർക്കും ടൂറിസ്റ്റുകൾക്കും ഒക്കെ തന്നെയാണല്ലോ ഈ സംഭവങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ 10 ദിറത്തിന് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. അതായത് നമ്മുടെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റി സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് അബുദാബി ക്യാപിറ്റലിലേക്കോ അഡ്നോക്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്കോ കോർണിഷ് റോഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അഡ്നക് സെൻറ്ററിലേക്കോ റീ മോളിലേക്കോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഈ 10 ദിറത്തിൻ്റെ ഷട്ടിൽ ബസ്സും കാര്യങ്ങളും എല്ലാം തന്നെ സദാസമയം നിങ്ങൾക്ക് നമ്മുടെ എത്തിഹാദ് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ എത്തിഹാദിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ നമുക്കിത് ബുക്ക് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഫുജേറയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാക്സി സർവീസ്, അതും നമ്മളെന്താ പറയുന്നത് വെബ്സൈറ്റ് വഴി നമുക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പിക്കപ്പ് പോയിൻറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന, അത് കണക്ട് ചെയ്തേക്കുന്ന പല മേഖലകളും, നിങ്ങൾക്ക് എവിടെയാണോ പോകേണ്ടത് അതിനൊക്കെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ, ഒട്ടും തന്നെ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പെട്ടുപോവില്ല എന്നുള്ളത് തന്നെയാണ് ഈ രാജ്യം തന്നെ ഉറപ്പ് വരുത്തിയേക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് കാര്യങ്ങളും ഇവരിവിടെ ചെയ്തിട്ടുണ്ട്. ഇനി അത് മാത്രമല്ല, നിങ്ങളിപ്പം പൊതുവേ നമ്മളിപ്പം ഫുൾ സ്ട്രക്ചർ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേഷനിലും ഇതുപോലെ തന്നെയുള്ള സംവിധാനങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഇപ്പോൾ സ്പെഷ്യലി എനിക്ക് തോന്നുന്നു ദുബായിലേക്ക് എത്തുന്ന സമയത്ത് ദുബായ് മെട്രോ, വാട്ടർ മെട്രോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എല്ലാം തന്നെ ഒരു കണക്ഷൻ ഉണ്ടാവും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പറയുന്നത്. ഇനി ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഈ എത്തിഹാദ് റെയിൽവേ എല്ലാ ഹോട്ടൽസുമായിട്ട് ഒരു ബണ്ടിൽ പാക്കേജിനും കൂടെ വേണ്ടി ഒരുങ്ങുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടെ നമുക്കിപ്പം കേൾക്കാൻ, അവരുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഇന്ന് നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണേലും എനിക്ക് തോന്നുന്നു ഇതൊരു വലിയൊരു തരംഗം തന്നെ ആവാൻ പോവാണ്. ഇത്രയധികം ബുക്കിങ്ങാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എത്തിഹാദ് റെയിലിൻ്റെ വെബ്സൈറ്റ് കയറിയ സമയത്ത് ഞാൻ ഡേറ്റ് നോക്കുമായിരുന്നു. ഇപ്പം ജൂലൈ 30, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച ഒന്നല്ലേ, ഇനി വെള്ളി, ശനി നോക്കാം, അടുത്ത ശനി റിട്ടേൺ ഡേറ്റും വന്ന് തന്നെ കൊടുക്കാം. കണ്ടിട്ട് ഞാൻ ബുക്ക് ചെയ്യാൻ നോക്ക് പറ്റുന്നുണ്ടോയെന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. എനിക്ക് ഇത് എനിക്കൊന്ന് ഫുള്ളായി കിടക്കുവാണെന്ന് തോന്നുന്നു. എനിക്ക് ഡേറ്റ് മാത്രമേ ഇവിടെ പിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ, വേറെ ഒന്നും തന്നെ പിക്ക് ചെയ്യാനായിട്ടുള്ള ഇല്ല ഒരു സിറ്റുവേഷൻ. എനിക്ക് വെബ്സൈറ്റിൽ കിട്ടുന്നില്ല, ഇനി ആപ്ലിക്കേഷനിൽ കയറി നോക്കണം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാ ഏരിയയിലും തന്നെ ഒരു ഇത് എല്ലാവരും ഇതിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയായിരിക്കും. എന്നാലും ട്രാവൽ മേഖലയിലും ടൂറിസം മേഖലയിലും സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യം തന്നെയായിരിക്കും. ഇനി ഇതിനകത്ത് നടക്കാൻ പോകുന്ന ഇപ്പം ഇന്ന് ആലോചിച്ചു, ഇതിനകത്ത് ലൈവ് എൻ്റർടൈൻമെൻറ്റ്സ് കൊണ്ടുവന്നാലോ, ഒരു ചെറിയ ചെറിയ മാജിക് ട്രിക്സ് ഷോയോ അതുപോലെ തന്നെ ഒരു ചെറിയൊരു മ്യൂസിക്കിൻ്റെ ഷോയോ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ രാജ്യം ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ അതിനകത്ത് പല രീതിയിലുള്ള പരിപാടികൾ കൊണ്ടുവരുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അങ്ങനെ തന്നെ എന്തായാലും കണ്ടു തന്നെ ഇരിക്കാൻ 30-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രം മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇപ്പം എന്നെ കേൾക്കുന്നവർ നിങ്ങളൊരു പക്ഷേ ബുർജ് ഖലീഫ ഇവിടെ വന്ന സമയത്തുണ്ടാവും, ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം വന്നവർത്തുണ്ടാവും, ദുബായ് മെട്രോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നിങ്ങളിവിടെ ഉണ്ടാവും, ദുബായ് റെയിൽ അതായത് നമ്മുടെ ട്രാം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടാവും, ഇപ്പം ദാ എത്തിഹാദ് റെയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ട്. എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ രാജ്യത്തിൻ്റെ വളർച്ചയുടെ സമയത്ത് വിറ്റ്നസ് ചെയ്ത ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാലഘട്ടത്തിൽ ഇവിടെ ജീവിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയാൻ. സീ റിയലി ഞാൻ ഭയങ്കര പ്രൗഡാണ് കേട്ടോ അതിൽ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ൽ ആസ്വദിക്കാം.
1: Z5ന്റെ ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ട്രാഫിക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എല്ലാ റോഡുകളും തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുണ്ട്. എല്ലാ, അതായത് ഷേഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ഉൾപ്പെടെ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അലിത്തിയ ടോൾ റോഡിലും വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പോകുന്നവരൊക്കെ ആണെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. നല്ല ഡ്രൈവ് സേഫ്, സ്പീഡൊന്നും അധികം വേണ്ട എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. ട്രാഫിക് സിറ്റുവേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ജുമയുടെ സമയം ആവുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും പറയാം കേട്ടോ. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: 2.2 FM Home is a feeling.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ടാ,
4: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
1: അമ്മാനെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാടെ.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: അപ്പോ Z5 സബ്സ്ക്രിപ്ഷന്റെ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആക്ച്വലി 276 ദിർഹംസ് വരുന്ന ഈ ആനുവൽ പാക്കേജ് ഇപ്പൊ നിങ്ങൾക്ക് 99.99 ദിർഹത്തിനാണ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയേക്കുന്ന എല്ലാ ഭാഷയിലെയും ബ്ലോക്ക് ബസ്റ്റ് നമ്മുടെ ഇപ്പം പാട്രിയോട്ട് വരെ നിങ്ങൾക്ക് അതിനകത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പം ഒരുപാട് സിനിമകൾ ബിഗ് സ്ക്രീനിൽ മുടങ്ങിപ്പോയിട്ടുള്ളവരാണെങ്കിൽ ഈ 99 ദിർഹം എന്ന് പറയുന്ന വേറെ ഏത് എനിക്ക് തോന്നുന്നില്ല ഒരു OTT പ്ലാറ്റ്ഫോം ഇത്ര റിലയബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഒരു കാര്യം. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾക്ക് 3 മന്ത്സ് വേണമെങ്കിലോ 1 മന്ത് വേണമെങ്കിലോ ട്രൈ ചെയ്യാം. 3 മന്ത്സിന് 29.99, അതുപോലെ തന്നെ 1 മന്തിന് 19.99 ദിർഹം മാത്രമേ ഇത് വരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറാണ്, അതുകൊണ്ട് തന്നെ ഇതൊരു ഫെസ്റ്റിവ് സീസൺ ഓഫർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ലിമിറ്റഡ് ടൈമിൽ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇതൊരു കിഡിലിൻ ഓഫറാണ്. ഞാൻ ഇത് ഈവൻ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ തന്നെ അതിനകത്ത് കാണാൻ പറ്റുന്നത് ഈ ഓൾ ആക്സസ് പാക്ക് ആണ് ഈ 99 എന്ന് പറയുന്നത്. 4 ഡിവൈസിന് ഇതിനകത്ത് പറ്റും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആഡ്സ് ഇല്ല എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഈ 49.99 ഒരു പാക്കേജ് ഉണ്ട്, അതായത് 4.17 ആനുവലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് ഡിവൈസ് മാത്രമേ അതിനും വരുന്നുള്ളൂ. ഓ, ഓൾമോസ്റ്റ് സെയിം ആണ് പ്രൈസ് വരുന്ന. അല്ലല്ല, അത് കിഡ്സിനാണ് കേട്ടോ. കിഡ്സിൻ്റെ എല്ലാ ലാംഗ്വേജിലുള്ള കിഡ്സിൻ്റെ മൂവീസിന് വേണ്ടിയിട്ടാണ് 49.99 എന്നുള്ള. യെസ്, കറക്റ്റ് ആണ്, 2 ഡിവൈസ് വരുന്നത്. അപ്പോൾ എന്താണേലും ആനുവലി നോക്കുകയാണെങ്കിൽ 4 ഡിവൈസ് 99.99 ആഡ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു, എനിക്കൊന്ന് ഇതല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേറെ ഒരു OTT പ്ലാറ്റ്ഫോമും തരുന്നില്ല. അപ്പോൾ എന്താണേലും എല്ലാ ബ്ലോക്ക് ബസ്റ്റേഴ്സും കാണാൻ പറ്റുന്ന അടിപൊളി പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വേഗം തന്നെ ലിമിറ്റഡ് ടൈം ഓഫറോടെയാണ് 99.99 തന്നെയാണ് ഇപ്പോൾ ഓൾ ആക്സസ് പാക്ക് ഫോർ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് Z5 കിട്ടാൻ പോകുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹവ്

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: അപ്പോ അങ്ങനെ നമ്മുടെ ഹോം 92.2 FM നമ്മുടെ ഫിഫ കോൺടെസ്റ്റ് ഇന്ന് കിക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഫിഫ 2026 ആരാണ് വിജയിക്കാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് എക്സൈറ്റിംഗ് പ്രൈസസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഞാൻ പറയാം, നിങ്ങൾക്ക് പ്രൈസ് കിട്ടാൻ പോകുന്ന എന്താന്ന് പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കറക്റ്റായിട്ട് പറയുന്ന ആദ്യത്തെ വിന്നറിന് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വിന്നേഴ്സ് ഉണ്ടാവും, പക്ഷേ ഫസ്റ്റ് വിന്നറിന് കിട്ടാൻ പോകുന്നത് ഒരു അപ്പ് ആൻഡ് ഡൗൺ എയർ ടിക്കറ്റ് ടു നാട്ടിലേക്ക് ാണ്. ഇത് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ അക്ബർ ട്രാവൽസിന്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു എയർ ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ടു കേരള. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗോൾഡ് ജ്വല്ലറി പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് വൗച്ചർ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വൗച്ചേഴ്സ് കിട്ടും ഫോർ ഗോൾഡ് ജ്വല്ലറീസ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ആയുർവേദ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആയുർവേദത്തിൻ്റെ ഈ ഒരു പാക്കേജ് റെജുവിനേഷൻ പാക്കേജാണ്, അതിൽ നിങ്ങൾക്ക് പോയി ചെയ്യാൻ പറ്റുന്ന ആ ഒരു ആയുർവേദ തരുന്ന ഒരു വൗച്ചറും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് കിട്ടുന്നതാണ്, പക്ഷേ ആ ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക് ഇതെല്ലാം ഈ പറഞ്ഞ കംപ്ലീറ്റ് ലിസ്റ്റ് കിട്ടും. ബാക്കി വരുന്ന കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്ക് വൗച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് ഇടാൻ പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത്, അതാണ് ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആരാണ്, ഏതൊക്കെ ടീമാണ് ഫൈനലിൽ വരാൻ പോകുന്നത്, രണ്ട് ടീം ഏതാണെന്ന് പറയണം ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവരിൽ ആരായിരിക്കും വിന്നർ ആവാൻ പോകുന്നതെന്നുള്ളത് പറയണം. ആൻഡ് മൂന്ന്, ഈ രണ്ട് ടീമുകളും എത്ര ഗോൾ നേടിയിട്ടായിരിക്കും പുരോഗമിക്കാൻ പോകുന്നതെന്നുള്ളൊരു കാര്യം കൂടെ പറയണം. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ, വേണ്ട എക്സാമ്പിൾ പറയുന്നില്ല, പലർക്കും എന്നോട് ദേഷ്യം തോന്നും. അപ്പോൾ എന്താണേലും ടീം എ ബി എന്ന് പറയുന്നത്, എ ബി രണ്ട് പേരും വന്നു, എ രണ്ടും അടിച്ചു, ബി മൂന്നടിച്ചു, ബി ആയിരിക്കും വിന്നർ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതാണ് കറക്റ്റായിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സമ്മാനങ്ങളൊക്കെ കിട്ടും. ഇത് വളരെ, വേണ്ട എക്സാമ്പിൾ പറയുന്നില്ല, പലർക്കും എന്നോട് ദേഷ്യം തോന്നും. അപ്പോൾ എന്താണേലും ടീം എ ബി എന്ന് പറയുന്നത്, എ ബി രണ്ട് പേരും വന്നു, എ രണ്ടും അടിച്ചു, ബി മൂന്നടിച്ചു, ബി ആയിരിക്കും വിന്നർ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു.

ആരായിരിക്കും ഈ വട്ടത്ത് വേൾഡ് കപ്പ് സ്വന്തമാക്കാൻ പോകുന്ന എത്ര ഗോളിൽ? ഇത് മാത്രം നിങ്ങൾ അയച്ചാൽ മതി. നിങ്ങൾ കാത്തിരിക്കുന്ന എക്സൈറ്റിംഗ് ഗിഫ്റ്റ്സ് ആണ് ഫ്രം ഹോം 92.2 FM. You are listening to Sand Dunes with Akshay and Vidya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: വീതിയും കുറഞ്ഞ മധ്യത്തിൽ വിവാദം തുടരുന്നു.

0: ഇന്ത്യയിലേക്ക് യാത്രയ്ക്ക് എയർ സുവിധ വേണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ല. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസ്സായാലും വിൽപ്പന സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകിയിരുന്നു. 2018 August 13 നികുതി സെക്രട്ടറി ആശ തോമസിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിക്ക് മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം, അതിനാണ് കെ കരുണാകൻ ബെവ്കോ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്ന് എം വി ഗോവിന്ദന്റെ ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വരുന്നതെന്ന് MB ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കരുതെന്ന് ജോസഫ് പാംപ്ലാനി. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ TA വീണ്ടും ED ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ ഇന്നലെ 11 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. CPM കൌൺസിലറുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. BJP കൌൺസിലറുടെ പരാതിയിൽ CPM കൌൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ R സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധം നടത്തിയത്. കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF നീക്കം. നീക്കത്തിൽ LDF കൈകോർത്താൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് ഇനി കൌൺസിൽ. എന്നാൽ കോർപ്പറേഷൻ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസമുണ്ടായതെന്നും BJP ആരോപിച്ചു. കൌൺസിൽ യോഗം നീട്ടിവെയ്ക്കുന്നതിനെതിരെ UDFും LDFും വിമർശനം ഉയർത്തിയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണസ്തംഭനത്തിനെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ടയൊക്കെ നൽകിക്കഴിഞ്ഞുവെന്ന് മേയർ. തങ്ങളും സമരം ചെയ്തു തന്നെയാണ് വന്നത്. UDF സമരം ചെയ്യട്ടെ. മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിരുന്നുവെന്ന് മേയർ. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോ GM ജോണാണ് ഫലപ്രഖ്യാപനം നടത്തുക. നേരത്തെ June 22 ഫലപ്രഖ്യാപനത്തിന് തീരുമാനിച്ചുവെങ്കിലും CBSE പുനർമൂല്യ നിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെ പ്രഖ്യാപനം മാറ്റുകയായിരുന്നു. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. ഇന്ത്യൻ നിയമം പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ചയോടെ ഉണ്ടാകുമെന്ന സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റിയേക്കും. നിർമ്മലാ സീതാരാമനെ വിദ്യാഭ്യാസ മന്ത്രിയായി പരിഗണിക്കുന്നതായി റിപ്പോർട്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കുന്ന സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കുമെന്നും സൂചനയുണ്ട്. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ക്ഷേത്ര മാനേജ്മെന്റുമായി ബന്ധമുള്ള 5 പേർക്കെതിരെ FIR. സംഭാവനകൾ എണ്ണി തിട്ടപ്പെടുത്തിയവർക്കെതിരെയാണ് കേസ്. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ 235 മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെത്തി. തകർന്ന കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ 100+ മൃതദേഹങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. US ഇസ്രായേൽ സംഘർഷങ്ങൾക്ക് അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആഗോള എണ്ണവിപണി സാധാരണ നിലയിലേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില യുദ്ധത്തിന് തൊട്ട് മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു. യുഎസുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ 1 പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. നോക്കൌട്ടിൽ ബ്രസീലിന് എതിരാളി ജപ്പാൻ ഗ്രൂപ്പ് എഫിലെ ആവേശ പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ചാണ് 2 സ്ഥാനക്കാരായ ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. ലോകകപ്പിൽ മറ്റൊരു മത്സരത്തിൽ ടുണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. 2-3 തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവെച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലായിരുന്നു തുർക്കിയുടെ ഗോൾ. അടുത്ത വാർത്ത 12 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
1: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36°C, ഹ്യൂമിഡിറ്റി 53%.
5: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ടായിരുന്നു. തുടങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ വെൽക്കം ചെയ്യുമ്പോൾ എന്താ പറയുക, ഒരു പുതിയ വിശേഷം പറഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒത്തിരി സന്തോഷമുള്ള ചില കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കാനുണ്ട്. എന്തായാലും പ്രവാസ ലോകത്ത് തിരക്ക് നിന്നൊക്കെ മാറി മനസ്സിലൊരു റിലാക്സേഷൻ തരാൻ പോകുന്ന വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹോം 92.2 FM-ൽ. അപ്പം ഇന്നത്തെ നമ്മുടെ ലിങ്കിൽ ദുബായിൽ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നേച്ചറിൻ്റെ ഭംഗി കൊടുക്കുന്നൊരു വാർത്തയുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് പറയുകയാണേ. അതായത് നമ്മുടെ ഇപ്പോൾ ഈ കോൺക്രീറ്റ് കാടുകൾക്കിടയിലും നമ്മുടെ ഈ പ്രകൃതിയെ യു എ എത്രത്തോളം മനോഹരമായിട്ടാണ് കാക്കുന്നത് എന്ന് നമുക്കറിയാലോ. എന്തായാലും അതിൻ്റെ ഒരു വലിയ തെളിവായിട്ടാണ് ഞാനിന്ന് തുടങ്ങുന്നത്.

എനിക്കൊരു ചെറിയ സാങ്കേതിക പ്രശ്നം വന്നപ്പോൾ കൈവിട്ടു പോയതാണ്. എല്ലാവർക്കും ഒരു നല്ല ഹാപ്പി വീക്കെൻഡ് നേരെയാണ്. നമ്മൾ കാര്യം ചെയ്യാം, നമ്മുടെ ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം ഫസ്റ്റ് വിശേഷം പറഞ്ഞുകൊണ്ട് നമുക്ക് ചേരാം. വേറൊന്നുമല്ല, നമ്മുടെ ഫ്ലെയിം ട്രീയുടെ ഒരു കാര്യമാണ്, അത് കാത്തിരിക്കൂ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഉടനെ തിരികെ എത്താം. Trending song of the hour.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
1: You're listening to Home 92.2 FM. Home is a feeling.
2: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്,
3: റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
0: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: എന്റെ വണ്ടിയുടെ കാര്യം.
9: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
10: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഒന്ന് ചുളുങ്ങി പോയെങ്കിലും കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ വെരി വാം വെൽക്കം ടു ദ വീക്കെൻഡ് എപ്പിസോഡ് ഓഫ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ എന്ന് വെറുതെ പറഞ്ഞൊരു കുഞ്ഞ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞങ്ങ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിരുന്നത്. എന്തായാലും ഒരു കുഞ്ഞു സാങ്കേതിക പ്രശ്നം വന്നതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ലിങ്ക് മുതൽ അടിച്ചു പൊളിച്ച് വർത്താനം പറയാം അല്ലേ. ഐ എം അബ്സല്യൂട്ട്ലി ത്രിൽ, കാരണം പ്രവാസ ലോകത്ത് ഈ ഒരു ബിസി ലൈഫിൽ നിന്നും തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മുടെ മനസ്സിനൊരു റിലാക്സേഷൻ തരാൻ പോകുന്ന ഒരുപാട് വിശേഷങ്ങളും പോസിറ്റീവ് വൈബും ഒക്കെ എന്നെ കയ്യിലുണ്ട്. ലെറ്റ്സ് മേക്ക് ഇറ്റ് അമേസിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ള ദുബായിൽ നിന്നുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരു റിഫ്രഷിംഗ് ന്യൂസാണ്. വേറൊന്നുമല്ല, ഈവൻ എന്താ പറയുക, പ്രകൃതിയെ എത്രത്തോളം മനോഹരമായിട്ടാണ് ദുബായ് പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ വലിയൊരു പ്രൂഫാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഈ വഴിയോരങ്ങളിൽ നമ്മുടെ സ്കൂളിലുള്ള ഗ്രൗണ്ടിലൊക്കെ റെഡ് കാർപ്പറ്റ് വിരിച്ച് നിൽക്കുന്ന വാഗമരങ്ങൾ കണ്ടിട്ടില്ലേ. ഈ ദുബായിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എപ്പോഴും കാണുന്നത് വാഗമരങ്ങളും അതുപോലെ ഡേറ്റ്സിനെ കുറിച്ചും അതൊക്കെയാണല്ലോ ഈ യുഎക്ക് ഏറ്റവും കൂടുതൽ ഭംഗി തരുന്ന ചില കാര്യങ്ങൾ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എന്തായാലും ഒരു പ്രത്യേക ഭംഗിയല്ലേ നമ്മുടെ വാഗമരങ്ങൾക്ക്, അല്ലെങ്കിൽ ഗുൽമോഹറിന്, അറേബ്യൻ ഫ്ലെയിംസിന്, അങ്ങനെ എത്ര പേരുകളാണ് ഇപ്പോൾ ദുബായിലെ റോഡുകളിലും പാർക്കുകളിലും ഇപ്പോൾ വാഗമരങ്ങൾ ഒരു വർണ്ണ വിസ്മയം തന്നെ തീർത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായിട്ട് വാഗമരങ്ങൾ ഇവിടേക്ക് തന്നെ ഉണ്ട്, പക്ഷെ അപ്പോഴും ചൂടുകാലങ്ങളിൽ ഇവിടുത്തെ സിറ്റി സൈഡിനൊക്കെ അല്ലെങ്കിൽ റോഡിൻ്റെ വശങ്ങളിലല്ലേ ഏറ്റവും ഭംഗി കാണുന്നത് എപ്പോഴും ഈ ഡേറ്റ്സൊക്കെയാണ്. പിന്നെ ഇഷ്ടംപോലെ പൂക്കളും മറ്റു മരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണയാണ് ഏറ്റവും ഭംഗിയായി ഈ പറഞ്ഞ പോലെ വാഗമരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നത്. ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അതങ്ങനെ മാറി നിന്നോട്ടെ, അതിന്റെ ഭംഗിയേക്കാളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഗുണമേന്മ അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. പക്ഷെ ഈ ഒരു കാര്യമാണ് ഏറ്റവും എടുത്തെടുത്തെടുത്ത് പറയേണ്ടത്. ഓക്കെ, എന്തായാലും യുഎയുടെ നഗരവീഥികളിൽ ചുവപ്പും ഓറഞ്ചും ഒക്കെ കലർന്ന വൈബ്രന്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയ്ക്ക് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ദുബായ് മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഫ്ലെയിം ട്രീ സീസൺ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഫ്ലെയിമിനെ വിട്ടിട്ടേ ഇല്ല ചൂട് തുടങ്ങിയ സമയം മുതൽ. സാധാരണയായിട്ട് സമ്മർ സീസണിന്റെ ഒരു സ്റ്റാർട്ടിംഗിലാണ് ഈ വാഗമരങ്ങൾ അല്ലെങ്കിൽ ഗുൽമോഹർ മരങ്ങൾ പൂത്തുലയാറുള്ളത്. ഈ മരങ്ങളുടെ ശാഖകളിൽ തീജ്വാലകൾ പോലെ ലൈക്ക് ഫ്ലെയിംസ് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ ഫ്ലെയിം ട്രീ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദുബായ് മുനിസിപ്പാലിറ്റി ഈ സിറ്റിയുടെ ഗ്രീൻ കവറും അല്ലെങ്കിൽ ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള എന്താ പറയുക അഫോറസ്റ്റേഷൻ അല്ലെങ്കിൽ എന്താ പറയുക ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ സസ്യവൽക്കരണ പദ്ധതികൾ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സസ്യവൽക്കരണ പദ്ധതികൾ എന്ന് പറയാം, ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫേസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഷേഖ് സായദ് റോഡ്, അൽഖയിൽ റോഡ്, അങ്ങനെ പ്രധാന ഹൈവേസിന്റെ ഇരു സൈഡിലും പിന്നെ നമ്മുടെ ദുബായിലെ ഫേമസ് പാർക്കുകളിലും ഒക്കെ ഇപ്പോൾ ഈ എന്താ പറയുക അറേബ്യൻ ഫ്ലെയിംസ് ട്രീ അല്ലെങ്കിൽ ഫ്ലെയിംസ് ട്രീസ് ഒക്കെ വാഗമരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ വേനലിൻ്റെ ചൂടിലും നഗരത്തിന് ഒരു കൂളിംഗ് എഫക്റ്റും കണ്ണിന് വലിയൊരു വിഷ്വൽ ട്രീറ്റും നൽകാൻ ഈ ഒരു ഫ്ലെയിം ട്രീ സീസണിന് കഴിയുന്നുണ്ട്. ഞാനിവിടെ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. ഫ്ലെയിം ട്രീയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ ഒക്കെ ഡ്രൈവ് ചെയ്തിങ്ങനെ പോകുമ്പോൾ ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്രയും വശ്യമായിട്ടുള്ള ഭംഗിയുണ്ട്. എന്തേ നിത്യ കുറേ നേരമല്ലേ ഈ ഫ്ലെയിം ട്രീ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ. ഓക്കെ, ബട്ട് വെയിറ്റ്, ഇവിടെ വാർത്ത തീരുന്നില്ല. ദർ ഈസ് മോർ ടു ഇറ്റ്. ദുബായ് മുനിസിപ്പാലിറ്റി കേവലം ഈ ഒരു നഗരത്തെ മനോഹരമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദുബായിലെ റെസിഡൻസ് ആയ നമുക്കും ഈ മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ഭാഗമാകാൻ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കണം. അതാണ് സംഭവം കേട്ടോ. കുറെ നേരമായിട്ട് മനോഹരം വാഗമരം എന്നൊക്കെ പറയുന്നത് കാര്യത്തിലേക്ക് എത്തുന്നില്ലല്ലോ. സംഭവം ഇത്രയേ ഉള്ളൂ, ഈ സീസണിന്റെ ഭാഗമായിട്ട് ദുബായിലെ താമസക്കാർക്ക് വാഗമരത്തിന്റെ തൈകൾ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹോം ഗാർഡനിലോ അല്ലെങ്കിൽ വിൻഡോ ഗാർഡനിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വില്ലയുടെ ഒക്കെ പരിസരത്തോ ഒക്കെ വച്ചുപിടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാപ്ലിംഗ്സ് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇപ്പൊ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനെ കുറിച്ചും ഈ ഒരു നഗരത്തെ ഗ്രീൻ ആക്കുന്നതിനെ കുറിച്ചും നമ്മൾ ജനങ്ങളിൽ അവയർനെസ് വളർത്തുക, ഒപ്പം തന്നെ നമ്മുടെ ദുബായെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു വണ്ടർഫുൾ ഓഫർ ദുബായ് മുനിസിപ്പാലിറ്റി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വീടുകളിലും ഇങ്ങനെ ഒരു ചെറിയ ഫ്ലെയിം ട്രീ പൂത്തിരഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫീലിംഗ്. അപ്പോൾ ദുബായിലുള്ള സുഹൃത്തുക്കൾ ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി പരമാവധി ഉപയോഗിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇതിലും വലിയൊരു വീക്കെൻഡ് ഗിഫ്റ്റ് കിട്ടാനുണ്ടോ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ വാർത്തയോടുകൂടി നമ്മൾ മിഡ് മോർണിംഗ് നിത്യയുടെ അടുത്ത പാട്ടിലേക്ക് പോവാണ്. പക്ഷെ ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു, ഫുട്ബോൾ പ്രേമികളായ നിങ്ങളോട് എല്ലാവരോടും പറയാനൊരു കിടിലൻ വാർത്തയുണ്ട്. ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ പറയണോ അതോ അടുത്ത പാട്ട് കഴിഞ്ഞിട്ട് പറയണോ? ഒരു കാര്യം ചെയ്യും, കാത്തിരിക്കും. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും, കഴിഞ്ഞ മണിക്കൂറിൽ അറിഞ്ഞു കാണും. ഓക്കെ, എന്തായാലും വിശദമായിട്ട് ഞാൻ പറയാം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വികാരമാണല്ലേ. ഫിഫ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒന്നും ഒരു രക്ഷയില്ല. കാരണം നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ പാടൊന്നുമില്ലല്ലോ. പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിലേക്ക് ഹോം 92.2 FM നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. കൈ നിറയെ സമ്മാനങ്ങളാണ്. വിശദമായ കാര്യങ്ങൾ ഞാൻ പറയാം അടുത്ത പാട്ടിന് ശേഷം. വേഗം തിരികെ എത്താൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമുക്കിനി റോഡിലെ വിശേഷങ്ങളിലേക്ക് പോയാൽ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ ട്രാഫിക് അപ്ഡേറ്റ്സ്. ഒരു സമയം അല്ലെ, ഈ ഒരു സമയത്ത് ദുബായിലെയും ഷാർജയിലെയും ചില പ്രധാന ഏരിയകളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഊദുമൈത്ത, അൽകരാമ, അതുപോലെ അൽ കിഫാഫ് ഭാഗങ്ങളിൽ ഇപ്പോൾ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വഴിയിലൂടെ പോകുന്നവരൊക്കെ എക്സ്പെക്ട് സം ഡിലേസ്. ഇതുകൂടാതെ ഉംഹുറൈർ സെക്കൻഡ്, അതുപോലെ അൽ മൻകൂൾ ഏരിയകളിലും ട്രാഫിക് വളരെ ഹെവി ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി നിങ്ങൾ ദുബായിൽ നിന്ന് ഷാർജ ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ അൽ ഇത്തിഹാദ് റോഡിൽ ഇപ്പോൾ അത്യാവശ്യം ട്രാഫിക്കാണ്, റെഗുലർ സ്ലോ ഡൗൺസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ ദുബായ് ഷാർജ ബോർഡർ ഏരിയകളിലൊക്കെ വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡ്രൈവ് ചെയ്യുന്നവർ ദയവായി ക്ഷമയോടെ ഡ്രൈവ് ചെയ്യുക, ട്രാഫിക് മനസ്സിലാക്കി കൃത്യമായ റൂട്ടുകൾ പ്ലാൻ ചെയ്യുക. കീപ് എ സേഫ് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റേ സേഫ് ഓൺ ദി റോഡ്സ് ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNCs apply.
4: You are listening to Mid Mornings with Nitya.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്, ഇന്ന് മുതൽ നമ്മൾ ആ പ്രയാണം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുട്ബോൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനുള്ളൊരു അവസരം കൂടി ഹോം 92.2 FM തുറന്നിടുകയാണ്. അപ്പോൾ ഫുട്ബോൾ മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ആവേശം കൂടാം അല്ലേ. പിന്നെ എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ഫുട്ബോൾ ലവേഴ്സ് എന്ന് പറയുമ്പോൾ പങ്കെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും ഇങ്ങനെ ഒരു മത്സരം വന്നാൽ. അതുപോലെ തന്നെ വിജയികളെ സംബന്ധിച്ചും അതും ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ സമ്മാനങ്ങളും തകർപ്പനായിരിക്കണ്ടേ. വി ഡോണ്ട് വാണ്ട് ടു ഡിസപ്പോയിന്റ് എനിവൺ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെയും നിരാശപ്പെടുത്താൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാര്യത്തിലേക്ക് എത്തുകയാണ്. എല്ലാ ഫുട്ബോൾ ആരാധകർക്കുമായിട്ട് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഇന്ന് മുതൽ ജൂലൈ മാസം ജൂലൈ 20th വരെ, ഏകദേശം ആ ഒരു ടൈം വരെ, നമുക്ക് നമ്മുടെ ഹോം 92.2 FM എല്ലാ ഷോകളിലുമായിട്ട് ഫിഫ പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മണിക്കൂറിൽ തന്നെ പറഞ്ഞിരുന്നു. യെസ്, അപ്പോൾ ഈ മത്സരത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. അതിന് നിങ്ങൾ മൂന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് പ്രവചിക്കേണ്ടത്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് കേട്ടോളൂ. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ മെസ്സേജ് അയക്കണം, ഞാൻ വീണ്ടും പറയാം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഫിഫ 2026 ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ, മീൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോളിന്റെ ആ ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. സെക്കൻഡ് വൺ, അതിൽ ആരായിരിക്കും ഈ വർഷത്തെ അൾട്ടിമേറ്റ് ചാമ്പ്യൻ എന്നുള്ളത്, ചാമ്പ്യൻസ് എന്നുള്ളതും നിങ്ങൾ വ്യക്തമാക്കുക. ആൻഡ് ഫൈനലി ആ ഫൈനൽ മത്സരത്തിന്റെ കൃത്യമായ ഗോൾ സ്കോർ ലൈൻ കൂടി നിങ്ങൾ പ്രവചിക്കുക. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് മീൻസ് നമ്മുടെ ഫിഫ 2026 ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. സെക്കൻഡ് വൺ, അതിൽ ആരായിരിക്കും ഈ വർഷത്തെ അൾട്ടിമേറ്റ് ചാമ്പ്യൻസ് എന്നുള്ളത് പറയുക. ദെൻ ഫൈനലി ആ ഫൈനൽ മത്സരത്തിന്റെ കൃത്യമായ ഗോൾ സ്കോർ ലൈൻ കൂടി നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. സോ കൃത്യമായിട്ടുള്ള പ്രവചനം നടത്തുന്ന പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്നത് നമുക്ക് ഒരുക്കിയിരിക്കുന്നത് അമേസിംഗ് പ്രൈസസ് ആണ്. ആദ്യമായിട്ട് അക്ബർ ട്രാവൽസ് ഒരുക്കുന്ന കേരളത്തിലേക്കുള്ള റിട്ടേൺ എയർ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതിനായി നിങ്ങൾ ഇപ്പോൾ തന്നെ അക്ബർ ട്രാവൽസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവരുടെ എന്താ പറയുക, ലീഡർ ബോർഡ് വഴി 30,000 ദിർഹം വരെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് സ്വന്തമാക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. ഇനി രണ്ടാമതായിട്ട് ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന എക്സൈറ്റിംഗ് ഗോൾഡ് വൗച്ചേഴ്സ് ഉണ്ട്. അത് അവരുടെ റാസൽ ഖീമ ഷാർജ ബ്രാഞ്ചുകളിൽ നിന്നും ജ്വല്ലറി പെർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന ഈ വൗച്ചറുകൾ രണ്ട് ലക്കി വിന്നേഴ്സിന് കിട്ടുന്ന കേട്ടോ. അതുപോലെ മൂന്നാമതായി നിങ്ങളിൽ അഞ്ച് ഭാഗ്യശാലികൾക്ക് നമ്മുടെ ആയുർവേദ RS ഒരുക്കുന്ന പ്രത്യേക റെജുവിനേഷൻ പാക്കേജും സ്വന്തമാക്കാം. അപ്പൊ ബർദുബായ് മൻഖൂലിലെ അഗധിർ ബിൽഡിംഗിലാണ് നമ്മുടെ ആയുർവേദ RS ഒരു പ്രവർത്തിക്കുന്നത്. സോ നിങ്ങൾ ഒട്ടും സമയം കളയരുത്, നിങ്ങളുടെ പ്രെഡിക്ഷൻസ് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് അയച്ചു തുടങ്ങൂ. ഫിഫ 2026 ചാമ്പ്യന്മാരെ ഏറ്റവും ആദ്യം കൃത്യമായിട്ട് പ്രവചിക്കുന്ന ആ വിന്നർ ചിലപ്പോൾ നിങ്ങളായിരിക്കാം. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത എവർഗ്രീൻ ഹിറ്റിലേക്ക് പോവാണ്. കൃത്യമായിട്ട് എല്ലാ സമയവും ഞാൻ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ഈ ഒരു പ്രൊഡക്ഷനിൽ ഒന്നോ രണ്ടോ പേരെ ചൂസ് ചെയ്യാൻ പറ്റില്ല, ഒരുപാട് പേരുണ്ടെന്നറിയാം. അപ്പം നിങ്ങളെല്ലാവരെയും ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. വിന്നേഴ്സ് ആകുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സമ്മാനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ സമ്മാനങ്ങൾ ആർക്ക് കിട്ടും, എങ്ങനെ കിട്ടും, എപ്പോൾ കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് അപ്ഡേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പ്രവചിക്കൂ. ഞാൻ പറഞ്ഞ അനുസരിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അറിയിക്കും. ആ ഒരു സ്കോർ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മെസ്സേജ് ചെയ്യൂ. 0585829220 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ. അപ്പോൾ ഫിഫ 2026 നമ്മുടെ ഈ ഒരു അത്യാകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ, ആ പ്രവചനത്തിന്റെ ഭാഗമാകാൻ ഇപ്പോൾ തന്നെ മെസ്സേജസ് അയച്ചു കൊടുങ്ങുക. 0585829220 എന്ന നമ്പറിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ബീജം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി തിരുവഞ്ചൂർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചനയുമായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം യു ഡി എഫ് കേൾക്കും എന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് തിരുവഞ്ചൂർ. വിഷയം യു ഡി എഫിൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ. മുഖ്യമന്ത്രി ഈ വിഷയം സഭയിൽ പറഞ്ഞത്, വീര്യം കുറഞ്ഞ മദ്യം പോലെയുള്ള ചില വിഷയങ്ങൾ ഒരു വശത്ത്, അതിനെക്കൂടി ഇല്ലാതാക്കാനുള്ള മാസ് മൊമെന്റാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു.

വീഥ്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് അതിനിടെ സൂചന. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസ്സായാലും വിൽപ്പന സാധ്യമല്ലെന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഥ്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷി രാജ് സിംഗ് ആണെന്നും വീഥ്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാടെടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീഥ്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ നടപ്പാക്കൂ എന്ന് അത് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീഥ്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തമുണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കരുണാകരൻ ബെപ്കോ ആരംഭിച്ചതെന്നും മുരളീധരൻ. വീഥ്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീഥ്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാട്. കശുമാങ്ങിയുൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീഥ്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീഥ്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും MV ഗോവിന്ദന്റെ ചോദ്യം. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. CMRL എക്സാലോജിക് ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ TA വീണ്ടും ED ചോദ്യം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ ആദ്യമായി പരസ്യപ്പെടുത്തി കേന്ദ്ര സർക്കാർ. 6 സൈനികരുടെ പേരുകൾ ദേശീയ യുദ്ധ സ്മാരകത്തിൽ എഴുതി. 4 ദിവസമായി 88 മണിക്കൂർ നീണ്ട യുദ്ധത്തിൽ ഇതുവരെ പേരുകൾ പുറത്തുവിട്ടിരുന്നില്ല. കരസേനയിലെയും വ്യോമസേനയിലെയും 6 ഉദ്യോഗസ്ഥരുടെ പേരുകളാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. 2025 മെയ് 7 പുലർച്ചെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ June 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും CBSE പുനർ മൂല്യനിർണ്ണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം നേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിന് പിന്നാലെയാണ് പ്രഖ്യാപനം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. ഇന്ത്യൻ നിയമം പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായും വ്യക്തമാക്കിയിട്ടില്ല. കോടതി വിധികളിൽ ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ട്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടായേക്കുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്ന് സൂചനയുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കുന്ന സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും ബന്ധുക്കളുടെയും ഭൂമി കുംഭകോണം പുറത്തുവന്നതിന് പിന്നാലെ ന്യായീകരണവുമായി BJP. മോഹൻ യാദവിന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ഉജ്ജയിൻ ഭൂമി ഇടപാട് ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് BJPയുടെ വാദം. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിന് ശേഷം തുറന്ന് സമ്മതിച്ച കാനഡ. 1985 June 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന 329 പേരാണ് കൊല്ലപ്പെട്ടത്. US ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ ആഗോള എണ്ണ വിപണി സാധാരണ നിലയിലേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില യുദ്ധത്തിന് തൊട്ട് മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു. WTI ക്രൂഡ് വില $70 താഴെ. ബ്രെന്റ് ക്രൂഡ് വില $72 താഴ്ന്നു. യുദ്ധസമയത്ത് $120 വരെ എത്തിയ എണ്ണവിലയാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കാർഗോ കപ്പലിന് നേരെ ഇന്നലെയാണ് ആക്രമണമുണ്ടായത്. വിശദവാർത്ത 1 മണിക്ക്.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം,
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo.
5: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
0: Brought to you by Alras Auto AC Parts, #1 auto AC spare parts in the Middle East.
5: Current temperature in Dubai 36 degrees Celsius, humidity 54%.
4: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പോഴത്തെ ഈ വീക്കെൻഡ് എപ്പിസോഡില് നിങ്ങൾ ഇനിയിപ്പോ ഒരു 12:45 ഒക്കെ ആകുമ്പോഴേക്കും പ്രയർ ടൈം ഒക്കെ ആവും. ഇനിയിപ്പോ അത്യാവശ്യം തിരക്ക് കൂടാനുള്ള ചാൻസ് ആണ് കൂടുന്നത്. എന്തായാലും എവിടെയെങ്കിലും ഒക്കെ ട്രാഫിക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആക്സിഡന്റോ മറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കണേ 0585829220 എന്ന നമ്പറിലേക്ക്. ഞാൻ നേരത്തെ നമ്മുടെ ഫിഫ 2026 പ്രെഡിക്ട് ആൻഡ് വിൻ കോൺടെസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു, അതെങ്ങനെ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒരുപാട് മെസ്സേജുകൾ വന്നു. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും എല്ലാവർക്കും ഇതിന്റെ ഭാഗമാകാനുള്ള അവസരമുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഫിഫ 2026 പ്രെഡിക്ട് ആൻഡ് വിൻ കോൺടെസ്റ്റ് തകർപ്പനായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വിജയികളെ കാത്തിരിക്കുന്ന ഒരുപാട് അമേസിംഗ് പ്രൈസസ് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് വെരി സിമ്പിൾ, ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ ഏതാണ്, അതിൽ ആരായിരിക്കും അൾട്ടിമേറ്റ് ചാമ്പ്യന്മാർ, ഒപ്പം ആ ഫൈനലിന്റെ കൃത്യമായിട്ടുള്ള ഗോൾ സ്കോർ ലൈൻ കൂടി പ്രവചിക്കുക. സോ കൃത്യമായിട്ട് പ്രവചിക്കുന്നവരെ കാത്തിരിക്കുന്നത് അക്ബർ ട്രാവൽസ് ഒരുക്കുന്ന കേരളത്തിലേക്കുള്ള റിട്ടേൺ എയർ ടിക്കറ്റുകളും 30,000 dirham വരെയുള്ള സമ്മാനങ്ങളുമാണ്. അതുപോലെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഗോൾഡ് വൗച്ചേഴ്സും ഒപ്പം ആയുർവേദ RSന്റെ പ്രത്യേക റെജുവിനേഷൻ പാക്കേജസുമാണ്. ജൂലൈ 20 നിങ്ങൾ ജൂലൈ 20 തന്നെ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് അയക്കുക. ഹൂ നോസ്, ആ ഭാഗ്യശാലി ചിലപ്പോൾ നിങ്ങളാണെങ്കിലോ അല്ലേ. അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ജൂലൈ 20 മുമ്പായിട്ട് നിങ്ങളുടെ പ്രവചനങ്ങൾ അയക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ട ഫോർമാറ്റ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ. ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്, HWC ഹോം വേൾഡ് കപ്പ് എന്നുള്ളതാണ് കേട്ടോ. ഹോം കൂടെ ചേർത്തിട്ടുള്ളതാണ്. ഹോം വേൾഡ് കപ്പ് എന്നതിൻ്റെ HWC എന്ന് ടൈപ്പ് ചെയ്ത് ഒരു സ്പേസ് ഇടുക. ദെൻ ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ, ഫൈനൽ ടീം എന്ന് ടൈപ്പ് ചെയ്തിട്ട് ടീമുകളുടെ പേരെഴുതുക. ആരായിരിക്കും അൾട്ടിമേറ്റ് ചാമ്പ്യന്മാർ, പിന്നെ ഫൈനൽ ഗോൾ സ്കോർ, ഇത് കൃത്യമായിട്ട് എഴുതി അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം. HW സ്പേസ് ഫൈനലിൽ എത്തുന്ന രണ്ട് ടീമുകൾ, ആരായിരിക്കും അൾട്ടിമേറ്റ് ചാമ്പ്യന്മാർ, പിന്നെ ഫൈനൽ ഗോൾ സ്കോർ എന്നിവ എഴുതി ടൈപ്പ് ചെയ്ത് 0585829220 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക. വേഗം പ്രവചിച്ചാൽ സമ്മാനങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനുള്ള ചാൻസ് കൂടും. വേഗം വേഗം ആയിക്കോട്ടെ, മാക്സിമം ഫ്രണ്ട്സിലേക്ക് എല്ലാവർക്കും എത്തിക്കുക. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി പറയുന്നു, ഫിഫ 2026 പ്രെഡിക്ട് ആൻഡ് വിൻ കോൺടെസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് HWC എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഫൈനലിൽ എത്തുന്ന ആ രണ്ട് ടീമുകൾ ആരായിരിക്കും, അതുപോലെ ആരായിരിക്കും അൾട്ടിമേറ്റ് ചാമ്പ്യന്മാർ, പിന്നെ ഫൈനൽ ഗോൾ സ്കോർ, ഇതെല്ലാം ടൈപ്പ് ചെയ്ത് 0585829220 എന്ന നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് പേരങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു കേട്ടോ, എങ്ങനെയാണ് എന്താണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് പറയണം എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും അതുകൊണ്ടാണ് ഞാനത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഇനി ആരും ചോദിക്കില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ. ഓക്കെ, ഞാൻ എപ്പോഴും നിങ്ങളോട് ഇപ്പം പാസ്പോർട്ടാണല്ലോ താരം, പാസ്പോർട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ തിരിച്ചറിയലും അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 1 ഇവിടെയും അതുപോലെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തായാലും Home 92.2 FM മിഡ് മോർണിംഗ് വിത്ത് തുടരുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും പ്രവാസികളായതുകൊണ്ട് തന്നെ നമ്മുടെ കൈവശമൊക്കെ എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ജീവനോളം വിലയുള്ളൊരു ബുക്ക്ലെറ്റാണ് നമ്മുടെ സ്വന്തം പാസ്പോർട്ട് എന്ന് പറയുന്നത്. എവിടെ പോയാലും എന്ത് നഷ്ടപ്പെട്ടാലും ഒരിക്കലും പാസ്പോർട്ട് നഷ്ടപ്പെടേ പോകരുത് എന്ന് വെച്ചിട്ട് നമ്മളിതിനിടയ്ക്ക് പാസ്പോർട്ടായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ കേട്ടിരിക്കുന്നു കണ്ടിരിക്കുന്നു, അപ്പോഴും നമ്മൾ ജീവനെ പോലെ സൂക്ഷിച്ചു വെക്കുന്ന ഒന്നാണിത്. അപ്പോൾ അതിൽ വിദേശ യാത്ര ചെയ്യാനുള്ള ഒരു തിരിച്ചറിയൽ രേഖ എന്നതിനപ്പുറം ഓരോ രാജ്യത്തിൻ്റെയും അന്തസ്സിൻ്റെ അടയാളം കൂടിയല്ലേ പാസ്പോർട്ടുകൾ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കും അല്ലെങ്കിൽ അവിടുത്തെ ഒഫീഷ്യൽസിനും ഒക്കെ തിരിച്ചറിയലിനായിട്ട് നൽകുന്ന പാസ്പോർട്ടുകൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും. അത് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എവിടെയെങ്കിലും നിങ്ങൾ വായിക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും ഇതൊന്ന് കൃത്യമായിട്ട് കേട്ടോളൂ. പ്രധാനമായിട്ടും 4 കളേഴ്സാണ് ലോകമെമ്പാടുമുള്ള പാസ്പോർട്ടുകളിൽ കാണപ്പെടുന്നത്. അതിന് ഈ ഓരോ നിറത്തിനും വളരെ കൃത്യമായിട്ടുള്ള ചില മീനിങ്സ് ഉണ്ട്, അതിൻ്റെ റീസൺസും ഉണ്ട്. ഇന്ന് നമ്മുടെ മിഡ് മോർണിംഗ് ഷോയിലൂടെ ലോകമെമ്പാടുമുള്ള ആ പാസ്പോർട്ട് നിറങ്ങളും അതിൻ്റെ രഹസ്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. സാധ്യയുടെ നമുക്ക് ഏറ്റവും പരിചിതമായ നിറത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ സ്വന്തം നീല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പാസ്പോർട്ടാണ് ഈ ഒരു നീല നിറത്തിലുള്ള പാസ്പോർട്ട് അല്ലേ. പ്രത്യേകിച്ച് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളും കരീബിയൻ ഐലൻഡ് സമൂഹങ്ങളും ഒക്കെ ഈ നീല നിറമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിലെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഔദ്യോഗിക പാസ്പോർട്ടിൻ്റെ നിറവും കടനീല തന്നെയാണ്. പ്രതീകാത്മകമായിട്ട് പറഞ്ഞാൽ പീസിനെയും അതോടൊപ്പം തന്നെ അതിരുകളില്ലാത്ത ഓപ്പൺ സീ അല്ലെങ്കിൽ തുറന്ന കടലിനെയുമാണ് ഈ നീല നിറം സൂചിപ്പിക്കുന്നത്. അതൊരു പക്ഷേ നമ്മൾ എന്തുകൊണ്ട് നീല നിറം കൊടുത്തു എന്നുള്ളത് ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എന്നൊരർത്ഥം കൂടി ഇതിനുണ്ട്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് ചുവപ്പ് അല്ലെങ്കിൽ മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ടുകളാണ്. നിങ്ങൾ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയുള്ള എനിക്കൊന്ന് കൂടുതൽ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് ഈ മെറൂൺ അല്ലെങ്കിൽ ബർഗണ്ടി നിറത്തിലുള്ള പാസ്പോർട്ടുകളാണ്. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നോക്കിയാൽ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള രാജ്യങ്ങളും ശരിക്കും ഈ നിറം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്.
പിന്നെ ഇതിന്റെ എന്താ പ്രതിനിധീകരിക്കുന്നത്, ശരിക്കും അധികാരത്തെയും ശക്തിയുമാണ് ഈ ബർഗണ്ടി നിറം അല്ലെങ്കിൽ മെറൂൺ നിറം പ്രതിനിധീകരിക്കുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുത്താൽ, ഇന്ത്യയിൽ ഡിപ്ലോമാറ്റ്സിന് അല്ലാതെ, അതായത് മലയാളത്തിൽ പറഞ്ഞ നയതന്ത്രജ്ഞർ അങ്ങനെയല്ലേ, ഓക്കെ, അതുപോലെ തന്നെ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർക്കും ശരിക്കും ഈ മെറൂൺ നിറത്തിലുള്ള പാസ്പോർട്ടാണ്. അപ്പൊ സാധാരണക്കാരുടെ നീല പാസ്പോർട്ടിൽ നിന്നും ഉന്നത പദവിയിലുള്ളവരെ വേർതിരിച്ചറിയാൻ ശരിക്കും ഇത് സഹായിക്കും. ഇനി അടുത്തത് പച്ച നിറമാണ്, എന്ന് വെച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും ജനപ്രിയമായ പാസ്പോർട്ട് നിറമാണിത്. ഇതിന് പിന്നിൽ വലിയൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യങ്ങൾ പച്ച നിറം തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ അയൽരാജ്യങ്ങളായിട്ടുള്ള ഒരുപാട് നാടുകൾ, അതായത് ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിലേക്ക് പാസ്പോർട്ടുകൾ ഇത്തരത്തിൽ ഈ നിറത്തിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പം പ്രകൃതിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് തീർച്ചയായിട്ടും പച്ച നിറം എന്ന് പറയുന്നത്. നമുക്കതിനെ അത്ര സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കാം. ഇനി നാലാമത്തെ നിറം എന്ന് പറയുന്നത് കറുപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കറുത്ത പാസ്പോർട്ട്? ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ട് മാത്രം കാണുന്നൊരു പാസ്പോർട്ടിൻ്റെ നിറമാണിത്. ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള അംഗോള, മലാവി തുടങ്ങിയ രാജ്യങ്ങളും അതോടൊപ്പം ന്യൂസിലൻഡും ഈ ബ്ലാക്ക് കളറിലുള്ള പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ന്യൂസിലാൻഡിന്റെ ദേശീയ നിറം എന്ന് പറയുന്നത് കറുപ്പാണല്ലോ, അപ്പൊ അതുകൊണ്ട് അവർ അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റൊരു പ്രായോഗിക വശം കൂടി ഉണ്ട് കേട്ടോ. ഈ ബ്ലാക്ക് കളർ ആകുമ്പോഴേ ഈ പറഞ്ഞ പോലെ കറയും അഴുക്കും ഒന്നും പെട്ടെന്ന് പുറത്ത് കാണില്ല എന്നൊരു ഗുണം കൂടി അതിനുണ്ടല്ലോ. പിന്നെ ലോകത്തെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മുടെ ഇന്ത്യയിൽ മാത്രം പൗരന്മാരുടെ പദവി അനുസരിച്ച് മൂന്ന് വ്യത്യസ്ത നിറങ്ങളിലുള്ള പാസ്പോർട്ടുകൾ നൽകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൂടി നമ്മൾ ഈ സമയം അറിഞ്ഞിരിക്കണം. അതായത് ഈ ബ്ലൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാർക്ക് വിനോദയാത്രയ്ക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനോ ഒക്കെ അല്ലെങ്കിൽ ജോലിക്കായിട്ടൊക്കെ വിദേശത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്നതാണ് ഈ ഓർഡിനറി പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം പിന്നെ വെള്ള എന്ന് പറയുന്നത് ഇത് ഗവൺമെൻറ് ഒഫീഷ്യൽസിന് മാത്രമുള്ളതാണ്. ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ആവശ്യങ്ങൾക്കായിട്ട് പുറം രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കാണ് ഈ ഒഫീഷ്യൽ പാസ്പോർട്ട് കൊടുക്കുന്നത്. എയർപോർട്ടുകളിൽ ഇവർക്ക് പ്രത്യേക പരിഗണനയും ഉണ്ടാവും. പിന്നെ ഇനി മെറൂൺ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർ, അതായത് ഡിപ്ലോമാറ്റ്സിനും അതോടൊപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ അതിവിശിഷ്ട വ്യക്തികളായ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി, ഇങ്ങനെയുള്ള വി ഐ പിസിന് മാത്രമായിട്ട് നൽകുന്ന ഡയറക്റ്റ് നയതന്ത്ര പാസ്പോർട്ട് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടാണ് മെറൂൺ നിറത്തിൽ ഇന്ത്യയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരേ ഒരു പാസ്പോർട്ട് ബുക്ക്ലെറ്റിന് പിന്നിൽ ഇത്രയധികം കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ അടുത്ത തവണ എയർപോർട്ടിൽ പോകുമ്പോഴേ ചുറ്റുള്ളവരുടെ പാസ്പോർട്ട് നിറങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, മറക്കരുത്. ഓക്കെ, ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ ഏതോ ഒരു, ശരിയാണ് ഈ ബ്ലാക്ക് പാസ്പോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ, ശ്രദ്ധിച്ചതുപോലെ ഇപ്രാവശ്യം എനിക്ക് വലിയതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഞാൻ നോക്കാം. എന്നാലും ഈ ഒരു ഇൻഫർമേറ്റീവോടുകൂടി നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോകണേ, ട്രെൻഡിങ് സോങ്ങിലേക്ക് പോകണം, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം കേട്ട് തലകുലിക്കാണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ അറിയിക്കണം. അതോടൊപ്പം മറക്കരുത് നമ്മുടെ ഫോർമാറ്റ് എന്താണെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. HWC എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ കൃത്യമായ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ദ ടു ടീംസ് ദാറ്റ് വിൽ റീച്ച് ദ ഫിഫ 2026 ഫൈനൽസ്, ദ അൾട്ടിമേറ്റ് ചാമ്പ്യൻ ഓഫ് ദ ടൂർണമെന്റ് ആൻഡ് ദ എക്സാക്ട് ഫൈനൽ ഗോൾ സ്കോർ ലൈൻ. നിങ്ങൾ ഇത്രയും കൃത്യമായിട്ട് HWC എന്ന് ടൈപ്പ് ചെയ്ത് ഈ മൂന്ന് കാര്യങ്ങളും ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. മറക്കണ്ട, അടുത്ത പാട്ട് കേട്ടിട്ട് വേഗം തിരികെത്താം.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: യെസ്, ഹോം 92.2 എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു പാട്ടിനെ കുറിച്ച്, വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ഫിഫയുടെ കാര്യം എപ്പോഴും പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് കടക്കുന്നത്. യെസ്, ഒന്ന് കേട്ടാലോ?

0: ഈ പാട്ട് നമ്മളിങ്ങനെ എന്താ വല്ലാത്തൊരു ഫീലാണല്ലേ. ഇപ്പൊ ഫിഫ വന്നപ്പോ ഫീലോട് കൂടി കേട്ട ഊത്തേ പാപ്പ ഊത്തേ. ഓക്കെ, ഈ പാട്ടിന്റെ പിന്നിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നിങ്ങളോട് പങ്കുവയ്ക്കാൻ. ശരിക്കും ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും നമ്മുടെ ഷോർട്സിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ട് ആസ്വദിച്ച, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ വൈറൽ വീഡിയോകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഒരു ഫ്രഞ്ച് സോങ് ആണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു നല്ല ബീറ്റ്സും ഡാൻസ് വൈബും ഒക്കെ തോന്നുമെങ്കിലും ആ പാട്ടിന്റെ വരികളിലേക്ക് പോയാൽ നമ്മുടെ കണ്ണുകൾ നിറയും. യെസ്, ബെൽജിയൻ മ്യൂസിക് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള സ്ട്രോമേ പാടിയ പാപ്പ ഊത്തേ എന്ന് തുടങ്ങുന്ന, ശരിക്കും പാപ്പ ഊത്തായി എന്നാണ് കേട്ടോ, ആ ഒരു എന്താ പറയുക വേൾഡ് വൈഡ് ഹിറ്റ് സോങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേൾക്കുമ്പോൾ വലിയ എനർജി തരുന്നൊരു മ്യൂസിക്കാണ്. അതിൻ്റെ പിന്നിൽ അച്ഛനില്ലായ്മയിൽ വളർന്നൊരു 9 വയസ്സുകാരൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയുടെ കഥയുണ്ടെന്നാണ് കേൾക്കുന്നത്. യെസ്, അപ്പം ഫ്രഞ്ച് ഭാഷയിലുള്ള ഈ ഒരു പാട്ടിൻ്റെ തലക്കെട്ട് പാപ്പ ഊത്തേസ് എന്നാണ്. അപ്പോൾ ആ വാചകത്തിൽ നിന്നാണ് ശരിക്കും ഉണ്ടായത്. ഇതിൻ്റെ അർത്ഥം അച്ഛാ നിങ്ങൾ എവിടെയാണ് എന്നാണ്. അപ്പോൾ ഈ ഒരു പാട്ടെഴുതി പാടിയ സ്ട്രോമയുടെ സ്വന്തം ജീവിതമാണ് ഇതിലെ വരികൾ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്ട്രോമയ്ക്ക് വെറും 9 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്താ പറയുക അച്ഛനെ ഇല്ലാണ്ടാകുന്നത്, അങ്ങനെ സംതിങ് എന്നാണ്. റുവാണ്ടൻ വംശഹത്യയുടെ ആ ഒരു ദിനങ്ങളൊക്കെ സ്ട്രോമയുടെ അച്ഛൻ ക്രൂരമായിട്ട് കൊല്ലപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെടുകയായിരുന്നു, മീൻസ് കൊല്ലപ്പെടുകയായിരുന്നു. പക്ഷെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് തൻ്റെ അച്ഛൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളൊരു സത്യം ആ കുട്ടി തിരിച്ചറിയുന്നത്. അപ്പം വളരെ കുട്ടിക്കാലത്ത് ചുറ്റുമുള്ള കുട്ടികളൊക്കെ അച്ഛൻ്റെ കൈയും പിടിച്ച് കിടക്കുമ്പോൾ തൻ്റെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ച ആ 9 വയസ്സുകാരൻ്റെ സങ്കടവും കാത്തിരിപ്പും ഒക്കെയാണ് ഈ പാപ്പ ഊത്തേ എന്ന് പറയുന്ന പാട്ടിലുള്ളത്. അപ്പം എല്ലാവർക്കും അറിയാം അച്ഛന്മാരെ, അച്ഛൻ എന്താ പറയുക അച്ഛൻ്റെ കൈ പിടിച്ച് നടക്കുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന. പക്ഷെ ആർക്കും അറിയില്ല ഒരച്ഛൻ എങ്ങനെ ആയിരിക്കണമെന്ന്. എല്ലാവർക്കും അറിയാം അച്ഛന്മാരെ എങ്ങനെ, അച്ഛന്മാർ കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന്. അങ്ങനെയുള്ള തുടങ്ങുന്ന വരികളാണ് ഈ പാട്ടിലുള്ളത്. മലയാളത്തിൽ പറയുമ്പോൾ ഇത്രയും സങ്കടമുള്ളൊരു പാട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഒരു വലിയ ഡാൻസ് നമ്പറായി മാറിയെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്ട്രോമേ തൻ്റെ ഉള്ളിലെ ആ ഒരു വലിയ ഡിപ്രഷനെയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സങ്കടത്തെയൊക്കെ സംഗീതത്തിലൂടെ അതിജീവിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഇതിന് നൽകിയ വളരെ ഫാസ്റ്റായിട്ടുള്ള ഇലക്ട്രോണിക് ബീറ്റ്സ് ആണ്. അപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇൻസ്റ്റഗ്രാം റീലുകളുടെയും ടിക്ടോക്കിലൂടെയൊക്കെ ഈ പാട്ടിങ്ങനെ എല്ലാവരിലേക്കും ട്രെൻഡിങ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ഫുട്ബോൾ താരങ്ങളുടെ മാജിക്കൽ മൂവ്മെൻസുകൾക്കും അതുപോലെ സ്കില്ലുകൾക്കൊപ്പം പശ്ചാത്തല സംഗീതമായിട്ട് ആളുകൾ ഈ പാട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ പാപ്പ ഊത്തേ ലോകമെമ്പാടും റീവൈറലായി എന്ന് വേണം പറയാം. ഇന്ന് ഫുട്ബോൾ പ്രേമികളുടെ പ്രിയപ്പെട്ട ആവേശ ഗാനങ്ങളിൽ ഒന്നായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, പലപ്പോഴും നമ്മൾ കേട്ട് ഡാൻസ് കളിക്കുന്ന പല വിദേശ ഗാനങ്ങളുടെയും വരികൾക്ക് പിന്നിൽ ഇതുപോലുള്ള വലിയ വലിയ ജീവിത കഥകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും അല്ലേ. അപ്പോൾ കേൾക്കുമ്പോൾ ആവേശമൊക്കെ തരും. പക്ഷേ ഈ പാട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു ചെറിയ മകൻ്റെ കണ്ണുനീരാണ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഓർക്കുമ്പോൾ. യെസ്, അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് നമ്മുടെ ഫിഫ 2026 പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൻ്റെ കാര്യം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടെസ്റ്റിൻ്റെ ഭാഗമാകാൻ സാധിക്കും. കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. റിട്ടേൺ എയർ ടിക്കറ്റ് ടു കേരള പ്ലസ് ഡൗൺലോഡ് ദ അക്ബർ ട്രാവൽസ് ആപ്പ് ടു ദ ലീഡർ ബോർഡ് ആൻഡ് വിൻ എക്സൈറ്റിംഗ് പ്രൈസസ് വർത്ത് അപ് ടു 30,000 ദിറം. അതുപോലെ ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന സമ്മാനം ഉണ്ട്. എക്സ്ക്ലൂസീവ് ഗോൾഡ് വൗച്ചേഴ്സ് ഫോർ 2 ലക്കി വിന്നേഴ്സ്. അതുപോലെ ആരു ആയുർവേദ RS നൽകുന്ന സ്പെഷ്യൽ റെജുവിനേഷൻ പാക്കേജസ് ഉണ്ട് ഫോർ 5 ലക്കി വിന്നേഴ്സ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ HWC space നിങ്ങളുടെ പേര് space the 2 teams that will reach the FIFA 2026 finals, then the ultimate champion of the tournament, then third one the exact ഫൈനൽ ഗോൾ സ്കോർ ലൈൻ. ഇത്രയും ചേർത്തുകൊണ്ട് അയക്കേണ്ട നമ്പർ 0585829220 എന്ന നമ്പറിലേക്കാണ്. വേഗം അയച്ചോളൂ, കാരണം എല്ലാവരും ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ആവശ്യമേ ഇല്ല. മീൻസ് ലാസ്റ്റ് വരുന്ന ഏതാണ് 2 ചാമ്പ്യന്മാർ, അതുപോലെ തന്നെ ആ കൃത്യമായ ഫോർമാറ്റ് അനുസരിച്ച് തന്നെ അയക്കണം. HWC എന്നാണ് തുടങ്ങേണ്ടത്. നിങ്ങളുടെ പേര് വെക്കാൻ എന്തായാലും മറക്കരുത്. നമ്പർ ഒരിക്കൽ കൂടി 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. പല ആൾക്കാർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ തിരിച്ചെടുത്ത് അയക്കുന്നുണ്ട്. നിങ്ങൾ അയച്ചാൽ മതി, ഇതിൻ്റെ ഭാഗമാകുന്നുള്ളതാണ്. ജൂലൈ 20 മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രെഡിക്ഷൻസ് നടത്തണം. അടുത്തത് ഒരു തമിഴ് ഹിറ്റിലേക്ക് പോകാൻ എൻജോയ് ദ സോങ് ഓൺ ഹോം 92.2 FM.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായി.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, നമ്മുടെ ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അൽ കരാമയാണ്. അവിടുത്തെ ഒരു ആവറേജ് സ്പീഡ് ഒരു 6 കിലോമീറ്റർ, ഐ മീൻസ് ഒരു മോഡറേറ്റ് ട്രാഫിക്കാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മുടെ യെസ് ചില സ്ഥലങ്ങളിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പോർട്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കാണ് കാണിക്കുന്നത്. നിങ്ങളും എവിടെയെങ്കിലും ഇതുപോലെ ട്രാഫിക് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നെങ്കിലും അറിയിക്കുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ അൽഹമ്രിയ ഹെവി ട്രാഫിക്കാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൺ 3rd street ഇൻ അൽഹമ്രിയ. അതുപോലെ ഹെവി ട്രാഫിക്കാണ് നമ്മുടെ ഫ്രം കോർണിഷ് ദേര ടു അൽ ബരാഹ. എവിടെയെങ്കിലും ആക്സിഡൻറ്റ്സ് മറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അതുപോലെ ഹെവി ട്രാഫിക് കാണിക്കുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഓൺ 20th street ഇൻ അൽ ഖബേസി. 20th street അൽ ഖബേസിയിൽ അത്യാവശ്യം നല്ല ട്രാഫിക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുവഴി പോകുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാഹനം ഓടിച്ച് പോവുക. പിന്നെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് വരുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് ഓൺ D92 അൽമിന സ്ട്രീറ്റ് ഇൻ അൽ ഹുബൈബ. യെസ്, അവിടെയും അത്യാവശ്യം നല്ല ട്രാഫിക്കിലാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ. ബമ്പർ ടു ബമ്പർ ട്രാഫിക് നെക്സ്റ്റ് വരുന്നത് ഓൺ 8th street ഇൻ അൽ ഖബേസി. വീണ്ടും അവിടെ അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. ഒക്കെ ഇപ്പോൾ ഒരു ലൈവായിട്ട് പോകുന്ന നോക്കുമ്പോൾ ഇതൊക്കെയാണ് കാണാൻ പറ്റുന്നത്. യെസ്, അതുപോലെ നമ്മുടെ 2nd street അൽ ഗർഹൂദ് ഏരിയയിലും അത്യാവശ്യം ഹെവി ട്രാഫിക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈം എന്ന് പറയുന്നത് പ്രെയർ ടൈമിന് വേണ്ടി എല്ലാവരും ഇറങ്ങിയിരിക്കുന്ന ടൈമാണ്. സോ ശ്രദ്ധയോടുകൂടി വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകാൻ. കീപ് ലിസ്ണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number 1 in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ വിവാദം തുടരുന്നു. സി എം ആർ എൽ എക്സാലോജ് കേസ് അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക്. അയോധ്യ സംഭാവനക്കുള്ള വി എച്ച് പി നേതാവ് രാജിവെച്ചു. അന്വേഷണം ഊർജിതമാക്കി SIT. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലേക്ക് യാത്ര എയർ സുവിധ വേണം. ലോകകപ്പ് ഫുട്ബോൾ, ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു. 2018 നികുതി

0: സെക്രട്ടറി ആശ തോമസിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം യുഡിഎഫ് കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം യുഡിഎഫിൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കിക്കുടിച്ച് മദ്യ ദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖമുദ്രയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. പി എം ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് എം എൽ എ സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. 29-ന് തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ, മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ്. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ 22-നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് തീരുമാനിച്ചത്. എന്നാൽ സിബിഎസ്ഇ പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപന തീയതി മാറ്റിയത്. യുഎഇ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാ ക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെയായി 300-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. 1,500-ലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ട്. 100 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിനുശേഷം തുറന്ന് സമ്മതിച്ച കാനഡ. 1985 ജൂൺ 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന 329 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. യുഎസ്, ഇസ്രായേൽ, ഇറാൻ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ ആഗോള എണ്ണ വിപണി സാധാരണ നിലയിലേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില യുദ്ധത്തിന് തൊട്ട് മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു. WTI ക്രൂഡ് വില $70 താഴെ. ബ്രന്റ് ക്രൂഡ് വില $72 താഴ്ന്നു. യുദ്ധസമയത്ത് $120 വരെ എത്തിയ എണ്ണവിലയാണ് താഴ്ന്നത്. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റിനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് US ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റിൻ വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാനും യോഗത്തിൽ സഹ അധ്യക്ഷരായി. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും 1 ഗോൾ വീതം നേടി. 3-ാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ട്യൂണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. ലോകകപ്പിൽ 2-3 ഗോളുകൾക്ക് തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട തുർക്കി ഇതിനകം തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായി. എങ്കിലും അവസാന മത്സരത്തോടെ തല ഉയർത്തിയാണ് ടീമിന്റെ മടക്കം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച യുഎസ്എ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് കടന്നു.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga football inde mahamelam. Bosnia and Herzegovina, Morocco, Algeria.
3: 48 rajyangal ore oru swapnam. ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
2: Time check.
5: Brought to you by Ozone Cargo.
6: ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ്.
2: Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 55%.
2: Weather update.
5: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

യെസ് വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. എന്തായാലും ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഫൈനൽ അവറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ഗുഡ് ആഫ്റ്റർനൂൺ നേരുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും ആവേശം എന്ന് പറയുന്നത് എന്താണ് അല്ലേ? മിഡ് മോർണിംഗ് നിത്യയുടെ ലാസ്റ്റ് അവറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുമ്പോൾ ഞാൻ വെറുതെ സ്വാഗതം ചെയ്യുക. യു എയിലെ ചൂടിനേക്കാളും ഇപ്പോ ചൂട് പിടിച്ചു നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ, അതങ്ങ് അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലും ഒക്കെ ആയിട്ട് തകർപ്പൻ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫിഫ ലോകകപ്പ് 2026 മൈതാനങ്ങളിലായിരിക്കും അല്ലേ. ഇപ്പൊ ലോകകപ്പിന്റെ വിശേഷങ്ങൾ ഒരുപാട് നമ്മൾ കാണാറും കേൾക്കാറും വായിക്കാറും ഒക്കെ ഉള്ളതാണ്. അതിലേറ്റവും രസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും ഫുട്ബോൾ ലോകത്തും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഫ്രാൻസിന്റെ സൂപ്പർ താരം മൈക്കൽ ഒലീസ, അറിയാലോ അദ്ദേഹത്തിനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മൊത്തത്തിൽ ശ്രദ്ധിച്ചോ. കാരണം സെനഗലിനെതിരെയുള്ള ഫ്രാൻസിന്റെ ഫസ്റ്റ് മാച്ചിൽ തകർപ്പൻ അസിസ്റ്റുമായിട്ട് തിളങ്ങിയ ഈ ബയേൺ മ്യൂണിക് വിങ്ങർ കളിക്കളത്തിൽ ഇറങ്ങിയത് സ്പോൺസേഴ്സിന്റെ ഒന്നും ബ്രാൻഡ് ലോഗോയോ അല്ലെങ്കിൽ അവരുടെ പേരുകളൊന്നും ഇല്ലാത്ത ഒരു വിചിത്രമായ ബൂട്ടിട്ടാണ്. കോടികളുടെ സ്പോൺസർഷിപ്പ് കരാറുകൾ ഈ കളിക്കാർക്ക് മുന്നിൽ ഇങ്ങനെ വരിവരിയായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ അതൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒലീസെ ബൂട്ട് മാറ്റിയതിന് പിന്നിൽ ഒരു വലിയ റീസൺ ഉണ്ട് കേട്ടോ. അതായത് അദ്ദേഹത്തിന് ഈ പരസ്യങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല. മാത്രമല്ല പുള്ളിയുടെ മാച്ചിലെ കംഫർട്ടിനാണ് ആള് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒപ്പം മറ്റൊരു ഫാഷൻ പ്രേമം കൂടിയുണ്ട്. ഫ്രാൻസിന്റെ ജേഴ്സിക്കും സോക്സിനും കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന കളറിലുള്ള വിന്റേജ് ഡിസൈൻ ബൂട്ടുകൾ സ്വന്തമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ധരിക്കാനാണ് ഒലീസയ്ക്ക് ഏറ്റവും ഇഷ്ടം. സോ പണം തരുന്ന ബ്രാൻഡിനേക്കാളും സ്വന്തം സ്റ്റൈലിനും കംഫർട്ടിനും വില കൊടുക്കുന്ന ഒലീസയുടെ ഈ ഒരു നോ പ്രൊമോ സ്റ്റൈൽ ഇപ്പോ ഫുട്ബോൾ ആരാധകർ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, എന്തായാലും ഫുട്ബോൾ മൈതാനത്ത് ഒലീസയും കൂട്ടരും മാജിക് കാണിക്കുമ്പോൾ നമ്മുടെ റേഡിയോയ്ക്ക് അപ്പുറം ഇരുന്ന് നിങ്ങൾക്ക് മാജിക് കാണിക്കാനും ബമ്പർ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് നമ്മുടെ ഹോം 92.2 FM ഒരുക്കുന്നത്. യെസ്, നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റ് ഇപ്പോൾ തകർപ്പൻ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവചന മത്സരത്തിൽ പങ്കാളികളാകാൻ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. ഫൈനലിൽ എത്തുന്ന ആ രണ്ട് വമ്പൻ ടീമുകൾ ഏതാണ്, ആരായിരിക്കും ഇത്തവണത്തെ അൾട്ടിമേറ്റ് ചാമ്പ്യൻ, അത് ചാമ്പ്യന്മാർ, ഫൈനൽ മത്സരത്തിന്റെ ഗോൾ സ്കോർ എത്രയായിരിക്കും, ഇത്രയും മൂന്ന് കാര്യങ്ങളാണ് നിങ്ങൾ പ്രവചിക്കേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒട്ടും വൈകിക്കേണ്ട, നിങ്ങളുടെ ഫോൺ എടുത്ത് ഇനി ഞാൻ പറയുന്ന ഫോർമാറ്റിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ HWC സ്പേസ് യുവർ നെയിം സ്പേസ് ദ ടു ഫൈനൽ ടീംസ് സ്പേസ് അൾട്ടിമേറ്റ് ചാമ്പ്യൻസ് സ്പേസ് ഫൈനൽ ഗോൾ സ്കോർ, ഇത്രയും ടൈപ്പ് ചെയ്ത് സെൻഡ് ടു 0585 582 9220 എന്ന നമ്പറിലേക്ക് വേഗം മെസ്സേജ് അയക്കൂ. ജൂലൈ 19 ആവേശകരമായ ഒരു ഫൈനൽ പോരാട്ടം നടക്കുന്നത്. ഞാനൊരു ജൂലൈ 20 മുമ്പായിട്ട് നിങ്ങൾ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഉദ്ദേശം വെച്ചാൽ ജൂലൈ 20 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് എത്ര വിന്നേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പം ജൂലൈ 19 ലാസ്റ്റ് ഫൈനൽ മാച്ച് ഫൈനൽ മാച്ച് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 18th ഇതൊക്കെ പ്രവചനങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ. സോ ഒരു 18th നിങ്ങൾക്ക് അതിന് മുന്നാടിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് പോവാണ്. ട്രെൻഡിങ് സോങ് കേട്ടതിന് ശേഷം തിരികെ എത്താം.

0: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്, റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
0: Mid-morning with Nitya.
4: ഹോം 92.2 FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്ന, കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്ന ഒരു കേരളത്തിൽ നിന്നൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് എനിക്കങ്ങ് എന്താ പറയുക, നാട്ടിലുള്ള സമയത്തായിരുന്നില്ല ഇതിൻ്റെ ഉദ്ഘാടനം. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നതാണ്. എന്നാലും കേരള സർക്കാർ ഈ അടുത്ത് സ്ത്രീകൾക്കായിട്ട് KSRTC ഓർഡിനറി ബസ്സുകളിൽ ഫ്രീ ട്രിപ്പ് ഉറപ്പാക്കുന്ന പ്രിയദർശിനി സ്കീം തുടങ്ങിയത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. വലിയ വാർത്തകളാണ് ഓരോ ദിവസവും പ്രിയദർശിനി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിലോ ഉപരിയായിട്ട് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിയദർശിനിക്ക് ഒരു ലോഗോ തയ്യാറാക്കി കൊടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ തയ്യാറാക്കി ആ ഒരു കോൺടെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്കും സമ്മാനമുണ്ട്, അല്ലെങ്കിൽ അത് തന്നെ സ്വീകരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത ഇറങ്ങിയിട്ടുണ്ട്. ലോഗോ എന്തായാലും നിങ്ങൾക്കും ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിലേക്കല്ല നമ്മൾ പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് മാത്രമല്ല വിദേശികൾക്കും വലിയൊരു സന്തോഷമായി മാറിയിരിക്കുകയാണ്, അല്ലെങ്കിൽ അത്ഭുതമായി മാറിയിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. കാരണം UK-യിൽ നിന്ന് കേരളം സന്ദർശിക്കാൻ വന്നൊരു വിദേശ വനിത KSRTC ബസ്സിൽ കയറിയപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് കേട്ടോ. അതായത് അവർ ഒരു ടിക്കറ്റ് എടുക്കാനായിട്ട് പൈസ എടുത്തപ്പോൾ കണ്ടക്ടർ ചിരിച്ചുകൊണ്ട് കയ്യിൽ കൊടുത്തത് ഒരു സീറോ ഫെയർ ടിക്കറ്റ് ആയിരുന്നു. കാരണം ഈ പ്രിയദർശിനി സ്കീമിൽ വിദേശികളെന്നോ അല്ലെങ്കിൽ സ്വദേശികളെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല, അവിടെ അവർ സ്ത്രീകളായിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും യാത്ര പ്രിയദർശിനി ബസ്സിൽ തികച്ചും സൗജന്യമാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്നേഹവും ഹോസ്പിറ്റാലിറ്റിയൊക്കെ കൊണ്ട് ഒരുപാട് സന്തോഷിച്ച ആ UK-ക്കാരി തനിക്ക് കിട്ടിയ ഒരു സീറോ ടിക്കറ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് കേരള ട്രാൻസ്പോർട്ടിനെ ഇപ്പോൾ വാനോളം പുകഴ്ത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും വിദേശത്ത് നിന്നും വന്ന് നമ്മുടെ KSRTC-യിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്ത ഒരു ഫീൽ ശരിക്കും കൊള്ളാം അല്ലേ. അപ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രിയദർശിനി ബസ്സിൽ ഇതിനകം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറോ ടിക്കറ്റ് അതൊന്ന് മീൻസ് ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കുക കേട്ടോ. എന്തായാലും കേരളത്തിലെ വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് നേരെ ഫിഫ ലോകകപ്പിന്റെ ആവേശത്തിലേക്ക് വരാം. ഫുട്ബോൾ മൈതാനങ്ങളിൽ ഇങ്ങനെ പോരാട്ടം കടുത്തുകൊണ്ടിരിക്കുമ്പോൾ റേഡിയോയ്ക്ക് അപ്പുറം വരുന്നു, നിങ്ങൾക്കും ബമ്പർ സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമുണ്ട്. July 19th ലാസ്റ്റ് മാച്ച്, അതുകൊണ്ട് July 20th നിങ്ങൾ അയക്കേണ്ടതില്ല. July 19th മാച്ച് ആണെങ്കിൽ പ്രെഡിക്ട് ചെയ്യാനുള്ളത് പിറ്റേ ദിവസത്തേല്ല, അപ്പോൾ July 18th കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. 19th കൂടി പ്രവചിച്ചിട്ട് നിങ്ങൾക്ക് നിർത്താം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് July 20th കൂടി ഞങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാമെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അത് വ്യക്തമായില്ലായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണല്ലോ. HWC നിങ്ങളുടെ പേര് സ്പേസ് ദ ടു ഫൈനൽ ടീംസ്, അതുപോലെ സ്പേസ് അൾട്ടിമേറ്റ് ചാമ്പ്യൻ സ്പേസ് ഫൈനൽ ഗോൾ സ്കോർ. നിങ്ങൾ അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്കാണ്. മറക്കേണ്ട, July 19th ആവേശകരമായിട്ടുള്ള ഫൈനൽ മാച്ച് നടക്കാൻ പോകുന്നത്. അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ, ആർ എസ് അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்குல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Okay, namukku oru quick ട്രാഫിക് അപ്ഡേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം അലിത്തിഹാദ് റോഡ് വഴി വലിയ തടസ്സങ്ങളൊന്നും കൂടാതെ വാഹനങ്ങൾ നീങ്ങുന്നുണ്ട്. ചില പോയിന്റ്സിൽ ചെറിയ സ്ലോയിങ് ഡൗൺ ഉണ്ടെങ്കിലും ഈ സമയത്ത് സാധാരണയായിട്ട് കാണാറുള്ള ഹെവി ബ്ലോക്സ് ഒന്നും കാണുന്നില്ല. നിലവിലെ ഡ്രൈവിംഗ് ടൈം ഏകദേശം ഒരു 27 മുതൽ 30 മിനിറ്റ്സ് വരെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇനി അൽനാദ ഏരിയയിലെ ഉൾ റോഡുകളിലും അതുപോലെ അൽവാദ സ്ട്രീറ്റിലും ഒക്കെ നേരെ രീതിയിൽ വാഹനങ്ങളുടെ തിരക്ക് കാണാം. അപ്പൊ ഈ റൂട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാർ ചെറിയൊരു താമസം പ്രതീക്ഷിക്കുന്ന നന്നായിരിക്കും കേട്ടോ. അതേസമയം ബിസിനസ് ബേ, അൽ ഖൈൽ റോഡ്, ഡൗൺ ടൗൺ ദുബായ് ഇവിടങ്ങളിലൊക്കെ ട്രാഫിക് കംപ്ലീറ്റ്ലി നോർമലാണ്. പിന്നെ മറ്റു രണ്ട് പ്രധാന പാരലൽ റൂട്ടായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ്, ഈ വഴിയും ട്രാഫിക് ഇപ്പോൾ കുറച്ച് സ്മൂത്ത് ആയിട്ടുണ്ട്. എവിടെയും ആക്സിഡൻസോ വലിയ ബ്ലോക്കുകളൊന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ, നിങ്ങൾ പോകുന്നത് അതുവഴിയാണോ, കൃത്യമാണെങ്കിൽ അറിയിക്കുക കേട്ടോ. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ വീക്കെൻഡ് മൂഡിലേക്ക് കിടക്കുന്ന സമയം അതുകൊണ്ട് തന്നെ റോഡിലുള്ള എല്ലാവരും ധൃതിയൊന്നും കൂട്ടണ്ട. സീറ്റ് ബെൽറ്റുകൾ കൃത്യമായിട്ട് ധരിച്ച് സ്പീഡ് ലിമിറ്റ്സൊക്കെ പാലിച്ച് സുരക്ഷിതമായിട്ട് വാഹനങ്ങൾ ഓടിക്കുക. ഹാവ് എ സേഫ് ആൻഡ് ഹാപ്പി ഡ്രൈവ് ഗൈസ്. തുടർന്നും തകർപ്പൻ പാട്ടുകളെ മിഡ് മോർണിംഗ് വിത്ത് തുടരുകയാണ് ഹോം 92.2 FM-ൽ.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Mid Mornings with Nitya.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. അപ്പം നമ്മുടെ ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ലാസ്റ്റ് വിശേഷത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പ്രവാസികൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ട്രാവൽ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ നമ്മുടെ ഇന്ത്യ വളരെയധികം കർശനമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന എല്ലാ യാത്രക്കാർക്കും അന്താരാഷ്ട്ര യാത്രക്കാർക്കും ഇനി മുതൽ ഡിജിറ്റൽ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് കോവിഡ് സമയത്ത് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ചിരുന്ന എയർ സുവിധ ഓർമ്മയില്ലേ, അപ്പോൾ ആ എയർ സുവിധ പോർട്ടലിലാണ് ഇപ്പോൾ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു, അതും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇനി മുതൽ ഇന്ത്യയിലേക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയർ സുവിധ പോർട്ടൽ നിർബന്ധം, അതായത് വിദേശത്ത് നിന്ന് ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന യാത്രക്കാരാണെങ്കിലും അവർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് എയർ സുവിധ ഓൺലൈൻ പോർട്ടൽ വഴി ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നിർബന്ധമായിട്ടും പൂരിപ്പിച്ച് നൽകണം എന്നുള്ളതാണ്. അതുപോലെ യാത്രാ ഹിസ്റ്ററി, നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി ക്ലിയർ ആക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 21 ഡേയ്സിനിടയിൽ നിങ്ങൾ എബോള ബാധിത പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദേശ രാജ്യങ്ങളിലോ യാത്ര ചെയ്തിട്ടുണ്ടോ എന്നുള്ള കൃത്യമായ വിവരങ്ങൾ ഈ ഒരു ഡിജിറ്റൽ ഫോമിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. അടുത്തത് ഇതിൻ്റെ നമ്മൾ ഹെൽത്ത് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് കൊടുക്കണം. നിലവിൽ നിങ്ങൾക്ക് പനിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളോ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതിൽ മെൻഷൻ ചെയ്തിരിക്കണം. പിന്നെ ആർക്കൊക്കെയാണ് ഇത് ബാധകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, UAE ഉൾപ്പെടെയുള്ള ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും മറ്റെല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ ഇന്ത്യയിലേക്ക് പോകുന്ന എൽഡേഴ്സിനുമാണ്. കുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാ അന്താരാഷ്ട്ര യാത്രക്കാർക്കും ഈ നിയമം ഒരുപോലെ ബാധകമാണ് എന്നുള്ളതാണ്. അപ്പോൾ എയർപോർട്ടുകളിലെ പരിശോധനകൾ വേഗത്തിലാക്കാനും എബോള പോലുള്ള ഈ പറഞ്ഞ പോലെ മാരക വൈറസുകൾ രാജ്യത്തേക്ക് എത്തുന്നത് തടയാനും വേണ്ടിയാണ് ശരിക്കും ആരോഗ്യ മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ മന്ത്രാലയവും വളരെ സംയുക്തമായിട്ട് ഈ സുരക്ഷാ നടപടി അടിയന്തരമായിട്ട് പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ദിവസങ്ങളിൽ നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളവർ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യും കയറുന്നതിന് മുമ്പ് തന്നെ എയർ സുവിധ പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ പ്രത്യേകം ഓർക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലോ ബന്ധുക്കളിലോ ആർക്കെങ്കിലും ഇപ്പോൾ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ ഈ വിവരം ഇപ്പോൾ തന്നെ അവർക്കായിട്ട് ഷെയർ ചെയ്യുക. സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മുടെ ഷോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത മണിക്കൂറിൽ നമ്മുടെ മലയാളി ഡാഹയിൽ ഷിബ ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ 4 to 5 ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബാക്ക് ടു ഹോമുമായിട്ട് ആസിഫ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് ഷോസ് ഇങ്ങനെ ഗംഭീരമായിട്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഓൺലി ഓൺ ഹോം 92.2 FM. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ് നേർന്നുകൊണ്ട് ഞാനും ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogy case, അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക്. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ടുവയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു. 2018 നികുതി സെക്രട്ടറി ആശാ തോമസിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം യുഡിഎഫ് കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം യുഡിഎഫിൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക്

0: മറുപടി നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ബീൻ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതിചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ, മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ്. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ചയുണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്.
1: Home FM News. was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
9: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
3: Weather update.
6: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നീയും ഞാനും പ്രേമം എന്ന പാട്ട് നാട്ടിലെങ്ങും പാട്ടാണിപ്പോ. ആ കേറി വന്നോ, എന്താണിങ്ങനെ നോക്കി നിൽക്കുന്ന, കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോം എടാ, നമ്മുടെ വീടെടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബാട്. എപ്പടി എപ്പടി എപ്പടി എപ്പടി എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തോ ഭയങ്കര ചൂടെന്നാ, അതെനിക്കറിയാം. എല്ലായിടത്തും ചൂട് തന്നെയാണ്, എത്ര ചൂട് വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ നമ്മൾ ചൂടാവരുത്. ശരി, അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്കൊരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് പോവാം. ഇപ്പോൾ കേട്ട പാട്ട് ഏത് സിനിമയിലേതാണെന്ന് കുറേ പേർക്ക് അറിയാം അല്ലേ? കുറച്ച് പേര് മറന്നുപോയിട്ടുണ്ട്. ആന അലറലോടലറൽ എന്ന സിനിമയിലെ പാട്ടാണ്. എനിക്കിഷ്ടമാണ് ഈ പാട്ട് കേൾക്കാനായിട്ട്. ആന അലറലോടലറൽ എന്ന സിനിമയിലെ ഈ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ട്രെൻഡിങ് സോങ്ങിലേക്കാണ് പോകാൻ പോകുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഐ നോബഡിയിലെ പാട്ടാണ്. എല്ലാവർക്കും അറിയാം, ആൻതം ഓഫ് ഐ നോബഡി. അപ്പോൾ ആ പാട്ടിലേക്കാണ് പോകുന്നത്. മലയാളം പാട്ട് നഹി ഹേ, അത് ഹിന്ദി പാട്ടാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ എങ്കിലും ഇപ്പോൾ ആ പാട്ട് ഇങ്ങനെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇൻസ്റ്റാ അല്ലെങ്കിൽ റീലൊക്കെ കുറേ പേർ അതിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് ആ പാട്ട് തന്നെയായിരിക്കും ഇങ്ങനെ തത്തിക്കളിച്ചുകൊണ്ട് നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ഇവിടുത്തെ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന്, വിശേഷങ്ങളിലൊന്ന് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകമെങ്ങുമുള്ള ഒരു സന്തോഷമാണ്, നമ്മുടെ വേൾഡ് കപ്പ് നടക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, നമ്മുടെ ഹോം FM ടീം വിചാരിച്ചു നിങ്ങൾക്കായിട്ട് സമ്മാനം തരാമെന്ന്. ആരായിരിക്കും ഇത്തവണത്തെ ആ കപ്പ് തൂക്കുന്നത്? ഇപ്പം അങ്ങനെയാണല്ലോ പറയുന്നത്, കപ്പ് തൂക്കുക എന്നാണല്ലോ പറയുന്നത്. എന്തിനും ഏവനും ആര് തൂക്കും എന്ന ചോദ്യമാണ്. അപ്പോൾ ആരായിരിക്കും ആ കപ്പ് തൂക്കുന്നത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. വേണമെങ്കിൽ കൃത്യമായിട്ട് ആ ഗോള് തന്നെ നിങ്ങൾക്ക് പറയാം കേട്ടോ, ഇത്ര ഗോളായിരിക്കും. പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, ഒരു കാര്യം കൂടെ, നമുക്ക് ഫൈനലിൽ വരുന്ന രണ്ട് ടീം ആരായിരിക്കും, ആരായിരിക്കും കപ്പ് തൂക്കുന്നത്, എത്ര ഗോളായിരിക്കും, ഇത്രയും കാര്യങ്ങൾ മതി. പോരെ, രണ്ട് മൂന്ന് കാര്യങ്ങളല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അയക്കാവുന്നതാണ് നമ്മുടെ ഹോം FM-ൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നിങ്ങൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് ആദ്യം HWC, അതായത് നമ്മുടെ ഹോം വേൾഡ് കപ്പ് എന്നുള്ളതാണ്, HWC എന്നിട്ടിട്ട് ഫൈനലിലെത്തുന്ന ടീം ഇന്നാൾ കപ്പ് തൂക്കും, ഇത്ര ഗോളായിരിക്കും എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് മെസ്സേജിലൂടെ കൃത്യമായിട്ട് അറിയിക്കാം. നിങ്ങളുടെ ആ നല്ല പേരും കൂടെ വെക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ആദ്യം കൃത്യമായിട്ട് പ്രവചിക്കുന്ന കുറേ കൂട്ടുകാർ, ഇനിയിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം കുറച്ചുകൂടി ഈസിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ആദ്യം ആരൊക്കെ ആയിരിക്കും കൃത്യമായിട്ട് പ്രവചിക്കുന്നതെന്നുള്ളത് ഞങ്ങൾ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പ്രവചിക്കുന്നവരിൽ നിന്നും ഞങ്ങൾ സമ്മാനവും തരുന്നുണ്ട്. അക്ബർ ട്രാവൽസ് നൽകുന്ന നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ടിക്കറ്റ്, എയർ ടിക്കറ്റ്, റിട്ടേൺ എയർ ടിക്കറ്റ്, അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഗോൾഡ് വൗച്ചറുകൾ, പിന്നെ നമ്മുടെ ബർദുബായി ബൻകൂലിലെ അഗതീർ ബിൽഡിങ്ങിലുള്ള ARU ആയുർവേദ RS പങ്കുവയ്ക്കുന്ന ഒരുപാട് റെജുവിനേഷൻ പാക്കേജുകളൊക്കെ നേടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒത്തിരി പേർക്കാണ് സമ്മാനങ്ങൾ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായിരിക്കും ഇത്തവണത്തെ വേൾഡ് കപ്പ് തൂക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എഴുതി അയക്കുക. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇന്ന് പാട്ട് കേൾക്കണ്ടേ മലയാളിയുടെ അതിലൂടെ, പിന്നെ എന്തിനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? വേഗം മെസ്സേജ് അയച്ചോളൂ 0585829220 എന്ന നമ്പർ. Trending song of the hour.

0: പാസ്പോർട്ട് പൌരത്വ രേഖയല്ലെന്ന് കേന്ദ്രം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം, വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുക ലക്ഷ്യം. പൌരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം. പൌരത്വം തെളിയിക്കാൻ രേഖ.
1: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's
3: 055-666-5859. Home 92.2 FM. Home is a feeling.
4: Malayalita.
5: Kerala. Kerala.

0: ഭയങ്കര സ്നേഹമുള്ളൊരു പാട്ട്, ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇത് കുറേ നാളായിട്ടോ ഞാൻ സത്യമായിട്ട് എൻ്റെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തന്നിട്ട്. ഇന്ന് ഈ പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബിച്ചുവാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ബിച്ചുവിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് കേട്ടപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു മുത്തശ്ശി കഥ എന്നുള്ള പേര് കേട്ടപ്പോഴാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാരുടെ കഥകൾ എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേരിപ്പോൾ നിങ്ങളുടെ മുത്തശ്ശിയെക്കുറിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഓർത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കണം. എങ്ങനെയായിരുന്നു നിങ്ങളുടെ മുത്തശ്ശി? മുത്തശ്ശി എന്ന് പറയുമ്പോൾ ശരിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തുകാർ മുത്തശ്ശി എന്ന് ചിലപ്പം അമ്മയുടെ അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ അമ്മയുടെ അമ്മയുടെ അമ്മയാണ് മുത്തശ്ശി എന്ന് വിളിക്കുക. സാധാരണ അമ്മയുടെ അമ്മേനെ അമ്മമ്മ എന്നും അമ്മയുടെ അമ്മയുടെ അമ്മേനെ മുത്തശ്ശി എന്നാണ് വിളിക്കുന്നത്. നിത്യം ഇവിടെ ഒരു വാതർന്നു നോക്കണേ ഏ എന്താന്ന് അങ്ങനെ. പിന്നെ അച്ഛൻ്റെ അമ്മയെ ഞങ്ങൾ വിളിക്കുന്നത് അച്ഛമ്മ എന്നാണ്. അപ്പൊ അച്ഛമ്മ അമ്മമ്മ പിന്നെ അമ്മമ്മയുടെ അമ്മയാണ് മുത്തശ്ശി എന്ന് വിളിക്കുന്നത്. പക്ഷെ ചില നാട്ടിലൊക്കെ അങ്ങനെയല്ല, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അമ്മയുടെ അമ്മയും അച്ഛൻ്റെ അമ്മയും മുത്തശ്ശി എന്ന് വിളിക്കുന്നവർ ഉണ്ട്. ഉമ്മമ്മ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വലിയ മമ്മി എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മുത്തശ്ശി വിളിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളുടെ വീട്ടില് നിങ്ങളോട് കരയാ കളിക്കാനും ചിരിക്കാനും കഥ പറഞ്ഞു തരാനും ഒക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വേഗം എടുക്കുന്നത് മിക്കവാറും നമ്മുടെ അമ്മമ്മമാരായിരിക്കും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുത്തശ്ശിയുടെ പേര് പറയണമെങ്കിൽ പറയാം, ആ കുഞ്ഞു കുഞ്ഞു ഓർമ്മകൾ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ പറയാം, ഒന്നുമില്ലെങ്കിലും അവരുടെ പേരെങ്കിലും ഒന്ന് പറയാ. ഇപ്പോഴും ഒരുപാട് പേർക്ക് അമ്മമ്മയുടെ കൂടെ സംസാരിക്കാനും അവരുടെ കൂടെ നാട്ടിൽ പോകുമ്പം സമയം ചെലവഴിക്കാനും ഒക്കെ ഉള്ള സമയം കിട്ടും. അതെല്ലാവർക്കും കിട്ടാറില്ല ആ ഒരു ഭാഗ്യമൊന്നും, പലരുടെയും മുത്തശ്ശി അല്ലെങ്കിൽ അമ്മമ്മ ഉമ്മമ്മയൊന്നും ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളിപ്പോൾ അവരെ കുറിച്ച് ഓർക്കുന്നെങ്കിൽ ഒന്ന് പറഞ്ഞേക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം 0585829220. ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ വാട്സാപ്പിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് പേര് ഇന്ന് HWC എന്ന് പറഞ്ഞുകൊണ്ട് ആരായിരിക്കും വേൾഡ് കപ്പ് തൂക്കുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും വിശദമായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഇനിയും അയക്കാനുള്ള സമയമുണ്ട്. അമ്മമ്മ അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആതിര സുരാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, മുത്തശ്ശി അമ്മമ്മ എന്നാണ് വിളിക്കുന്നത് അല്ലേ. ഷഹീറിൻ്റെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്തോഷ് കുമാർ പച്ചാട്ട്, പിന്നെ നമ്മുടെ മാത്യു ചായൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. ഹായ് ഷിബ, സുഖമാണോ? ഭക്ഷണം കഴിച്ചു? ഞാൻ ചോറ് കഴിച്ചു, അയലക്കറി ഉണ്ടായിരുന്നു, എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ സിസ്റ്റർ രാജി തന്നു എന്നാണ്. അപ്പം ഞാൻ എന്താ, നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക, ഏത് സിസ്റ്ററാണ് റിസൈൻ ചെയ്തത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ രാജി തന്നു എന്ന് പറയുന്നത് അവരാണ് ഇന്ന് അയലക്കറിയും ചോറും ഒക്കെ നമ്മുടെ മാത്യു ചായൻ ഉണ്ടാക്കി കൊടുത്തതെന്നാണ്. പിന്നെ ചമ്മന്തിപ്പൊടി, മാങ്ങ അച്ചാർ ഒക്കെ ഉണ്ടായിരുന്നു, ഒരു പാട്ടും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്യു ചായ എന്തായാലും അടുത്ത പാട്ട് വരുമ്പോൾ താങ്കൾക്കൂടെ വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. എനിക്കൊരു പാട്ട് വേണം ഷീബ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശാഖിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അസുരു നമസ്കാരം, ഒരു പാട്ട് തരുമോ ചോദിച്ചിട്ടുണ്ട്. അബ്ദുൽ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് അബ്ദുൽ. മെഹബൂബയുടെ മെസ്സേജ്, ഹായ് മെഹബൂബാട, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇങ്ങനെ സന്ദേശങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും. അതുപോലെ തന്നെ എന്തെങ്കിലും ആശംസകളോ വിശേഷങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്.
1: HOME FM presents തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇന്നിപ്പോ ഈ സമയത്ത് ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ അങ്ങനെ വലിയ ബിസി ആയിട്ടൊന്നും കാണുന്നില്ല. എന്നാലും ചില റോഡുകളിൽ കുറച്ച് കുറച്ച് ട്രാഫിക് കാണാം. നമ്മുടെ 93D Street in മിർദിഫാം ഭാഗത്ത് കുറച്ചൊരു ചെറിയൊരു ട്രാഫിക് കാണുന്നുണ്ട്, അത്ര വലിയ ഹെവി അല്ല. പിന്നെ അതുപോലെ തന്നെ ഓൺ കോർണിഷ് സ്ട്രീറ്റ് ഇൻ അൽ മംസാർ ഷാർജ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ D86 ഫസ്റ്റ് അൽഖൈൽ സ്ട്രീറ്റ് ഇൻ അൽഖോസ് ഇൻഡസ്ട്രിയൽ ഏരിയ 3 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: You are listening to Malayali Da with Sheba. You're tuned into Home 92.2 FM. Home is a feeling.

0: ഒപ്പം എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാനായിട്ട് നമ്മുടെ ഒപ്പം കൂടിയത് ഇന്ന് സുരേഷാണ്. സുരേഷ്, ഞാൻ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ ഇന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വന്നാലുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടുത്ത പാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങൾ, ഇങ്ങനെ വർത്തമാനങ്ങളോ ഒക്കെ വരും. ഇന്ന് നമ്മൾ ആദ്യം മുത്തശ്ശിക്കഥയിലെ പാട്ട് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ അമ്മമ്മമാരെക്കുറിച്ചും മുത്തശ്ശിമാരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന നിങ്ങളുടെ മുത്തശ്ശിമാരെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ അവരുടെ പേര് പറയാം, നിങ്ങൾ എന്താണ് അവരെ വിളിച്ചിരുന്നത്, അമ്മമ്മാന്നാണോ മുത്തശ്ശിന്നാണോ എന്ന്. അപ്പോൾ നമ്മുടെ ആതിര പറഞ്ഞു ഞങ്ങൾ അമ്മമ്മ എന്നാണ് വിളിക്കാറുന്നത്. അപ്പോഴാണ് നമ്മുടെ മെഹബൂബ പറഞ്ഞത് മച്ചമ്മ എന്നാണ് വിളിക്കാറെന്ന്. മുഹമ്മദ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഹമ്മദിൻ്റെ ഉമ്മുമ്മയുടെ പേര് മൈമൂന എന്നാണ്, നല്ല ഉമ്മ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മമ്മയുടെയോ മുത്തശ്ശിയുടെയോ ഉമ്മുമ്മയുടെയോ ഒക്കെ കാര്യമൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അതിന് കൂടുതൽ ഞാൻ പറഞ്ഞത് വേറെ മറ്റേമ്മ ഇങ്ങോട്ട് വാ പറഞ്ഞു വന്നത്. ചിന്നമ്മ പാട്ട് കേട്ടോണ്ടിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ അക്ഷയെ കൂടെ ഓർത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം അക്ഷയ ഇങ്ങനെ പെട്ടെന്ന് ഇരുന്നിട്ട് നമ്മൾ ഒപ്പത്തിലെ പാട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അക്ഷയ് പറയായിരുന്നു, അത് ചേച്ചി ആ പാട്ട് കുഞ്ഞമ്മ അടി. ഞാൻ പറഞ്ഞു കുഞ്ഞമ്മ അല്ല വല്യമ്മ ഓടിക്കോടെ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മള് ചെറിയമ്മ ചിന്നമ്മ കുഞ്ഞമ്മ എന്നൊക്കെ വിളിക്കാറുണ്ട്.
1: എന്റെ നാട് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ്, ഹാഫ് ആ വട്ടർ വേണ്ടോ കൊല്ലം. അപ്പൊ ഞങ്ങളുടെ നാട്ടില് പിന്നെ നമ്മുടെ വീടിന് അടുത്തുള്ളവർ തന്നെ ചേട്ടന്മാർ അവരൊക്കെ മുത്തശ്ശി എന്ന് വിളിച്ചത് ഞാൻ കേട്ടിട്ടില്ല. കൊല്ലത്ത് അങ്ങനെ ആരും മുത്തശ്ശി എന്ന് വിളിക്കത്തില്ല. അമ്മുമ്മ അമ്മ അമ്മ പിന്നെ മറ്റേമ്മ. ആ ചേച്ചി പറഞ്ഞപ്പോ ഞാൻ മറ്റേമ്മന്ന് ഇവര് വിളിക്കുന്ന കേൾക്കുന്നതേ, മറ്റമ്മ എന്നായിരിക്കും പറയുമ്പോ മറ്റേമ്മ എന്നായി പോകുന്നതായിരിക്കും. ഇങ്ങനെ അച്ഛമ്മ വലുതായിട്ടില്ല, എന്റെ ബ്രദറിന്റെ കുട്ടികൾ അച്ഛമ്മ എന്ന് വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. അല്ലാണ്ട് അങ്ങനെ നമുക്ക് കൂടുതൽ
0: നമ്മൾ പറയുന്നത് അച്ഛന്റെ അമ്മ.
1: അപ്പൊ എന്റെ അമ്മേനെ എന്റെ ബ്രദറിന്റെ കുട്ടികള് അച്ഛമ്മ എന്ന് വിളിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛമ്മ എന്ന് വിളിക്കുന്നത്, ബാക്കിക്ക് അമ്മ സിനിമകളിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ.
0: ഹൈ അങ്ങനെ മാറിയിരിക്കുക, എന്നാ അതേ നമ്മുടെ അച്ഛമ്മ പറഞ്ഞിട്ട്
1: വള്ളുവനാടൻ സ്ലാങ്ങിലേ കേട്ടിട്ടുള്ളൂ.
0: ഇല്ല നമ്മ എനിക്ക് പിന്നെ അച്ഛമ്മ എന്നോ അമ്മമ്മ എന്നോ ഒന്നും വിളിക്കാൻ പറ്റില്ല. അമ്മ അമ്മയും അച്ഛനെയും മാത്രം കണ്ടു. ഞാൻ വളരെ ചെറുതായിരുന്നപ്പോ തന്നെ അവരൊക്കെ രക്ഷപ്പെട്ടു.
1: ശരി, എന്റെ അച്ഛന്റെ അമ്മയെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല, ഫോട്ടോസിൽ മാത്രം. അവരപ്പോഴേക്കും ഭിത്തി കയറി. എന്റെ അമ്മയുടെ അമ്മ ഓക്കെ ഒരുപാട് കാലം കൂടെ ഉണ്ടായിരുന്നു, ഒരു ചക്കര അമ്മയായിരുന്നു.
0: ശരിക്കും ഈ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ കൊച്ചു നമ്മള് ചെറുതായിരിക്കുമ്പോൾ മുതല് സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഓരോരുത്തരും ഓരോരോ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൂലേ. അപ്പം മുതൽ എന്റെ ശ്രദ്ധ എന്തായിരുന്നു എന്നറിയോ നിത്യ, ഞങ്ങൾ സ്ഥിരമായിട്ട് സ്കൂളിൽ കുറച്ചൊന്ന് നടന്നിട്ടാ പോകേണ്ട. അപ്പൊ ചെറിയ വഴി കൂടെ പോകുന്നത്. അവിടെ ഒരു ജഗദാലയം എന്ന് പറഞ്ഞ ഒരു വീടുണ്ട്. ആ വീടിന്റെ മുറ്റത്ത് വെള്ളയും വെള്ളയൊക്കെ വെള്ള ഉടുപ്പും വെള്ള മുണ്ടും ഒക്കെ ഇട്ടിട്ട് ഒരു അമ്മമ്മ ഇരിക്കും. എന്തൊരു ഭംഗിയാണെന്ന് അറിയാവോ, ഇങ്ങനെ കാലൊക്കെ തടയി തടയി തടയി തടയി ഇരിക്കും. ആ വീടിന്റെ പേര് ജഗദാലയം എന്നാണ്.
1: അവിടുത്തെ അമ്മമ്മയുടെ ജഗദമ്മ ആയിരിക്കും,
0: ജഗദമ്മ ആയിരിക്കണം. അപ്പൊ ഞാൻ ഈ എല്ലാ അമ്മമാരും അതുപോലെ തന്നെ ഏതെങ്കിലും അമ്മമാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് അവരുടെ ഒരു മണം ഉണ്ടല്ലോ. പണ്ടത്തെ അമ്മമാര് മുറുക്ക് വെറ്റില മുറുക്ക്. ഇപ്പൊ നമ്മുടെ അമ്മയൊക്കെ വയസ്സാകുമ്പോൾ അവര് മുറുക്കത്തൊന്നുമില്ല,
1: കാലം മാറിയല്ല.
0: ആ അതെ, പക്ഷെ പണ്ടത്തെ അമ്മമാരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബിയായിരുന്നു മുറുക്കുക എന്നുള്ളത്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങോട്ട് ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ മുറുക്കുന്ന പരിപാടി, വെറ്റില മുറുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെ ഒരു പ്രത്യേക മണമാണ് എന്റെ നിത്തു.
1: ശരി കേട്ടോ, ഞാനേ എന്റെ അമ്മയുടെ അമ്മ ഈവനിങ് രാവിലെ കുളിച്ചിട്ട് നിർമാലയം തൊഴാനൊക്കെ പോകും കേട്ടോ. പിന്നെ ഈവനിങ് ഒരു 3-4 മണിയാകുമ്പോ കുളിച്ചിട്ടൊരു വരവുണ്ട്, സ്വർണ്ണ തലമുടിയൊക്കെ ഇങ്ങോട്ട് ഇട്ട്. എന്നിട്ട് നമ്മുടെ വീടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു സിമന്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കാനുള്ള കുറച്ച് സ്ഥലം കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ വന്ന് ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. അയ്യോ, ആള് വേറെ ലെവലാണ്. എന്റെ അമ്മമ്മയുടെ പേര് ദേവകി അമ്മ എന്നാ, അതൊരു വരമായിരുന്നു, ഒരു പ്രത്യേകത ഉള്ള ആളായിരുന്നു അമ്മ. ഞാൻ ഇത് ഓർക്കും. അത് മാത്രല്ല, എന്റെ അമ്മമ്മ ഞാൻ കണ്ട കാലം മുതലേ അമ്മമ്മയുടെ ഓരോ മുടിയും നരച്ച മുടി, അതൊരു ഗോൾഡൻ ലൈറ്റ് ഗോൾഡൻ കളർ. ഇതൊക്കെ എന്റെ വിചാരം വളരെ ചെറുപ്പം 4-ാം ക്ലാസ് വരെ കേട്ടോ. ബുക്കിനകത്ത് കൊണ്ടുവന്ന് മയിൽപ്പീല് വെക്കുന്ന ഒരു അമ്മമ്മയുടെ മുടി എന്താ, ഒരു ദിവസം ഒന്നും കിട്ടിയില്ലെങ്കിൽ വലിച്ചു പൊഴുതിട്ടുണ്ട്. അടിയും കിട്ടിയിട്ടില്ല
0: പണ്ടേ ഇങ്ങനെ. മുടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം, അതിന് മുമ്പ് വേറെ കാര്യം പറയട്ടെ. ഈ എന്റെ അമ്മമ്മ നമ്മളെയൊക്കെ അമ്മമാരൊക്കെ അവരുടെ അമ്മമ്മമാരെ കുറിച്ചൊക്കെ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ പറയും. അതായത് എന്റെ അമ്മയുടെ പേര് ശകുന്തള, അമ്മയുടെ അമ്മയുടെ പേര് ശാരദ എന്നാണ്. ആ അമ്മയുടെ അമ്മയുടെ പേര്, അതായത് മുത്തശ്ശിയുടെ പേര്, എന്റെ അമ്മയുടെ മുത്തശ്ശിയുടെ പേര് കാർത്തികായണി എന്നാണ്.
1: എന്റെ അമ്മയുടെ അമ്മുമ്മയുടെ അമ്മയുടെ പേര് കാർത്തികായണി
0: എന്നിട്ട് പറഞ്ഞേ. എന്റെ അമ്മ എപ്പോഴും ഇങ്ങനെ ഭയങ്കര അഭിമാനത്തോടെ പറയും, എന്റെ മുത്തശ്ശിന്റെ പേര് കാർത്തികായണി. ആ അമ്മമ്മയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ നക്ഷത്രം കാർത്തികയായിരുന്നു. കാർത്തികടന്ന് ജനിച്ചു, കാർത്തികടന്ന് മരിച്ചു. ഇവർക്ക് ഈ വർഷം ഒന്നും നോക്കലും പരിപാടി ഇല്ലല്ലോ.
1: ശരിയാ ഈ കാര്യം. ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോ ഞങ്ങൾ ഒരാളുടെ ബർത്ത് ഡേറ്റ് ചോദിച്ചപ്പോ ഒരു ആന്റി പറയുകയാണെ, അത് 8 മണിക്ക് അല്ല 6 മണിയുടെ ട്രെയിൻ അങ്ങോട്ട് പോയപ്പോഴായിരുന്നു.
0: ഈശ്വര ഇപ്പോഴും ഇങ്ങനെയുള്ള താരങ്ങളുണ്ടോ? അല്ല, പഴയ ആൾക്കാരിങ്ങനെ സംസാരിക്കും. അതുപോലെ അമ്മയുടെ ഒരു കുഞ്ഞമ്മ എനിക്കിങ്ങനെ സംസാരിക്കുന്ന, ആമ്മ ഒരുപാട് കാലം ജീവിച്ചു, ഏകദേശം 100 വയസ്സ് 102 വയസ്സ് വരെ എങ്ങാണ്ട് ജീവിച്ച് ആ അമ്മമ്മനെ ഞങ്ങൾക്ക് ഒക്കെ അറിയാം. അമ്മയുടെ ചെറിയമ്മയാണ്. അപ്പൊ അമ്മമ്മയാണെങ്കിൽ ഇങ്ങനെ പറയും, മക്കളെ ഞാൻ തിരുവനന്തപുരത്ത് പോയേ വെച്ച്, പഴയ വന്നേം വെച്ച്. ആ അമ്മമ്മ ഉണ്ടല്ലോ, പണ്ട് കുപ്പിയിൽ നിറയെ രസം ഉണ്ടാക്കി വെക്കും. ഞങ്ങള് വരുന്നു എന്ന് പറയുന്ന സമയത്ത് വീട്ടില് കുപ്പി രസമൊക്കെ. എന്റെ രണ്ടാമത്തെ ചേച്ചി അതെ ഇപ്പോഴും പറയും, അമ്മമ്മ ഉണ്ടാക്കുന്നത് പോലെ
1: രസം പറ്റത്തില്ല.
0: വേറൊരു വിറ്റൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത്
1: സമർപ്പിക്കും.
0: ഞങ്ങൾ ഇവിടുന്ന് മൈക്കിൽ വിളിക്കാൻ പോയിരുന്നു, നമ്മുടെ മിനിമ കൂടെ വന്നിരുന്നെങ്കിൽ നല്ല രസം. അതായത് ഞങ്ങൾ അമ്മമ്മമാരെ കുറിച്ചാടാ പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് അമ്മമ്മ മുത്തശ്ശി എന്നൊക്കെ പറയും. നിങ്ങളുടെ കാസർഗോഡ് എന്താ വിളിക്കുക?
2: അമ്മമ്മ അജ്ജി എന്ന് വിളിക്കും. ചിലപ്പോ
1: അജ്ജിയും
2: അജ്ജിന്ന് വിളിക്കും. അജ്ജനും അജ്ജിയും. അജ്ജനപ്പൂപ്പൻ
0: അപ്പൊ നമ്മുടെ മുത്തശ്ശിമാരെ പറ്റിയിട്ടുള്ള നമ്മള് തമാശ പറഞ്ഞോണ്ടിരിക്കുക. എന്റെ അമ്മയൊക്കെ അമ്മമ്മയുടെ അമ്മമ്മയെ പറ്റി പറയുന്ന, അവര് ഭയങ്കര പ്രൗഡായിട്ട് പറയാ, അമ്മമ്മയുടെ പേര് മുത്തശ്ശിയുടെ പേര് കാർത്തികായണിയാണ്. എന്റെ അമ്മ പറയുന്ന, എന്റെ മുത്തശ്ശി നല്ല രസമായിരുന്നു, കാർത്തികടന്ന് ജനിച്ചു, കാർത്തികായണി പേര് കാർത്തികടന്ന് മരിച്ചു, ഇതൊക്കെയാണ് അപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കൊരു കോമഡി പറയാനുണ്ട്. അപ്പൊ നിത്യ പറയാണ്, നിത്യയുടെ അമ്മമ്മയുടെ മുടി
1: പറിച്ചോണ്ട് ചുരുണ്ട് താഴെ വരെ ഉണ്ട്, അത് കുളിച്ചിട്ട് വന്നൊരു ഇരിപ്പുണ്ട് എന്റെ അമ്മോ. അപ്പൊ ഞാനിങ്ങനെ ഒന്നിലും പൊഴിഞ്ഞു വീഴില്ലെന്നുണ്ടെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അന്ന് ദിവസം പൊട്ടിച്ചു അടി അടി കിട്ടി. അതുപോലെ അമ്മമ്മ മരിച്ച ദിവസം വിഷമത്തോടെയാണ് കുറെ കാലം പറഞ്ഞത്, പക്ഷെ ഇപ്പൊ രസകരമായിട്ട് പറയാം. അങ്ങനെ എന്നും രാത്രി ഞാൻ ശല്യം ചെയ്യും, ഉറങ്ങത്തില്ല, വെറുതെ പാട്ടുപാടി വിഷമിപ്പിക്കും. അപ്പൊ കിടന്നുറങ്ങുന്നുണ്ടോന്ന് എന്നും വഴക്ക് കിട്ടും. അമ്മമ്മ മരിക്കുന്നതിന്റെ എന്തൊരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഏതോ ഒരു പാട്ടകാന്നൊക്കെ പോവുക. അപ്പൊ എന്റെ അമ്മയച്ചനും കിടന്നുറങ്ങുന്നുണ്ടോ, 10 മണിയായി സ്കൂളിൽ പോകണം എന്നൊക്കെ പറയാം. അപ്പൊ അമ്മമ്മ മക്കൾ കുറച്ച് പാടിക്കോ. അപ്പൊ അമ്മമ്മ അന്ന് രാത്രി മരിച്ചു, അമ്മമ്മ അന്ന് രാത്രി
2: മരിച്ചു.
1: അച്ഛനൊക്കെ പറയാം, നീ അമ്മ
2: ശരിക്കും പാട്ടുപാടി ഉറക്കി
0: ദീർഘമായിട്ട്
2: പാട്ടുപാടി
0: ഉറക്കില്ല. നിത്തു ആ പാട്ടിനി പാടുമ്പോൾ നമുക്ക്
2: നിൽക്കാം. മാടി വിളിക്കാന്ന് പറഞ്ഞു അമ്മമ്മേ മാടി വിളിച്ച്.
1: അമ്മമ്മ അന്ന് വടി എടുത്തില്ല, അമ്മമ്മ അപ്പോഴേക്കും മരിച്ചു
0: കഴിഞ്ഞു.
2: എന്നെ കിട്ടില്ലല്ലോ
1: അമ്മമ്മ കൂട്ടുന്ന എന്നെ കിട്ടില്ലല്ലോ. ഇപ്പോഴും ഭയങ്കര സങ്കടത്തിലേക്ക് വരുന്നു. അന്ന് മരിച്ചു കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ട് ഭയങ്കര ഫീലിംഗ് ആക്കണം. ഞാനുങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. പിന്നെ ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയാ, എന്റെ പാവമ്മ ഇവിടെ പാട്ട് പാടിക്കൊണ്ട.
0: ഞാൻ സാധാരണ ഇടയ്ക്കിടയ്ക്ക് പാടാൻ വിളിക്കാറുണ്ട്, ഇനി വിളിക്കണില്ല.
2: നീ പാട്ടേ
0: പാടൂല്ല. ഇനി നമ്മുടെ പപ്പുവിന്റെ അമ്മയെ കുറിച്ച് പറ.
2: എന്റെ അമ്മൂമ്മയെ കുറിച്ച് അല്ലേ? എന്റെ അമ്മൂമ്മ എനിക്ക് എന്റെ അച്ഛന്റെ അമ്മയില്ലേ, അച്ഛമ്മ,
0: അച്ഛമ്മ
2: അച്ഛമ്മയായിട്ടാണ് കൂടുതൽ കണക്ഷൻ. കാരണം നമ്മൾ അച്ഛന്റെ വീട്ടിൽ താമസിച്ച് അച്ഛമ്മയുടെ കൂടെ താമസിച്ചിട്ടാണ്. അച്ഛമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പണ്ടൊക്കെ കല്യാണത്തിന് പോയിട്ട് വരുമ്പം അച്ഛമ്മ ഈ മുണ്ടില്ല, മുണ്ടും നേരിയതാണല്ലോ. ആ മുണ്ടും നേരിയതിന്റെ മുണ്ടിന്റെ ഇടയിൽ ഈ വറുത്തുപ്പേരി, ശർക്കര വരട്ടി, ഒരു പഴം അതൊക്കെ തിരികിയിട്ട്, അതായത് നമ്മൾ പോവാത്ത സ്കൂളിൽ പോയിട്ടുണ്ടാവും, നമ്മൾ അമ്മമ്മ മാത്രമേ അച്ഛമ്മ മാത്രമേ പോയിട്ടുണ്ടാവും. അച്ഛമ്മ ഇതെല്ലാം വെച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ ആ സ്കൂൾ വിട്ടിട്ട് വരുമ്പോൾ അത് തരുന്ന അച്ഛമ്മയുടെ ആ മുണ്ടിന്റെ ആ ഒരു കോണ്ടലേക്ക് കഴിച്ചിട്ട് നമുക്ക് തരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് പിന്നെ എത്രയോ ഉപ്പേരിയും എത്രയോ ശർക്കര വരട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നമുക്ക് വേണ്ടിയിട്ട് കരുതി വെക്കുന്ന ആകെ അച്ഛമ്മക്ക് അതേ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അത് അവർ കഴിക്കാതെ എനിക്കും എന്റെ ബ്രദറിനും ഏട്ടനും വേണ്ടിയിട്ട് ഇങ്ങനെ കരുതി വെച്ചിട്ട് തരുന്ന ആ ഒരു മൊമെന്റ്
1: അത്
2: കരുത്. ശരിക്കും അച്ഛമ്മ മരിച്ചത് ഇടിവെട്ടിട്ടാണ്. അപ്പൊ അടുത്ത് ഇത് ഞാറ് നടന്ന സമയത്ത് ഇടിവെട്ട് വന്നു. അച്ഛമ്മ അപ്പോഴേ പോയി. ഞാൻ സ്കൂളിൽ പഠിക്കുക, ദുർഗായി സ്കൂളിൽ പഠിക്കായിരുന്നു കേട്ടോ, 9-ലോ 10-ലോ 9-ാം ക്ലാസ്സിലോ ആണെന്ന് തോന്നുന്നു. തോന്നുന്നു. പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിൽ പറയുന്നുണ്ട് ഈ ഇടിവിട്ട ശബ്ദം കേട്ടിട്ട് എന്തൊരു ഇടിയാ, ഇത് എവിടെയെങ്കിലും വീട്ടുണ്ടാവുമല്ലോ എന്ന്. അത്ര വലിയ ഇടിയായിരുന്നു. ആ ഇടിയിലാണ് അച്ഛമ്മ മരിച്ചു പോയത്. പക്ഷെ മരിക്കുന്ന ഒരു അച്ഛമ്മ ആക്റ്റീവായിരുന്നു. ഈ ചായയും പലഹാരമൊക്കെ കൊണ്ട് പാടത്തേക്ക് പോയിട്ട് അവർ കയറിയപ്പോൾ അച്ഛമ്മ ഇറങ്ങിയിട്ട് ഞാറ് നട്ടപ്പോൾ അച്ഛമ്മ മരിച്ചുപോയി. അപ്പൊ ഇപ്പോഴും ഇടി മഴ എന്ന് വരുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെല്ലാം വീട്ടിലെത്തണം. കാരണം അപ്പൊ ഓരോ മഴക്കാലം ഓരോ ഇടിക്കാലും അച്ഛമ്മയുടെ ഓർമ്മയാണ്. പിന്നെ അച്ഛമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണ്. അച്ഛമ്മന്റെ ഓർമ്മ വെക്കുമ്പോൾ തന്നെ അച്ഛമ്മ രാവിലെ കുളിച്ച് തുളസി തിരക്കി ആ വെള്ളമൊക്കെ തലയിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ടൊക്കെ ചെയ്യുന്നത് ഒരു ഒരു രൂപം ഉണ്ടല്ലോ നമ്മുടെ മുന്നിൽ.
1: അതാണ് ഫ്രഷ്നെസ് ഉള്ള ഓർമ്മ അമ്മമാരെന്ന്
0: പറയുന്നത്.
2: പാർവതി എന്നാണ് പേര്.
1: പാർവതി, ദേവകി ആൻഡ് യു.
0: എന്റെ അമ്മയുടെ പേര് അമ്മമ്മയുടെ പേര് ശാരദ.
1: ശാരദ, ദേവകി, പാർവതി,
0: നല്ല പേരുകൾ. ശാരദ അമ്മ. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറയാന്ന്, ഞാൻ സ്കൂളിൽ പോകുമ്പോ എപ്പോഴും അമ്മമ്മമാര് ശ്രദ്ധിക്കുകയാണ്. ഞങ്ങളുടെ ഒരു ഒരു വീട്ടില് ജഗദാലയം എന്ന് പറഞ്ഞ വീട്ടിൽ എപ്പോഴും ഒരു അമ്മമ്മ ഇങ്ങനെ ഇരിക്കുന്ന നല്ല വെള്ളം സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട്. ഞാൻ കുഞ്ഞിലെ മുതൽ എന്റെ അമ്മേനോട് പറയുന്നത് എന്താണെന്നറിയാമോ, അമ്മ വയസ്സാകുമ്പോ എപ്പോഴും നല്ല സെറ്റും മുണ്ടും ഒക്കെ കൊടുത്ത് എങ്ങനെ ഇരിക്കണം. എന്റെ വീടിന് ഞാൻ വെച്ചപ്പോ പേര് വെച്ച എന്താണെന്നറിയോ, ജഗദീശ്വരം.
2: പഴയ വീട് എന്റെ വീടിന്റെ പേരെന്താണെന്നറിയോ,
0: എന്താടാ,
2: ദുനിയാവ്. നമ്മുടെ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം എന്ന് പറയുന്ന അവിടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇട്ട പേരാണ് ദുനിയാവ്. ഫ്രൈഡേ ഈ സമയമാകുമ്പോ ഞങ്ങൾ കുറച്ച് ഒരു സെൻസസ് സർട്ടിഫിക്കറ്റ്.
1: പുതിയ വീട് വെച്ചപ്പോഴേ എനിക്കിഷ്ടമുള്ളൊരു പേര് കേൾക്കാൻ പറ്റില്ല. എന്റെ കുടുംബ വീട്ടിൽ നല്ലൊരു പേരില്ലാണ് ഞാൻ പറയുന്നില്ല.
0: അത് തന്നെ പലരുടെ പാസ്പോർട്ടിലൊക്കെ നോക്കുമ്പോ മൂലംകുഴി
2: ഇവിടെ ചില കാട്ടിലുണ്ട്. നമ്മള് സഹലുണ്ടല്ലോ, സഹൽ കാട്ടിലാണ്. നിന്റെ വീട് എവിടെ? കാട്ടില്ല, കാട്ടിലാണോ? വീട്ടു പേരാണ് കാട്ടിൽ.
1: പിന്നെ പറമ്പിൽ.
2: പറമ്പിൽ,
1: ശരിയാ. ആ കാസർഗോഡത്തെ വീടിന്റെ പേര് വേണമെങ്കിൽ പറയാം. അതാ ഇച്ചിരി വൃത്തിയുണ്ട്, രാജലക്ഷ്മി ഭവനം.
2: നേരത്തെ എന്തോ പറയാൻ വന്നിട്ട് അതിനിടയിലാണ് ഞാൻ ഈ വീട്ടിന്റെ പേരിലേക്ക് പോയത്.
0: അല്ലല്ല, ഞാൻ പറയാൻ വന്നത് നമ്മുടെ മുത്തശ്ശിമാരെ കാര്യമാണല്ലോ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അമ്മമ്മേനെ ഒന്നും കണ്ടിട്ടില്ല, നമ്മളെ അമ്മയും അച്ഛനെയും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ നമ്മുടെ എന്റെയും ചേച്ചിമാരുടെയും മക്കളൊക്കെ അവർക്ക് ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയെ കാണാം എന്നുള്ളതാണ്. അപ്പൊ എന്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഇളയ മോള്, അവളിപ്പോ 8ാം ക്ലാസ്സിലാണ്. രണ്ടാമത്തെ ചേച്ചിയുടെ ഇളയ മോള് പ്രാർത്ഥന, അവളുണ്ടല്ലോ കുഞ്ഞിലെ അമ്മ എപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടമാണ്, എപ്പോഴും സെറ്റും മുണ്ടൊക്കെ എടുത്തിട്ട് അമ്മ അങ്ങനെ ഇരിക്കും. അത്രയും പ്രായമായില്ലെങ്കിൽ ഞങ്ങൾ നാട്ടിലൊക്കെ എപ്പോഴും അങ്ങനെ അമ്മയുടെ അടുത്ത് പറയുന്നു. അപ്പൊ അമ്മ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ കുളിച്ചിട്ട് വന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ കേളി ആയിട്ടുള്ള ഹെയറാണ്. അപ്പൊ ഇപ്പൊ കുറച്ച് നരച്ചു തുടങ്ങിയല്ലോ. അങ്ങമ്മ ഇങ്ങനെ വന്നിരുന്നിട്ട് തിരിഞ്ഞിരുന്നപ്പോ എന്റെ പാത്തു പറയാണ്, ഞങ്ങൾ പാത്തു എന്നാണ് വിളിക്കുന്നത്, അമ്മമ്മേനെ കാണാൻ ഹരിഹരൻജിയെ പോലെ ഉണ്ട്.
2: അമ്മമ്മമാരെ കുറിച്ച് പറയുമ്പോൾ അപ്പൂപ്പന്മാരെ കുറിച്ചും കൂടി നമുക്ക് പറയാം. പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ എന്താ പറയാ, അമ്മൂമ്മമാർക്ക് വേണ്ടിട്ട്, അമ്മൂമ്മ അച്ഛമ്മ എല്ലാം ചേർന്നത്.
0: അച്ഛമ്മ, അമ്മമ്മ, മറ്റമ്മ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്.
1: കരളെ കരളെ ആരും ഇപ്പഴ കേൾക്കുന്നത്.
3: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
2: പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് കേന്ദ്രം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം, വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുക ലക്ഷ്യം. പൗരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം. പൗരത്വം തെളിയിക്കാൻ രേഖ.
3: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.
4: കേറുവാടാ മക്കളെ, കേറുവാ.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. ഇന്ത്യയിലേക്ക് യാത്ര എയർ സുവിധ വേണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും VHP നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിനു പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി VD സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു.

0: 2018 നികുതി സെക്രട്ടറി ആശാ തോമസിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കിക്കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖമുദ്രയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. പിഎം ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിന് തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് എം എൽ എ സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും എം വി ഗോവിന്ദൻ. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബിജെപി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ. മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിനുശേഷം തുറന്നു സമ്മതിച്ച കാനഡ. 1985 ജൂൺ 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന 329 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ജി സി സി കൂട്ടായ്മ. ബഹ്റിനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് യു എസ് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും 1 ഗോൾ വീതം നേടി. ലോകകപ്പിൽ 2-3 2 ഗോളുകൾക്ക് തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറന്നത്. ആദ്യ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട തുർക്കി ഇതിനകം തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായി. എങ്കിലും അവസാന മത്സരത്തോടെ തല ഉയർത്തിയാണ് ടീമിന്റെ മടക്കം. ആദ്യ 2 മത്സരങ്ങളും ജയിച്ച യുഎസ്എ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് കടന്നു. അടുത്ത വാർത്ത 4 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026. Scotland, Turkey. Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
2: Time check. Time check.
1: Brought to you by Ozone Cargo.
5: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 42%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
2: You're tuned into Home 92.2 FM. Home is a feeling.

അപ്നാ ഫ്രൈഡേ ആയക. ഫ്രൈഡേ എന്തായാലും ആയില്ലേ ഷീബ, അതുകൊണ്ട് അപ്നാ ഫ്രൈഡേ ആയക എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് ലിജോ ആണ് പറഞ്ഞത്. അപ്പോൾ ലിജോയുടെ ഇഷ്ടം പോലെ തന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും അപ്നാ ഫ്രൈഡേ ആയക എന്നുള്ള പാട്ട് ഞാൻ പ്ലേ ചെയ്തിരിക്കുകയാണ് എല്ലാവർക്കും വീക്കെൻഡ് ആശംസകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തിരിച്ച് അങ്ങോട്ടും എല്ലാവർക്കും വീക്കെൻഡ് ആശംസകൾ, പ്രത്യേകിച്ച് ലിജുവിന്. ലിജു ആണ് പറഞ്ഞത് എല്ലാവരോടും പറയണേന്ന്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടേ? ആ, ആരും കേട്ടില്ല എന്ന് പറയരുത്. അപ്പോൾ മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ. അപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും കാത്തിരിക്കുകയാണ് എന്തറിയാനായിട്ട്, ആ കപ്പ് ആര് നേടും എന്നറിയാനായിട്ട്. നമ്മുടെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഇത്തവണ ആരായിരിക്കും ആ കപ്പ് സ്വന്തമാക്കുന്നത്? നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് മൂന്ന് കാര്യങ്ങൾ പറയാം. ഒന്ന്, ആരായിരിക്കും വേൾഡ് കപ്പ് സ്വന്തമാക്കുന്നത്. പിന്നെ ഫൈനലിൽ വരുന്ന രണ്ട് ടീമുകൾ ആരായിരിക്കുമെന്ന് നിങ്ങൾക്കിപ്പോഴേ പ്രവചിക്കാം. അതുപോലെ തന്നെ എത്രയായിരിക്കും, എത്ര ഗോളായിരിക്കും നേടുന്നത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് പറയാവുന്നതാണ്. വെറുതെ ഒന്നുമല്ല, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവോ? നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ഒരു റിട്ടേൺ എയർ ടിക്കറ്റ് ആണ് നിങ്ങൾക്ക് അക്ബർ ട്രാവൽസ് നൽകുന്നത്. പിന്നെയും ഉണ്ട് സമ്മാനങ്ങൾ, ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി നൽകുന്ന ഗോൾഡ് വൗച്ചേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ആർഎസ് നൽകുന്ന റിജുവിനേഷൻ തെറാപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചേഴ്സും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ കൃത്യമായിട്ട് അയക്കുമ്പോൾ ആദ്യം HWC എന്ന് ചേർക്കണം. ഹോം വേൾഡ് കപ്പ് എന്നുള്ളതാണ്, HWC എന്ന് ചേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മെസ്സേജ് അയക്കുക. ഓക്കെ, ആരായിരിക്കും, ആരൊക്കെയായിരിക്കും ഫൈനലിലെത്തുന്നത്, ആരായിരിക്കും കപ്പ് നേടുന്നത്, എത്ര ഗോളായിരിക്കും എന്നുള്ള കാര്യമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. നിങ്ങളുടെ പേര് വയ്ക്കാനായിട്ട് മറന്നു പോകണ്ട. മലയാളി ഡയലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആശയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. ആശ എന്ന് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻസും മധുബാലയും ചേർന്ന് അഭിനയിച്ച ചിന്ന ചിന്ന ആസൈ എന്ന ചിത്രത്തിലെ കര കവിയാതെ എന്നുള്ള സോങ് ആണ്. അപ്പോൾ ശരിക്കും ആ പാട്ടിപ്പോൾ നമുക്ക് ട്രെൻഡിങ്ങിലുള്ള ഒരു പാട്ടും കൂടെയാണ്. അപ്പോൾ അടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പാട്ടാണ് പ്ലേ ചെയ്യുന്നത്, കേട്ടിട്ട് വരാം.

0: You are listening to Malayalida with Shiba. You're tuned into Home 92.2 FM. Home is a feeling.
1: പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് കേന്ദ്രം. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം, വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുക ലക്ഷ്യം. പൗരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം. പൗരത്വം തെളിയിക്കാൻ രേഖ.
2: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: Malayalita!
8: Malayalita! Kerala! Kerala!

0: കാതോട് കാതോറും എന്ന ചിത്രത്തിലെ പാട്ട്, പിന്നീട് നമ്മൾ നാതാ കേസുകൂട് എന്ന സിനിമയിലൂടെയും കേട്ടു. അത് കഴിഞ്ഞ് നമ്മൾ രേഖാചിത്രം എന്ന സിനിമയിലൂടെയും ഈ പാട്ട് കേട്ടു. ഈ പാട്ട് ഇനിയും എത്ര സിനിമകളിൽ വന്നാലും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും, കാരണം നമുക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇന്ന് ഈ പാട്ട് മലയാളി ഡയലൂടെ കേൾക്കാനായിട്ട് മെസ്സേജ് അയച്ചത് ജിതിനാണ്. അപ്പോൾ ജിതിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ടും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി കുറച്ച് സന്ദേശങ്ങളിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഷാൻകുട്ടൻ അബുദാബിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷാൻകുട്ട കുറച്ച് വെയിറ്റ് ചെയ്യണം. പിന്നെ സന്ദീപ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, യോഗീഷിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നാളെ മകളുടെ ബർത്ത്ഡേ ആണ്, അനിഷ്ക മോൾ എന്നാണ് പേര്, മോളുടെ പേര്. നാട്ടിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് യോഗീഷ്, നാളെ ജന്മദിനം ആഘോഷിക്കുന്ന അനിഷ്ക മോൾക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മുടെ ഹോം എഫ് എം ഫാമിലിയുടെ വകയായിട്ട് അറിയിക്കുകയാണ്. ഒപ്പം യോഗീഷിന്റെയും ഫാമിലിയുടെ വകയായിട്ടും ഒക്കെ ഞാൻ അറിയിക്കുന്നു കേട്ടോ. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മോളോട് അന്വേഷണം പറയണം, ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തോ മോൾക്ക്. എന്തായാലും സന്തോഷം മെസ്സേജ് അയച്ചതിൽ. മുത്തുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ആദ്യത്തെ മണിക്കൂറിൽ നമ്മുടെ അമ്മമ്മമാരെക്കുറിച്ച് മുത്തശ്ശിമാരെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലും കുറച്ച് കുറച്ച് മാറ്റത്തോടെയാണ് അമ്മമ്മ, അമ്മുമ്മ, അതുപോലെ തന്നെ മറ്റമ്മ എന്നൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉമ്മുമ്മ അങ്ങനെയൊക്കെ ഒത്തിരി സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ അമ്മമ്മമാരുടെ ഇപ്പോഴത്തെ അമ്മമ്മമാരൊന്നും അധികം അങ്ങനെ മുറുക്കുന്ന ശീലമില്ല. പക്ഷെ പണ്ട് ചില അമ്മമ്മമാരൊക്കെ നല്ലോണം മുറുക്കും. ആ മുറുക്കാൻ പെട്ടിക്കും, അല്ലെങ്കിൽ അവർ ആ മുറുക്കുന്നതിനൊക്കെ ഒരു പ്രത്യേക മണമാണ് എന്നൊക്കെ ഞങ്ങളിങ്ങനെ കുറേ വർത്തമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മുടെ വിശാഖ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എൻ്റെ അമ്മമ്മ ഇപ്പോഴും മുറുക്കും, ഒരു മുറുക്കാൻ കടയുമുണ്ട്, പേര് അംബിക ദേവി എന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മമ്മയുടെ പേര്. വിശാഖാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം വിശാഖ് മെസ്സേജ് അയച്ചതിൽ. ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നളിനിയമ്മയും ബാംഗ്ലൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇടയ്ക്ക് മിനി പത്മ വന്നിട്ട് മിനി പത്മയുടെ മുത്തശ്ശിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മമ്മയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നളിനിയമ്മ അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒത്തിരി സന്തോഷമാണ്, സ്നേഹം അതാണ് അമ്മമ്മ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വിഷയമാണ് നിങ്ങൾ സംസാരിച്ചത്. പിന്നെ മിനി പത്മ പഠിച്ച അതേ സ്കൂളിലാണ്, ദുർഗ എന്ന് പറയുന്ന സ്കൂളിലാണ് നമ്മുടെ നളിനിയമ്മയും പഠിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറഞ്ഞേക്കാം കേട്ടോ നളിനിയമ്മ നമ്മുടെ മിനി പത്മയോട്. പിന്നെ അതുപോലെ തന്നെ അബ്ദുൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പിന്നെ മുഹമ്മദ് മെസ്സേജ് അയച്ചായിരുന്നു, എൻ്റെ ഉമ്മമാരുടെ പേര് മൈമൂന എന്നാണെന്ന്. ഒത്തിരി സന്തോഷം മെസ്സേജ് അയച്ചാൽ. ഇനി ഒരുപാട് പേരുണ്ട് കേട്ടോ അമ്മമ്മമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട്. മെഹബൂബ പറഞ്ഞു മറ്റമ്മ എന്നാണ് വിളിക്കാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. സുജിൻ, ഞങ്ങൾ ഓക്കെ അമ്മൂമ്മ എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷീബ, ഞങ്ങൾ മുത്തശ്ശി എന്നാണ് ഞങ്ങളുടെ അമ്മമ്മേനെ വിളിച്ചിരുന്നത്, ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുമ്പോൾ. ഇനി നമുക്കൊരു തമിഴ് പാട്ടിൻ്റെ സമയമാണ്, ഈ മണിക്കൂറിലെ തമിഴ് പാട്ട് നമുക്ക് കേട്ടിട്ട് വരാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier, number one in GCC.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഡി 92 അൽവാസിൽ സ്ട്രീറ്റ് ഇൻ അൽ സഫാവാന ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ ഓൺ 25 സ്ട്രീറ്റ് ഇൻ ഉം റമൂൽ ആ ഭാഗത്ത് ബമ്പ് ടു ബമ്പ് ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 65 അൽ മറേബിയ സ്ട്രീറ്റ് ഇൻ അൽ ഖൂസ് ഇൻഡസ്ട്രിയൽ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae.
4: പൗരത്വ രേഖയല്ലെന്ന കേന്ദ്രം. പാസ്പോർട്ട് യാത്രാ രേഖ മാത്രം, വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുക ലക്ഷ്യം. പൗരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം. പൗരത്വം തെളിയിക്കാൻ രേഖ.
5: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

0: എല്ലാ ഫുട്ബോൾ ഫാൻസിനും വേണ്ടിയിട്ട് വേൾഡ് കപ്പ് സോങ് ഒന്ന് പ്ലേ ചെയ്യോ ഷീബാന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ റിയാസ് ആണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ റിയാസിന്റെ സന്തോഷമായി, താങ്ക് യു പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ ഒരു വേൾഡ് കപ്പിന്റെ സമയത്ത് ഹോം എഫ് എം നിങ്ങൾക്ക് നൽകുന്ന സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കായിട്ടുള്ള സമ്മാനമാണ്. പ്രെഡിക്റ്റ് ആൻഡ് വിന്നിലൂടെ നിങ്ങളെ കാത്തിരിക്കുന്നത് ധാരാളം സമ്മാനങ്ങളാണ്. അപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു പ്രെഡിക്റ്റ് ആൻഡ് വിൻ കോൺടെസ്റ്റിൽ പങ്കെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫൈനലിൽ എത്തുന്ന ടീമുകൾ, അവർ രണ്ട് ടീമുകൾ എത്ര എത്ര ഗോൾ വീതം നേടും എന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങളുടെ പേര് കൂടെ ചേർക്കണം. മെസ്സേജ് അയക്കുമ്പോൾ ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഫൈനലിലെത്തുന്ന ടീമുകൾ അവർ നേടുന്ന ഗോളുകൾ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാട്ടിലേക്ക് പോയിട്ട് വരാനുള്ള ടിക്കറ്റ്, റിട്ടേൺ എയർ ടിക്കറ്റ്, അക്ബർ ട്രാവൽസ് ആണ് നിങ്ങൾക്കായിട്ട് ആ ഒരു സമ്മാനം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൾഫ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചറുകളാണ്. ഗോൾഡ് വാങ്ങാനുള്ള ഗോൾഡ് വൗച്ചറുകളാണ് നമുക്ക് സ്വന്തമാക്കാനുള്ള അവസരമുണ്ട്. ഇത് ഒന്നോ രണ്ടോ സമ്മാനമല്ല, അതിൽ അധികമാണ്. ഇപ്പോൾ എത്രയൊക്കെ വേണമെന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ആയുർവേദ RS നൽകുന്ന റെജുവിനേഷൻ പാക്കേജ് നേടാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രവചിച്ച് അയക്കാവുന്നതാണ്. പിന്നെ ആദ്യം വരുന്നത് ഞങ്ങൾ നോക്കും കേട്ടോ. ഏറ്റവും ആദ്യം കൃത്യമായിട്ട് പ്രവചിച്ചിരിക്കുന്നത് ആരാന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ഞങ്ങൾ നോക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഫിഫ എന്ന് ടൈപ്പ് ചെയ്യുക, പിന്നെ ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ, അവർ നേടുന്ന ഗോളുകളുടെ എണ്ണം, പിന്നെ നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ടാണ് മെസ്സേജ് അയക്കേണ്ടത് 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് എവർഗ്രീൻ സോങ്ങിന്റെ സമയം.
1: ബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 യു ആർ ലിസണിംഗ് ടു മലയാളി ഡാം വിത്ത് ഷീബ
1: പാസ്പോർട്ട് പൗരത്വ രേഖയല്ലെന്ന് കേന്ദ്രം പാസ്പോർട്ട് യാത്രാരേഖ മാത്രം വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുക ലക്ഷ്യം പൗരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം പൗരത്വം തെളിയിക്കാൻ രേഖ
2: Let's talk with Mini Padma. Vilikam toll free number 800-9220. Monday to Friday 4-5 PM. Only on Home 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: You are listening to Home.

നല്ലൊരു ചക്രപ്പാട്ടാണ്. കളി എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടൊന്ന് സുനീഷ് ആണ് മെസ്സേജ് അയച്ചിരുന്നത്. നല്ല രസമാണ്. സുനീഷ് പറഞ്ഞിരിക്കുന്ന ആദ്യം നമ്മുടെ റേഡിയോയിലാണ് ഈ പാട്ട് കേട്ടത് എന്നാണ്. ഒരു ദിവസം മലയാളി ഡയലാണ് ഈ പാട്ട് കേട്ടത്. അപ്പം അന്ന് മുതൽ ഞാൻ ഓർത്തു വെച്ചിരുന്നതാ, ഇനി എപ്പോഴെങ്കിലും എനിക്കൊരു ചോദിക്കാൻ അവസരം കിട്ടിയാൽ ചോദിക്കണമെന്ന്. ഒത്തിരി സന്തോഷം, ചോദിച്ചാലും ഞാനത് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സമയം ഇങ്ങനെ കഴിയാറായി വരികയാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ജൂലൈ 3-ാം തീയതി നാഗബന്ധം എന്ന് പറഞ്ഞ പാനിൻ്റെ മൂവി റിലീസ് ചെയ്യുന്നുണ്ട്. തെലുഗ്, മലയാളം, ഹിന്ദി ഭാഷകളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നമ്മൾ ഹോം എഫ് എമ്മിലൂടെ തരുന്ന ടിക്കറ്റ് മലയാളം സിനിമ കാണാനായിരിക്കും. നാഗബന്ധം നല്ല സൂപ്പർ കിടിലൻ ട്രെയിലറൊക്കെയാണ് കേട്ടോ. എന്തായാലും സിനിമ അത് പൊളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ല. നല്ല സൂപ്പർ ഹിറ്റ് സിനിമയായി മാറും നാഗബന്ധം. അപ്പം നാഗബന്ധം മൂവി കാണാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം ഹോം 92.2 FM നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക്. നാഗബന്ധം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് വേണം മെസ്സേജ് അയക്കേണ്ടത്. 0585829220 ആണ് വാട്സാപ്പ് നമ്പർ. മൺഡേ ഞാൻ വിന്നർ ആരാണെന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം ഉള്ളപ്പോഴത്തേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനി ഒരുപാട് പേരുടെ പാട്ടുകളിലേക്ക് പോകാനുണ്ട്, പക്ഷേ സമയം തികയാത്തത് കൊണ്ട് തന്നെ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നമ്മുടെ ഹാർദിക്, ഷാൻകുട്ടൻ, യോഗീഷ്, ഗണേഷ്, സന്തോഷ്, സന്ദീപ്, മുത്ത്, പിന്നെ പേര് നൌഷാദ്, ഞാൻ നോക്കുകയായിരുന്നു പേര് നൌഷാദ്, മിഥുൻ, അബ്ദുള്ള, ഷിബി, റോഷ്നി, ജയൻ മോഹൻ, വി ജി എസ് നായർ, പിന്നെ പിന്നെ പിന്നെ കുറേ പേരുണ്ട്. മാഹിൻ, മെഹബൂബ, ഷഹീർ കോട്ടയിൽ, ഷാജഹാൻ, മാത്യു, അസ്രു, സലാം, വിനീത്, റിജിൻ, പ്രമോദ്, പിന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് കുറച്ച് പേരുടെ പേര് വിട്ടുപോയിട്ടുണ്ട്, അങ്ങ് ക്ഷമിച്ചേക്കണേ. അപ്പോൾ ഇനി നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാം. എല്ലാവർക്കും നല്ല വീക്കെൻഡ് ആശംസകളൊക്കെ നേരുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: CMRL Exalogy case, അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക്. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.

0: CMRL എക്സാലോജ് കേസ് അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക്. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം UDF തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കിക്കുടിച്ച് മദ്യ ദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മുഖമുദ്രയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് MLA സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ED ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. CPM കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതിചേർത്താണ് കേസ്. BJP കൌൺസിലറുടെ പരാതിയിൽ CPM കൌൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ R സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF നീക്കം. നീക്കത്തിൽ LDF ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും BJP ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. UDF സമരം ചെയ്യട്ടെ, മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ VV രാജേഷ്. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജിയം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ 22-നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് തീരുമാനിച്ചത്. എന്നാൽ CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപന തീയതി മാറ്റിയത്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ചയുണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യുറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. 3-ാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ട്യൂണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. ലോകകപ്പിൽ 2-3 ഗോളുകൾക്ക് തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, first floor, Mankhul Road, Bardubai.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്,
3: റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
4: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
5: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
4: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
1: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 04385-7841.
6: Allur Polyclinic, caring for you and your family.
7: Let's talk with Mini Padma.
8: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം പാസ്പോർട്ടിനെ കുറിച്ചാണ് അല്ലേ? പാസ്പോർട്ടുകളെ കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ അതല്ലാത്ത മാധ്യമങ്ങളും എല്ലാം, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. പാസ്പോർട്ട് പൗരത്വ രേഖയല്ല, സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് അല്ല എന്ന് കേന്ദ്രം പറയുന്നു. പാസ്പോർട്ട് യാത്രാരേഖ മാത്രം വിദേശത്ത് ദേശീയത സാക്ഷ്യപ്പെടുത്തുന്ന അതുമാത്രമാണ് അതിന്റെ ലക്ഷ്യം. പൗരത്വ രേഖയെ ചൊല്ലി സർവത്ര ആശയക്കുഴപ്പം. ആധാറാണോ, പാൻ കാർഡാണോ, ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, റേഷൻ കാർഡാണോ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും ചോദ്യങ്ങളോട് ചോദ്യങ്ങൾ ഇരിക്കുമ്പോൾ പൗരത്വം തെളിയിക്കാൻ നമ്മുടെ ഇന്ത്യയിൽ എന്താണ് രേഖ, അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള രേഖ വേണ്ടതല്ലേ? ഇപ്പോഴെന്താണ് ഈ വിഷയം ഇങ്ങനെ ഉയർന്നു വന്നിരിക്കുന്നത്? പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം ഈ വിഷയത്തിൽ അറിയാനൊരു താല്പര്യമുണ്ട്. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്, 800-9220. രാഷ്ട്രീയ വിഷയങ്ങളല്ല, പക്ഷേ നമ്മളെയൊക്കെ ബാധിക്കുന്ന, നമുക്കൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന, പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്ന രേഖയല്ല എന്ന ഇന്ത്യയുടെ നിലപാട് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. കേന്ദ്രത്തിന്റെ ഈ വാദം പക്ഷേ നമ്മുടെ പുറത്ത് രാജ്യങ്ങളിൽ നിലനിൽക്കുമോ എന്നത് ഒരു വലിയ ചോദ്യം. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന ആ രേഖ ഏതാണെന്ന് പലരും ചോദിക്കുമ്പോൾ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിർണ്ണയിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക രേഖ വെച്ചിട്ടല്ല, അതൊരു കൺസോർഷ്യം ഓഫ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്നാണ് പറയുക. പാസ്പോർട്ട് എന്നത് വെറുമൊരു യാത്രാരേഖ മാത്രം, വിദേശ രാജ്യത്ത് ഇന്ത്യക്കാരനെന്ന് വ്യക്തമാക്കുന്ന ഡോക്യുമെന്റ് ആണെന്നാണ് പാസ്പോർട്ട് സേവാ ദിനത്തിൽ സംസാരിക്കവേ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അതിനെ തുടർന്നാണ് വലിയ ചർച്ച. പാസ്പോർട്ട്, ആധാർ, വോട്ടർ ഐ ഡി, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഇതൊന്നും പൗരത്വം തെളിയിക്കുന്ന രേഖയല്ലെങ്കിൽ പിന്നെന്താണ് പൗരത്വ രേഖ? ആരാണ് ഇന്ത്യൻ പൗരൻ, ഇന്ത്യൻ സിറ്റിസൺ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് ഏത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ, ആ വ്യക്തി ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഇന്ത്യൻ പൗരനാണ് എന്ന് പറയാൻ കഴിയുക? ജന്മം കൊണ്ട് ഇന്ത്യനായവർ തീർച്ചയായിട്ടും ഇന്ത്യക്കാരനാണ്. പരമ്പരകളായിട്ട് ഇവിടെ ഉള്ളവർ രജിസ്ട്രേഷൻ വഴി, അതുപോലെ നാച്ചുറലൈസേഷൻ വഴി, അതിർത്തി പുനർനിർണയം വഴി നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായിട്ട് അങ്ങനെ വരുന്നവരൊക്കെ ഇന്ത്യക്കാരായിട്ട് പിന്നെ മാറുകയാണ്. പൗരത്വ തെളിവെന്ന ഒറ്റ രേഖയോ ഡോക്യുമെന്റോ നമ്മുടെ ഇന്ത്യയിലില്ല എന്നതാണ് വാസ്തവം. മറിച്ച് 1955 പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിയമാനുസൃത സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ പൗരത്വ രേഖ, അതടങ്ങിയ ഒരു സംവിധാനത്തെയാണ് നമ്മുടെ നാട്ടിലെ സിറ്റിസൺഷിപ്പ് ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പലർക്കും ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം, അവ്യക്തത നിലനിന്നിരുന്നു. ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് അത് എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു വിദേശ രാജ്യത്ത് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറായ നമ്മൾ ഇന്ത്യക്കാരൻ, ഇന്ത്യ സിറ്റിസൺഷിപ്പുള്ള ആളായിട്ട് തന്നെയല്ലേ കണക്ക് കൂട്ടുന്നത്? വലിയ ആശയക്കുഴപ്പമുള്ള ഈ വിഷയത്തിൽ കുറച്ചുകൂടി നിങ്ങളുടെ ഒരു ടേക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് എടുത്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് മുതൽ നമ്മുടെ യു എയിൽ നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന്, ഏത് സ്ഥലത്തു നിന്നും ആയിക്കോട്ടെ, ഇന്ത്യയിലേക്ക് കൊച്ചി വിമാനത്താവളം, നമ്മുടെ കേരളത്തിലെ ഏത് വിമാനത്താവളമായിക്കോട്ടെ, അവിടേക്ക് പോകുമ്പോൾ നമ്മൾ എയർ സുവിധ 2 പുതിയ പോർട്ടലാണ്, മുമ്പുണ്ടായിരുന്ന പോർട്ടലെ നവീകരിച്ചതാണ് കോവിഡ് സമയത്തൊക്കെ ഉണ്ടായിരുന്ന, അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് വേണം പോകാനെന്ന ഒരു അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. ജൂലൈ 1 മുതൽ അങ്ങനെ ഒരുപാട് നിയമമാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഷാർജയിൽ പെയ്ഡ് പാർക്കിങ്ങിൻ്റെ സോണിൻ്റെ സമയം മാറുന്നുണ്ട്, അർദ്ധരാത്രി വരെ നീട്ടിയിട്ടുണ്ട്. ഒരുപാട് പുതിയ അപ്ഡേറ്റ് ഡേറ്റുകൾ വരുന്നൊരു മാസമാണ് ജൂലൈയിൽ. അതുകൊണ്ട് അതൊക്കെ ഓർമ്മിപ്പിച്ച് പോകുന്ന ഒരു ലെറ്റ്സ് ടോക്ക് കൂടി ഇന്നാവാന്ന് വിചാരിക്കുന്നു. നമ്മുടെ ടെലഫോൺ ലൈനിൽ ബ്ലിങ്ക് ആവുന്നുണ്ട്, പക്ഷെ നമുക്ക് കോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് കേട്ടോ. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പ്രവാസികൾക്ക് പറയാനുണ്ടാവുമെന്ന് തീർച്ചയായിട്ടും അറിയാം. പക്ഷെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാനൊന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ടെക്നിക്കൽ സ്റ്റാഫിനോട് കൂടി ഒന്ന് ചോദിക്കാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. കോൾ വരുന്നു, എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ, ചിലപ്പോൾ ഒന്ന് ടെലിഫോൺ ലൈൻ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കോളിലേക്ക് പോകാൻ വേണ്ടി പറ്റുമല്ലോ. എന്തായാലും ഒരു ചെറിയൊരു കുഞ്ഞും ബ്രേക്ക് എടുത്തിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാൻ വിളിക്കേണ്ട നമ്പർ ആരും മറക്കേണ്ട 800-9220. ഒപ്പം നമ്മുടെ പ്രെഡിക്ട് ആൻഡ് വിൻ ഫീഫ വേൾഡ് കപ്പ് ആരാണ് സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത് എന്നതാണ് അടുത്ത ചോദ്യം. ഫീഫ സ്പേസ് അതുപോലെ ഏത് രാജ്യം, അതായത് ഇപ്പോൾ രണ്ട് ബ്രസീലും അർജൻറ്റീനയും ഫൈനലിൽ വരികയാണെങ്കിൽ ബ്രസീൽ ഇത്ര ഗോൾ, അർജൻറ്റീന ഇത്ര ഗോൾ, സ്പേസ് ഇടാൻ നിങ്ങളുടെ പേരെഴുതുക 0585829220 എന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക. ഇത്രമാത്രം, ഫൈനലെത്തുന്ന ആ രണ്ട് ടീമുകൾ അവരടിക്കുന്ന ഗോളുകൾ അപ്പോൾ തന്നെ വിജയാരാണെന്ന് മനസ്സിലാവുമല്ലോ അല്ലേ. അപ്പം നിങ്ങളുടെ പേരും കൂടി എഴുതുക, അപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നമുക്ക് ജയിക്കുന്ന ടീമിൻ്റെ മാത്രം, രാജ്യത്തിൻ്റെ മാത്രം പേരെഴുതി വെക്കാതെ ഫൈനലിലെത്തുന്ന രണ്ട് ടീമുകൾ അവരടിക്കുന്ന ഗോളുകൾ ഒപ്പം നിങ്ങളുടെ പേര് ചേർത്തിട്ട് എളുപ്പം 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്. കണ്ടോ, ഒരു കോൾ ഞാനിപ്പോൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ചെറിയ ബ്രേക്ക് എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. വിളിക്കേണ്ട നമ്പർ 800-9220. നമസ്കാരം, ഗുഡ് ഈവനിങ്. നോക്കാലോ നമുക്ക് ഈ കോൾ കിട്ടുമോ ഇല്ലയോ എന്ന്. നമസ്കാരം സുഹൃത്തെ, റേഡിയോയുടെ ശബ്ദം നന്നായിട്ടൊന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ വളരെ എളുപ്പത്തിൽ ഒന്ന് സംസാരിക്കായിരുന്നല്ലോ. ആരാണിത്?
9: ഹലോ, ഞാൻ
8: വിളിച്ചിട്ട് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചിട്ട് കിട്ടിയല്ലോ അല്ലേ. നമ്മുടെ ലൈനൊക്കെ ശരിയായിട്ടുണ്ട്. പറയൂ, ആരാണ്? സുഹൃത്തെ കേൾക്കുന്നില്ല കേട്ടോ, ലേറ്റ് ആയിട്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ചുമ്മാ വിളിച്ചു എന്നോ എന്താ പറഞ്ഞു മതി കേട്ടോ. നമസ്കാരം, ആരാണിത്? എന്താണ് നമ്മുടെ ടെലിഫോൺ ലൈൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
9: ഹലോ,
8: നമസ്കാരം സുഹൃത്തെ, കേൾക്കുന്നുണ്ടോ? ആരാണിത്?
9: എന്റെ പേര് ഫിറോസ് എന്നാണ്.
8: ഫിറോസ് എവിടെയാണ് നാട്?
9: നാട് എറണാകുളം.
8: എറണാകുളത്ത് അല്ലേ? എറണാകുളത്ത് എവിടെയാണ്? കാക്കനാടാണോ അതോ? കലൂരാണ്, ടൗണിൽ തന്നെ അല്ലേ. ഓക്കെ ഫിറോസ്, നമ്മളെല്ലാവരും കരുതിയിരുന്നത് നമ്മുടെ കയ്യിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെന്നല്ലേ.
9: അതെ, അങ്ങനെ തന്നെയായിരുന്നു ഇത്രയും കാലം കരുതിയിരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ത്യൻസിന് സെക്കൻഡ് പാസ്പോർട്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്.
8: കറക്റ്റ്, സറണ്ടർ ചെയ്യേണ്ടി വരും അല്ലേ.
9: ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം.
8: കറക്റ്റ്. അപ്പൊ പിന്നെ നമ്മളെങ്ങനെ ഇന്ത്യക്കാരനല്ലാതാവും? അതെ, ന്യായമായ ചോദ്യം. പറയൂ ഫിറോസ്.
9: അപ്പൊ അങ്ങനെയെന്ന് പറയുമ്പോ നമുക്ക് സെക്കൻഡ് സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെക്കാനുള്ള അവകാശം കൂടി വേണ്ടേ?
8: അതെ.
9: അത് ഞാൻ, എനിക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ ഒരു ഒരു അനൗൺസ്മെന്റ് വന്നപ്പോ എന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ഇതാണ്. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് സിറ്റിസൺഷിപ്പിന് ഒരു സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഡോക്യുമെന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി പാസ്പോർട്ടോ ടെറിഷറി പാസ്പോർട്ടോ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പോലും
8: സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യഥയെ അതാണ്. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ സിറ്റിസൺഷിപ്പ് എന്ന് ഡിനൗൺസ് ചെയ്യുന്നതിന് തുല്യമാണ്.
9: എക്സാക്ട്ലി, എക്സാക്ട്ലി. അപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യൻ സിറ്റിസൺ അല്ല ആണോ എന്ന് ഉറപ്പ് പറയണില്ല.
8: അതെ.
9: പിന്നെ വാട്ട് ഇസ് ദ പോയിന്റ് ഓഫ് സറണ്ടറിംഗ് ദി പാസ്പോർട്ട്?
8: കറക്റ്റ്. ഈ വിഷയത്തിൽ ഒരു വലിയ ഒരു ക്ലാരിറ്റി കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ വരണല്ലോ. നമ്മൾ വിചാരിക്കുന്ന ആദ്യം ആധാർ വരുന്ന സമയത്ത് ആധാറാണ് നമ്മുടെ എല്ലാത്തിന്റെയും ആധാരെന്ന്.
9: എക്സാക്ട്ലി. ഇവിടെ അത് ആധാർ ആദ്യം പറഞ്ഞു NRIs ആധാർ വേണ്ടെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു NRIs വേണം എന്ന് പറഞ്ഞു. ഇതിനു വേണ്ടിട്ട് നമ്മൾ നാട്ടിൽ പോയി അതിനു വേണ്ടി കുറെ പാടുപെട്ടു.
8: കറക്റ്റ്.
9: ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആധാറും എടുത്തു, പാൻ കാർഡും എടുത്തു, ലൈസൻസും ഉണ്ട്, പാസ്പോർട്ടും ഉണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അവർ പറയണത് ഓക്കെ, ഇതൊന്നും വാലിഡ് അല്ല, വാലിഡ് ഡോക്യുമെന്റ് അല്ല എന്ന് പറയണതിൽ
8: പക്ഷെ ഫിറോസ്, ഇന്റർനാഷണൽ ലെവലില് ഒരു രാജ്യാന്തര തലത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കയ്യിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് നമ്മളിപ്പോ യു എ ആയാലും വേറെ ഏത് രാജ്യമായാലും നിൽക്കുമ്പോൾ നമ്മൾ ഈ രാജ്യം ട്രീറ്റ് ചെയ്യുന്നത് ഇന്ത്യക്കാരൻ, ഇന്ത്യൻ പൗരനായിട്ടല്ലേ. കറക്റ്റ്. വേറെ എന്ത് ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ? ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുള്ള ഇന്ത്യൻ ഇതുള്ള ഒരാള് തീർച്ചയായിട്ടും അത് ഹോൾഡ് ചെയ്യുന്ന ആള് ഇന്ത്യൻ സിറ്റിസൺ അല്ലാതെ പിന്നെ ആരാണ്?
9: അവർക്ക് പാസ്പോർട്ട് എടുത്തത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇതിന് അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് എടുക്കാൻ അവർ ചോദിച്ചത് നമ്മളുടെ എന്റെയും വൈഫിന്റെയും പാസ്പോർട്ട് കോപ്പികളാണ്. അപ്പോ ഇതൊന്നും പോരാ, ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ ഇന്ത്യൻ പാസ്പോർട്ട് ഇസ് ജസ്റ്റ് ട്രാവൽ ഡോക്യുമെന്റ് എന്ന് പറയുന്ന എത്ര കൺട്രിയിലും നമ്മൾ പോയിന്ന് അറിയാൻ വേണ്ടിട്ടുള്ള ഒരു ഡോക്യുമെന്റ് മാത്രമാണോ ഇത്?
8: അതെ അതെ, തീർച്ചയായിട്ടും ആ രീതിയിലേക്ക് മാറുന്നു. അതെ
9: അതെ, എക്സാക്ട്ലി. അപ്പോ ഞാൻ എന്റെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ഒരു ഒരു ഡോക്യുമെന്റ് ആണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്.
8: അതെ.
9: അപ്പോ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ഷുഡ് ബി ഇന്ത്യൻ.
8: സത്യം, അതല്ലേ? അതൊരു വളരെ ആസ് സിമ്പിൾ ആസ് ദാറ്റ് നമ്മൾ പറയില്ല. അതിൽ എന്ത് ലോജിക്കാണ് ഇനി ആലോചിക്കാനുള്ളത്?
9: എക്സാക്ട്ലി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ്, ഓക്കെ, ഡോക്യുമെന്റോ അല്ലെങ്കിൽ വേറെ എന്ത് ഒരു ഒരു സപ്പോർട്ടിംഗ് ഇതായിട്ട് നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ.
8: മാത്രമല്ല, ഒരു പാസ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഏതൊക്കെ വഴികളിലൂടെ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സഞ്ചരിച്ചിട്ട് നമ്മുടെ വിവരങ്ങളൊക്കെ തേടിയിട്ട് ഏതൊക്കെ രീതിയിലാണ് കേന്ദ്രം അത് അനുവദിച്ച് തരുന്നത്?
9: അതെ, നമ്മൾ ഇന്ന് പോയി പാസ്പോർട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ കിട്ടില്ലല്ലോ.
8: കിട്ടില്ല.
9: വന്ന് പോലീസ് ക്ലിയറൻസും
8: ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ എല്ലാം, നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ നാട് എല്ലാം നോക്കിയിട്ടാണ്.
9: ഇത് ഇത്രയും നോക്കി നമ്മുടെ അഡ്രസ്, അഡ്രസ്സിൽ വന്ന് അവിടെ ഇങ്ങനെ ഒരാളുണ്ടോ ഇല്ല അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞിട്ട് തരുന്ന ഒരു ഡോക്യുമെന്റ് സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യാൻ ഇത് പോരാ എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല.
8: ശരിക്കും ഇതിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു ഗൂഢ ലക്ഷ്യത്തിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഫിറോസിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ?
9: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ
8: നമുക്ക് NRCCA ഒക്കെ നിൽക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഇതൊക്കെ വരുമ്പോ ഒരു സംശയം.
9: സംശയം, എക്സാക്ട്ലി, അത്
8: അങ്ങനെ അല്ലാതാവട്ടെ അല്ലേ, അങ്ങനെ അല്ലാതിരിക്കട്ടെ. ഫിറോസ് സന്തോഷം കേട്ടോ വിളിച്ചതില്. ഒരുപാട് ആണല്ലേ, എന്തായാലും ഒരു നല്ല ക്വാളിറ്റി കോളർ തന്നെ കിട്ടി. അതെ അതെ, എന്തായാലും ഒരു ക്വാളിറ്റി കോളർ തന്നെ കിട്ടി. ഒരുപാട് സന്തോഷം. എറണാകുളത്തെ കലൂരാണ് അല്ലേ? ഇടയ്ക്ക് വിളിക്കൂ കേട്ടോ. യെസ്, താങ്ക് യു സോ മച്ച്. ഫിറോസ് ആണ് വിളിച്ചത്. നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരുപാട് സംശയങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യേണ്ടി വരുന്ന ചില സമയങ്ങളില്ലേ, അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ന്യായമായിട്ടുള്ള ചോദ്യം. അതിന് ഉത്തരം തരാൻ ആരെങ്കിലും ഉണ്ടോ? നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം സുഹൃത്തെ, ആരാണ്? സുദീപ, ഒന്നും കേൾക്കുന്നില്ലല്ലോ, എവിടെയാണ് താങ്കള്? അതാ ഇപ്പൊ കേട്ടു, ഒന്നും കേൾക്കുന്നില്ല എന്ന് പറയുന്നത് കേട്ടു. സുദീപാണോ സുധീറാണോ? സുധീർ, എവിടെയാണ് നാട്? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം. ഈ പാസ്പോർട്ടിന്റെ ഇഷ്യൂ വന്നപ്പോ താങ്കളുടെ മനസ്സിൽ എന്താണ് വന്നത്?
10: അതായത് പൊളിറ്റിക്സിന്റെ ഒരു മണവേല
8: ഉണ്ട് അല്ലേ?
10: അത് ഉറപ്പാണ്. അതായത് ഭരിക്കാൻ പറ്റിയതായിട്ട് നമുക്ക്
8: പ്രതീക്ഷിക്കാം. സുധീര, നമ്മളൊരു വിദേശ രാജ്യത്തുണ്ടാകുമ്പോ നമ്മുടെ കയ്യിൽ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടാകുമ്പോ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ, നിങ്ങൾ ആരാ? ഇന്ത്യക്കാരൻ എന്നല്ലേ നമ്മൾ പറയുന്നത്? ഇതിനപ്പുറത്ത് നമ്മൾ എന്താണ് ഹാജരാക്കേണ്ടത്?
10: നമ്മൾ ജനിച്ച വന്ന ഇന്ത്യ, അപ്പൊ നമ്മുടെ ഇന്ത്യൻ പൗരൻ തന്നെയാണ്.
8: അതെ, വിദേശ
10: രാജ്യം.
8: അതെ, വിദേശ രാജ്യം നമ്മൾ അംഗീകരിക്കുന്നു. ആ ഒരു ഒരൊറ്റ പാസ്പോർട്ടിന്റെ പേര് നമ്മൾ ഇന്ത്യക്കാരനാണ്.
10: അതെ,
8: പക്ഷെ സ്വന്തം മണ്ണിൽ നമ്മൾ അതല്ല എന്നാണ് പറയുന്നത്. അതുണ്ട്, അതൊരു യാത്രാരേഖ മാത്രമാണ്. യെസ്, സുധീർ പറയുന്ന അതിലൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെന്നാണ്. സുധീർ, എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന്, ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ കേട്ടോ. സോറി, അടുത്ത കോളിലേക്ക് പോകാം. വിളിക്കാം 800-922-0 നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. സുഹൃത്തുക്കളെ നിങ്ങൾ വിളിക്കുമ്പോൾ റേഡിയോയുടെ ശബ്ദം പൂർണ്ണമായിട്ട് ഒന്ന് കുറച്ച് വയ്ക്കാൻ ശ്രമിച്ചു ചെയ്യുക. പിന്നെ ഡിവൈസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാറ്റി വയ്ക്കുക. ആരാണിത്?
11: നമസ്കാരം, ഞാൻ
8: ഷമീർ ഒതുക്കങ്ങൾ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? വെള്ളിയാഴ്ച ആകുമ്പോൾ താങ്കൾ വിളിക്കാറുണ്ടല്ലോ, ഫ്രീ ആണോ വെള്ളിയാഴ്ച? ഉണ്ടാവും അല്ലേ, പറയൂ. എന്താണ് ഈ പാസ്പോർട്ടിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണല്ലോ? അത്
11: നമ്മുടെ പൊളിറ്റിക്സ് ആണെന്നാണ് എനിക്ക് പറയാം.
8: നേരത്തെ വിളിച്ച സുധീർ തന്നെയാ പറഞ്ഞത്.
11: എന്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ പണ്ട് നമ്മള് റേഷൻ കാർഡാണ് നമ്മളെ രേഖയായിട്ട് കൊടുത്തിരുന്നത്.
8: അതെ.
11: അത് കഴിഞ്ഞ് ഈ റേഷൻ കാർഡ് എന്തൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പാസ്പോർട്ട് എടുക്കുന്നത്.
8: അതെ.
11: അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ പിന്നെ നമ്മളെ വോട്ടർ ID വന്നത്.
8: പിന്നെ ആധാർ വന്നു.
11: അതും കഴിഞ്ഞ് കയ്യും കാലും കണ്ണും എല്ലാം കൂടെ വെച്ചിട്ടാണ് ആധാർ വന്നത്.
8: അതെ
11: അല്ലേ?
8: അതെ. ആധാർ ഒരു രേഖയല്ല, ആധാർ ഒരു രേഖയല്ല എന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞു ഇലക്ഷന്റെ സമയത്ത്.
11: അപ്പോ ഈ പറഞ്ഞ ഇപ്പൊ ഈ നിയമം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അവരുടെ വാപ്പാരും വാപ്പാന്റെ വാപ്പാരും ഉമ്മാന്റെ ഒക്കെ രേഖകൾ കിട്ടുമെന്നുള്ളതാണ് എന്റെ ചോദ്യം. കാരണം ഉമ്മാന്റെയും വാപ്പാന്റെയും രേഖകൾ വെച്ചിട്ട് സിറ്റിസൺഷിപ്പ് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഒരാൾ ജനിച്ചു കഴിഞ്ഞാല് പിന്നെ വിദേശികൾ നമ്മുടെ നാട്ടിൽ ജനിച്ചാല്
12: അവര് നമുക്ക് ഇന്ത്യൻ രേഖകളാണ് വരുന്നത്.
8: അതായത് നാച്ചുറലൈസേഷൻ രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിൽ ഈ പൗരത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാർഡായിട്ടൊന്നുമില്ല. അത് ഒരു ഒരു ഒരു കൂട്ട ഒരു ബഞ്ച് ഓഫ് ഒരു കാർഡ്സിന്റെ ഒരു കളിയാണ്. അതായത് ഇപ്പൊ 1950 ജനിച്ച ഒരാളാണെങ്കിൽ 1987 ഇടയിലാണ് ഇപ്പൊ ഷെമീർ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് മാത്രം മതി നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറയാൻ. ഇനി 87 കഴിഞ്ഞിട്ട് 2004 വരെ നമ്മൾ ജനിച്ചവരാണെങ്കിൽ നമുക്ക് ജനന സർട്ടിഫിക്കറ്റിനൊപ്പം ജനന സമയത്ത് മാതാപിതാക്കൾ നമ്മുടെ അച്ഛനും അമ്മയും ഒരാൾ ഇന്ത്യക്കാരനായിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖ കൂടി നമ്മൾ നിർബന്ധമായിട്ട് ഹാജരാക്കണം. അത് കഴിയുമ്പോഴാണ് 2004 വരുന്നത്. 2004 December 3 ശേഷം ജനിച്ചവരാണെങ്കിൽ മാതാപിതാക്കൾ രണ്ടുപേരും ഇന്ത്യക്കാരാണെന്നോ അല്ലെങ്കിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനല്ല എന്ന് തെളിയിക്കുന്ന രേഖയോ ഹാജരാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ പൗരത്വ നിയമത്തിലുള്ള ഭേദഗതി വന്നത്. അവിടെയാണ് ഷെമീർ ഒതുക്കങ്ങളിൽ അത് തോന്നല്ലേ. പക്ഷെ നമ്മൾ ഒന്ന് ആലോചിച്ചു നോക്കി, യു എ പോലുള്ള ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോ ഈ ഇന്ത്യൻ പാസ്പോർട്ട് കാണുമ്പോ നമ്മൾ ഇന്ത്യക്കാരനെ, ഓ യു ആർ ഫ്രം ഇന്ത്യ അല്ലേ. അതെ, ഇനി ഇനി വരുന്ന ഒരു ചോദ്യം അതായിരിക്കും ഇന്ത്യ ഇങ്ങനെ പറയുമ്പോ അല്ലേ. പക്ഷെ ഇന്റർനാഷണൽ തലത്തിൽ ഇത് ഏതെങ്കിലും രാജ്യം ഇത് ഇത് ചലഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ അവർ ഇന്ത്യൻ സിറ്റിസൺ ആയിട്ട് തന്നെയല്ലേ കൂട്ടുക. ഇപ്പൊ നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ വേറൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ പാസ്പോർട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ, അവിടുത്തെ സിറ്റിസൺഷിപ്പ് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണ്ടേ? പാടില്ല. അപ്പൊ അതെങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? അപ്പൊ പിന്നെ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? പാസ്പോർട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ? ഒരുപാട് ഒരു ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ചോദ്യം അല്ലേ. എന്തായാലും അതിൽ പൊളിറ്റിക്സ് ഉണ്ടെന്നാ ഷെമീർ പറയുന്നത്. അപ്പൊ അരിയാഹാരം കഴിക്കുന്നവർക്ക് ഒരു സംശയം ഉണ്ടാവുന്നതാണ് പറയുന്നത് അല്ലേ. ഷെമീറെ, ഷെമീറെ ഞാൻ കട്ട് ചെയ്ത് പോയതല്ല കേട്ടോ ഷെമീർ, ഇപ്പൊ അത് പറയാനുള്ള ഒരു സാധ്യതയുണ്ട്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? ആരാണ്? നബീൽ. ഓക്കെ, നബിൽ ചാവക്കാട് നിന്ന് അല്ലേ. സുഖായിരിക്കുന്നോ? കുറച്ച് നാളായി വിളിച്ചിട്ടും തോന്നുന്നു അല്ലേ. ഒരു പ്രാവശ്യം വിളിച്ചതേ ഉള്ളൂ അല്ലേ. പക്ഷെ നബീലിന്റെ ശബ്ദം നല്ല പരിചിതമായിട്ടുള്ളൊരു ശബ്ദം. നബീല് പറയൂ, ഈ പാസ്പോർട്ടിന്റെ ഒരു വിഷയം വന്നപ്പോ താങ്കളുടെ മനസ്സിലെന്താണ് വന്നത്? ഇത് തന്നെയല്ലേ നമ്മുടെ സിറ്റിസൺഷിപ്പിന്റെ ഡോക്യുമെന്റ് എന്ന് തോന്നിയിരുന്നില്ലേ?
13: എനിക്കൊരു ഡൗട്ട് തോന്നിയെന്നറിയാലോ,
8: അതെ.
13: അപ്പൊ ആ കോളത്തിൽ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോളാണ് കൊടുക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ സാധാരണ പാസ്പോർട്ട് ഇങ്ങനെ കൊടുത്ത് ഇന്ത്യൻ നാഷണൽ. അപ്പൊ നമുക്ക് ഇനിയിപ്പോ അവര് സംശയം വരുമ്പോൾ അന്യ രാജ്യക്കാർ ചോദിക്കില്ല, നിങ്ങൾക്ക് പാസ്പോർട്ട് നിങ്ങളുടെ രേഖയല്ല.
8: പിന്നെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പിന്നെ പൗരത്വം തെളിയിക്കുന്നത്? നിങ്ങൾ ഇന്ത്യൻ ആണെന്ന് ഏത് അർത്ഥത്തിലാണ് എഴുതുന്നത് അല്ലേ?
13: അതെ. അപ്പൊ നമ്മളിപ്പോ എങ്ങനെയാണ് അത്, എന്താണ് അവിടെ കൊടുക്കുക? മറ്റുള്ള കൺട്രികൾ ഇപ്പൊ നമ്മളോട് ചോദ്യം ചോദിക്കും, ഇപ്പൊ നിങ്ങളുടെ എന്താണ് നിങ്ങൾ ഇന്ത്യക്കാരൻ എന്നുള്ള തെളിവ് എന്താ?
8: അതെ.
13: അപ്പൊ എന്താണ് നമ്മൾ വിദേശത്തിലുള്ള ആൾക്കാർ നമ്മൾ എന്താണ് കൊടുക്കുക?
8: അല്ല, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ഇത് രാജ്യാന്തര തലത്തിൽ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് നമുക്ക് ഈ ഡോക്യുമെന്റ് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആണ്, അതിനെങ്ങനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും? അതല്ലാതെ എങ്ങനെ പറയാൻ പറ്റും? അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. എന്തായാലും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പറയുന്നു അല്ല ഒരു യാത്രാരേഖ മാത്രമാണെന്ന് ഇന്നും ആവർത്തിച്ച് നിൽക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. അതെ, എന്ത് ചെയ്യും നമ്മളല്ലേ? അതാണ് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്തായാലും നബിൽ, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണെന്നാണ് വിളിച്ചവരെല്ലാരും പറയുന്നത്. അങ്ങനെ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണോ, അതിൽ മറിച്ചൊരു അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കൂ, സംസാരിക്കൂ. വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ, 800-9220 എന്നാണ്. ഒപ്പം നമ്മുടെ ഫിഫ പ്രെഡിക്ട് ആൻഡ് വിൻ മത്സരവും ഓൺ ആയിട്ടുണ്ട്. നിങ്ങൾ വിജയിക്കുന്ന ടീം, ഫൈനലെത്തുന്ന രണ്ട് ടീം, അടിക്കുന്ന ഗോളുകൾ, ഒപ്പം നിങ്ങളുടെ പേരും ചേർത്തിട്ട് 0585829220 എന്ന നമ്പറിലേക്ക് അയക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇബ്രാഹിം, എവിടെയായിരുന്നു? കുറെ നാളായല്ലോ കേട്ടിട്ട്. വിളിക്കാറുണ്ട്, കിട്ടാറില്ല അല്ലേ. പറയൂ, പാസ്പോർട്ടിന്റെ വിഷയം വന്നപ്പോ എനിക്ക് ഇബ്രാഹിമിന് ഇഷ്ടമാണ്, എപ്പോഴും നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട്.
14: നമ്മളിപ്പോ എവിടെ പോകണെങ്കിലും പാസ്പോർട്ടാണ്, നാഷണൽ എവിടെയെങ്കിലും പാസ്പോർട്ട്. പിന്നെ ഇപ്പൊ അവര് പറഞ്ഞു പാസ്പോർട്ട് ഇന്ത്യന്റെ അംഗീകാരമല്ല, പിന്നെ പാൻ കാർഡല്ല, ആധാർ കാർഡല്ല, പിന്നെ ഇലക്ഷൻ കമ്മീഷൻ കാർഡല്ല. ഇനി കൊടുക്കാൻ നേരം അവര് പറയും BJP മെമ്പർഷിപ്പ് എടുത്തോളി, ആ കാർഡ് കാണിച്ചെടുത്താൽ നാഷണൽ.
8: ശങ്കരാടി പറഞ്ഞ പോലെ ഇതാണ് ആ രേഖ എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കേണ്ടി വരുമോ?
14: ഇതാണോ രേഖ എന്ന് പറയുമോ? അതെ അതെ, അതിനാണ് പോണത്. കാരണം വെച്ചാല് വേറൊരു പാസ്പോർട്ട് ഇപ്പോ രേഖയല്ല, ഇലക്ഷൻ കമ്മീഷൻ കാർഡ് അവര് ആകെ രേഖയല്ല, ആധാർ രേഖയല്ല, പിന്നെ എന്താണ് രേഖ എന്ന് ഇവർ പറഞ്ഞോണ്ടില്ല.
8: പക്ഷെ ഒരു ഞെട്ടലല്ലേ ഉണ്ടായിരുന്നത് ശ്രീ ഇബ്രാഹിം, ഈ നമ്മുടെ കയ്യിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് ഒരു ആത്മവിശ്വാസത്തോടെ അഭിമാനത്തോടെ കൊണ്ടു നടന്ന ആ ഡോക്യുമെന്റ് വെറും ഒരു യാത്രയ്ക്കുള്ള ഒരു മാർഗ്ഗമാണെന്ന് പറയുമ്പോ ഉള്ളിലൊരു വിഷമമില്ലേ?
14: നാളെ കഴിഞ്ഞാൽ പറഞ്ഞാൽ അത് യാത്രയ്ക്കുള്ള മാർഗ്ഗമില്ല, അത് വീട്ടിൽ കൊണ്ടുവച്ചാണ് പറയും.
8: അപ്പൊ ഇത് പൊളിറ്റിക്കൽ ആണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? വേറൊന്നുമല്ല. അപ്പൊ എന്താണ് ലക്ഷ്യം?
14: സ്വാതന്ത്ര്യം കിട്ടി അന്ന് വെച്ച് പാസ്പോർട്ട് രേഖയാണ്. ഇപ്പൊ പാസ്പോർട്ട് രേഖ ഇല്ല എന്ന് പറയുമ്പോ എന്താണ് പത്തുള്ളത്? പൊളിറ്റിക്കിനെ വേറൊന്നുമില്ല, പിന്നെ പൊളിറ്റിക്സ് വേറൊന്നുമില്ല. ഇനി ബി ജെ പി മെമ്പർഷിപ്പ് എടുത്താൽ അതേനായിരിക്കും രേഖ വേറൊന്നല്ല.
8: അതെ, നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പൊ ഇവിടെ വന്നൊരു മെസ്സേജാണ്, പ്രധാനമന്ത്രി ആയാലും രാഷ്ട്രപതി ആയാലും പാസ്പോർട്ട് വേണം വേറൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ. എല്ലാവർക്കും ആരായാലും പാസ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. പ്രായം കൂടുമ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെടേണ്ട ഒരു സംശയമാണെന്നുള്ള രീതിയിൽ ഒരാൾ അയച്ചേക്കുന്നു. തീർച്ചയായിട്ടും അത് ന്യായമായിട്ടുള്ള ഒരു ചോദ്യമല്ലേ അല്ലേ? വിദേശ രാജ്യത്ത് നമ്മളെ ഇന്ത്യക്കാരനെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഡോക്യുമെന്റ് കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അത് തന്നെയാണ്. അപ്പൊ അതിന് പകരമായിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് തരേണ്ട രീതിയിലേക്ക് രാജ്യം
14: മാറി പറയണോ? ഡോക്യുമെന്റ് ഫിക്സാക്കി പറയണോ? ഇന്നല്ല ഒരു ഫിക്സാക്കി ഒന്ന് പറയണോ?
8: ഇതാണ് നമ്മുടെ ഡോക്യുമെന്റ് എന്ന രീതിയിൽ അല്ലേ?
14: ഇതാണ് നമ്മുടെ ഇന്ത്യന്റെ ഡോക്യുമെന്റ്, അത് നിങ്ങൾക്ക് കയ്യിൽ വെച്ചോളൂ.
8: യെസ്, അങ്ങനെ വരുന്നു വിചാരിക്കാം നമുക്ക്. എന്തായാലും ഇതല്ലാന്ന് അറിയുന്ന ഒരു സങ്കടം നമുക്കുണ്ട്. ഈ പാസ്പോർട്ട് ഇതൊക്കെ അഭിമാനത്തോടെ കൊണ്ടു നടന്നിട്ട് ഇതല്ലാന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക അല്ലേ? ഇബ്രാഹിമേ, സന്തോഷം കേട്ട വിളിച്ചതിൽ. അടുത്ത കോൾ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
15: ഹലോ,
8: നമസ്കാരം. ആരാണ്? രാമേന്ദ്രൻ അടുക്കം. എവിടെയായിരുന്നു താങ്കള്?
15: നാട്ടിൽ
8: പോയിനാ? ഞാൻ വെച്ച് കാവിലെ കൽച്ചൊക്കെ ഉണ്ടായിരുന്നല്ലേ, നാട്ടിലെല്ലാം പോയി
15: അതെയല്ലേ.
8: നമ്മളെ അഞ്ഞൂറ്റം ബാബുട്ടിന്റെ മോനായിരുന്നു കോലധാരിയൊക്കെ ഉണ്ടായിരുന്നത്, ഞാൻ കണ്ടു വീഡിയോ ഒക്കെ കണ്ടു.
15: പിന്നെ നമുക്കിപ്പോ ഇവര് പുറത്ത് രാജ്യത്ത് താമസിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു പാസ്പോർട്ടിന്റെ വില മനസ്സിലാവുന്നത്.
8: അതെ,
15: അപ്പൊ നമ്മൾ അഭിമാനത്തോട് കൂടിയിട്ട് നമ്മള് അവിടുന്ന് ഫ്ലൈറ്റൊക്കെ കയറി ഇവിടെ വെച്ച് ഇന്ത്യയിലാണെന്നില്ല ഇത് വന്നു. പിന്നെ ഇവിടെ നമുക്ക് എല്ലാം ഇത് അനുവദിച്ചു തരുന്നതും ആ ഒരു പാസ്പോർട്ടിന്റെ ബലത്തിലാണ്.
8: സത്യം.
15: ആ അതിപ്പോ നാളെ മുതൽ ആ സാധനം നിങ്ങൾക്കുള്ള നിങ്ങൾ എന്തിനാണെന്ന് തെളിയിക്കുന്ന അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാല് വരുന്നത് ഇപ്പൊ പണ്ട് കോവിഡിന്റെ കാലത്തൊക്കെ ഇന്ത്യക്കാർക്ക് കുറച്ച് ദിവസത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി. അപ്പോ ഈ ഇന്ത്യക്കാരനെന്നതല്ല ഇത് അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ ഗവൺമെന്റ് തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അതിനൊരു മറുപടി പറയാ? ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു രേഖ നിർത്തലാക്കുമ്പോ അത് അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി അത് ഇന്ത്യക്കാരനെന്നുള്ള പ്രൂഫ് അല്ലാന്ന് പറയുമ്പോ അവർക്ക് വേറെന്തെങ്കിലും ഒരു സംഭവം അനുവദിച്ചു കൊടുക്കണം.
8: അല്ല, ഇതിലൊരു സംശയം വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു യാത്രാ ഡോക്യുമെന്റ് ആണ്, ഒപ്പം വിദേശ രാജ്യങ്ങളില് ഇന്ത്യയുടെ ദേശീയത അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പം ഇന്ത്യയുടെ ദേശീയത അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ നമ്മള്? അതവിടെ
15: നമ്മുടെ ഒരു അഭിമാനമാണ് ഇല്ലാണ്ടായി പോകുന്നത്, ചോർന്നു പോകുന്നത്.
8: ശരിക്കും ആ ഒരു ചോർന്നു പോകുന്നതിന് ഇവർക്ക് എന്ത് ബദലാണ്?
15: നമ്മൾ ആരാണ്? അപ്പൊ നമ്മളൊരു ഒരു ഇപ്പൊ നമ്മൾ പ്രവാസി പ്രവാസി എന്ന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പറയുമ്പോ പ്രവാസി ഇന്ത്യക്കാരെന്ന് പറയാറുണ്ട്. ഏതിന്റെ ഫലത്തിൽ എങ്ങനെ പറയും?
8: ശരിക്കും
15: എന്തൊക്കെ ഒരു പിന്നെ ഉത്തരം കിട്ടാത്ത ഒരു ഇതാണ് ഇതിലേക്കാണ്. ഇതിനൊക്കെ ഒരു വെറും രാഷ്ട്രീയത്തിന്റെ ഒരു ഇതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ കുറെ ആൾക്കാർക്ക് പിന്നെ അവിടുന്ന് അവിടുന്നൊക്കെ അനധികൃതമായിട്ട് കൂടിയ ഒരു വാർത്തവരുണ്ടാവാം. പക്ഷെ അവർക്ക് അവരെ പുറത്താക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നല്ലാണ്ട് ഒരു എലിയെ പിടിച്ച് ഇല്ലം ചൂടുന്ന ഒരു തരത്തിലുള്ള ഒരു നടപടിയായി പോയി ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത്.
8: ആ ഒരു പഴഞ്ചൊല്ല് തന്നെയാണ് ഇതിന് ചേരുന്നത്.
15: അതെ അതെ അതെ. കുറച്ച് ആൾക്കാരെ ഇങ്ങനെയുള്ള ആൾക്കാരെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും. അപ്പൊ അവര് നേരിടാൻ വേണ്ടിട്ട് അപ്പൊ ഇതിനൊക്കെ ശക്തമായിട്ട് നമ്മുടെ കോടതികള് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന നമ്മുടെ കോടതികള് അടിയന്തരമായിട്ട് ഇടപെടേണ്ട ഒരു ഇതിലേക്കാണ് ഇപ്പൊ ഇത് വന്നിരിക്കുന്നത്. അവർ സ്വമേധയാ ഇടപെടേണ്ടതാണ് ഇത്. എന്തുകൊണ്ട് ഇപ്പോഴും അങ്ങനെ അതിന് ഇടപെടാൻ മടിക്കുന്നു എന്നുള്ളതാണ് അടുത്താണ് നമുക്കിപ്പോ പല സംശയങ്ങളും തോന്നുന്നത്.
8: രാമേന്ദ്രൻ അടക്കം പറഞ്ഞ പോലെ തന്നെ അനധികൃത കുടിയേറ്റം തടയാനുള്ള സമഗ്രമായിട്ടുള്ള രീതികൾ ഏർപ്പെടുത്തുക. അതിന് ഈ മുഴുവൻ ഇന്ത്യക്കാരും പാസ്പോർട്ട് എടുത്തവര് ഇന്ത്യക്കാരല്ലാതെ ഡോക്യുമെന്റ് മാത്രമാണെന്ന് പറയുന്നതിലേക്ക്
15: മാറരുത്.
8: ആ ചോദ്യത്തിന് എന്തായാലും വരും ദിവസങ്ങളിൽ കോടതി തന്നെ സ്വമേധയാ ഒരു മറുപടി പറയട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു അല്ലേ. പറയൂ, ഈ പാസ്പോർട്ടിന്റെ വിഷയം കേട്ടപ്പോ താങ്കൾക്ക് നിതിൻ എന്താ തോന്നിയത്?
16: ഇത് പാസ്പോർട്ടിന്റെ വിഷയം കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഇത് ഇപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നോ നിയമത്തില്?
8: ഇല്ല, ഇപ്പൊ ഒന്നും വന്നിട്ടില്ല. ഇപ്പൊ ഒന്നും എടുത്തു പറഞ്ഞേ ഉള്ളൂ.
16: അതെ, ആ എടുത്ത് പറയുന്ന കോണ്ടെക്സ്റ്റ് എന്താണെന്നാണ് നമ്മൾ ആരും മനസ്സിലാക്കാത്തത്.
8: അതായത്
16: ഒരു ക്രിമിനൽ അല്ലെങ്കിൽ സിവിൽ കുറ്റം ചെയ്ത ഒരാള് കോടതിയിൽ ചെല്ലുമ്പോൾ അയാളുടെ സിറ്റിസൺഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഫാക്ടർ അവിടെ വരികയാണെങ്കിൽ, അയാൾ 10 പാസ്പോർട്ട് ഉള്ള ഒരാൾ ഒരു പാസ്പോർട്ട് വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് പറഞ്ഞാൽ അതൊരു തെളിവായിട്ട് കോടതി അംഗീകരിക്കില്ല. ഇതാണ് കോണ്ടെക്സ്റ്റ്.
8: ഓ, പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യക്കാരെ നിങ്ങൾക്കതൊരു യാത്രാ ഡോക്യുമെന്റ് മാത്രമാണ്, നിങ്ങൾ അവിടെ ഇന്ത്യക്കാരനെന്ന് അടയാളപ്പെടുത്തുന്നു, അതിൽ കവിഞ്ഞ് നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഒന്നുമല്ല ഇത് എന്നോട് പറഞ്ഞിട്ടില്ലേ.
16: അതാണ് പറയുന്നത്, ഇവിടെയാണേലും നിങ്ങളൊരു സിവിൽ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു ബംഗ്ലാദേശിയാണ്, നിങ്ങൾ പറയാണ് നിങ്ങൾ ഇന്ത്യക്കാരാണ്, എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട്
8: ഉണ്ട്, വിളിച്ച കോളർ പറഞ്ഞത് അങ്ങനെ എലിയെ പേടിച്ചിട്ട് ഇല്ലം ചുടണോ, അതിന് വേണ്ടുന്ന രീതിയല്ലേ അനധികൃത കുടിയേറ്റം.
16: ഇവിടെ ഇല്ലം ചുട്ടില്ല, ഇവിടെ പുതിയതായിട്ട് ആരും ഇല്ലം ചുട്ടിട്ടില്ല. ഇത് പണ്ട് തൊട്ടേ ഇന്ത്യയിലെ കോടതികൾ വരെ റൂൾ ഔട്ട് ചെയ്ത കാര്യങ്ങളാണ് പല കേസുകളിലും.
8: അതെ,
16: അത് ഇതിനകത്ത് ഒന്നും പുതിയതായിട്ടില്ല.
8: അപ്പൊ പിന്നെ എന്തിനാണ് ഇത്ര ഒരു ആശങ്കയും പ്രശ്നങ്ങളും? ഈ ഇന്ത്യ മഹാരാജ്യത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബുദ്ധിയില്ലാത്തവരാണോ? ഇല്ലല്ലോ, ബുദ്ധിയില്ലാത്തവരാണോ മൊത്തം? എത്രയോ ബുദ്ധി കേന്ദ്രങ്ങൾ, എത്രയോ മാധ്യമങ്ങൾ, എത്രയോ പ്രതിപക്ഷ കക്ഷികൾ, എല്ലാവരും ഒന്നടങ്കം ഈ വിഷയം എന്തിനാണ് ചർച്ച ചെയ്യുന്നത്?
16: ഇന്ത്യയുടെ പേര് മാറ്റാൻ പോകുന്നത് ഭാരത് ഗണരാജ്യം. നിങ്ങളുടെയൊക്കെ ഈ ട്രാവൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആയ പാസ്പോർട്ടിലുള്ള ഭാരതം എന്ന് പറഞ്ഞ വാക്ക് നമ്മുടെ രാജ്യത്തിന്റെ പേരായി മാറാൻ പോവുകയാണെന്ന് പറഞ്ഞ എന്തൊരു ചർച്ചയായിരുന്നു. ഇതുപോലെ എന്താ എത്രയോ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, എവിടെ എത്താതെ
8: അതുപോലെ ഒന്നാണ് ഇതായിട്ട് മാറുന്നതാണോ പറയുന്നത് നിതിൻ?
16: അത്രേ ഉള്ളൂ മേഡം, നമുക്ക് രണ്ടാഴ്ച കഴിഞ്ഞ് ഞാൻ ഈ ടോപ്പിക് നമ്മൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കാം ഇപ്പൊ ആ ടോപ്പിക് എന്തായാലും.
8: തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്താണ് വരുന്നത്. എന്നാലും ഒരുപാട് പേർക്ക് അതൊരു ആശങ്കയായിട്ടുണ്ട്, നമ്മുടെ കയ്യിലുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ട് നമുക്ക് വെറും ഒരു ട്രാവൽ ഡോക്യുമെന്റ് ആണ്, നമ്മൾ വിദേശത്ത് എത്തുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ.
16: ഡിഫറൻസ് പറഞ്ഞുതരാം, നിങ്ങൾ യു എ സിറ്റിസൺ അല്ലെങ്കിൽ യു എ റെസിഡന്റ് ആണെങ്കിൽ എമിറേറ്റ് സൈഡിൽ സിംഗിൾ ഡോക്യുമെന്റ്
8: ഉണ്ട്,
16: നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം.
8: പക്ഷെ നമുക്ക് ഇന്ത്യയിൽ
16: നിങ്ങളുടെ റെസിഡൻസി പ്രൂവ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആയിട്ട് ഇവിടുത്തെ സർക്കാർ ഇറക്കിയതാണ്.
8: ശരി,
16: അങ്ങനെ ഒരു സിംഗിൾ ഡോക്യുമെന്റ് ഇന്ത്യയിൽ ഇല്ല ഇതുവരെ.
8: അതെ, അപ്പൊ ആ ഒരു സിംഗിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ടല്ലേ ആധാറിലേക്ക് പോയത്? ആധാർ പിന്നെ ആ രീതിയിലേക്ക് മാറാം.
16: ഒരിക്കലും നിങ്ങളുടെ ഒരു ഓരോ ഡോക്യുമെന്റിനും നിങ്ങളുടെ ഓരോ പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ട്. അവിടെ ഒരു സംഭവം ഉണ്ട്, എന്താ സ്മാർട്ട് എന്തോ ഒരു ഗവൺമെന്റിന്റെ സംഭവം ഉണ്ട്, ഒരു ലൈബ്രറി പോലെ. അങ്ങനെ
8: ഓരോന്നിനും
16: റേഷൻ കാർഡ് വേഷം വാങ്ങാൻ വേണ്ടി മാത്രമാണ്, പാസ്പോർട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി മറ്റു രാജ്യത്ത് ചെല്ലുമ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഒരു കേസോ കോടതിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് മാത്രമായിരിക്കില്ല കൺസിഡർ ചെയ്യുന്നത്, അതാണ് പോയിന്റ്.
8: അത് മാത്രമേ ഉള്ളൂ. നോക്കാം നമുക്ക് എന്തായാലും അടുത്ത ദിവസങ്ങൾ ഈ ചർച്ച വരുമ്പോ താങ്കളും വരണം, സംസാരിക്കണം.
16: തീർച്ചയായും.
8: യെസ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേരുന്നു. ഒരേ അഭിപ്രായമായിട്ട് ഒരു ചർച്ച പോയാൽ പോരല്ലോ അല്ലേ? നിതിൻ പറയുന്നതിനോട് യോജിക്കുന്നവരും ഉണ്ടാകും. എന്തായാലും നമ്മുടെ കോടതികളൊക്കെ നേരത്തെ വ്യക്തമാക്കി കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്, അത് തന്നെയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. പക്ഷെ നമ്മൾ എല്ലാവരും കരുതിയതുപോലെ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്ന രേഖയല്ല, അതൊരു യാത്രാ ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞതിന്റെ ഒരു ഞെട്ടലായിരിക്കും പലർക്കും ഉണ്ടായിട്ടുണ്ടാവുക. എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചവരൊക്കെ എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട, യാത്രയ്ക്ക് 24 മണിക്കൂർ മുൻപ്.
17: Let's talk with Mini Padma.
18: എന്റെ വണ്ടിയുടെ കാര്യം.
19: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
20: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്. A division of Dhanya Group since 1982.
21: ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാം.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: CMRL Exaluge case, Anvishnam, Onnam Pinarayi Vijayan Sarkarilekku. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി VD സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു. 2018 നികുതി സെക്രട്ടറി ആശാ തോമസിന് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം UDF തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കിക്കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മുഖമുദ്രയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് MLA സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ TA വീണ്ടും ED ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസ്

0: പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ, മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ്. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ 22 ഫലപ്രഖ്യാപനത്തിന് തീരുമാനിച്ചത്. എന്നാൽ സിബിഎസ്ഇ പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപന തീയതി മാറ്റിയത്. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാ ക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2 സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും 1 ഗോൾ വീതം നേടി. 3 സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ട്യൂണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. ലോകകപ്പിൽ 2-3 ഗോളുകൾക്ക് തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറന്നത്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: FIFA World Cup 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
5: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
6: Time check.
5: Brought to you by Ozone Cargo.
7: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
5: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
7: കാലാവസ്ഥ നോക്കാം. ദുബായുടെ മേഖലകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 53%.
6: വെതർ അപ്ഡേറ്റ്
5: വാസ് ബ്രോട്ട് ടു യു ബൈ അൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് alras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ട് കേൾക്കാൻ വേണ്ടി പോകുന്നത് ആസഫാണ് കൂടെയുള്ളത്. പെട്ടെന്ന് കംപ്ലീറ്റ്ലി കയ്യിന്ന് പോയൊരു അവസ്ഥയായിരുന്നു കേട്ടോ, ഷടപടയെന്ന് പെട്ടെന്ന്. ഒരുപക്ഷെ എല്ലാവരും അങ്ങനെ ആയിരിക്കും, നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യാതിരിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കുമല്ലോ. എന്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. ബിഫോർ ജസ്റ്റ് സെക്കൻഡ്സ്, ഫ്യൂ സെക്കൻഡ്സ് എന്ന് തന്നെ പറയാല്ലേ, ഒരു 10-20 സെക്കൻഡിന് മുന്നേ നമ്മുടെ എല്ലാവരുടെയും ഫോണിലേക്ക് ഒരു അലാറം കൂടി വന്നിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് അധികം ബോധഡ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എമർജൻസി അലേർട്ട് എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. കറണ്ട് സിറ്റുവേഷൻ മൂലം എല്ലാവരും സേഫ് ആയിട്ടുള്ള ഒരിടത്തേക്ക് മാറണം. ക്ലോസസ്റ്റ് ഒരു സെക്യൂർ ബിൽഡിംഗ് അല്ലെങ്കിൽ വിൻഡോസിൻ്റെ അടുത്ത് നിന്ന് ഡോറിൻ്റെ അടുത്ത് നിന്ന് ഒക്കെ മാറിയിട്ട്. ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന കണ്ടന്റ് തന്നെയാണ്, ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇലാബറേറ്റ് ആയിട്ട് പറയുന്നില്ല. ഓഫ് കോഴ്സ് എന്തായിരുന്നാലും നമുക്ക് തന്നെ അറിയാം, നമ്മുടെ സുരക്ഷയ്ക്ക് എത്രമാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന ഇവിടുത്തെ അതോറിറ്റീസ് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു അലേർട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. സോ പ്ലീസ് ബി അലേർട്ട്, പ്ലീസ് ബി അവെയർ അബൌട്ട് ദാറ്റ് തിങ് കേട്ടോ. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു എമർജൻസി അലേർട്ട് മെസ്സേജ് വരുന്നതെന്നുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ സീരിയസ്നെസ് ഒട്ടും തന്നെ കുറയണ്ട എന്നുള്ളത് കൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം നമുക്കിത് നിസ്സാരമായിട്ട് നമ്മളത് മാറ്റാൻ അല്ലെങ്കിൽ ഒരു നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു പ്രവണത വേണ്ട. ഓഫ് കോഴ്സ് കൃത്യമായിട്ട് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ എമർജൻസി അലേർട്ട് വരുന്നത്. അത് കൃത്യമായിട്ട് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ അതിനെ പരിഗണിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഗൈസ്. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സന്തോഷത്തിൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിലായിരിക്കും ഈ ഒരു അലേർട്ട് പലർക്കും വന്നിട്ടുണ്ടാവുക. ഒന്നും വേണ്ട, പേടിക്കണ്ട. കാരണം നമ്മുടെ സുരക്ഷയെക്കുറിച്ചിട്ട് വേണോ ആ ഒരു മെസ്സേജ്, നമ്മുടെ പബ്ലിക് സേഫ്റ്റി അലേർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് റെസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സുരക്ഷയുടേതായിട്ടുള്ള നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പിച്ചുകൊണ്ടുള്ള ആ ഒരു റിപ്ലൈ മെസ്സേജ്, ആ ഒരു റിട്ടേൺ മെസ്സേജ്, ഞാൻ അതുകൊണ്ട് സൈലൻ്റ് ആക്കാതെ ഫോണിങ്ങനെ വെച്ചേക്കായിരുന്നു അതുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ട്. അതും ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ടായിരിക്കും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, നമ്മൾ ഏറ്റവും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് ഉള്ളത്. എനിവേ, എന്തായാലും ഈ സമയത്ത് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ദിവസങ്ങളിലൊക്കെ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എസ്പെഷ്യലി ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. അതിൽ എടുത്തു പറയേണ്ടത് ലോകം ആരോഗ്യ മേഖലയിലേക്ക് വീണ്ടും ഉറ്റുനോക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവർ, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ അവസാന നിമിഷത്തിൽ പെട്ട് പോകണ്ട എന്നുള്ളതുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നിർബന്ധമാക്കിയിട്ടുണ്ട്. എയർ സുവിധ എല്ലാവർക്കും ഒരു 5-6 വർഷമായിട്ട് ഇവിടെ ഗൾഫിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സുപരിചിതമായിട്ടുള്ള ഒരു പേര് തന്നെയായിരിക്കും എയർ സുവിധ. കാരണം അവർ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണല്ലോ എയർ സുവിധയിലുള്ള ഡിക്ലറേഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെയും. അത് വീണ്ടും ആക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ലോകം ആ ഒരു എബോള വൈറസ് ജാഗ്രതയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇന്റർനാഷണൽ യാത്രക്കാരുടെ ആരോഗ്യ പരിശോധന ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തുന്ന യാത്രക്കാർ ഡിജിറ്റൽ ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം സമർപ്പിക്കണം എന്നാണ് ഇപ്പോൾ നിഷ്കർഷിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 21 ദിവസത്തെ നമ്മുടെ ട്രാവൽ ഡീറ്റെയിൽസ്, എബോള ബാധിതരുമായിട്ട് എന്തെങ്കിലും സമ്പർക്കമുണ്ടോ, പനി ഉൾപ്പെടെയുള്ള രോഗലക്ഷണങ്ങളുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് ഈ ഒരു ഫോമിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴയ എയർ സുവിധ ആപ്പ് അല്ല, അതിൻ്റെ ഒരു പരിഷ്കരിച്ച പോർട്ടൽ എയർ സുവിധ 2.0 പോർട്ടൽ വഴിയാണ് ആരോഗ്യ വിവരങ്ങളൊക്കെ നൽകേണ്ടത്. യാത്രക്കാർ ഇന്ത്യയിൽ എത്തുന്നതിന് 24 hours മുൻപ് വരെ ഈ ഒരു ഫോം നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. യാത്രാ വിവരങ്ങളും ആരോഗ്യ വിവരങ്ങളും മുൻകൂട്ടി രേഖപ്പെടുത്തുന്നതിലൂടെ രോഗബാധിതയുള്ളവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സോ അത് കമ്പൽസറി ആണ്, മസ്റ്റ് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഓർക്കണം കേട്ടോ, നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും. എനിവേ, എന്തായാലും ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് ഓടി തിരിച്ചു വരാം. വേറെ ആ ഒരു അലേർട്ട് മെസ്സേജ് വന്നതിന് ടെൻഷൻ ഒന്നും വേണ്ട, അതിനുശേഷം നമ്മൾ സെക്യൂർ ആണെന്നുള്ള മെസ്സേജ് കൂടി വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കൂ. ചിന്തിക്ക് ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് ചിന്തകളെ കാട് കയറ്റി പാനിക് ആകേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ ഇട്ടുതരാം. അതോടൊപ്പം തന്നെ സിനിമയുടെ ടിക്കറ്റ്സ് ഉണ്ട്, വേറെ കുറേ സമ്മാനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം തരാം.

0: Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
5: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട.
8: ശ്രദ്ധിക്കണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
9: അണ്ണം പേടിക്കണ്ട,
10: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
7: അമ്മാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട.
11: അണ്ണ ശ്രദ്ധിക്ക,
12: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: അനന്തൻഗാഡിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രൊമോഷന് വേണ്ടി ഞാനൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പടം ഇന്നലെ റിലീസായി, അതിനുശേഷമുള്ള തിയേറ്റർ റെസ്പോൺസ് ആവട്ടെ അല്ലെങ്കിൽ റിവ്യൂസ് ആവട്ടെ, എല്ലാത്തിലും നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതായത് മികച്ചൊരു സിനിമ. മികച്ചൊരു സിനിമ ഇൻ ദ സെൻസ് ഓഫ് എഴുത്തിലാവട്ടെ, അതിൻ്റെ പെർഫോമൻസുകളിലാവട്ടെ, എക്സിക്യൂഷനിലാവട്ടെ, എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും സംസാരിക്കപ്പെടേണ്ട ഒരു വിഷയം സംസാരിക്കുന്ന, കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്ന ഒരു ചിത്രം എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അനന്തൻഗാഡ്. ഓഫ് കോഴ്സ് അതത്രമാത്രം നമുക്ക് വിശ്വാസമായിരുന്നു. ആ കാരണം ആ സിനിമയിലെ ഏറ്റവും വലിയ സെല്ലിംഗ് പോയിന്റ് തന്നെ മുരളീ ഗോപിയുടെ എഴുത്ത് എന്നുള്ളതാണ്. അത്രമാത്രം തീവ്രമായിട്ടുള്ള ഒരു എഴുത്ത്, ഒരു കാലഘട്ടത്തിൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് സച്ച് എ ഗ്രേറ്റ് മൂവി എന്നാണ് ഓരോ റെസ്പോൺസും സൂചിപ്പിക്കുന്നത്. സോ അനന്തൻഗാഡിന്റെ ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ഞാനിതാ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയാണ് തരാൻ വേണ്ടിയിട്ട്. ആകെ ഒരൊറ്റ ചോദ്യം, ആ ചോദ്യത്തിലൂടെ സ്വന്തമാക്കാം അനന്തൻഗാഡ് നാളെ വൈകുന്നേരത്തെ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാനുള്ള നമ്മുടെ ഹോം തിയേറ്ററിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ്ങിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രി. അപ്പോൾ കപ്പിൾ ഇൻവൈറ്റ്സ് ആണ് സ്വന്തമാക്കാനുള്ളത്, ലാസ്റ്റ് സെറ്റ് ഓഫ് ടിക്കറ്റ്സ് ആണ്. ചോദ്യം വളരെ സിമ്പിളാണ്, ചോദ്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ അനന്തൻഗാഡിലേക്ക് നോക്കുകയാണെങ്കിൽ തമിഴ് താരം ആര്യ നായകനായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഇതിനു മുൻപ് അദ്ദേഹം ചെയ്ത സിനിമകളിലൊന്നും നായകവേഷമായിരുന്നില്ല അദ്ദേഹം ചെയ്തത്. പക്ഷേ ഇന്നലെ ഫസ്റ്റ് റെസ്പോൺസ് ഒക്കെ കഴിയുമ്പോഴേക്കും പറയുന്നത് ആര്യ മാത്രമല്ല, ആര്യയോടൊപ്പം കട്ടക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് മുരളീ ഗോപിയുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, വിജയരാഘവനുണ്ട്, അങ്ങനെ നിരവധി താരങ്ങൾ അണിനിരക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. സോ എന്തായാലും ഈ സിനിമയിലൂടെ ആര്യ നായകനായിട്ട് വരുന്നതുകൊണ്ട് അത്തരത്തിൽ തമിഴിലെ ചില താരങ്ങൾ മലയാളത്തിൽ അഭിനയിച്ച സിനിമകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെയും ചോദിച്ചുകൊണ്ടിരുന്നത്, ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുത്ത ഈ ഒരു സിനിമ, അതായത് വിജയ് സേതുപതി ഒരു മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒപ്പം അഭിനയിച്ചിരിക്കുന്നത് ജയറാമേട്ടനാണ്. ആൻഡ് ഏതാണ് ആ ചിത്രം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കേട്ടോ. വിജയ് സേതുപതി ജയറാമിനൊപ്പം മലയാളത്തിൽ വിജയ് സേതുപതിയായി തന്നെ അഭിനയിച്ച ഒരു സിനിമ, റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേരാണ് ആ സിനിമയുടേത്. റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കഥയുമാണ് ആ സിനിമയുടേത്. അധികം ആളുകൾ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സിനിമ തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു, പക്ഷേ സച്ച് എ ഗുഡ് മൂവി, നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സമാധാനമുള്ളൊരു സിനിമയാണത്. അപ്പോൾ ഉത്തരം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, കുറച്ച് ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും കുഴപ്പമില്ല, വോത്ത് വാച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ് കേട്ടോ. വിജയ് സേതുപതി ജയറാമിനൊപ്പം മലയാളത്തിൽ അഭിനയിച്ച ഒരു സിനിമ കഴിഞ്ഞ 4-5 വർഷത്തിനിടയിൽ പുറത്തു വന്നിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. റേഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ കൂടിയാണത്, റേഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേര് തന്നെയാണ് ആ സിനിമയ്ക്ക് ഉള്ളത്. സോ ഉത്തരമറിയാവുന്നവർ ഉത്തരങ്ങൾ അയക്കുക, അയക്കേണ്ടത് ഒരു ഫോർമാറ്റിലാണ്. ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ഒരു പാട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്കും ട്രാഫിക് നോക്കാം. എവിടെയെങ്കിലും എന്തെങ്കിലും ട്രാഫിക് കഞ്ചഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ നമ്മുടെ വാട്സാപ്പിലേക്ക്, സെയിം വാട്സാപ്പിലേക്ക്. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: Alright, let's have a look onto the roads right now. ഈയൊരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻസ് നോക്കാം. ആക്ച്വലി സാധാരണഗതിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും യൂഷ്വൽ വീക്ക് ഡേയ്സിനെ അപേക്ഷിച്ച് ട്രാഫിക് കഞ്ചഷൻസ് കുറവായിരിക്കും. സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം നമ്മൾ ആ ഒരു ജബലാലി സൈഡിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണെങ്കിൽ തന്നെയും അവിടെ യൂഷ്വലി ട്രാഫിക് കഞ്ചഷൻസ് അധികമായിട്ട് ഉണ്ടാവാറുള്ള അലലിയ സ്ട്രീറ്റിൽ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. ആൻഡ് ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്തെ റോഡ്സ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ എല്ലാ ദിവസത്തേൻ്റെ അത്രയും ഒരു പാക്ഡ് സിറ്റുവേഷൻ ഒന്നുമില്ല, എന്നാലും അത്യാവശ്യം വെഹിക്കിൾ കൗണ്ട് കൂടുതൽ തന്നെയാണ്. അൽഖിയൽ റോഡ് സാമാന്യം ആ ഒരു മേഖലയിലൊക്കെ തന്നെ ദുബായ് സൗത്ത് ഏരിയ അൽബർഷ ഭാഗത്തൊക്കെ അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെയാണുള്ളത്. ഒരു മോട്ടർ ട്രാഫിക് കണ്ടീഷൻസ് അൽഖിയൽ റോഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ദുബായ് ഹിൽസ് സ്റ്റേറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഓൾമോസ്റ്റ് അൽക്കൂസിൻ്റെ ഭാഗങ്ങളിൽ മാത്രമാണ് കേട്ടോ. ആൻഡ് ഹെസ സ്ട്രീറ്റിൽ യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. കമ്മിങ് ഓൺ ടു ഉമ്മുസഖീം സ്ട്രീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആണ്, പക്ഷേ ആക്സിഡൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെയും ആ ഒരു ഏരിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കമ്മിങ് ഓൺ ടു ദുബായ് ഷാർജ റോഡ്സ് യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഒരു പീക്ക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നില്ല. എന്നിരുന്നാലും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. യൂഷ്വൽ ഉള്ളതിൻ്റെ അത്രയും ഒരു ഇൻറ്റൻസിറ്റി ഇല്ല എന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ. ആൻഡ് യെസ്, ഇനി അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും മറ്റു ട്രാഫിക് സിറ്റുവേഷൻസ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചോളൂ. നമ്മുടെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. You are listening to Back to Home with Asif.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
4: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
3: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
4: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
3: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: എടുത്തു പറയണം, കഴിഞ്ഞ ദിവസത്തെ മത്സരങ്ങളെ കുറിച്ചിട്ട് ആക്ച്വലി വേൾഡ് കപ്പിലെ പ്രത്യേകിച്ചും എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്, ഞാനൊക്കെ ഈ സിനിമ നമ്മുടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ജയസൂര്യ അഭിനയിച്ച സിനിമ കാണുന്ന സമയത്താണ് ആ സംഭവത്തെ കുറിച്ചൊക്കെ അറിഞ്ഞത്. സന്തോഷ് ട്രോഫി ഒരു തവണ ജയിച്ചപ്പോൾ കേരളത്തിന് പൊതു അവധി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലൊരു സംഭവം ആക്ച്വലി ലോകത്ത് മറ്റൊരു രാജ്യത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഇക്വഡോറിൽ ദേശീയ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇക്വഡോറിന്റെ പ്രസിഡന്റ് കേട്ടോ. കാരണം പല വിമർശനങ്ങളെയും അപമാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജയിച്ച ആ ഒരു ടീമിനും കോച്ചിനും നന്ദി അറിയിച്ചുകൊണ്ടാണ് അവധി പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ആ ഒരു മാച്ച് അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. ഒരു പക്ഷേ ലോക ഫുട്ബോളിലെ ഏറ്റവും വമ്പന്മാരായിട്ട് ടോപ്പ് ടയർ ടീമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടീമുകളിലൊന്നാണ് ജർമ്മനി. ജർമ്മനിയെ 2-1 പരാജയപ്പെടുത്ത അട്ടിമറിക്കുക, ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടുള്ള ജർമ്മനിയെ അട്ടിമറിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വഡോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വേൾഡ് കപ്പ് നേടിയതിന് തുല്യമായിട്ടുള്ള ഒരു വിജയം തന്നെയാണത്. കാരണം ആ ഒരു നോക്കൌട്ട് സാധ്യതകൾ നിലനിർത്താൻ വേണ്ടി ജയം അനിവാര്യമായിട്ടുള്ള ഒരു മത്സരത്തിൽ 1-2 2 goals അവർ ജയിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരം തുടങ്ങി രണ്ടാമത്തെ മിനിറ്റിൽ ലിറോയ് സാനയുടെ ഗോളിൽ ലീഡെടുത്ത ആ ഒരു ജർമ്മനിക്കെതിരെ പിന്നെ ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് അടുപ്പിക്കാതെ ഒരു കം ബാക്ക് വിജയം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ക ഹീറോയിക് വിജയമാണ് കഴിഞ്ഞ ദിവസം ഇക്വഡോർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു ആഘോഷം ആ ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ സെലിബ്രേഷനായി മാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് കേട്ടോ. എന്തായാലും നോക്കൌട്ടിന്റെ ഒരു ചിത്രമൊക്കെ ഏറെക്കുറെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ബ്രസീൽ വേഴ്സസ് ജപ്പാൻ ആയിരിക്കും അടുത്ത മത്സരം. ഒരുപക്ഷെ നമ്മൾ അടുത്ത് നോക്കൌട്ടിൽ കാണാൻ പോകുന്ന വാശിയേറിയ മത്സരങ്ങളിലൊന്ന്. അതുപോലെ അമേരിക്ക വേഴ്സസ് ബോസ്നിയ, സൗത്ത് ആഫ്രിക്ക വേഴ്സസ് കാനഡ, പിന്നെ നെതർലാൻഡ്സ് വേഴ്സസ് മൊറോക്കോ. എന്തായാലും അതൊരു തീവാർന്ന പോരാട്ടം തന്നെയായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. തീവാർന്ന പോരാട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ ഇന്ന് രാത്രി തീവാർന്നൊരു പോരാട്ടമുണ്ട്. അതായത് ഭാവി ഫുട്ബോളിനെ നിയന്ത്രിക്കാൻ പോകുന്ന രണ്ട് വ്യക്തികൾ, അല്ലെങ്കിൽ ഭാവി ഫുട്ബോൾ ഇവരെ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന് ഫുട്ബോൾ നിരീക്ഷകർ പ്രെഡിക്ട് ചെയ്യപ്പെടുന്ന രണ്ട് താരങ്ങൾ, അതായത് നമ്മുടെ കിലിയൻ എംബാപ്പയും പിന്നെ എർലിംഗ് ഹാളണ്ടും, നോർവേയും ഫ്രാൻസും തമ്മിലുള്ള മത്സരം. ഫ്രാൻസ് വേഴ്സസ് നോർവേ എന്താവും എന്നുള്ളത് എന്തായാലും കണ്ടു തന്നെ അറിയാം. എംബാപ്പെ ഹാലൻഡ് പോരാട്ടത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ലോകം കാത്ത് ഇരിക്കുകയാണ് അല്ലേ. എനിവേ, എന്തായാലും ആ മത്സരം ഇന്ന് രാത്രി 11 അപ്പോൾ വേൾഡ് കപ്പിൻ്റെതായിട്ടുള്ള ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു വലിയ സമ്മാനം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും നാട്ടിൽ പോകാനുള്ള അക്ബർ ട്രാവൽസിൻ്റെ എയർ ടിക്കറ്റ് ഉൾപ്പെടെയുള്ള കിടിലൻ സമ്മാനങ്ങളുമായിട്ടൊരു പ്രഡിക്ഷൻ കോൺടെസ്റ്റ് ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ ഈസിയാണ്. വളരെ ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരൊറ്റ മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, ഓഫ് കോഴ്സ് കളി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ കളിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയത്ത്, കളി കഴിഞ്ഞതിന് ശേഷം ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവരായിരിക്കും ഞങ്ങളും നിങ്ങളും നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കളികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. ആൻഡ് സെമി ലൈനപ്പ് എങ്ങനെയായിരിക്കും, ഫൈനൽ ആരൊക്കെ ആയിരിക്കും വരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പല എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസ് ഒരു പക്ഷേ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് അനവധി നിരവധി സമ്മാനങ്ങളാണ് കേട്ടോ. അത്രമാത്രം സമ്മാനങ്ങൾ കൂടി സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾ ആ ചെയ്യേണ്ടത് അത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആ ഒരു പ്രഡിക്ഷൻ കൃത്യമായിട്ട് നമ്മളെ അറിയിക്കുക. കൃത്യമായിട്ട് അറിയിക്കുക മീൻസ് ഫൈനൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്, അതായത് ഫൈനൽ ഏതൊക്കെ ടീം വരുന്നു, അവർ ഏതൊരു ഗോൾ മാർജിനിലായിരിക്കും, ആരാണ് ചാമ്പ്യന്മാരായി പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഫൈനലിൻ്റെ ആ ഒരു ഒരു മത്സര ഫലം അങ്ങ് പ്രവചിച്ചാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ ഫേവറേറ്റ് ടീം ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് സ്പെയിനുമാണ് കേട്ടോ, ഇടയ്ക്കൊക്കെ മാറിപ്പോകാറുണ്ട് ഒക്കെ. അപ്പോൾ ഫ്രാൻസ് വേഴ്സസ് ഹോളണ്ട് ആണ്, അല്ലെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് നെതർലാൻഡ് ആണ് ഫൈനൽ സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രാൻസ് 2-1 ആ മാർജിൻ അവർ ജയിച്ചു എന്നുള്ളത്. അത് ആ ഒരു സാധനം മാത്രം നിങ്ങൾ അറിയിച്ചാൽ മതി. പക്ഷേ ഉത്തരങ്ങൾ അയക്കുന്നതിനൊരു ഫോർമാറ്റ് കൂടിയുണ്ട്. കൃത്യമായിട്ട് ഫോർമാറ്റിൽ അയക്കണം. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829200 അയച്ച് തുടങ്ങാം. നിരവധി സമ്മാനങ്ങൾ, അതായത് നമ്മുടെ ഈ ഒരു പ്രീ ക്വാർട്ടറിന് മുൻപായിട്ട് നമ്മൾ ഈ പ്രഡിക്ഷൻ ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും കുറച്ചുകൂടി ഈസി ആവുമല്ലോ. അപ്പോൾ അതുവരെ നമ്മളങ്ങനെ കാത്തിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ ഷടപടയെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ പ്രഡിക്ഷൻസ് അയക്കുക. സ്വന്തമാക്കാൻ പറ്റുന്നത് ഒരു എയർ ടിക്കറ്റ് ബമ്പർ പ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി അക്ബർ ട്രാവൽസിൻ്റെ ഒരു എയർ ടിക്കറ്റ് സ്വന്തമാക്കാം. ആൻഡ് അക്ബർ ട്രാവലിൻ്റെ ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വേറെയും കുറേ മത്സരങ്ങൾ, വേറെയും കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രൈസുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ. പ്രത്യേകിച്ചും ഏതാണ്ട് 30,000 സമ്മാനമാണ് ഈ ഒരു ഫിഫ പ്രഡിക്ഷൻ സമയത്ത് അവർ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഗോൾഡ് വൗച്ചേഴ്സ്, ഗൾഫ് ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗോൾഡ് വൗച്ചേഴ്സ് സ്വന്തമാക്കാം. അതുപോലെ തന്നെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള റീജുവനേഷൻ പാക്കേജുകളും, അങ്ങനെ അനവധി സമ്മാനങ്ങൾ. റീജുവനേഷൻ പാക്കേജസ് ഫ്രം ആയുർവേദ RSRO ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബഞ്ച് ഓഫ് സമ്മാനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ ഫുട്ബോൾ കാലം, ഈ ഫിഫ കാലം ഗംഭീരമാക്കാൻ അപ്പം മറക്കണ്ട, ഫോർമാറ്റ് മറക്കണ്ട. ഫിഫ സ്പേസ് നിങ്ങളുടെ പ്രഡിക്ഷൻ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829200 ഗോൾ നില എങ്ങനെയായിരിക്കും, ഫൈനലിൽ ആരൊക്കെയായിരിക്കും, ഫൈനലിൽ ഏതൊക്കെ ടീമായിരിക്കും, അവരുടെ ഗോൾ നില എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് അയച്ചേ നോക്കട്ടെ. എന്നിട്ട് സ്വന്തമാക്കിക്കോ ഈ പറഞ്ഞ മെമ്പർ സമ്മാനങ്ങളൊക്കെ.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വീര്യം കുറഞ്ഞ മധ്യത്തിൽ വിവാദം തുടരുന്നു. സി എം ആർ എൽ എക്സാലോജ് കേസ് അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്ക്. അയോധ്യ സംഭാവനക്കുള്ള വി എച്ച് പി നേതാവ് രാജിവെച്ചു. അന്വേഷണം ഊർജിതമാക്കി എസ് ഐ ടി. കേന്ദ്രമന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നു. ഇന്ത്യയിലേക്ക് യാത്ര, എയർ സുവിധ വേണം. ലോകകപ്പ് ഫുട്ബോൾ, ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി വിവാദത്തിൽ പുതിയ വിവരങ്ങൾ പുറത്ത്. 2017 ബക്കാഡി കമ്പനി ആരംഭിച്ച നീക്കത്തിന് തടസ്സമായത് ഋഷിരാജ് സിംഗ് ആണെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിനെതിരെ അദ്ദേഹം നിലപാട് എടുത്തു എന്നുമാണ് പുതിയ റിപ്പോർട്ട്. വീര്യം കുറഞ്ഞ മദ്യം അപകടമാണെന്ന് എക്സൈസ് കമ്മീഷണറായിരുന്ന ഋഷിരാജ് സിംഗ് കത്ത് നൽകുകയായിരുന്നു. 2018 നികുതി സെക്രട്ടറി ആശാ തോമസിനയച്ച കത്താണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം യുഡിഎഫ് കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം യുഡിഎഫിൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യ ദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. മുൻ സർക്കാരിന്റെ കാലത്തും അപേക്ഷ വന്നിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം കൊണ്ടുവരണമെന്നല്ല, ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നയം. അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വളരെ ഗൌരവപൂർവ്വം വിഷയം ചർച്ച ചെയ്തു. അങ്ങനെ തീരുമാനിക്കുമ്പോഴാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിതരണത്തിനായി കമ്പനികളുടെ കത്ത് വന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖമുദ്രയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. പി എം ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിന് തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് എം എൽ എ സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. സി എം ആർ എൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സി എം ആർ എല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക്ക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതിചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്.

0: തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബി ജെ പി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി ബി രാജേഷ്. 29-ന് തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ, മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി ബി രാജേഷ്. കിം പ്രവേശന പരീക്ഷയുടെ ഫലം നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ 22-നായിരുന്നു ഫലപ്രഖ്യാപനത്തിന് തീരുമാനിച്ചത്. എന്നാൽ സി ബി എസ് ഇ പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മന്ത്രിയെ സമീപിച്ചു. ഇതിന് പിന്നാലെയാണ് പ്രഖ്യാപന തീയതി മാറ്റിയത്. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. വെനസ്വേലയെ ദുരന്ത ഭൂമിയാക്കിയ ഇരട്ട ഭൂചലനത്തിൽ മരണസംഖ്യ ഉയരുന്നു. നിരവധി പേർ ഇപ്പോഴും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. 1,500-ലധികം പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. 100 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത ഭൂകമ്പമാണ് വെനസ്വേലയിൽ ഉണ്ടായത്. കനിഷ്ക വിമാന ദുരന്തത്തിന് പിന്നിൽ ഖലിസ്ഥാനായിരുന്നുവെന്ന് 40 വർഷത്തിനുശേഷം തുറന്ന് സമ്മതിച്ച കാനഡ. 1985 ജൂൺ 23 എയർ ഇന്ത്യ വിമാനം ബോംബ് സ്ഫോടനത്തിൽ തകർന്ന 329 പേരാണ് കൊല്ലപ്പെട്ടിരുന്നത്. യുഎയിൽ ഒരിടവേളയ്ക്ക് ശേഷം മിസൈൽ ഡ്രോൺ ജാഗ്രതാ നിർദ്ദേശം വന്നത് ജനങ്ങളിൽ കുറച്ചു നേരത്തേക്ക് ആശങ്കയുണ്ടാക്കി. എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും സന്ദേശം തള്ളിക്കളയണമെന്നും യുഎഇ മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമൊടുവിൽ ആഗോള എണ്ണവിപണി സാധാരണ നിലയിലേക്ക്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില യുദ്ധത്തിന് തൊട്ട് മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു. ഡബ്ല്യു ടി ഐ ക്രൂഡ് വില $70 താഴെ. ബ്രന്റ് ക്രൂഡ് വില $72 താഴ്ന്നു. യുദ്ധസമയത്ത് $120 വരെ എത്തിയ എണ്ണവിലയാണ് താഴ്ന്നത്. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ജി സി സി കൂട്ടായ്മ. ബഹ്റിനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് യുഎസ് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ബഹ്റിൻ വിദേശകാര്യമന്ത്രിയും ജി സി സി മന്ത്രിസഭാ കൌൺസിലിന്റെ നിലവിലെ ചെയർമാനും യോഗത്തിൽ സഹ അധ്യക്ഷരായി. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. തോറ്റെങ്കിലും ഗോൾ ശരാശരിയുടെ വ്യത്യാസത്തിൽ 6 പോയിന്റുമായി ജർമ്മനി ഗ്രൂപ്പ് ഇ ചാമ്പ്യന്മാരായി നോക്കൌട്ടിന് യോഗ്യത നേടി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യുറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. 3-ാം സ്ഥാനക്കാരായ സ്വീഡനും നോക്കൌട്ടിൽ കടന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ ട്യൂണീഷ്യക്കെതിരെ വമ്പൻ ജയവുമായി നെതർലൻഡ്സ് നോക്കൌട്ടിൽ. 1-3 ഗോളുകൾക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഡച്ച് പടയുടെ മുന്നേറ്റം. നോക്കൌട്ടിൽ മൊറോക്കയാണ് നെതർലൻഡ്സിന്റെ എതിരാളി. ലോകകപ്പിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തുർക്കി യുഎസ്എയെ പരാജയപ്പെടുത്തി. കടുത്ത ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കാഴ്ചവച്ച മത്സരത്തിന്റെ അവസാന സെക്കൻഡിലാണ് തുർക്കിയുടെ വിജയ ഗോൾ പിറന്നത്. ആദ്യ രണ്ട് മത്സരങ്ങളിൽ പരാജയപ്പെട്ട തുർക്കി ഇതിനകം തന്നെ മത്സരത്തിൽ നിന്ന് പുറത്തായി. എങ്കിലും അവസാന മത്സരത്തോടെ തല ഉയർത്തിയാണ് ടീമിന്റെ മടക്കം. ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച യുഎസ്എ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് കടന്നു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: Studio clock il samayam 6 mani kazhinju 11 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 58%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് യു ബൈ ആൽറാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് യുഎഇ, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൽറാസ്.

നേരത്തെ നമ്മൾ ഷോ തുടങ്ങുന്ന സമയത്താണ് ആക്ച്വലി ആ ഒരു അലേർട്ട് ശബ്ദം നമ്മുടെ എല്ലാവരുടെയും ഫോണുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളും ഞാനും എല്ലാം ഒരേ സമയത്ത് തന്നെ നമ്മളത് കേട്ടു, നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ആ ഒരു മിസൈൽ അലേർട്ട് ഭീഷണി അവഗണിക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചുകൊണ്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഒരു മെസ്സേജും തൊട്ടുപിറകെ എല്ലാവരുടെയും ഫോണിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് അതിലൊരു വ്യക്തതയാണ് യു എ ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്നത്. മുൻപ് നമുക്ക് ലഭിച്ചിരുന്ന ആ ഒരു മുന്നറിയിപ്പ് പൂർണ്ണമായിട്ടും അവഗണിക്കണം എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കൂ കേട്ടോ. എന്തായാലും ഈ അടുത്ത ആഴ്ചയിൽ യു എയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് എത്തിഹാദ് റെയിൽ സർവ്വസജീവമായിട്ട് ഓടിത്തുടങ്ങുന്നു. തീർച്ചയായിട്ടും കാത്തിരുന്ന ആ ഒരു മൊമെന്റിലേക്ക് പ്രത്യേകിച്ചും യു എയിലുള്ള യാത്രയെ കുറച്ചുകൂടി, യു എയുടെ ഇന്റർ എമിറേറ്റ് യാത്രകളെ കുറച്ചുകൂടി നമുക്ക് ആയാസരഹിതമായി തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വലിയൊരു റെയിൽ ശൃംഖല തന്നെ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട്, ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ റേഡിയോയിൽ കയറിയ സമയം മുതൽ തന്നെ ഏറ്റവും ആന്റിസിപ്പേറ്റഡ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ന് നമ്മുടെ മുന്നിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ എൻറ്റയർ ജി സി സിയിലേക്ക് തന്നെ ഉള്ള യാത്ര, നമ്മളിപ്പോൾ ഒരു ഷെങ്കൻ വിസ എടുത്ത് യൂറോപ്പ് വിസിറ്റ് ചെയ്യുന്ന പോലെ അത്രമാത്രം ഈസിലി എല്ലാ രാജ്യങ്ങളും 6-7 രാജ്യങ്ങൾ ഒരൊറ്റ ട്രെയിനിൽ യാത്ര ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രമാത്രം വികസിക്കാൻ പോകുന്നൊരു പദ്ധതി തന്നെയാണ് എത്തിഹാദ് റെയിൽ. സോ എന്തായാലും എത്തിഹാദ് റെയിലിൻ്റെ ബുക്കിംഗ് ആരംഭിച്ച 48 മണിക്കൂറിനുള്ളിൽ തന്നെ 5,000+ ടിക്കറ്റുകളാണ് വിറ്റ് തീർന്നിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം ഒരു വലിയ വരവേൽപ്പാണ് ജനങ്ങൾക്കിടയിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലേറ്റവും കൗതുകമുള്ളൊരു കാര്യം എത്തിഹാദ് റെയിലിൻ്റെ ആദ്യ യാത്രക്കാരനെ നമുക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. യു എയുടെ ദേശീയ റെയിൽ പദ്ധതിയായിട്ടുള്ള ഈ ഒരു എത്തിഹാദ് റെയിലിൽ ഫുജൈറ മുതൽ അബുദാബി വരെ ആരംഭിക്കുന്ന ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ സർവീസിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രത്യേക നോമിനേഷൻ ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദ പാസഞ്ചർ ഹു റെപ്രസെൻറ്റ് അസ് ഓൾ എന്ന ആ ഒരു ആശയത്തിൽ ഈ ഒരു സൊസൈറ്റിക്ക് വേണ്ടി ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളെ ജനങ്ങൾക്ക് നാമനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ആദ്യ യാത്രയിൽ പ്രത്യേക സീറ്റിലിരിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എല്ലാ കാലത്തേക്കും ആ ഒരു യാത്രയെ ഓർമ്മിക്കാൻ തക്ക വിധത്തിലാക്കി മാറ്റുക എന്നുള്ളത് കൊണ്ടാണ് അത്രമാത്രം ഈ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, നമ്മുടെ പരിചയത്തിലുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അത്തരത്തിൽ നമുക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളൊരു അവസരം വന്നിരിക്കുന്നത്. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ആദ്യ ട്രെയിൻ യാത്രയിൽ സാധാരണക്കാരുടെ സേവനങ്ങളും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും ഒക്കെ ആദരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. പക്ഷേ നോമിനേഷൻസ് June 27 രാവിലെ 10 മണിക്ക് മുമ്പ് സമർപ്പിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നാളെ രാവിലെ 10 മണിക്ക് മുൻപ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാലോ, നമ്മളെല്ലാം സുപരിചിതമായിട്ടുള്ള പല മേഖലകളിൽ നിന്നുള്ള പല വ്യക്തിത്വങ്ങളും അത്തരത്തിൽ സൊസൈറ്റിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ, റെസിഡൻസിൻ്റെ, അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വന്നിട്ടുള്ള പ്രവാസികളുടെ ഒക്കെ വെൽബീയിങ്ങിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ള അത്തരത്തിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം. ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട്, റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Ammane, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
12: ശ്രദ്ധിക്കണ്ടാ
11: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
13: അണ്ണം പേടിക്കണ്ടാ,
14: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
11: അമ്മാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
15: അണ്ണ ശ്രദ്ധിക്ക,
16: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: എല്ലാ ദിവസവും ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്ത് ടിപ്സിലേക്കാണ് പോകാറുള്ളത്. തീർച്ചയായിട്ടും ഹെൽത്ത് ടിപ്സിന്റെ സമയമാണ്. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ഓട്ടത്തിനിടയിൽ നമ്മൾ വിട്ടുപോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ചില ശാരീരിക കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അവയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഹെൽത്ത് ടിപ്സ്.
1: Health Tips brought to you by MVR Diagnostic Clinic, Dubai. Advanced scan, assured future for men and women.
0: ദാറ്റ്സ് റൈറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, നമ്മൾ സംസാരത്തിനിടയിൽ, പ്രത്യേകിച്ചും ഈ ആരോഗ്യകരമായിട്ടുള്ള സംസാരങ്ങളുടെ ഡിസ്കഷൻസിൻ്റെ ഒക്കെ ഇടയിൽ വരുന്നൊരു പേരാണ്, അല്ലെങ്കിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കാറുള്ള ഒരു വിഷയമാണ് ഫാറ്റി ലിവറിനെ കുറിച്ചിട്ടല്ലേ. ശരീരം തരുന്ന ചില നിശബ്ദമായിട്ടുള്ള സൂചനകളെ, ഈ ഫാറ്റി ലിവറിനെ സംബന്ധിച്ചുള്ള സൂചനകളെ നമ്മൾ പലപ്പോഴും തള്ളിക്കളയാറുണ്ട് എന്നുള്ളതാണ്. ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത ചില നാല് സൈലന്റ് സൂചനകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ലിവറിൽ ഇങ്ങനെ അമിതമായിട്ട് കൊഴുപ്പ് കൂടുന്ന സമയത്താണ് ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടാവാറുള്ളത്. ആദ്യം ലക്ഷണങ്ങളില്ലാതെ അല്ലെങ്കിൽ വളരെ ചെറിയ ലക്ഷണങ്ങളോടെയൊക്കെ ഇത് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി ഒരു ആദ്യത്തെ ഒരു ലക്ഷണം തന്നെ കാരണമില്ലാത്ത ക്ഷീണമാണ്. ആവശ്യമായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടും, ആവശ്യമായിട്ടുള്ള റെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ദിവസേനെ ക്ഷീണം തോന്നുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഫാറ്റി ലിവറിന്റെ മുന്നറിയിപ്പായേക്കാം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വിചാരിക്കും ഇത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസോ അതോ ഇതോ ആണെന്ന് കരുതി നമ്മൾ ഒഴിവാക്കി വിടാറുള്ള ഒരു കാരണമാണിത്. അത് ഒരു പക്ഷേ ഫാറ്റി ലിവറിന്റെ ലക്ഷണമാകാനുള്ള ചാൻസ് ഉണ്ട്. വയറിന്റെ വലതുഭാഗത്ത് ഉണ്ടാകുന്ന ഒരു വേദന, വയറിന്റെ വലതുഭാഗത്ത് ലഘുവായിട്ടുള്ളൊരു വേദന അല്ലെങ്കിൽ ഭാരമുള്ള പോലെ നമുക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഫാറ്റി ലിവറിന്റെ സൂചനയായിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ വെയിറ്റ് ക്രമാതീതമായിട്ട് ഇങ്ങനെ കൂടുന്നത്, പ്രത്യേകിച്ചും വയറിന്റെ ചുറ്റളവിലൊക്കെ കൊഴുപ്പ് കൂടുന്നത് ഒരു പക്ഷേ ഫാറ്റി ലിവറിന്റെ പ്രധാന ലക്ഷണമായിട്ടാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ വയറിന്റെ അല്ലെങ്കിൽ ലിവറിന്റെ, ഫാറ്റി ലിവറിന്റെ ഇഷ്യൂ കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്ന് പോലും നമ്മൾ തിരിച്ചറിയാത്ത ഒരു സൂചന നമ്മുടെ ഫോക്കസ് കുറയുക എന്നുള്ളതാണ്. പെട്ടെന്ന് മൂഡ് മാറുക, ശ്രദ്ധക്കുറവ് അനുഭവപ്പെടുക, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം, ആൻഡ് ഓർമ്മശക്തി കുറയുക, ഇവയൊക്കെ തന്നെ ഒരുപക്ഷെ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളായേക്കാം എന്നാണ് പറയുന്നത്. സോ ഇത്തരത്തിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം തരുന്ന ചില ഹിൻറ്റുകളുണ്ട്. ഇത്തരം ചില ഹിൻറ്റുകൾ വരുന്ന സമയത്ത് സ്വയം ചികിത്സയോ, അല്ലെങ്കിൽ ഇപ്പോൾ വയറിനൊരു ചെറിയ വേദന വരുന്ന സമയത്ത് കുഴപ്പമില്ല, നമുക്കൊരു ജിഞ്ചർ ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ, ഒരു ജിഞ്ചർ ഷോട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കത് സെറ്റ് ആകുമല്ലോ, അല്ലെങ്കിൽ കുറച്ച് ഇഞ്ചി നീര് ചതച്ച് അതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കുറച്ച് വെളുത്തുള്ളിയൊക്കെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാകുമല്ലോ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്വയം ചികിത്സകൾ അല്ലെങ്കിൽ നാട്ടു ചികിത്സകൾ ഇതൊക്കെ തന്നെ ഒഴിവാക്കിയിട്ട് കൃത്യമായിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാവേണ്ടത് നമ്മുടെ സമാധാനത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഡോക്ടർസിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ തരത്തിലുള്ള സ്കാനിങ്ങുകളും നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള എം വി ആർ പോലെയുള്ള ഒരു ഇടം നമുക്കുള്ളപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ആവശ്യമായിട്ടുള്ള എം ആർ ഐ, സി ടി സ്കാൻ, അൾട്രാസൗണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ഇവയൊക്കെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് നമുക്കിവിടെ ഗർഭത്തിലുള്ള എം വി ആർ. നമ്മുടെ ബ്രെയിൻ, നെക്ക്, ചെസ്റ്റ്, അബ്ഡോമൻ, പെൽവിസ്, അതുപോലെ സ്പൈൻ തുടങ്ങിയ ഭാഗങ്ങൾ ഒരൊറ്റ പരിശോധനയിലൂടെ വിലയിരുത്താൻ സാധിക്കുന്ന ഹോൾ ബോഡി എം ആർ ഐ ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകൾ ഉൾപ്പെടെ നിരവധി പാക്കേജുകളാണ് അവർ നമുക്ക് മുന്നിലേക്ക് ഓഫർ ചെയ്യുന്നത്. അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകൾ, അതും പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകളിൽ. ഇപ്പോൾ ഹോൾ ബോഡി പാക്കേജ് ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ വേണ്ടി സെപ്പറേറ്റ് പാക്കേജുകളും ഒക്കെ തന്നെ ഗർഭത്തിലുള്ള എം വി ആർ നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതും നാട്ടിലേക്ക് പോലും പോകേണ്ട ആവശ്യകത ഇല്ലാതെ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാത്ത, നമ്മുടെ പേഴ്സിന് താങ്ങുന്ന രീതിയിലുള്ള സ്ക്രീനിങ് പാക്കേജുകളാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ വിളിക്കാം, 050-860-9611 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഒരു പാക്കേജും കാര്യങ്ങളും ഒക്കെ തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ടൈം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗിഫ്റ്റ് വൗച്ചർ കൂടി തരികയാണ്. അതായത് ഒരു ഫ്രീ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ ചെയ്യാനുള്ള ഒരു വൗച്ചറാണ് എം വി ആറിൽ നിന്നും 600 ദിർഹംസോളം വേർത്ത് വരുന്ന ഒരു വൗച്ചറാണ് തരുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ നിങ്ങളുടെ അബ്ഡോമൻ്റെ ഭാഗം കൃത്യമായിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി, അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. സോ യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് അയയ്ക്കുക ഇവിടെ വാട്സാപ്പിലേക്ക്, എം വി ആർ സ്പേസ് നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ 0585829220 ഒരൊറ്റ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഗിഫ്റ്റ് വൗച്ചർ സ്വന്തമാക്കാവുന്നതാണ്. ആൻഡ് മറ്റ് സംശയങ്ങൾക്കും മറ്റ് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗർഭത്തിലുള്ള, ദുബായ് ഗർഭത്തിലുള്ള എം വി ആറിനെ ആശ്രയിക്കാവുന്നതാണ്.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: Back to home, brought to you by Alnur Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnur Polyclinic, Muthina. For appointments, call 04385-7841.
2: ഇന്ത്യൻ സിനിമയെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസേഷൻ നടത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസിലി പറയാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ബാഹുബലിക്ക് മുൻപും ബാഹുബലിക്ക് ശേഷവും എന്നുള്ളത്. അല്ലേ, കാരണം പാൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ട്രെൻഡ് തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ബാഹുബലി വന്നതിന് ശേഷമാണ്. ഇന്ത്യൻ സിനിമ എന്നാൽ ബോളിവുഡ് സിനിമകൾ മാത്രമാണ് എന്ന് കരുതിയിരുന്ന അടുത്ത് നിന്നും അങ്ങനെയല്ല. സൗത്ത് ഇന്ത്യയിൽ കുറച്ചധികം സംസ്ഥാനങ്ങളുണ്ട്, അവിടങ്ങളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമകൾ നിർമ്മിക്കുന്നുണ്ട്, അതും ബ്രഹ്മാണ്ട സിനിമകൾ നിർമ്മിക്കുന്നുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു സിനിമ തന്നെയായിരുന്നു ബാഹുബലി. അപ്പോൾ ബാഹുബലിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഡോക്യുമെന്ററി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സംഗതി പുറത്തിറങ്ങിയിട്ടുണ്ട്. ബാഹുബലി ദ ടോർച്ച് ബെയറർ എന്ന പേരിൽ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അത് സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ക്ലൈമാക്സിൽ അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലേക്ക് അടുക്കുന്ന സമയത്ത് ഒരു റെവലേഷൻ നടത്തുന്നുണ്ട് മക്കളെ. അതായത് ബാഹുബലി ഫസ്റ്റും സെക്കൻഡും കൊണ്ട് തീരുന്നില്ല, ബാഹുബലിക്കൊരു മൂന്നാം ഭാഗം കൂടി വരുന്നുണ്ട് എന്ന് ഒഫീഷ്യലി പ്രഭാസും റാണയും അനുഷ്കയും ചേർന്ന് അങ്ങ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സോ എക്സൈറ്റ്മെന്റിന് കാര്യമുണ്ട്, എക്സൈറ്റ്മെന്റിന് കാരണമുണ്ട്. കാരണം അത്രമാത്രം ആകാംക്ഷയോടെയാണ് ബാഹുബലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എടുക്കാറുള്ളത്. ഇപ്പോൾ റീസെന്റ് രണ്ട് പാർട്ടും മെർജ് ചെയ്തുകൊണ്ട് ബാഹുബലി ഇത് എപ്പിക് പുറത്തു വന്ന സമയത്താണെങ്കിൽ പോലും തിയേറ്ററിൽ അത് വലിയൊരു വിജയമായി മാറിയിട്ടുണ്ടായിരുന്നു. സോ ഡെഫിനറ്റ്ലി ബാഹുബലിയുടെ ഒരു മൂന്നാം ഭാഗം ആരാധകരിൽ വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഒന്ന് തന്നെയാണ്. പക്ഷേ എത്രമാത്രം ഒരു സീക്വലിന് പോസിബിലിറ്റി ഉണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം പൽവാൽദേവൻ ഓക്ച്വലി തീർന്നല്ലോ, പൽവാൽദേവന്റെ കഥ അവിടെ അവസാനിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വല്ല പ്രേതമായിട്ട് വന്ന് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കുമെന്ന് അറിയില്ല. സോ മൈറ്റ് ബി എ പ്രീക്വൽ. അമരേന്ദ്ര ബാഹുബലിയുടെ അച്ഛന്റെ കഥയൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തായാലും കാത്തിരിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫിഫയുടെ കുറേ മലയാളം പോസ്റ്റുകൾ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ചും നമ്മുടെ ആവശ്യത്തിലെ പാട്ട് ഇവനെ പടച്ചുവിട്ട കടവെളുക്ക് പത്തിൽ പത്ത് എന്ന ആ ഒരു സെഗ്മെൻറ്റൊക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഫിഫ ഇത് സർക്കുലേറ്റ് ചെയ്യുകയാണോ, ശരിക്കും ലോകം മുഴുവൻ ഈ ഒരു പോസ്റ്റുകൾ കാണുകയാണോ, അപ്പോൾ അവിടെ എല്ലാം നമ്മുടെ മലയാളത്തിൽ എഴുതി വെച്ച ആ ഒരു പോസ്റ്റുകൾ എത്തുകയാണോ എന്ന് നമ്മൾ ഭയങ്കര ആവേശത്തോടെ ചിന്തിക്കാറുണ്ടല്ലേ. ഇത് ആക്ച്വലി മെറ്റയുടെ ഓഡിയൻസ് ടാർഗറ്റിംഗ് അല്ലെങ്കിൽ ജിയോ ടാർഗറ്റിംഗ് ആൻഡ് ലാംഗ്വേജ് ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക രാജ്യത്തെയോ അല്ലെങ്കിൽ ഭാഷയെയോ ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രാൻഡുകൾക്ക് പോസ്റ്റുകൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഓരോ റീജിയനിലും ഉപഭോക്താക്കളുടെ ഓഡിയൻസ് ബിഹേവിയർ അനുസരിച്ച് വ്യത്യസ്ത ഭാഷകൾ ഡൈനാമിക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ ഫിഫ ചെയ്യുന്നത് അതിലും ഒരുപടി മുന്നിലാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. കാരണം മലയാളം ഉപയോഗിക്കുക മാത്രമല്ല ഇവനെ പടച്ചുവിട്ട കടവിളക്ക് പത്തിൽ പത്ത് ആവേശ മൂവിയിലെ ആ ഒരു വൈറലായിട്ടുള്ള റഫറൻസുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് മലയാളം പ്രേക്ഷകരുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാനും നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യാനും നമ്മുടെ പോപ്പ് കൾച്ചറിലേക്ക് അതിനെ ചേർത്ത് വെക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ട്രാൻസ്ലേഷൻ പരിപാടിയല്ല നടക്കുന്നത്, ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഭാഷ മാത്രം മാറ്റുന്നില്ല, പോപ്പ് കൾച്ചർ ട്രെൻഡുകൾ എക്സ്പ്രഷൻസ് ഓഡിയൻസിന്റെ ബിഹേവിയർ എല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള കോണ്ടന്റ് മാർക്കറ്റിംഗ് രീതിയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ പോസ്റ്റർ വരുന്ന പോലെ തന്നെ ഹിന്ദിയിലും അതുപോലെ മറ്റ് ഭാഷകളിലുമൊക്കെ സംഗതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്ലോബൽ ബ്രാൻഡ്സ് എല്ലാവർക്കും ഒരേ കണ്ടന്റ് നൽകാതെ ശരിയായിട്ടുള്ള ആളുകൾക്ക് ശരിയായിട്ടുള്ള ഭാഷയിൽ ശരിയായിട്ടുള്ള കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ കണ്ടന്റ് എത്തിക്കുന്നത്. ഇത് ശരിക്കും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ് കേട്ടോ. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് ശരിക്കും ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് അറിയാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നവർക്കും ഇന്നിപ്പോൾ എല്ലാവരും ഏതൊരു സ്ഥാപനമാണെങ്കിലും അതിനൊരു ഡിജിറ്റൽ സെക്ഷൻ അനിവാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. അതാണ് ഈ റീജിയണൽ ലാംഗ്വേജ് സ്ട്രാറ്റജി. അത് ഭയങ്കരമായിട്ട് ഇന്ത്യ പോലെയുള്ള ഇടങ്ങളിൽ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവുന്നുണ്ടെന്നാണ് ഈ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That's Home with Asif. Asif.
2: Stay connected with Home 92.2 FM. Home is a feeling.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ?

വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. BJPയിൽ പുതിയ സമവാക്യങ്ങൾ. രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്താൻ കെ സുരേന്ദ്രനും വി മുരളീധരനും ചുമതല. ദൈനംദിന വിഷയങ്ങളിൽ BJP രാഷ്ട്രീയ നിലപാട് പറയുന്നത് സംസ്ഥാന അധ്യക്ഷനാണ്. നിലവിൽ പിന്തുടരുന്ന കീഴ്വഴക്കങ്ങൾ മാറ്റി പുതിയ സമവാക്യം രൂപപ്പെടുത്താനാണ് BJP തീരുമാനം. നിലവിലെ സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ പ്രതികരണം വേണ്ട വിധത്തിൽ സ്വാധീനിക്കുന്നില്ലെന്ന പാർട്ടിക്കുള്ളിലെ അഭിപ്രായം മാനിച്ചാണ് പുതിയ തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ടുവയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി VD സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം UDF കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം UDFൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കി കുടിച്ച് മദ്യദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് LDF നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി VD സതീശന്റെ മുഖമുദ്രയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. PM ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിന് തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് MLA സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും MP ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ LDF സർക്കാരും CMRL തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ TA വീണ്ടും ED ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ED ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ED വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീണ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. CPM കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ VV രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതിചേർത്താണ് കേസ്. BJP കൌൺസിലറുടെ പരാതിയിൽ CPM കൌൺസിലർ SP ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന BJP കൌൺസിലർ R സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDF പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ UDF നീക്കം. നീക്കത്തിൽ LDF ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് LDFും UDFും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും BJP ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ UDF കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ VV രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. UDF സമരം ചെയ്യട്ടെ. മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ VV രാജേഷ്. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ.
വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്.

പൊട്ടുന്ന കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന തിങ്കളാഴ്ചയുണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ ഡി എം കെ സിപിഎം പോരരൂക്ഷം. പിണറായി വിജയനെ മുൻനിർത്തി സിപിഎമ്മിനെതിരെ ഡി എം കെ മുഖപത്രമായ മുരശ്ശേരി. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചാണ് ലേഖനം. കേരളത്തിൽ ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകന്നെന്നും ജനം എന്തിനാണ് സർക്കാരിനെ വലിച്ചെറിഞ്ഞതെന്നും ലേഖനം ചോദ്യം ചെയ്യുന്നു. തമിഴ്നാട് സിപിഎം സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖത്തിനെതിരായ പരമ്പരയിലാണ് വിമർശനം. ഭൂകമ്പം ദുരിതം വിതച്ച വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ്മാസ്റ്റർ വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. 35 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് വിമാനത്തിൽ. കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും ഇന്ത്യൻ സഹായങ്ങളിൽ ഉൾപ്പെടുന്നു. അമിസ്റ്റാഡ് എന്നാൽ സ്പാനിഷിൽ സൌഹൃദമെന്നാണ് അർത്ഥം. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ 600 കവിഞ്ഞു. യുഎഇയിൽ ഒരിടവേളയ്ക്ക് ശേഷം മിസൈൽ ഡ്രോൺ ജാഗ്രതാ നിർദ്ദേശം വന്നത് ജനങ്ങളിൽ കുറച്ചു നേരത്തേക്ക് ആശങ്കയുണ്ടാക്കി. എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും സന്ദേശം തള്ളിക്കളയണമെന്നും യുഎഇ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് ജിസിസി കൂട്ടായ്മ. ബഹ്റിനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് യുഎസ് ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2-ാം സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും 1 ഗോൾ വീതം നേടി.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga footballinte mahamelam.
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to Home, brought to you by Al Noor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Muthina. For appointments, call 04385-7841.
1: പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മുടെ പ്രവാസികൾ പെട്ടെന്ന് ഓടിപ്പോയി നോക്കും. അത് നമ്മൾ പാസ്പോർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. കാരണം അത്രമാത്രം എൻഗേജ്മെൻ്റ് ആയിരിക്കും ഈ പാസ്പോർട്ട് റിലേറ്റഡ് വിഷയങ്ങളുടെ റീലുകൾക്കും അതുപോലെ തന്നെ കോണ്ടന്റിനും ഒക്കെ കിട്ടാറുള്ളത്. അതിൻ്റെ കാരണം നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ പാസ്പോർട്ട് തന്നെയാണ്. അതുകൊണ്ടാണല്ലേ നമ്മുടെ പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രേഖയായിട്ടാണ് പ്രവാസികൾ പലപ്പോഴും പാസ്പോർട്ടിനെ കാണാറുള്ളതെങ്കിലും ആ വിഷയത്തിൽ പല ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകളും ഒക്കെ ഒരുപക്ഷെ നമ്മുടെ പേജുകളിലൂടെയും മിനി പത്മയുടെ വീഡിയോസിലൂടെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ. എനിവേ, എന്തായാലും പാസ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്, അതായത് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ചെലവ് കൂടും എന്നുള്ളൊരു കാര്യമായിരുന്നു. അപേക്ഷാ ഫീസ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ജൂലൈ 1st മുതൽ പാസ്പോർട്ട് ഫീസ് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. 30 പേജുള്ള പാസ്പോർട്ടിന് 2500 രൂപയും 60 പേജുള്ള പാസ്പോർട്ടിന് 3500 രൂപയും എന്നിങ്ങനെയാണ് പുതുക്കിയ നിരക്കുകൾ. ഇനി ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടൊക്കെ എടുക്കാനാണെങ്കിൽ 5000 രൂപയും തൽക്കാലമായിട്ട് എടുക്കുകയാണെങ്കിൽ 7500 രൂപയുമാണ് ചെലവ് വരുന്നത് എന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പാസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ കഴിയുന്നവരാണെങ്കിലും ആ ഒരു റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ചിട്ട് ഇപ്പോൾ നാട്ടിൽ പോയി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ഇപ്പോൾ മക്കൾക്കോ അല്ലെങ്കിൽ വൈഫിനോ അല്ലെങ്കിൽ ഫാമിലിയുള്ളവർക്കോ ഒക്കെ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ആ ഈ കാര്യങ്ങൾ ഞാനീ പറഞ്ഞ സംഗതികളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. വലിയ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ്
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
11: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
11: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: വീക്കെൻഡ് എന്താ പരിപാടി എന്ന് ചോദിക്കുന്നില്ല, കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ പുറത്ത് ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനൊക്കെ നമ്മൾ തൽക്കാലമായിട്ട് ഒന്ന് വിരാമം ഇട്ടുകൊണ്ട് കംപ്ലീറ്റ്ലി ഇൻഡോറിൽ മാക്സിമം ഫാമിലിയോടൊപ്പം കുടുംബത്തോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ അത് പുറത്തൊന്നും പോകാതെ വീടിൻ്റെ അകത്തളങ്ങളിൽ തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ സെലിബ്രേഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു സിനിമ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം സന്തോഷമുള്ള ഒരു കാര്യം വേറെ ഉണ്ടോ? അതും ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകൾ അല്ലെങ്കിൽ ഏറ്റവും അധികം കാത്തിരുന്ന ചിത്രങ്ങളിലൊന്ന്, ഈവൻ ദോ ചിലപ്പോൾ തിയേറ്ററുകളിൽ മിസ്സായി പോയ സിനിമകൾ ഉണ്ടായിരിക്കാം, പ്രത്യേകിച്ചും പേട്രിയറ്റ് പോലെ മമ്മൂക്ക ലാലേട്ടൻ കോംബോ വിത്ത് കുഞ്ചാക്ക് ബോബൻ ആൻഡ് നയൻതാര ആൻഡ് ഫഹദ് ഫാസിൽ ഓണേ മഹേഷ് നാരായണൻ ഡയറക്ടറിയിൽ. അപ്പോൾ അങ്ങനെയുള്ള പേട്രിയറ്റ് പോലെയുള്ള സിനിമകൾ വീട്ടിലിരുന്ന് ഒരുമിച്ച് എല്ലാവരുമായിട്ടിരുന്ന് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അതിനുള്ള സംഗതിയാണ് തരാൻ വേണ്ടി പോകുന്നത്. അതായത് സീ ഫൈവിൻ്റെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ്. ആക്ച്വലി സീ ഫൈവ് ഇപ്പോൾ ഒരു ഗംഭീര ഉത്സവകാല പ്രൊമോഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 275-280 ദിർഹംസ് ഒക്കെ വർത്തുണ്ടായിരുന്ന ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാൻ ഇപ്പോൾ വെറും 99.99 ദിർഹംസിന് കൊടുക്കുകയാണ്. അതുകൊണ്ട് സമ്മാനമായിട്ട് കിട്ടാത്തവരും പെട്ടെന്ന് പോയിട്ട് സീ ഫൈവ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു വർഷത്തേക്കുള്ള കണ്ടന്റ്, മലയാളം മാത്രമല്ല മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി പല ഭാഷകളിൽ നിന്നുള്ള സീരീസുകൾ, സിനിമകൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. അത്രമാത്രം കണ്ടന്റ് റിച്ച് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സീ ഫൈവ്. ആൻഡ് മാത്രമല്ല മലയാളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ റിലീസുകളായിട്ടുള്ള പല സിനിമകൾ, പേട്രിയറ്റ് ആവട്ടെ, ആട് 3 ആവട്ടെ, അല്ലെങ്കിൽ ആഭ്യന്തര കുറ്റവാളി ആവട്ടെ, ബബ്ബബായ് ആവട്ടെ, അങ്ങനെ എത്രയോ സിനിമകൾ, ഈവൻ ഇൻക്ലൂഡിംഗ് ഇന്ത്യയുടെ റെപ്രസെൻറ്റേഷനായിട്ട് ഓസ്കാർ വരെ പോയ RRR വരെ സ്ട്രീം ചെയ്യുന്നത് സീ ഫൈവിലാണ്. അപ്പോൾ മറക്കാതെ സീ ഫൈവ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ദേ സീ ഫൈവിൻ്റെ ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ തരാൻ വേണ്ടി പോകണം. അതിനുള്ള ചോദ്യം ഞാൻ ഇവിടെ എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ചിത്രം, മലയാളത്തിൻ്റെ ആ ഒരു റൊമാൻറ്റിക് ഹീറോ ജയറാമേട്ടനും അദ്ദേഹത്തിൻ്റെ മകൻ കാളിദാസ് ജയറാമും ഒന്നിച്ചെത്തിയ ഒരു മലയാള സിനിമ ഈ വർഷം ആക്ച്വലി തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നു. ആ സിനിമ ആക്ച്വലി സീ ഫൈവിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വളരെ നിസ്സാരമായിട്ടുള്ള ചോദ്യമാണ്. ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത്തൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ് ആ സിനിമ. ആൻഡ് ഏതാണ് ആ സിനിമ എന്ന് മനസ്സിലായെങ്കിൽ പെട്ടെന്ന് മെസ്സേജുകൾ അയച്ചോ. സീ ഫൈവ് സ്പേസ് ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220ലേക്ക് ഷടപടയുന്ന മെസ്സേജുകൾ പോന്നോട്ടെ. സ്വന്തമാക്കാം അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു വർഷത്തേക്കുള്ള സീ ഫൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ. വിന്നറാകുന്ന ആൾ ഒഴികെ ബാക്കിയുള്ളവർ പെട്ടെന്നെടുത്തോ സബ്സ്ക്രിപ്ഷൻ. ഇഷ്ടം പോലെ കണ്ടന്റ് ആസ്വദിച്ച് ഈ സമ്മർകാലം മുഴുവൻ വീട്ടിലിരുന്ന് രാവും പകലും ഇരുന്ന് നമുക്ക് കാണാനുള്ള കണ്ടന്റ് ഉണ്ട് കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർഎസ് അഗതിർ ബിൽഡിംഗ് അൽവൻകോൾ പർത്തുബായ്.
2: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാശി വെച്ചിക്കലാമാ? വേണ കടിതമേ ഇരിക്കട്ടോ പടി.
3: കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കടിതമേ.
2: பாட்டாவே படிச்சிட்டியா? அப்ப நானும் முதல்ல கண்மணி சொன்னேன்ல, இங்க பொன்மணி போட்டுக்க. பொன்மணி உன் வீட்டுல சௌக்கியமா? நான் இங்க சௌக்கியம்.
3: பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்க சௌக்கியமே.
2: உன்ன நினைச்சு பார்க்கும்போது கவிதை மனசுல அருவி மாதிரி கொட்டுது. ஆனா அதை எழுதணும்னு உக்காந்தா அந்த எழுத்துதான் வார்த்தை.
3: உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது.
2: அதேதான் பிரமாதம். கவிதை கவிதை படி.

0: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ജയിലർ ടു സിനിമ അനൗൺസ് ചെയ്തത് മുതൽ ഭയങ്കര ആവേശത്തിൽ കാത്തിരിക്കുകയാണ്. രജനി ഫാൻസ് മാത്രമല്ല, സിനിമയെ സ്നേഹിക്കുന്നവരും, പെർട്ടിക്കുലർലി ലാലേട്ടൻ ഫാൻസും. കാരണം അമ്മാതിരി ഒരു ഇൻട്രോ ആയിരുന്നു ജയിലറിന്റെ ഫസ്റ്റ് പാട്ടിൽ ലാലേട്ടന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം നമ്മളിങ്ങനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. വേറെയും കുറേയധികം സർപ്രൈസുകൾ. ജയിലർ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയിരുന്ന സമയത്ത് ഓർമ്മയുണ്ടോ? എനിക്ക് ശരിക്കും ഞാനിങ്ങനെ രജനീകാന്ത് വന്നു, രജനീകാന്തിന്റെ ഇൻട്രോ ഒക്കെ കണ്ടു, അതിനുശേഷം ലാലേട്ടന്റെ ഇൻട്രോ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് വേറൊരു മുതലിനെ കാണുന്നത്. ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു പടം കന്നഡയിൽ തന്നെ ഞാൻ കർണാടകയിൽ, അതായത് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് കർണാടകക്കാരുടെ നടുക്കിരുന്ന് ഞാൻ ആ പടം കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഓറയും ഇദ്ദേഹത്തിനുള്ള ഒരു ഫാൻ ബേസും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ജയിലർ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു സീക്വൻസിൽ ആൾ കടന്നു വരുന്ന സമയത്ത് സ്ക്രീനിൽ ഉണ്ടാവുന്ന ഒരു തീപിടുത്തം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആരാണെന്ന് അറിയാത്തവർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ശിവരാജ് കുമാറിന് കിട്ടിയൊരു ശിവണ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു റിസപ്ഷൻ അങ്ങനെയായിരുന്നു. അപ്പോൾ നെൽസണിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപാടി അറിയാം, എങ്ങനെ ഒരു താരത്തെ കൊണ്ടുവരണം, എങ്ങനെ ഒരു താരത്തെ അവതരിപ്പിക്കണം, ഒരു താരത്തിന്റെ ഓറ എങ്ങനെ ജനറേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ ജയിലർ ടു അനൗൺസ് ചെയ്തതിന് ശേഷം പലരുടെ പേര്, പ്രത്യേകിച്ചും തെലുങ്കിൽ നിന്നും ബാലകൃഷ്ണ, നമ്മുടെ തെലുങ്കിലെ നന്ദമുരി ബാലകൃഷ്ണയെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ട്രോൾ ചെയ്യാറുണ്ടെങ്കിലും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ചില ആക്ഷനുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ പുള്ളിക്കാരനെ നെൽസന്റെ കൈ കിട്ടി എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി പിന്നീട് പിന്മാറി. ആൻഡ് അതിനുശേഷം കിങ് ഖാന്റെ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. ഷാറുഖ് ഖാൻ, സാക്ഷാൽ ഷാറുഖ് ഖാൻ തന്നെ ഈ ഒരു സിനിമയിൽ വരുന്നുണ്ട്. അപ്പോൾ ഷാറുഖ് ഖാൻ എങ്ങനെയായിരിക്കും നെൽസൺ പ്രസന്റ് ചെയ്യുന്നത് എന്ന് കാണാൻ താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു. അതും നടന്നില്ല. ഒടുവിലതാ കൺഫർമേഷൻ വരികയാണ്, വേറെ ആരുമല്ല വരുന്നത്, നമ്മുടെ കൃഷി തന്നെ പുള്ളിക്കാരൻ തലൈവരോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുകയാണെന്ന്. ആരാ? ഹൃതിക് റോഷൻ. ഹൃതിക് റോഷനും തലൈവരും പണ്ട് ഒരു പടത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, ഹൃതിക് റോഷനും രജനീകാന്തും. അപ്പോൾ അവർ വീണ്ടും ഒരുമിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇപ്പോൾ എന്തായാലും ഇനി അതും പാളിപ്പോകും എന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇല്ല, പാളിയിട്ടില്ല. കാരണം ഹൃതിക് റോഷന്റെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനമാണ് സിനിമയിൽ ഒപ്പിച്ചു വെച്ചിട്ടുള്ളത് എന്നാണ് സിനിമാ വൃത്താന്തങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം, ഈ വർഷം തന്നെ തിയേറ്ററിലേക്ക് എത്തുമല്ലോ ജയിലർ ടു. നോക്കി ഇനി എങ്ങനെയാണ് കഥ പോകുന്നതെന്ന് അറിയാൻ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും, മാത്രമല്ല ഈ സിനിമയിൽ ഒരുപാട് മലയാള താരങ്ങളൊക്കെ ഉണ്ട്. വിനായകൻ ഓഫ് കോഴ്സ് ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരിക്കും സെക്കൻഡ് പാർട്ടിൽ. അദ്ദേഹത്തെ കൂടാതെ സുരാജ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്, കണ്ടറിയാം. ഇനിമേ എന്തായാലും ഈ സമയത്ത് അത് റിലീസാവാൻ പോകുന്ന പടമല്ലേ, റിലീസായി, ഇതും റിലീസാവാൻ പോകുന്ന പടമാണ്. അത് കുറച്ച് നാൾ എടുക്കുമല്ലോ ജയിലർ ടു വരാൻ. പക്ഷേ ഈ അടുത്ത ആഴ്ചയിൽ തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു ഗംഭീര സിനിമയെക്കുറിച്ച് പറയട്ടെ. അതായത് ഒരു പാൻ ഇന്ത്യൻ സിനിമ. നമുക്കറിയാലോ പാൻ ഇന്ത്യ എന്ന് പറയുമ്പോഴേ ഈ സിനിമയ്ക്കുള്ള ഒരു ഇപ്പോൾ എല്ലാ സിനിമകളെക്കുറിച്ചും പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറയാറുണ്ടെങ്കിലും ഈ വലിയ ബജറ്റിൽ ഇപ്പോൾ KGF ഒക്കെ വന്നതുപോലെ ഒരു ഇൻഡസ്ട്രിയെ റെപ്രസെൻ്റ് ചെയ്ത് വന്ന് വലിയൊരു വിജയമായി മാറുന്ന ചലച്ചിത്രങ്ങളുണ്ട്. അത്തരത്തിൽ ഒരു പക്ഷേ അടുത്തതായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന സിനിമകളൊന്നായിരിക്കും നാഗബന്ധം എന്ന ചിത്രം. ഇതൊരു മിത്തോളജിക്കൽ ബ്രഹ്മാണ്ട ചിത്രമായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. സോ നാഗബന്ധം, അതിൽ പെർട്ടിക്കുലർലി എടുത്തു പറയേണ്ടത് കേരളത്തിലേക്ക് ഒരു നിധി അന്വേഷിച്ച് വരുന്നതാണോ കഥയെന്നൊക്കെ എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇതിൽ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില സംഗതികളൊക്കെ തന്നെ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു കാര്യം പറയുന്നത് കേട്ടോ. ഇനിമേ എന്തായാലും ഈ ഒരു സിനിമ നാഗബന്ധം ആക്ച്വലി കാണാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. NB Space നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയക്കുക. NB Space നിങ്ങളുടെ പറ്റിയ നമ്പർ 0585829220 പെട്ടെന്നൊരു മെസ്സേജ് അയച്ചോ. സ്വന്തമാക്കാം നാഗബന്ധം. ഇൻഷ്യൽ ഡേയ്സിൽ July 3 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പടം. അപ്പോൾ പടം തിയേറ്ററിൽ തന്നെ കാണാനുള്ള ടിക്കറ്റ്സ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to Back to Home with Asif.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. പലനര കയറിയവഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരുതേ. പലനര കയറിയവഴിയവരടിയ മൊഴികളിലൊട്ടും പതിരുകളില്ല വെറുമൊരു വിരുതിനു തരുതല പറയരു കടലിനു മുതിരുതേ. അരിതരി കളയരു തരിതരി കളയരു തൊരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരു തരിതരി.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. BJPയിൽ പുതുക്കിയ അടിയന്തര സഹായവുമായി ഇന്ത്യ. അയോധ്യ സംഭാവനക്കുള്ള VHP നേതാവ് രാജിവെച്ചു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ.

ഇടവേളയ്ക്കുള്ളിലെ അഭിപ്രായം മാനിച്ചാണ് പുതിയ തീരുമാനം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന മാറ്റാൻ ഇടയില്ലെന്ന് റിപ്പോർട്ട്. ധനബില്ലിൽ നികുതി ഘടന തുടർന്നേക്കും. ബിൽ പാസായാലും വിൽപ്പന സാധ്യമല്ല എന്ന വാദമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പുതിയ ഇനം മദ്യം വിപണിയിൽ എത്തിക്കണമെങ്കിൽ എക്സൈസിന്റെ അനുമതി ആവശ്യമാണെന്നും സർക്കാർ. ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ആശയവിനിമയം നടത്തും. മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷികൾ എതിർപ്പ് ഉയർത്തിയതിനെ തുടർന്നാണ് കൂടുതൽ ചർച്ചകളിലേക്ക് സർക്കാർ കടക്കുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന സൂചന നൽകി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ജനസമൂഹത്തിന്റെ ശബ്ദം യു ഡി എഫ് കേൾക്കുമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്ന് സ്പീക്കർ. വിഷയം യു ഡി എഫിൽ തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്പീക്കർ വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കൽ പാർട്ടിയിലും മുന്നണിക്കകത്തും ചർച്ച ചെയ്ത് മാത്രമേ ഇക്കാര്യം നടപ്പാക്കൂ എന്നും അത് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് ഇപ്പോൾ കഴിയില്ല. വീര്യം കുറഞ്ഞ മദ്യമെങ്കിലും കൊടുത്തില്ലെങ്കിൽ വല്ലതും കലക്കിക്കുടിച്ച് മദ്യ ദുരന്തം ഉണ്ടാകും. കുടിക്കുമ്പോൾ നല്ല സാധനം കൊടുക്കണം. അതിനാണ് കെ കരുണാകരൻ ബെവ്കോ പോലുള്ള സംരംഭങ്ങൾ തുടങ്ങിയതെന്നും കെ മുരളീധരൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആരോപണങ്ങൾക്ക് മറുപടി നൽകി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് എൽ ഡി എഫ് നിലപാട്. കശുമാങ്ങ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ച് വീര്യം കുറച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് കർഷകർക്ക് ഗുണം ചെയ്യും. വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് നല്ല നിർവചനം വേണം. നികുതി കുറയ്ക്കുന്ന നിലപാടുമായി എങ്ങനെയാണ് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയുകയെന്നും ചോദ്യം. ഇരട്ടത്താപ്പാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖമുദ്രയെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി. പിഎം ശ്രീ പദ്ധതിയും കരിമണൽ ഖനനത്തിലും മദ്യനയത്തിലും സ്വീകരിച്ചത് ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിക്കുന്നതാണ് കുട്ടനാട് എംഎൽഎ സമർപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയെന്നും എം വി ഗോവിന്ദൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവിൽ ചർച്ചയാകാമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മുഖ്യമന്ത്രി എടുത്ത നിലപാട് അഭിനന്ദനം അർഹിക്കുന്നു. ലഹരിക്ക് അനുകൂലമെന്ന് തോന്നുന്ന ഒരു നിലപാടും സ്വീകരിക്കാൻ പാടില്ലെന്ന് ജോസഫ് പാംപ്ലാനി. സിഎംആർഎൽ എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആദ്യ എൽ ഡി എഫ് സർക്കാരും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിലേക്കാണ് അന്വേഷണം. ഇതുവരെയുള്ള മൊഴികളും രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണ ടിയെ വീണ്ടും ഇ ഡി ചോദ്യം ചെയ്യും. എക്സാലോജിക് ഉടമ വീണയെ കഴിഞ്ഞ ദിവസം 11 മണിക്കൂറാണ് ഇ ഡി ചോദ്യം ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുണ്ടാക്കിയ കരാറിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് ഇ ഡിയുടെ വിലയിരുത്തൽ. കരാറിലെ അഴിമതി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ തനിക്കും കമ്പനിക്കും കരാർ ലഭിച്ചതിൽ ഒരു അസ്വാഭാവികതയും ഇല്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീൺ. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൌൺസിലർമാരുടെ കയ്യാങ്കളിയിൽ കേസെടുത്ത് പോലീസ്. സിപിഎം കൌൺസിലർമാരുടെ പരാതിയിൽ മേയർ വി വി രാജേഷ് ഉൾപ്പെടെ 10 പേരെ പ്രതി ചേർത്താണ് കേസ്. ബിജെപി കൌൺസിലറുടെ പരാതിയിൽ സിപിഎം കൌൺസിലർ എസ് പി ദീപക് ഉൾപ്പെടെ 5 പേർ പ്രതികൾ. കാപ്പാക്കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൌൺസിലർ ആർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു എൽ ഡി എഫ് പ്രതിഷേധം നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ യു ഡി എഫ് നീക്കം. നീക്കത്തിൽ എൽ ഡി എഫ് ചേർന്നാൽ സാഹചര്യം നിർണായകമാകും. തിങ്കളാഴ്ചയാണ് കൌൺസിൽ യോഗം. എന്നാൽ കോർപ്പറേഷനിൽ നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും അതിന്റെ ഭാഗമായുള്ള നാടകമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നും ബിജെപി ആരോപിച്ചു. ഭരണസ്തംഭനത്തിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മേയർ വി വി രാജേഷ്. 29 തന്നെ കൌൺസിൽ യോഗം ചേരും. അതിനുള്ള അജണ്ട നൽകിക്കഴിഞ്ഞു. തങ്ങളും സമരം ചെയ്താണ് വന്നത്. യു ഡി എഫ് സമരം ചെയ്യട്ടെ. മേയറാകുന്നതിന് മുൻപും തനിക്കെതിരെ കേസുണ്ടായിട്ടുണ്ടെന്ന് മേയർ വി വി രാജേഷ്. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ യാത്രയ്ക്ക് മുൻപ് എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇന്ത്യ. കോംഗോ, ഉഗാണ്ട തുടങ്ങിയ രാജ്യങ്ങളിലെ എബോള വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിലാണ് ഹെൽത്ത് പ്രോട്ടോകോൾ ഇന്ത്യ പ്രഖ്യാപിച്ചത്. യാത്രയുടെ 24 മണിക്കൂർ മുൻപ് എയർ സുവിധ പോർട്ടലിൽ ഫോം പൂരിപ്പിക്കണം. ഇതിന്റെ ഡിജിറ്റൽ കോപ്പി ഫോണിൽ കരുതിയാൽ മതി. പാസ്പോർട്ട് പൌരത്വ രേഖയല്ല എന്ന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പരാമർശത്തിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. പാസ്പോർട്ട് ഒരിക്കലും പൌരത്വത്തിന്റെ തെളിവായി കണക്കാക്കിയിരുന്നില്ല. കോടതി വിധികളിലും ഇത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വ്യക്തിയുടെ ദേശീയത സാക്ഷ്യപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് പാസ്പോർട്ടെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അയോധ്യ സംഭാവന കൊള്ളയിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയും വി എച്ച് പി നേതാവുമായ ചമ്പത്ത് റായ് രാജിവെച്ചു. അന്വേഷണം ചമ്പത്ത് റായിലേക്ക് നീങ്ങുന്നതിനിടെയാണ് രാജി. ചമ്പത്തിന്റെ അനുയായികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. 3,500 കോടി രൂപ പണത്തിന് പുറമെ സ്വർണം, വെള്ളി, വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയും ക്ഷേത്രത്തിൽ സംഭാവനയായി ലഭിച്ചു. എന്നാൽ ഇവയ്ക്കൊന്നും കൃത്യമായ രേഖകൾ ഇല്ലെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവനാക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജികൾ സുപ്രീംകോടതിയിൽ പരാമർശിച്ചു. അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേന്ദ്രമന്ത്രിസഭ

0: പുനഃസംഘടന തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് സൂചന. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർമ്മലാ സീതാരാമനെ പുതിയ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തേക്കെന്ന് സൂചന. മന്ത്രിസഭയിലേക്ക് അപ്രതീക്ഷിത മുഖങ്ങൾ എത്തിയേക്കും. മുൻ RBI ഗവർണർ ശക്തികാന്ത ദാസ് മന്ത്രിസഭയിലേക്ക് എത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. തമിഴ്നാട്ടിൽ DMK CPM പോരരൂക്ഷം. പിണറായി വിജയനെ മുൻനിർത്തി CPMനെതിരെ DMK മുഖപത്രമായ മുരശ്ശേരി. വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചാണ് ലേഖനം. കേരളത്തിൽ ഇടതുപക്ഷം ജനങ്ങളിൽ നിന്ന് അകന്നെന്നും ജനം എന്തിനാണ് സർക്കാരിനെ വലിച്ചെറിഞ്ഞതെന്നും ലേഖനം ചോദ്യം ചെയ്യുന്നു. തമിഴ്നാട് CPM സംസ്ഥാന സെക്രട്ടറി പി ഷൺമുഖത്തിനെതിരായ പരമ്പരയിലാണ് വിമർശനം. ഭൂകമ്പം ദുരിതം വിതച്ച വെനസ്വേലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ്മാസ്റ്റർ വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് പുറപ്പെട്ടു. 35 ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് വിമാനത്തിൽ. കരസേനയുടെ ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും ഇന്ത്യൻ സഹായങ്ങളിൽ ഉൾപ്പെടുന്നു. അമിസ്റ്റാഡ് എന്നാൽ സ്പാനിഷിൽ സൌഹൃദമെന്നാണ് അർത്ഥം. വെനസ്വേലയിലെ ഭൂകമ്പത്തിൽ മരണസംഖ്യ 600 കവിഞ്ഞു. യുഎയിൽ ഒരിടവേളയ്ക്ക് ശേഷം മിസൈൽ ഡ്രോൺ ജാഗ്രതാ നിർദ്ദേശം വന്നത് ജനങ്ങളിൽ കുറച്ചു നേരത്തേക്ക് ആശങ്കയുണ്ടാക്കി. എന്നാൽ പേടിക്കേണ്ടതില്ലെന്നും സന്ദേശം തള്ളിക്കളയണമെന്നും യുഎഇ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയുമായുള്ള തന്ത്രപ്രധാന ബന്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് GCC കൂട്ടായ്മ. ബഹ്റിനിലെ മനാമയിൽ ചേർന്ന മന്ത്രിതല യോഗത്തിലാണ് ഗൾഫ് US ബന്ധം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനമായത്. ഹോർമസിലെ നാവികരെ പുറത്തെത്തിക്കുന്ന ദൌത്യം നിർത്തിയെന്ന് അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ. കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. നിശ്ചയിച്ച റൂട്ടിലൂടെ കപ്പലുകൾ പോകണമെന്നും മറിച്ചായാൽ സുരക്ഷാ ഗ്യാരണ്ടി ഉണ്ടാകില്ലെന്നും ഇറാൻ. ഒമാൻ തീരത്ത് കഴിഞ്ഞ ദിവസം കാർഗോ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഫുട്ബോൾ ലോകകപ്പിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ വീഴ്ത്തി ഇക്വഡോർ. ഒരു ഗോളിന് പിന്നിൽ നിന്ന ശേഷം മടങ്ങി വന്നാണ് ഇക്വഡോറിന്റെ അട്ടിമറി. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഇ മത്സരത്തിൽ നിക്കോളാസ് പെപ്പയുടെ ഇരട്ട ഗോളുകളിൽ ക്യൂറസോവയെ 2-0 തോൽപ്പിച്ച ഐവറി കോസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിലെത്തി. ക്യൂറസോവ ഒരു മത്സരം പോലും ജയിക്കാതെ ലോകകപ്പിൽ നിന്ന് പുറത്ത്. നോക്കൌട്ടിൽ ബ്രസീലിന്റെ എതിരാളി ജപ്പാൻ. ഗ്രൂപ്പ് എഫിലെ ആവേശകരമായ അവസാന പോരാട്ടത്തിൽ സ്വീഡനെ സമനിലയിൽ തളച്ച് 2 സ്ഥാനക്കാരായാണ് ജപ്പാൻ നോക്കൌട്ടിൽ കടന്നത്. മത്സരത്തിൽ ഇരുവരും ഓരോ ഗോൾ വീതം നേടി. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം. ലോക കിരീടം
1: നമുക്ക് കണ്ടാം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnur Polyclinic Muthina Dera Dubai, caring for you and your family. Visit Alnur Polyclinic Muthina for appointments. Call 04385 7841.
1: വൺസ് അഗെയിൻ തിരികെത്താം ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഗതാഗത രംഗത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം റവല്യൂഷണറി മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പല മേഖലകളിലായിട്ട് അത്തരം ഒരു മാറ്റം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റെയിലിലാവട്ടെ, അല്ലെങ്കിൽ എയർ ഗതാഗതത്തിലാവട്ടെ, വായുവിലുള്ള എയർ ഗതാഗതത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. 2026 ഈ വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും നമ്മുടെ അബുദാബിയിലേക്ക് എയർ ടാക്സി കംപ്ലീറ്റ്ലി സർവ്വ സജീവമാകും എന്നുള്ള ഒരു അപ്ഡേറ്റാണ് പുറത്തു വന്നിട്ടുള്ളത്. ആക്ച്വലി ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഒരു ചരിത്ര നേട്ടത്തിന് തന്നെയാണ് അബുദാബി ഒരുങ്ങുന്നത് കേട്ടോ. 2026 ലാസ്റ്റ് പാദം അടുക്കുമ്പോഴേക്കും ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഇവിറ്റോൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന എയർ ടാക്സി സർവീസ് ആരംഭിക്കുമെന്ന് അധികൃതർ എന്തായാലും അറിയിച്ചിട്ടുണ്ട്. വെർട്ടിക്കലി ഇങ്ങനെ പൊങ്ങി പോകുന്ന ടാക്സി, എയർ ടാക്സികൾ വരികയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിനായി വെർട്ടിപ്പോടുകളുടെ നിർമ്മാണം അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ട്രയൽ പറക്കലുകളും നിയന്ത്രണ അനുമതികളും ഒക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബുദാബി നഗരത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ തമ്മിൽ യാത്രാസമയം ഗണ്യമായിട്ട് കുറയ്ക്കുക, പ്രത്യേകിച്ചും പീക്ക് ട്രാഫിക്കിലേക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ ഈസിലി കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സംവിധാനം ഒരുങ്ങാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല പരിസ്ഥിതിക്ക് ഭയങ്കര പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള അതുപോലെ അതിവേഗത്തിലുള്ള ഒരു ഗതാഗത സംവിധാനം ഒരുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു പദ്ധതി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അബുദാബിയെ ഭാവിയിൽ ഒരു സ്മാർട്ട് മൊബിലിറ്റിയുടെ ഗ്ലോബൽ മാതൃകയാക്കാനുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചുവടുവയ്പ്പായിട്ടാണ് ഈ ഒരു പദ്ധതി വിലയിരുത്തപ്പെടുന്നത്. 2026 അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാം അബുദാബിയുടെ ആകാശത്ത് പറന്നു നടക്കുന്ന വെർട്ടിക്കൽ ടാക്സികളെ.

0: होम 92.2 FM. होम इज अ फीलिंग. ഒരു നഗരത്തിന്റെ കഥ പറയുന്ന ആക്ഷൻ പാക്ക് ത്രില്ലർ ചിത്രം ആര്യയോടൊപ്പം മുരളി ഗോപി, വിജയരാഘവന്, നിഖില വിമൽ, റജീന കസാൻഡ്ര തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നു. അനന്തൻകാട് റണ്ണിംഗ് സക്സസ്ഫുള്ളി അക്രോസ് ദ തിയേറ്റേഴ്സ് വേൾഡ് വൈഡ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടി വി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
4: എന്റെ വണ്ടിയുടെ കാര്യം.
5: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACയേ JM-ന്റെ ACയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇതുകൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
6: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്. Of Dhanya Group since 1982.

0: ആരൊക്കെ വിശന്നിരിക്കുന്നത്? ആരും വിശന്നിരിക്കാൻ വേണ്ടി പാടില്ല. എല്ലാവരും നേരെ വിട്ടോ ഭാഷാഭായ് ബിരിയാണിയിലേക്ക്. അതായത് ഒതന്റിക് തമിഴ് ഫ്ലേവേഴ്സോടുകൂടി വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ. നല്ല ഒന്നാം തരം കൊത്തു പൊറോട്ട കഴിച്ചാലോ, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം തമിഴ്നാട് സ്റ്റൈൽ ദിണ്ടുകൽ ബിരിയാണി കഴിച്ചാലോ. ഇങ്ങനെ എത്രയോ വിഭവങ്ങൾ വെജിനും നോൺ വെജിനും ഒക്കെ ആയിട്ട് നമുക്ക് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ ഫ്ലേവർ ഫുള്ളായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നൊരിടമാണ് ഭാഷാഭായ് ബിരിയാണി. ഭാഷാഭായ് ബിരിയാണിയുടെ ഇതായിട്ടുള്ള ഒരു വൗച്ചർ ഞാനിപ്പോൾ ഇത് അങ്ങോട്ട് തരാൻ വേണ്ടി പോവാണ് കേട്ടോ. നമുക്ക് സിനിമ ഒഴിവാക്കാൻ പറ്റില്ല, ഫുഡ് ഒഴിവാക്കാൻ പറ്റില്ല. രണ്ടും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ചോദ്യം ഞാനിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഉത്തരം പറയുന്ന ഒരാൾക്ക് ഒരു ഗംഭീര വൗച്ചർ അങ്ങോട്ട് കിട്ടും. ഇന്നത്തെ അത്താഴം ഭാഷാഭായ് ബിരിയാണിയിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ. ചോദ്യം വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. മലയാള സിനിമയിലെ ചില ഭക്ഷണ രംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എൻ്റെ ചോദ്യങ്ങളൊക്കെ കേട്ടോ. ചാർലി എന്നാണ് നമ്മുടെ നായകൻ്റെ പേര്. നായകൻ നാട്ടിലൊരു തട്ടുകടയൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരനൊരു മോഹം, പുള്ളിക്കാരനൊരു വിസ കിട്ടുകയാണ് സ്പെയിനിലേക്ക് പോകാൻ വേണ്ടി. സ്പെയിനിലേക്ക് എത്തി ചാർലി കമീലയെ പ്രേമിക്കുകയാണ്. കമീലയുമായിട്ടുള്ള ആ ഒരു പ്രണയത്തിന് ഏറ്റവും കാരണമായിട്ട് മാറുന്നത് ചാർലി ഉണ്ടാക്കുന്നൊരു ദോശയാണ്. സ്പെയിനിൽ പോയി ചാർലി ഉണ്ടാക്കിയ ആ ദോശയുടെ കഥ പറഞ്ഞ സ്പെയിൻ എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകും മക്കളെ എന്തിനാണ് ഈ ചോദ്യത്തിൻ്റെ തന്നെ ആവശ്യം. ഓക്കെ, ചാർലി, കമീല ആൻഡ് ഓഫ് കോഴ്സ് സ്പെയിനിലുണ്ടാക്കിയ ദോശ, സ്പെയിൻ, ഇതൊക്കെ കേൾക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ. മനസ്സിലൊരു പടം വരുന്നില്ലേ? ആ പടം തന്നെ ഉത്തരം. പെട്ടെന്ന് ഉത്തരങ്ങളൊന്ന് അയച്ചോ. BBB ഭാഷാഭായ് ബിരിയാണിയുടെ BBB സ്പേസ് ഉത്തരം സ്പേസ് നിങ്ങളുടെ പേര് ചോദ്യ നമ്പർ 0585829220 ഷടപടയിൽ ഉത്തരങ്ങൾ അയച്ചോ. സ്വന്തമാക്കിക്കോ ഭാഷാഭായ് ബിരിയാണിയിൽ നിന്നും അടിച്ചു പൊളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടികാച്ചി അങ്ങോട്ട് വൗച്ചർ.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കൽ തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന് ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM ടു 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: യു ആർ ട്യൂൺഡ് ഇൻ ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: You are listening to Back to Home with Asif.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസ്സും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

മലയാള സിനിമയിലെ ഏറ്റവും പ്രഗത്ഭനായ സംവിധായകൻ ആരെന്ന ചോദ്യത്തിന് നമ്മൾ പലപ്പോഴും പല പേരുകളും പല ഉത്തരങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരും. അല്ലെങ്കിൽ ഒരു കാലഘട്ടം മുതൽ ഇപ്പോൾ ഭരതനെ പോലെ, പത്മരാജനെ പോലെ, കെ ജി ജോർജിനെ പോലെ, അങ്ങനെ നിരവധി പേരുകൾ, പ്രത്യേകിച്ചും ഇവരെല്ലാം ഏറ്റവും വലിയ അസറ്റുകളാണ്, മലയാള സിനിമയ്ക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളാണ്. ഒരു പക്ഷേ ഇന്റർനാഷണൽ സർക്കിളുകളിൽ അരവിന്ദനെ പോലെയുള്ള വലിയ പ്രതിഭകൾ, ജോൺ അബ്രഹാമിനെ പോലെയുള്ള പ്രതിഭകൾ, ഇവരുടെ ഒന്നും പേര് മെൻഷൻ ചെയ്യാതിരിക്കാൻ എന്നിലെ സിനിമാ മോഹി അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അറിയാലോ, കണ്ടംപററി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പറയാനാണെങ്കിൽ എത്രയോ എത്രയോ എത്രയോ മഹാന്മാരായ സംവിധാന കലാപ്രതിഭകളെ സമ്മാനിച്ച ഒരു ഒരു ഇടമാണ് മലയാള സിനിമ, അല്ലേ? പക്ഷേ ഇന്റർനാഷണൽ കോളങ്ങളിൽ പ്രത്യേകിച്ചും മലയാള സിനിമയുടെ ഒരു റെപ്രസെൻറ്റേഷൻ എടുത്തുകൊണ്ട് പോയി വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സംവിധായകനാണ്. ഒഫ്കോഴ്സ് ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ പരമോന്നത സിനിമാ പുരസ്കാരം വരെ സ്വന്തമാക്കിയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കയ്ക്ക് മതിലുകൾ ഉൾപ്പെടെ സമ്മാനിച്ച സംവിധായകനാണ്. കുറേ ക്ലാസിക്കുകൾ മലയാളികൾക്ക് തന്നിട്ടുള്ള സംവിധായകനാണ്. ഒരുപക്ഷേ ഏറ്റവും മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം തവണ കൈപ്പറ്റിയിട്ടുള്ള സംവിധായകൻ കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമ മമ്മൂക്കയുമായിട്ട് ചേർന്നുള്ള പദയാത്ര, ഇതിൽ ലാലേട്ടനും ചെറിയൊരു അപ്പിയറൻസിൽ വരുന്നുണ്ട് എന്ന് ചില ഗോസിപ്പുകളൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. അറിയില്ല, എന്തായാലും പടം വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. പടം ഒഫ്കോഴ്സ് ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പടമൊന്നും ആയിരിക്കില്ല. ഒഫ്കോഴ്സ് ദ സ്റ്റാർ മമ്മൂട്ടിയേക്കാൾ കൂടുതലായിട്ട് മമ്മൂട്ടി എന്ന നടനെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സോ സിനിമയും നമ്മൾ അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. അത്തരത്തിൽ അഭിനയ മുഹൂർത്തങ്ങൾ കൊണ്ട് റിച്ചായിട്ടുള്ള ഒരു സിനിമ തന്നെയായിരിക്കും പദയാത്ര. പദയാത്രയുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രത്തിന് UBI A 13+ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. 1 മണിക്കൂർ 53 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. ആൻഡ് മമ്മൂട്ടി ദേവദാസ് എന്ന പേരുള്ള ഒരു ഡോക്ടർ ക്യാരക്ടറായിട്ടാണ് ഈ സിനിമയിൽ എത്തുന്നത് എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡോക്ടറായിട്ട് മമ്മൂക്ക് എത്തുമ്പോൾ രോഗിയായിട്ടായിരിക്കുമല്ലോ അല്ലേട്ടൻ വരുന്നത്, അറിയില്ല. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എനിവേ, എന്തായാലും ഈ ഒരു ജസ്റ്റ് ഇൻഫർമേഷനോടുകൂടി നമ്മുടെ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നാളെ എന്ന് പറയാൻ പറ്റില്ല, നാളെ വൈകുന്നേരം നമുക്ക് സ്ക്രീനിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷമൊക്കെ ആയിട്ട് ഞാൻ തിങ്കളാഴ്ച ഇങ്ങ് വരാം. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക, സന്തോഷത്തോടുകൂടിയിരിക്കുക. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഏറ്റവും പ്രതീക്ഷിച്ച രീതിയിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ആയിരിക്കില്ല കടന്നുപോയത് എന്ന് കരുതിയിട്ട് നാളെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഒരൊറ്റ ലോട്ടറി അടിച്ചാൽ മാറി മറിയുന്ന ജീവിതമാണ് നമ്മുടെ എല്ലാവരുടേതും എന്നുള്ളൊരു വിശ്വാസം എല്ലാ സമയത്തും ഉണ്ടായിരിക്കുക. അത്ഭുതങ്ങളിൽ വിശ്വസിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. എല്ലാവരുടെയും ലൈഫിൽ ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഡേയ്സുകൾ സംഭവിക്കട്ടെ എന്ന ആ ഒരു പ്രത്യാശയുടെ നോട്ടോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. നാളെ അല്ലടാ, തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് വേണ്ടി നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു. ഒന്നൊരിക്കൽ പറഞ്ഞല്ലേ, എന്നാലും കുഴപ്പമില്ല. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
5: ഓടിക്കും.
4: അതാ പറഞ്ഞ് കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. Home.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. തനക്കും തും തനതും തനക്കും തും തനതും.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.